0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: കൃഷ്ണകൃഷ്ണം വാസുദേവ കൃഷ്ണകൃഷ്ണ പാഹിമ. ഈ ഗാനം ആലപിച്ചത് ഉണ്ണിമേനോനും സംഘവും. ഗാനരചന വയലാർ രാജേഷ് കുമാർ. സംഗീതം MG അനിൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാത ഗീതം. അടുത്ത ഗാനം പി ജയചന്ദ്രൻ പാടിയത്. ശാസ്താവേ ശതസൂര്യ പ്രഭ ചൂടും ശാസ്താവേ. PS നമ്പീശന്റെ വരികൾ, ഈണം വി ദക്ഷിണാമൂർത്തി.

പി ജയചന്ദ്രൻ, ഉണ്ണിമേനോൻ, യേശുദാസ് എന്നിവർ പാടിയ ഭക്തിഗീതങ്ങളാണ് പ്രഭാതഗീതത്തിൽ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കോൺ കൃഷി എന്ന വിഷയത്തിൽ ഈ മാസം 10 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് 8547070773 എന്ന നമ്പറിൽ വിളിക്കുക. 8547070773. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN elearning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. അടുത്ത മാസം 2 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04872438566. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദ വിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 04872438139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. www.admissions.kau.in ഫോൺ നമ്പർ 04872438139. MS സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 700,000 രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 044

0: 2 2 5 4 1 2 2 9 0 4 2 2 5 4 1 2 2 9 റബ്ബർ ബോർഡിൻ്റെ കീഴിൽ പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിൻ്റെ ശാസ്ത്രീയ വിളവെടുപ്പിനുള്ള പരിശീലനം ഈ മാസം 11 വരെ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 9207 4853 92 9207 4853 92. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,700 രൂപ, കൊപ്ര 16,600, കുരുമുളക് ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, റബ്ബർ RSS 4 27,200, RSS 5 26,800 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 23 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള നിയന്ത്രണം നീക്കി ഗ്രാമങ്ങളിൽ ഗാർഹിക LPG സിലിണ്ടർ ബുക്കിംഗ് ഇടവേള 25 ദിവസമാക്കി. സൗദി എണ്ണക്കപ്പലിനു നേരെ ആക്രമണം, 2 ജീവനക്കാർ കൊല്ലപ്പെട്ടു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുമെന്ന് കാലാവസ്ഥാ പ്രവചനം. ഇന്ത്യ ബംഗ്ലാദേശ് തീവണ്ടി ഗതാഗതം പുനരാരംഭിക്കുന്നതിനായി ഇന്ന് ധാക്കയിൽ റെയിൽവേ അധികൃതർ ചർച്ച നടത്തും. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം ഗുജറാത്തിലെ കേവഡിയയിൽ ഈ മാസം 22 രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിക്കും. ദുലീപ് ട്രോഫി ഫൈനലിൽ ഇഫാൻ കിഷന് 2 സെഞ്ചുറി. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യാ പ്രവണത മനസ്സിലാക്കാം തടയാം എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 426397 അല്ലെങ്കിൽ 04842 426387 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: കാവ്യധാര,
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.

0: ബാലാമണിയമ്മ എഴുതിയ പുസ്തകങ്ങൾ എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം അനഘ സി എം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
2: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

രാവിലെ 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. പിത്താശയ കല്ല്, കാരണങ്ങളും ചികിത്സയും. സർജറി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ സബരിയ പ്രേമുമായി അഭിമുഖം. 8:30 സ്പോൺസർ പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലു ജാലകം. 11:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സോപാന സംഗീതം. ബിലഹരി എസ് മാരാർ അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 43:50. പ്രിയമുള്ളവരെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് 6:55 മുതൽ FM ഡയറി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കണ്ഠൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന്
2: വടക്കുകിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റാനഗർ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ

0: വടക്കുകിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് ഇറ്റാനഗർ സന്ദർശിക്കും. ഇറ്റാനഗറിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് മ്യൂസിയം, കേൾവി കാഴ്ച വൈകല്യം നേരിടുന്നവരുടെ ജോണി പോളോ മിഷൻ സ്കൂൾ എന്നിവയും സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയുടെ ഇറ്റാനഗർ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും സന്ദർശന സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ അരുണാചൽ പ്രദേശ് സന്ദർശിക്കുന്ന സി പി രാധാകൃഷ്ണൻ അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അസംബ്ലി ഗാലറി കം മ്യൂസിയം സന്ദർശിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വൈകിട്ട് മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: വഡോദരയിൽ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് സൌത്ത് കോറിഡോറിന്റെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. 3 ചരക്ക് ട്രെയിൻ സർവീസുകൾ മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. വഡോദരയ്ക്കും ടാണ്ട റോഡിനും ഇടയിലെ പുതിയ ട്രെയിൻ സർവീസിനും പ്രധാനമന്ത്രി പച്ചക്കൊടി വീശും. ഛോട്ടാ ഉദയ്പൂർ ധാർ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച ജോബർ ടാണ്ട റോഡ്, പുതിയ റെയിൽപാത എന്നിവയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. 9,700 കോടിയിലധികം രൂപ ചെലവ് വരുന്ന 3 റെയിൽവേ പദ്ധതികൾക്കും 1,780 കോടി രൂപ ചെലവ് വരുന്ന 3 ദേശീയപാത പദ്ധതികൾക്കും മോദി തറക്കല്ലിടും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ പേയ്മെന്റുകളിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും ഇന്ത്യയുടെ നേതൃസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും മാറ്റം സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിടുന്നതാണ് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ്. GFF ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും.
0: ഇന്ത്യ സന്ദർശിക്കുന്ന ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തി. ലോജിസ്റ്റിക്സ്, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ബഹിരാകാശ മേഖല, ധനകാര്യ സേവനങ്ങൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യ ലക്സംബർഗ് സഹകരണം ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിപണികളെ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ ലക്സംബർഗ് പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ അദ്ദേഹം അടുത്ത വർഷം ബിസിനസ് പ്രതിനിധി സംഘത്തോടൊപ്പം ഇന്ത്യ സന്ദർശിക്കുമെന്നും അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നേടാൻ ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ശ്രമത്തിന് ബെറ്റൽ പിന്തുണ പ്രഖ്യാപിച്ചു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സംവരണം ഏർപ്പെടുത്തുന്നത് സ്ത്രീകളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് പുതിയ വഴികൾ തുറന്നു നൽകുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഹരിയാനയിലെ ഫരീദാബാദിൽ ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ലിംഗ അധിഷ്ഠിത ഭരണ നിർവഹണം എന്ന വിഷയത്തിൽ 2 ദിവസത്തെ അഖിലേന്ത്യാ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ഭരണ നിർവഹണ സാമൂഹിക മേഖലകളിൽ പുതിയ തലമുറയിലെ വനിതാ നേതാക്കൾ ഉയർന്നുവരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണമാണ് രാജ്യത്തിന്റെ വികസനത്തിന് അടിത്തറയെന്ന് ഓം ബിർള പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ സൈമൺ ഹെക്കുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉരുളക്കിഴങ്ങ് വിത്തും നടീൽ വസ്തുക്കളും മെച്ചപ്പെടുത്തുക, കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും CIPയും തമ്മിലെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക എന്നീ വിഷയങ്ങൾ ചർച്ചയായി. രാജ്യത്ത് ഇൻസ്റ്റാഗ്രാം നിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന റീൽ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഇൻസ്റ്റാഗ്രാം നിരോധിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB വ്യക്തമാക്കി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാന റോഡുകളിലും ദേശീയ പാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആരോഗ്യപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും ശാക്തീകരിച്ച് സ്വയം പര്യാപ്തരാക്കുകയാണ് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ പറഞ്ഞു. മലപ്പുറം ആദവനാട് പഞ്ചായത്തിലെ പുത്തനത്താണി ചുങ്കത്ത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ നിർമ്മിക്കുന്ന മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആദ്യ മോഡൽ ഇന്റഗ്രേറ്റഡ് ഡിസബിലിറ്റി വില്ലേജാണ് ചുങ്കത്ത് ഉയരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സുരേഷ് എടപ്പാൾ.
2: ഭിന്നശേഷി കുട്ടികളുടെ ഭാവി സംബന്ധിച്ച് ഓരോ രക്ഷിതാവിന്റെയും ഉള്ളുരയ്ക്കുന്ന ആശങ്കയ്ക്കും ഭയത്തിനും ശാശ്വതമായ പരിഹാരമുണ്ടാക്കുകയാണ് ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം പദ്ധതിയിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വെല്ലുവിളികൾ കണ്ടെത്തുന്നത് മുതൽ സർജിക്കൽ കറക്ഷൻ, വിദഗ്ധ തെറാപ്പികൾ, തുടർ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനങ്ങൾ എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാക്കി ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്ത ജീവിതത്തിലേക്ക് നയിക്കും.

0: ഒന്നാം ഘട്ടത്തിൽ അത്യാധുനിക അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഓഫീസ് കോൺഫറൻസ് ഹാൾ, തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രം, ഡേ കെയർ സെന്റർ, ഹോർട്ടികൾച്ചർ പാർക്ക്, റോഡുകൾ, മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഒരുക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരുള്ള ജില്ല എന്ന പരിഗണന നൽകിയാണ് സർക്കാർ മലപ്പുറത്തെ ആദ്യമായി ഈ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത്.
1: സംസ്ഥാനത്തെ ഉൾനാടൻ മത്സ്യകൃഷിയും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിന് സമഗ്ര പദ്ധതികളുടെ ഭാഗമായി മത്സ്യഫെഡ് മലപ്പുറം വെളിയംകോട് ചെമ്മീൻ വിത്ത് ഉൽപാദന കേന്ദ്രത്തിൽ സജ്ജമാക്കിയ ലൈവ് ഫിഷ് വെൻഡിംഗ് സെന്റർ, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം, ബയോഫ്ലോക് യൂണിറ്റുകൾ എന്നിവ മന്ത്രി വി അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവിൽ പൊന്നാനി ഹാർബറിൽ നിർമ്മിച്ച 5 ടൺ ശേഷിയുള്ള കോൾഡ് സ്റ്റോറേജിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പൊന്നാനിയിൽ ചേർന്ന ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുകളുടെ ജില്ലാതല അവലോകന യോഗവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പരമ്പരാഗത രീതികൾക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകളും സ്മാർട്ട് വർക്കും അനിവാര്യമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കൊല്ലം ജില്ലാതല കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയെ ഉപജീവനത്തിനപ്പുറം ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ മികച്ച കർഷകരെയും വേദിയിൽ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനാണ് ദിനാചരണം. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ദിനാചരണം മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വർദ്ധിച്ച ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കാഴ്ച പരിമിതരായ വനിതകൾക്ക് 3 മാസം നീണ്ടു നിൽക്കുന്ന തൊഴിൽ പരിശീലനവും പുനരധിവാസ പരിപാടിയുമായി ജൂലിക്കിരണിന് കാലടിയിൽ തുടക്കമായി. NFP ഓഫീസ് അങ്കണത്തിൽ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൌളി ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടനിർമ്മാണം, ചന്ദനത്തിരി നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് കാഴ്ച പരിമിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നത്. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകിട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി BD സതീശൻ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ആരംഭിക്കും. അടുത്ത മാസം 4 വരെ തുടരുന്ന കായിക മേളയിൽ ഇന്ത്യൻ താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 12:30 ചാലക്കളം വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 8 വരെ വീട്ടിലും തുടർന്ന് നെഹ്റു നഗറിലും പിന്നീട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. ദേശീയപാത 66 കാവനാട് മുതൽ കടമ്പാട്ട് കോണം റീച്ച് വരെ 8 ഫുട് ഓവർ ബ്രിഡ്ജുകൾക്ക് അനുമതി ലഭിച്ചതായി MK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. സർവീസ് റോഡിന്റെ ഇരുവശത്തും കാൽനടക്കാർക്ക് മേൽപ്പാലം സ്ഥാപിക്കുന്നതിന് സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും നിർമ്മാണം നടത്തുക. വിവരാകാശ അപേക്ഷകൾക്ക് മറുപടി നൽകാതെ ഫയൽ മുക്കിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിവരാകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വടക്കു കിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് ഇറ്റാനഗർ സന്ദർശിക്കും.

0: ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 8 സെക്കൻഡ്.

സ്നേഹപൂർവം സ്വാഗതം പ്രിയമുള്ളവരെ. ഓരോ പ്രഭാതവും പ്രതീക്ഷകളാൽ സമ്പന്നമാകുന്നു, ജീവിതാനുഭവങ്ങളുടെ സുഖദുഃഖ അവസ്ഥകളെ അനാവരണം ചെയ്യുന്നു. നന്മയിൽ അധിഷ്ഠിതമായ പ്രവൃത്തിപഥങ്ങളിൽ നമുക്ക് വ്യാപൃതരാകാം. സംഗീതസാന്ദ്രമായി അറിവിൻ്റെ നുറുങ്ങുകൾ ആസ്വദിക്കാം. ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

0: ആദ്യം ചിന്താശകലം. ശാസ്ത്രം എന്നത് മനുഷ്യരാശിക്ക് ലഭിച്ച മനോഹര സമ്മാനമാണ്. അത് വികൃതമോ വികലമോ ആകാതെ നോക്കേണ്ടത് നമ്മുടെ കടമയും. ഡോക്ടർ APJ അബ്ദുൽ കലാം. ശാസ്ത്രമെന്നത് മനുഷ്യരാശിക്ക് ലഭിച്ച മനോഹര സമ്മാനമാണ്. അത് വികൃതമോ വികലമോ ആകാതെ നോക്കേണ്ടത് നമ്മുടെ കടമയും. ചോദ്യമിതാണ്, 1982 കനിഷ്ക വിമാന ദുരന്തത്തിൽ വളരെ പ്രശസ്തനായ ഒരു ഭാരതീയ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടു. 1948 മദ്രാസിൽ സ്ഥാപിതമായ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ഇദ്ദേഹം CSIR ഡയറക്ടർ ജനറൽ, ജവഹർലാൽ നെഹ്റു സർവകലാശാല വൈസ് ചാൻസലർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഈ ശാസ്ത്രജ്ഞൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 1982 കനിഷ്ക വിമാന ദുരന്തത്തിൽ വളരെ പ്രശസ്തനായ ഒരു ഭാരതീയ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടു. 1948 മദ്രാസിൽ സ്ഥാപിതമായ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ഇദ്ദേഹം CSIR ഡയറക്ടർ ജനറൽ, ജവഹർലാൽ നെഹ്റു സർവകലാശാല വൈസ് ചാൻസലർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഈ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം പറയാൻ പതിവ് പോലെ FM ഡയറി അവസാനിക്കുന്നതിന് മുൻപ് 8:30 തൊട്ടു മുൻപ്.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
0: സേവന വാർത്ത. ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ കൊച്ചിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഫിഷ് പ്രീ പ്രോസസിംഗും ഡ്രൈയിംഗ് ടെക്നിക്കുകളും എന്ന വിഷയത്തിൽ 3 ദിവസത്തെ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 16 മുതൽ 18 വരെ വില്ലിംഗ്ടൺ ഐലൻഡിലെ ICAR സിഫ്റ്റിൽ നടക്കുന്ന പരിശീലനത്തിൽ മത്സ്യ സംസ്കരണ മേഖലയിലുള്ളവർ, സംരംഭകർ, മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഗവേഷകർ എന്നിവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9846079583, 9846079583.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്!
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
0: ഏറ്റുമാനൂർ ഗവൺമെന്റ് ITIയിൽ അപ്ഹോൾസ്റ്ററർ ട്രേഡിലേക്കുള്ള പ്രവേശനം ഈ മാസം 10 PM to 5 PM വരെ നീട്ടി. 0481253552

എന്ന നമ്പറിൽ വിളിക്കുക, കൂടുതൽ വിവരങ്ങൾ അറിയാം. 04812535552. ഇപ്പോൾ സമയം 7 മണി.

0: പ്രിയപ്പെട്ടവര്, ഇപ്പൊ എൻ്റെ കൂടെയുള്ളത് കുസാറ്റിലെ ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രപാണിയാണ്. അദ്ദേഹം വിദേശത്തൊക്കെ പോയി പഠിച്ച് ഇവിടെ വന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എന്തിനാണിങ്ങനെ ഒരു പുതിയ ഒരു സെമിനാർ അവിടെ സംഘടിപ്പിക്കുന്നത്? അന്താരാഷ്ട്ര സെമിനാറാണ്, വിഷയം ന്യൂറോ സയൻസാണ്. അപ്പോൾ അതിൽ പൊതുജനങ്ങൾക്ക് പ്രത്യേകം സിമ്പോസിയം, പ്രദർശനം എന്നിങ്ങനെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എന്ന് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം.
1: നമസ്കാരം. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ ന്യൂറോ സയൻസ് പൊതുജനങ്ങൾക്ക് വേണ്ടി പല രീതിയിലുള്ള ന്യൂറോ റിലേറ്റഡ് കാര്യങ്ങൾ എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പബ്ലിക് സിമ്പോസിയവും അതുപോലെ തന്നെ എക്സിബിഷനൊക്കെ നടത്തുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഗവേഷണങ്ങൾ ഓരോ ടാക്സ് പേയേഴ്സ് ഫണ്ട് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഓരോരുത്തരും അടക്കുന്ന ടാക്സ് കൊണ്ടാണ് നമുക്ക് ഗവേഷണത്തിനൊക്കെ ഫണ്ട് ലഭിക്കുന്നതും, അതുകൂടാതെ നമുക്ക് പല രീതിയിലുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത്. ആ കണ്ടെത്തുന്ന ഇൻഫർമേഷൻസ് കൂടുതലും ജനങ്ങളിലേക്ക് എത്താത്തൊരവസ്ഥയെന്ന് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ പല രീതിയിലുള്ള പബ്ലിക് എക്സിബിഷൻസ് ആയാലും അതുപോലെ തന്നെ സിമ്പോസിയംസും കുസാറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ന്യൂറോ റിലേറ്റഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഓട്ടിസം, സെറിബ്രൽ പാൽസി, അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങളും അതുകൂടാതെ അഡിക്ഷൻ, ഇങ്ങനെ പല രീതിയിലും പല ഏജ് ഗ്രൂപ്പ്സിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണ രീതിയിൽ സിമ്പോസിയംസും അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള അറിവ് പ്രദാനം ആയിട്ടും നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കുക, ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ പബ്ലിക് സിമ്പോസിയം എക്സിബിഷനൊക്കെ നമ്മൾ നടത്തുന്നത്. അതപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസോടെയാണ്. ആ ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ ഒപ്പം തന്നെയാണ് ഈ സിമ്പോസിയവും അതുകൂടാതെ പബ്ലിക്കിന് വേണ്ടി ഈ എക്സിബിഷന് നടത്തുന്നത്. എക്സിബിഷനിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ഒറിജിനലായിട്ടുള്ള ബ്രെയിൻ സ്പെസിമെൻസ് അല്ലെങ്കിൽ നമ്മൾ മരണശേഷം നമ്മൾ കളക്ട് ചെയ്യണ തലച്ചോറ് നേരിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഇന്നെ നേരിട്ട് ജനങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ അത് അൽഷിമേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ബ്രെയിൻ ചുരുങ്ങണേന്നുള്ളത് കാണാനായിട്ടുള്ളൊരു അവസരമുണ്ട്. അതുകൂടാതെ അഡിക്ഷനും അതുപോലെ തന്നെ ഡിപ്രഷനൊക്കെ വരുമ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് അഫക്റ്റഡ് ആകണം, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഈ എക്സിബിഷനിൽ കണ്ടു മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ ഒരു എക്സിബിഷൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ.
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് പുരോഗമനം, വികസനം ഒക്കെ ഉണ്ടെങ്കിൽ പോലും കേരള സമൂഹം ഈ മെൻ്റൽ ഡിസോർഡർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സങ്കീർണതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധം നൽകാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഈ ഒരു അറിവ് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും തലച്ചോറ് സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് ആദ്യമേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ആശയമാണ് നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ന്യൂറോ ഡെവലപ്മെൻ്റൽ ഇഷ്യൂവിൻ്റെ സിമ്പോസിയം അവതരിപ്പിക്കുന്നത് കൂടുതലും എന്താണ് അമ്മമാരിലും അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ വരുന്ന പല രീതിയിലുള്ള ചേഞ്ചസ്, അവരുടെ മാനസികാവസ്ഥ, അവരുടെ ഉറക്കമില്ലായ്മ, അവരുടെ ഭക്ഷണം, ഇതെല്ലാം കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അതുകൂടാതെ തന്നെ ആ ഫാമിലിയുടെ അറ്റ്മോസ്ഫിയർ, ഇങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്താൽ തന്നെ ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് നടക്കും. അതുപോലെ തന്നെ പല രീതിയിലുള്ള ന്യൂറോ ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് നമുക്ക് തടയാൻ പറ്റുമോ എന്നുള്ള ഒരു ആശയമാണ് ഒരു സിമ്പോസിയം കവർ ചെയ്യണം. രണ്ടാമത്തെ സിമ്പോസിയം നമ്മൾ അഡിക്ഷനും അതുപോലെ തന്നെ ഇപ്പം നടക്കുന്ന സൂയിസൈഡൽ ടെൻഡൻസി, അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളും, ഇപ്പോൾ ചെറുപ്പക്കാരെ അനുഭവിക്കുന്ന പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളെല്ലാം നമുക്ക് ഒരു പരിധിവരെ ബ്രെയിനിൻ്റെ നെറ്റ്വർക്ക് കറക്റ്റ് ചെയ്താൽ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ മൂന്നാമത്തെ സിമ്പോസിയം കവർ ചെയ്യണത് ന്യൂറോ ഡീജനറേഷൻ, അല്ലെങ്കിൽ നമ്മൾ പ്രായമാകുമ്പോഴത്തേക്കും വരുന്ന പല രീതിയിലുള്ള തലച്ചോറിലുള്ള മാറ്റങ്ങൾ, അത് ഓർമ്മക്കുറവായിട്ടും അതുകൂടാതെ പാർക്കിൻസൺ പോലത്തെ കണ്ടീഷനായിട്ടും വരാനുള്ള അവസ്ഥകൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഈ ന്യൂറോ റിലേറ്റഡ് കണ്ടീഷൻസ് തടയാന്നുള്ളതാണ് നമ്മൾ മൂന്നാമത്തെ സിമ്പോസിയം കവർ ചെയ്യണത്.
0: കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രപാണിയോടൊപ്പം

0: ബാലനാരായണൻ. നിർവഹണം അൻപ്. ടൈറ്റിൽ മ്യൂസിക് സാരംഗ് സനു ഗോപിനാഥ്. And protect your daily energy. Let's build a healthy brain for a healthy society. നിങ്ങൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി പോപ്ര.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
5: തേങ്ങ മലയാളിയുടെ ചിന്തകളെയും ഭാഷാപ്രയോഗങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ തേങ്ങയുമായി ബന്ധപ്പെട്ട പദശേഖരങ്ങൾക്കും ശൈലികൾക്കും വലിയ പങ്കാണുള്ളത്. തെക്കുദേശത്തേക്കായി തെങ്കായി ആയെന്നും പിന്നീട് അനുനാസികാതിപ്രസരം സംഭവിച്ച് തേങ്ങ ആയി എന്നും നിരുക്തി പറയാവുന്നതാണ്. തേങ്ങ മലയാളത്തിൽ പ്രാദേശിക ശൈലിയായി പ്രചരിച്ചിട്ടുണ്ട്. ഒരു തേങ്ങയും അറിയില്ല എന്നതുകൊണ്ട് തൃശൂർ മലയാളത്തിൽ അർത്ഥമാക്കുന്നത് വക്താവിന് ഒരു വിവരവുമില്ല എന്നാണ്. ഒരു ചുക്കും അറിയില്ല എന്നതാണ് തെക്കോട്ടുള്ള സമാന പ്രയോഗം. ദേഷ്യപ്രകടനങ്ങളിൽ തേങ്ങയുടെ മൂട് എന്നും തൃശൂർ ഭാഗത്ത് പ്രയോഗിക്കാറുണ്ട്. അവ്യക്ത ഭാഷണത്തെ പരാമർശിക്കാൻ എന്തു തേങ്ങയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നത് തൃശൂർ ശൈലിയാണ്. വെളിച്ചെണ്ണയ്ക്ക് തേങ്ങണ്ണ എന്ന് കാസർഗോട്ട് പറയുന്നതും പ്രാദേശിക പ്രയോഗങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താം. നായയുടെ കയ്യിലെ പൊതിയാത്തേങ്ങ പ്രായോഗിക ജ്ഞാനത്തിൻ്റെ അഭാവത്തെയാണ് കുറിക്കുന്നത്. കയ്യാലപ്പുറത്തെ തേങ്ങ അനിശ്ചിത ജീവിത സാഹചര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. ചിരട്ടയെടുക്കലാവട്ടെ ദാരിദ്ര്യത്തെയും യാചകഭാവത്തെയും എല്ലാം വെളിപ്പെടുത്തുന്ന ശൈലിയാണ്. തേങ്ങയുമായി ബന്ധപ്പെട്ട പദശേഖരവും വിപുലമാണ്. പൂക്കുല, മച്ചിങ്ങ, കരിക്ക്, ഇളനീർ, കൊപ്ര, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, പിണ്ണാക്ക്, ചിരട്ട, തൊണ്ട്, ചകിരി തുടങ്ങിയവ ഉദാഹരണമാണ്. തേങ്ങ മനുഷ്യജീവിത രൂപകം കൂടിയാണ്. ശൈശവം വെള്ളയ്ക്കയോടും ബാല്യകാലം ഇളനീർ പരുവത്തോടും കൗമാരം ഇളപ്പം തേങ്ങയോടും യൗവനം നാളികേരത്തോടും വാർദ്ധക്യം കൊപ്രയോടും ചേർന്നു പോകുന്നുണ്ട്. എന്നാൽ വാർദ്ധക്യത്തിലാണ് തേങ്ങായ്ക്ക് പ്രത്യുൽപാദനശേഷി നേടുന്നത് എന്ന ഒരു വ്യത്യാസം മനുഷ്യരുമായുണ്ട്. നാളികേരമുടയ്ക്കൽ പ്രതീകാത്മകമായ ഒരു വഴിപാടാണ്. ഗണപതി ക്ഷേത്രങ്ങളിലാണ് ഈ വഴിപാട് സാധാരണയായി കാണുന്നത്. നാളികേരം എറിഞ്ഞുടയ്ക്കുമ്പോൾ അത് ഛിന്നഭിന്നമാകുന്നത് പോലെ ഭക്തന്റെ അഹന്തയുടെ പുറന്തോട് തകർന്ന് അവൻ ബ്രഹ്മജ്ഞാനിയാവണമെന്ന പ്രതീകാത്മക സന്ദേശം വിസ്മരിച്ചുകൊണ്ടാണ് പലരും ഇത് ചെയ്യുന്നത്. തേങ്ങയുടെ പുറന്തോട് സ്ഥൂല ശരീരത്തിൻ്റെയും അതിനുള്ളിലെ ജലം കാരണഭൂതമായ ജീവസ്രോതസ്സിൻ്റെയും കുഴമ്പ് സൂക്ഷ്മ ശരീരത്തിൻ്റെയും പ്രതീകമാണെന്ന് പറയപ്പെടുന്നുണ്ട്. തേങ്ങയുടെ മുക്കണ്ണും മനുഷ്യ ശിരസും തമ്മിലുള്ള സാദൃശ്യം ഓർക്കാവുന്നതാണ്. തേങ്ങ എറിഞ്ഞുടയ്ക്കലിലൂടെ തലക്കനമില്ലാതാകുന്നു എന്ന ആശയം അപ്പോൾ പ്രസക്തമാകും. തേങ്ങയെ ഒരു ഹാസ്യബിംബമാക്കി അവതരിപ്പിച്ചിരിക്കുന്ന കവിതയാണ് ചെറിയാൻ കെ ചെറിയാൻ്റെ തേങ്ങ. കൊല്ലംകണ്ടത്തിൽ ദേവസ്യയുടെ തലയിൽ തേങ്ങ വീണിട്ടും അയാൾക്ക് ഒന്നും പറ്റിയില്ല. തനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നോർത്ത് ചിരിച്ചു ചിരിച്ച് ശ്വാസം മുട്ടി അയാൾ മരിക്കുന്നു. തേങ്ങ തലയിൽ വീണാൽ ചിരിക്കരുത് എന്ന ഗുണപാഠത്തോടെയാണ് കവിത അവസാനിക്കുന്നത്. തേങ്ങ ഉപദ്രവകാരിയല്ല, എന്നാൽ നിസാരമായി കരുതരുത്.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിത മലയാളം വീണ്ടും കേൾക്കാം രാത്രി 8:50.
6: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
7: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
6: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
7: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
6: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ഇനി നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 5:30 ആഴ്ചവട്ടം, 6:30 ചന്ദ്രത്തിൽ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം. ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ മണി

0: നാദം കവിതയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം 5:30 ചാവറ കൾച്ചറൽ സെന്ററിൽ പ്രഭാഷണം നടക്കും. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് രക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: എഫ്എം ഡയറി തുടരുകയാണ്.
3: ഈ ഗാനം ഇന്നത്തെ ഗാനം. എസ് എൻ സ്വാമിയുടെ കഥയ്ക്ക് കെ മധു സംവിധാനം ചെയ്ത് 1987 പുറത്തിറങ്ങിയ ചിത്രമാണ് 20-ാം നൂറ്റാണ്ട്. മോഹൻലാൽ, ജഗദീഷ് ശ്രീകുമാർ, സുരേഷ് ഗോപി, ഊർവശി അംബിക തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം, പാടിയത് യേശുദാസ്.

0: കേൾക്കുക രാവിലെ 9 മുതൽ എഫ് എം മോർണിംഗ് സെലക്ഷൻ ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ തന്നെ പോവാം.
1: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: KCB അറിയിപ്പ്. ഇടപ്പള്ളി സെക്ഷന്റെ പരിധിയിൽ അറക്കക്കടവ് റോഡ്, മദർ തെരേസ റോഡ്, MAJ ഹോസ്പിറ്റൽ പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 9:30 മുതൽ ഉച്ചകഴിഞ്ഞ് 2:30 വരെ വൈദ്യുതി മുടങ്ങും. എരൂർ സെക്ഷന്റെ പരിധിയിൽ മാറാൻകുളങ്ങര ക്ഷേത്രം പരിസരം, ലേബർ കോർണർ, അയ്യപ്പള്ളിക്കാവ് റോഡ്, ഓക്കംപറമ്പ്, കപ്പട്ടിക്കാവ് ക്ഷേത്രം പരിസരം, പുത്തൻകുളങ്ങര ക്ഷേത്രം പരിസരം, സെയിന്റ് മേരീസ്, പൾസ് നഗർ, കോഴിവെട്ടും വിളി, അറക്കക്കടവ്, കറുകപ്പാടം എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
3: ആരോഗ്യക്കുറിപ്പുകൾ.
4: ലോകരാജ്യങ്ങളിലെ ഫിസിയോതെറാപ്പി അസോസിയേഷനുകളുടെ ഒരു കൂട്ടായ്മയാണ് വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സപ്പോർട്ടോടുകൂടി 8 സെപ്റ്റംബർ ലോക ഫിസിയോതെറാപ്പി ദിനാചരണമായിട്ട് ആചരിക്കുന്നത്. ഓരോ വർഷവും അതിന് ഓരോ മോട്ടോയുണ്ട്, ഓരോ സന്ദേശമുണ്ട്. ഈ വർഷത്തെ അതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഹൃദയ നാഡി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് സ്ട്രോക്ക് എങ്ങനെ പ്രതിരോധിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ പുനരധിവാസ ചികിത്സയിൽ ഫിസിയോതെറാപ്പിയുടെ പങ്കിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് ഈ നഗര ജീവിതത്തിലൊക്കെ തന്നെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസൊക്കെ കൊണ്ട് തന്നെ ഈ പ്രിവെൻഷൻ എന്നുള്ളൊരു ഫാക്ടറിന് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് സ്ട്രോക്ക് എന്ന് പറയുന്നൊരു ലൈഫ് സ്റ്റൈൽ ഒരു പ്രോബ്ലമായിട്ട് തന്നെ വൈദ്യശാസ്ത്രം കരുതുന്നുണ്ട്. കാരണം സ്ട്രോക്കിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട പല ഘടകങ്ങൾ കൊണ്ടാണ്. അതിനെ പ്രിവെൻറ്റ് ചെയ്യുക വഴി നമുക്കൊരു നല്ല ശതമാനം സ്ട്രോക്കിനെ തടയാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അതായത് ഈ സ്ട്രോക്കിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ഹൃദയാരോഗ്യം ഉള്ള ആൾക്കാരിൽ ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യത നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അമിത വണ്ണമുള്ള ആൾക്കാരിൽ മൊബിലിറ്റി വയസ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ ചലനം കുറവായിരിക്കും, അവർ കൂടുതൽ അവർ വിശ്രമവും അവർക്ക് ക്ഷീണവും ഒക്കെ വരും. അതാണ് അമിത വണ്ണത്തിൻ്റെ പ്രശ്നം, ദുർമേധസ് എന്ന് മലയാളത്തിൽ പറയും. ശാസ്ത്രീയമായ രീതിയിൽ അഡ്വൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപദേശത്തോടുകൂടി ചെയ്യുന്ന വ്യായാമങ്ങൾ വഴി അമിത വണ്ണത്തെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അങ്ങനെ തന്നെ ഒരു രീതിയിൽ അതിൻ്റെ റിസ്ക് കുറയും. മറ്റൊന്നെന്ന് പറയുന്നത് ഹൈപ്പർ ലിപ്പിഡീമിയ, അല്ലെങ്കിൽ ഈ കൊളസ്ട്രോൾ ഇഷ്യൂസ്, ചീത്ത കൊളസ്ട്രോൾ, LDL എന്ന് പറയും. ഈ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ ശരീരത്തിൽ അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ രക്തക്കുഴലുകൾക്കുള്ളിൽ ഈ കൊഴുപ്പ് അടിഞ്ഞിട്ടാണ് കൂടുതൽ പ്രശ്നം വരുന്നു. അതുപോലെ ഹൃദയ ആരോഗ്യം അതിൻ്റെ ഇടിപ്പുകളും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലായി കഴിയുമ്പോൾ അവിടെ ക്ലോട്ട് വഴി ഉണ്ടാകാവുന്ന സ്ട്രോക്കിനുള്ള സാധ്യത നമുക്കത് പ്രതിരോധിക്കാൻ സാധിക്കും. ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ട്, അതായത് രക്തക്കുഴൽ പൊട്ടിയിട്ട് അതുപോലെ തന്നെ ക്ലോട്ട് രക്തക്കട്ട കയറി അടഞ്ഞിട്ടുണ്ടാവുന്നതുണ്ട്. അപ്പോൾ ഇത് ആണ് മെയിനായിട്ടുള്ള 2 ടൈപ്പ് ഓഫ് സ്ട്രോക്സ്. അപ്പോൾ അതിൽ നമുക്ക് ഫിസിയോതെറാപ്പിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൂടാതെ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന മുറിവുകളും ചതവുകളും അപകടങ്ങൾ വഴി ഉണ്ടാകുന്ന ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ്, അവിടെയും ഈ ഫിസിയോതെറാപ്പി റീഹാബ് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ ഡീജനറേറ്റീവ് ന്യൂറോ കണ്ടീഷൻസും ഉണ്ട്. ഇപ്പോൾ പാർക്കിൻസൺ രോഗം, അത് നമ്മുടെ നാട്ടിൽ പ്രായമുള്ള ആൾക്കാരിലൊക്കെ ഇന്ന് വളരെ കൂടുതലാണ്. പിന്നെ ഡീമൈലിനേറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ പെരിഫറൽ നെർവ് ഇഷ്യൂസ് ഉണ്ട്, അതായത് നമ്മുടെ ഇപ്പോൾ തലച്ചോറല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നെർവിന് പ്രശ്നം പറ്റുക, ഇപ്പോൾ ചിലരുടെ മുഖം കൂടുന്നുണ്ട്, അപ്പോൾ അവിടെ ഫിസിയോതെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ചിലർക്ക് കാൽ പാദം പൊക്കാനുള്ള ഫുഡ് ഡ്രോപ്പ് ഉണ്ടാകുക, ചില നെർവിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കൈപ്പത്തിയിൽ തളർച്ച ഉണ്ടാകുക, അല്ലെങ്കിൽ ഷോൾഡറിന് തളർച്ച. അപ്പോൾ ഇങ്ങനെ പെരിഫറൽ നെർവ് ഇഷ്യൂസിലൊക്കെ തന്നെ ഫിസിയോതെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കുട്ടികളിലുണ്ടാകുന്ന സെർബ്രൽ പാൾസി പോലെയുള്ള പ്രശ്നങ്ങളിൽ, അപ്പോൾ ഇങ്ങനെ തലച്ചോറും ആ തലച്ചോറിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള സ്പൈനൽ കോഡും അതി

0: എന്നുള്ള ബ്രാഞ്ചസ് ആയിട്ടുള്ള നെയർ റൂട്ട്സും ഇവിടെ എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും ഫിസിയോതെറാപ്പിയാണ് ന്യൂറോളജിയിലെ ട്രീറ്റ്മെന്റിന്റെ കാതലായ ഒരു ഭാഗം.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ടി.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ദീപസ്തംഭം മഹാശ്ചര്യം.
5: കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു, പാവം നമ്മുടെ വർക്കിച്ചാന്റെ പറ്റ കാശ് വേണ്ടാന്ന് വെക്കാല്ലേ. നിങ്ങൾ പറ എന്നാ ചെയ്യണം? എഴുതി തള്ളട്ടെ ഞാൻ? ഏ, തള്ളട്ടേന്ന്? ഓക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ വർക്കിച്ചായൻ്റെ പറ്റ കാശ് വേണ്ടാ എന്ന് വെച്ചിരിക്കുന്നു. സന്തോഷായില്ലേ? ആഹാ, ദേ വരുന്നുണ്ടല്ലോ, സന്തോഷാകും. ഞാൻ ഈ കാര്യം പറയുമ്പോൾ പാവത്തിന്.
6: നമസ്കാരം നഗമേ. ചെവി അടിച്ചുപോയി.
5: അയ്യോ, എങ്ങനെ? ഏ, കേട്ടില്ലേ? അയ്യോ, എങ്ങനെ? അയ്യോ, അതും കേട്ടില്ലേ? അയ്യോ, എങ്ങനെ?
6: ചെവിയോ മൊത്തം വെള്ളം കയറി അടഞ്ഞിരിക്കുക.
5: അടയാൻ എന്നതാ ഓടവല്ലോ ആണോ?
6: എനിക്ക് അടയും വടയൊന്നും വേണ്ട, ഒരു ഘട്ടം മതി.
5: ഏ, പണ്ട് ഇതുപോലെ വെള്ളം കയറി അടഞ്ഞതല്ലേ? രണ്ടു ദിവസം കഴിയുമ്പോ ശരിയാവും മനുഷ്യ.
6: രണ്ടു മാസം, രണ്ടു ദിവസം കൊണ്ട് ശരിയാവും തങ്കമ്മേ?
5: പതുക്കെ പറയാൻ, എന്റെ കൂടെ ചെവി അടിച്ചു പോവും.
6: അതെ, പഠിച്ച സമയത്തുള്ള ഒരുത്തനും എന്റെ കൂടെ ഇല്ല, ആർക്കും വേണ്ട.
5: കടനെല്ലിനെ പോലെയാണോ?
6: കടലമാവിനൊക്കെ എന്നാ വിലയല്ലേ?
5: അതേ, നിങ്ങളെ കടന്നലിലെ പോലെയാണോ?
6: അത് മൊത്ത ശല്യമല്ലേ, കുത്തി നാശമാക്കും.
5: എന്നാ കേട്ടോ,
6: ഓ,
5: കൃഷിക്ക് നാശം ഉണ്ടാക്കുന്ന പ്രാണികളെയും പുഴുക്കളെയും ഇവര് വേട്ടയാടി തിന്നും.
6: ഓ, ശല്യങ്ങൾ.
5: ശേടാ, നല്ലത് പറഞ്ഞ ഇങ്ങനെയാണോ കൗണ്ടർ അടിക്കുന്നേ?
6: പൗഡർ ഒന്നും ഞാൻ അടിക്കാറില്ലേ.
5: ഈ കടന്നലേ,
6: ഓ,
5: ഈ കടന്നലേ രാസ കീടനാശിനികൾ ഒന്നുമില്ലാതെ തന്നെ കീടങ്ങളെ നിയന്ത്രിക്കുമെന്ന് കേട്ടോ.
6: രസവും കടലക്കറിയൂ. ഒന്നു പോതങ്കമ്മേ, വയറരിയും. എനിക്ക് പുട്ടിന്റെ കൂടെ കടല മാത്രം മതി.
5: ആ, അതൊക്കെ പോട്ടെ. നാട്ടുകാരെ, ഞാൻ പറയാൻ പോകുന്നു നമ്മുടെ മറ്റേ കാര്യം, കടം എഴുതി തള്ളുന്ന കാര്യം. അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന സുദിനം ഇന്നാണ്.
6: എന്നതാ പിറുപിറുക്കുന്നത്? കളിയാക്കുവാണോ?
5: എനിക്കേ ഇനി വർക്കിച്ചായന്റെ പറ്റുകാശ് വേണ്ട.
6: വർക്കിച്ചായൻ ആരെയും പറ്റിച്ചേച്ച് പോകത്തില്ല, കേട്ടല്ലോ.
5: ശേ, അതല്ല, നിങ്ങളുടെ കടം ഞാൻ എഴുതി തള്ളീന്ന്.
6: ആ, പറ്റുകാശ് തന്നില്ലേ, തള്ളിയിട്ട് കൊല്ലുവന്ന്. ആ, കൊല്ല് കൊല്ല് കൊല്ല്.
5: ഓ, ദേ, അതെ, എന്റെ ചുണ്ടിലോട്ട് ശ്രദ്ധിക്കണം. ദേ ഇവിടെ കേട്ടല്ലോ, ചുണ്ട്. ആ, ദേ ഇവിടെ ഇവിടെ
6: ചുണ്ട്. ആ, ചുണ്ട്. ആ, ശ്രദ്ധിക്കാം.
5: പറ്റ് കാശ് വേണ്ട.
6: പറ്റ് കാശ് വേണം, തരും, ഞാൻ തരും, ജീവനുടെ തരും. ഞാൻ പോവാ മേല, ഇനി മേല.
5: പറ സുഹൃത്തുക്കളെ, ഞാൻ എന്നാ ചെയ്യണം? ഏ, എന്നാ എഴുതി തള്ളണ്ട അല്ലേ? ആ, ഓക്കെ, അങ്ങനെ തന്നെ തള്ളുന്നില്ല.
4: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
7: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യ പ്രവണത മനസ്സിലാക്കാൻ തടയാം എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04-8-4-24-386-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. FM ഡയറി ആദ്യഭാഗം സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ 8:30 വരെ അറിവായി ആനന്ദമായി FM.

ഡയറി തുടരും. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കം കുറിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഇറ്റാനഗറിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ്. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അരുണാചൽ പ്രദേശ് സന്ദർശിക്കും. തലസ്ഥാനമായ ഇറ്റാനഗറിൽ സുരക്ഷയും ഒരുക്കങ്ങളും ശക്തമാക്കി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 2 ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായാണ് ഇറ്റാനഗർ സന്ദർശനം. സന്ദർശനത്തിന്റെ ഭാഗമായി നാളെ അദ്ദേഹം അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലുമായി നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും.
1: ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ പൂർത്തിയായ 3 പ്രധാന ഭാഗങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനൊപ്പം പുതിയ ചരക്ക് ട്രെയിൻ സർവീസുകളും വഡോദര താണ്ട റോഡ് റെയിൽ പാതയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. റെയിൽവേ, ദേശീയപാത, ഗുജറാത്ത് സർക്കാർ പദ്ധതികൾ എന്നിവയ്ക്കും അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ. ഇന്നത്തെ ആഗോളക്രമത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ സുരക്ഷാ കൌൺസിൽ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ സുരക്ഷാ കൌൺസിൽ ഇന്ത്യ ഉൾപ്പെടേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2016 മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിൽ അംഗമായത് ബ്രഹ്മോസ് മിസൈലിന്റെ പരിധി വർദ്ധിപ്പിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ ശ്രീ സിംഗ്, ഇന്ത്യ നിലവിൽ 100+ രാജ്യങ്ങളിലേക്ക് ഏകദേശം 38,500 കോടി രൂപയുടെ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു.
2: भारत 2016 से पहले MTCR मेंबर नहीं था, जिसके कारण हम ब्रह्मोस मिसाइल की रेंज एक सीमा से आगे चाहते हुए भी हम नहीं बढ़ा पाते थे. लेकिन हमारी गवर्नमेंट के सक्रिय डिप्लोमेसी और दूरदर्शी नेतृत्व के कारण हमारा MTCR के हम सदस्य बने और उसके बाद ब्रह्मोस की रेंज भी बढ़ाने का काम करने में हमने कामयाबी हासिल की है.
0: പടിഞ്ഞാറൻ മേഖലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിലെ പനാജിയിൽ ചേർന്നു. മേഖലാ കൌൺസിലുകൾ കേവലം തർക്കപരിഹാര വേദികൾ എന്നതിനപ്പുറം പൊതുജനക്ഷേമ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള വേദിയായി വികസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പല നദീ തർക്കങ്ങളും പരിഹരിക്കാൻ കൌൺസിലിന് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. സായുധ സേനകൾക്കായി 110,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും മറ്റ് വിഭവങ്ങളും സംഭരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. രാസ ജൈവ ആണ്

0: വികിരണ വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനും നിരീക്ഷിക്കാനും മറ്റും ഉപയോഗിക്കുന്ന അത്യാധുനിക റെക്സി വാഹനങ്ങൾ, ഭാരം കുറഞ്ഞ ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങളും സംഭരിക്കാനാണ് അംഗീകാരം നൽകിയത്. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ചാലക്കളം വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 8 മണിവരെ വസതിയിലും തുടർന്ന് നെഹ്റു നഗറിലും ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും പൊതുദർശനം ഉണ്ടായിരിക്കും. ലോകത്തിന്റെ ഫാർമസി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുത്താനും ആഗോള മെഡിക്കൽ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി വളർത്താനും ആഹ്വാനം ചെയ്ത കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഇന്ത്യക്കാർക്കും ഉന്നത നിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ആരോഗ്യക്ഷേമം ഉറപ്പാക്കുക എന്നതായിരിക്കണം രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: Make sure we are very high quality, zero compromise on quality, and ensure not only that every Indian gets high quality healthcare, but we provide wellness and healthcare to the world from India. On Indian machine, on Indian equipment, using Indian consumer, administering Indian drugs and pharmaceuticals, giving patient care by Indian doctor.
0: അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വനിതാ വിഭാഗം റീകർവ് ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന പൂജ സഖ്യം ചൈനീസ് സഖ്യത്തെ നേരിടും. റീകർവ് പുരുഷ ഫൈനലിൽ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്കിയോടും കോമ്പൌണ്ട് പുരുഷ ഫൈനലിൽ ശ്യാം സുന്ദർ സ്വാമി തോമൻ കുമാർ സഖ്യം ഇറാഖിനോടും ഏറ്റുമുട്ടും. മിക്സഡ് വിഭാഗം ഫൈനലിൽ സ്വാതി ചൌധരി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യം ചെക്ക് റിപ്പബ്ലിക്കിനെയാണ് നേരിടുന്നത്. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കും. മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഈ മാസം 17 ടെക് ബോളിലൂടെയും 18 വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. പി സിന്ധു, മീരാഭായ് ചാനു, മനു ഭാക്കർ, അമ്മൻ സെഹ്രാവത്, ലൌലിന ബോഗഹെയ്ൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഇന്ത്യയെ നയിക്കും. ബോക്സിംഗിലും 70-ലധികം താരങ്ങൾ അണിനിരക്കുന്ന അത്ലറ്റിക്സിലും ഇന്ത്യ മികച്ച മെഡൽ പ്രതീക്ഷയിലാണ്. അക്ഷരാഭ്യാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1967 മുതലാണ് ഇത് ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. ന്യൂഡൽഹിയിൽ ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രമുഖ നയതന്ത്ര കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കിനെ ഇറാൻ പ്രശംസിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ ഡൽഹി സന്ദർശനം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും തന്ത്രപ്രധാന സഹകരണവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രത്യാശ പ്രകടിപ്പിച്ചു. വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ ശക്തമായ സഹകരണമാണുള്ളതെന്നും ഇറാൻ വക്താവ് പറഞ്ഞു. തങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഗൾഫ് മേഖലയിലെ US എണ്ണ വാതക കേന്ദ്രങ്ങൾ സുരക്ഷിതമല്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലി ബാഫ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നു. സംഘർഷം കൂടുതൽ ശക്തിപ്പെടുന്നത് മേഖലയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. 6G നെറ്റ്വർക്ക് വികസനത്തിനുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ പങ്കാളിയായി ഇന്ത്യ. അമേരിക്ക ഉൾപ്പെടെയുള്ള 24 രാജ്യങ്ങളാണ് കൂട്ടായ്മയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിലെ മിയാമിയിൽ നടന്ന G20 ഇന്നൊവേഷൻ മിനിസ്റ്റീരിയൽ യോഗത്തിന് മുന്നോടിയായി കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദയും US വാണിജ്യ സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. 6G സാങ്കേതിക വിദ്യയുടെ ഭാവിയെക്കുറിച്ചും വരും തലമുറ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ വികസിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. അതിശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടുകൾ തുറന്നതോടെ ഉത്തർപ്രദേശിലെ 25 ജില്ലകളിൽ പ്രളയ സമാനമായ സാഹചര്യം. ബറേലി, ഈറ്റ, ഷാജഹാൻപൂർ, ബഹ്റൈച്ച്, ലഖിംപൂർ ഖേരി എന്നിവിടങ്ങളിലാണ് കൂടുതൽ മഴ പെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കം കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഇറ്റാനഗറിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും.

0: നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ്. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 34 സെക്കൻഡും.

0: സമകാലികം.
1: കായികവേദി.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ കെ ആർ അമൽ തയ്യാറാക്കിയ അവലോകനം.
3: ഇതിഹാസ താരം മെസ്സിയുടെ വിരമിക്കൽ വാർത്തയെത്തിയതൊഴിച്ചാൽ കായിക പ്രേമികൾക്ക് മികച്ച വിരുന്നായിരുന്നു പോയ വാരം കായിക ലോകം നൽകിയത്. ലോക ഫുട്ബോളിൽ വിവിധ ലീഗ് മത്സരങ്ങൾ ആവേശത്തോടെ തുടരുകയാണ്. കൂടെ US ഓപ്പണും വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റും തുടങ്ങി ഒട്ടനവധി ഇവന്റുകളും മുന്നോട്ടു നീങ്ങുകയാണ്. പോയ വാരത്തെ കായിക ലോകത്തെ പ്രധാന വിശേഷങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം.
4: അർജന്റീന നായകനും ഇതിഹാസ താരവുമായ ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മെസ്സി ഇക്കാര്യം അറിയിച്ചത്. 39 വയസ്സിലാണ് വിരമിക്കൽ. 2005 18 വയസ്സിലാണ് അർജന്റീനക്കായി മെസ്സി അരങ്ങേറിയത്. അർജന്റീനക്കായി 207 മത്സരങ്ങൾ കളിച്ച മെസ്സി 125 ഗോളുകൾ വലയിലാക്കി. അർജന്റീനക്കായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും എന്ന റെക്കോർഡും മെസ്സിയുടെ പേരിലാണ്. 3 ലോകകപ്പ് ഫൈനലുകളിൽ അർജന്റീനയെ നയിച്ച ക്യാപ്റ്റനാണ് മെസ്സി. 2022 ലോകകപ്പ് സ്വന്തമാക്കിയ അർജന്റീനൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. 2014-2016 ലോകകപ്പ് ഫൈനലുകളിലും എത്തി. 8 ബാലൻഡിയോർ പുരസ്കാരവും മെസ്സി കരിയറിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. 2016 ചിലിയോട് അർജന്റീന കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റതിനു പിന്നാലെ നിരാശനായി മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം തീരുമാനം പിൻവലിച്ച് വീണ്ടും കളിക്കളത്തിൽ സജീവമായി. ആ തീരുമാനം പിന്നീട് ചരിത്രമായി മാറി. അതിനുശേഷം കോപ്പ അമേരിക്ക, ലോകകപ്പ്, ഫൈനലിസീമ എന്നീ കിരീടങ്ങളെല്ലാം മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന സ്വന്തമാക്കി.
3: കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിൽ തൃശൂർ ടൈറ്റൻസ് ചാമ്പ്യന്മാർ. ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 4 തൃശൂർ ടൈറ്റൻസ് പരാജയപ്പെടുത്തിയത്. തൃശൂരിന്റെ ആദ്യ KCL കിരീടമാണ് ഇത്. കാലിക്കറ്റ് ഉയർത്തിയ 168 റൺസ് വിജയ ലക്ഷ്യം 3 ബാക്കി നിൽക്കെ മറികടന്നാണ് തൃശൂർ കപ്പ് ഉയർത്തിയത്. അഹമ്മദ് ഇമ്രാന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയും ബാറ്റിംഗിലും ബൌളിംഗിലും തിളങ്ങിയ ക്യാപ്റ്റൻ MS അഖിലിന്റെ പ്രകടനവുമാണ് തൃശൂരിന് വിജയമൊരുക്കിയത്. സ്കോർ: കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് 20 ഓവറിൽ 9 നഷ്ടത്തിൽ 167, തൃശൂർ ടൈറ്റൻസ് 19.3 ഓവറിൽ 6 നഷ്ടത്തിൽ 169. അഹമ്മദ് ഇമ്രാനാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ആലപ്പി റിപ്പിൾസിന്റെ മുഹമ്മദ് അസറുദ്ദീൻ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു.
4: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ. ഗ്രൂപ്പ് മത്സരത്തിൽ 7 ഇന്ത്യൻ വനിതകൾ പാകിസ്ഥാനെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 18.1 ഓവറിൽ 55 റൺസിന് ഓൾ ഔട്ടായി. പാകിസ്ഥാൻ വനിതാ ടീമിന്റെ 2020 ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 8.4 ഓവറിൽ 3 നഷ്ടത്തിൽ 57 റൺസെടുത്ത് ലക്ഷ്യത്തിലെത്തി. 7 3 വീഴ്ത്തിയ ഇടംകൈ സ്പിന്നർ ശ്രീചരണിയും 9 3 വീഴ്ത്തിയ ലെഗ് സ്പിന്നർ പ്രേമ റാവത്തും ചേർന്നാണ് പാകിസ്ഥാനെ തകർത്തത്. ഓഫ് സ്പിന്നർ ദീപ്തി ശർമ്മ 5 2 എടുത്തു. ഓഫ് സ്പിന്നർ ഷെഫാലി വർമ്മ 1 എടുത്തു. ശ്രീചരണിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ചെറിയ സ്കോർ പിന്തുടരാനിറങ്ങിയ ഇന്ത്യയെ സ്പിന്നിന് അനുകൂലമായ പിച്ചിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സന വിറപ്പിച്ചു. ആദ്യ ഓവറിൽ 2 വീഴ്ത്തിയ ഫാത്തിമ

0: മൊത്തം 3 വിക്കറ്റ് എടുത്തു. ആദ്യ 3 വിക്കറ്റുകൾ വേഗം വീണെങ്കിലും 18 റൺസുമായി ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും 12 റൺസുമായി ദീപ്തി ശർമ്മയും ഉറച്ചു നിന്നോടെ ജയം ഇന്ത്യക്ക് സ്വന്തമായി. ഗ്രൂപ്പിലെ 3 മത്സരത്തിലും ഇതോടെ ഇന്ത്യ ജയം നേടി. ഇന്ത്യ നേരത്തെ തന്നെ സെമി ഫൈനലിൽ ഉറപ്പിച്ചിരുന്നു.
1: വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതിച്ചേർത്ത് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ സ്മൃതി മന്ദന. വനിതാ ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലുമായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡാണ് സ്മൃതി സ്വന്തമാക്കിയത്. ഹോങ്കോങ്ങിനെതിരായ വനിതാ ഏഷ്യാകപ്പ് പോരാട്ടത്തിൽ സെഞ്ചുറി നേടിയാണ് സ്മൃതി റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ മിതാലി രാജിന്റെ റെക്കോർഡാണ് സ്മൃതി മറികടന്നത്. മത്സരത്തിൽ 64 പന്തിൽ സ്മൃതി 124 റൺസ് എടുത്തു. ഇതോടെ സ്മൃതിയുടെ റൺസ് 1880 മിതാലി 1868 റൺസാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സ്വന്തമാക്കിയിരുന്നത്. കരിയറിൽ എല്ലാ ഫോർമാറ്റുകളിലുമായി 18 സെഞ്ചുറിയാണ് സ്മൃതി നേടിയത്. ഇതോടെ മൊത്തം സെഞ്ചുറികളുടെ കാര്യത്തിലും റെക്കോർഡായി. 17 സെഞ്ചുറി വീതം നേടിയ ഓസ്ട്രേലിയയുടെ മെക് ലാനിംഗ്, ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവർത്ത് എന്നിവരെയാണ് മറികടന്നത്.
0: ഇന്ത്യയും ജപ്പാനും ആദ്യമായി 2020 ക്രിക്കറ്റിൽ ഏറ്റുമുട്ടുന്നു. സെപ്റ്റംബർ 22 ജപ്പാനിലെ സനോ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് മത്സരം. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75 വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് കളിയെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പറഞ്ഞു. സുസൂക്കി കപ്പ് എന്ന പേരിലാണ് മത്സരം നടക്കുക.
1: അഫ്ഗാനിസ്ഥാനെതിരായ 3 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മ വൈസ് ക്യാപ്റ്റനാണ്. പരിക്കിന്റെ പിടിയിലായിരുന്ന പ്രമുഖ പേസർ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരിച്ചെത്തിയതാണ് പ്രധാന വിശേഷം. ഫിറ്റ്നസ് ക്ലിയറൻസിന് വിധേയമായിട്ടായിരിക്കും ബുംറ കളിക്കുക. ബുംറയ്ക്ക് പുറമെ നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷിത് റാണ എന്നിവരും ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. മലയാളി താരം സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ എന്നിവരാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിലുള്ളത്. കഴിഞ്ഞ ജൂലൈ 16 കാർഡിഫിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിലാണ് ബുംറ അവസാനമായി ഇന്ത്യക്കായി പന്തെറിഞ്ഞത്. മത്സരത്തിൽ ഫീൽഡിംഗിനിടെ പരിക്കേറ്റതിനെ തുടർന്ന് ഇംഗ്ലണ്ടിനെതിരായ അവസാന ഏകദിനത്തിൽ നിന്നും പിന്നീട് നടന്ന ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നിന്നും താരം പുറത്തായിരുന്നു. പരമ്പരയിൽ 3 മത്സരങ്ങളാണ് ഉള്ളത്. ആദ്യ മത്സരം സെപ്റ്റംബർ 13 രണ്ടാം മത്സരം സെപ്റ്റംബർ 15 അവസാന മത്സരം സെപ്റ്റംബർ 17 നടക്കുക. 3 മത്സരങ്ങളും ന്യൂഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്.
0: ശ്രീലങ്കയ്ക്കെതിരായ സെഞ്ചുറി പ്രകടനത്തോടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ മുന്നേറ്റവുമായി ഇന്ത്യൻ താരം ദേവ്ദത്ത് പടിക്കൽ. ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റുകളുടെ പരമ്പരയിൽ 2 സെഞ്ചുറി അടക്കം 328 റൺസ് അടിച്ചെടുത്ത ദേവ്ദത്ത് പടിക്കൽ ബാറ്റിംഗ് റാങ്കിങ്ങിൽ 5 സ്ഥാനങ്ങൾ മുന്നേറി 54 സ്ഥാനത്തെത്തി. അതേസമയം ശ്രീലങ്കയിൽ 3 ഇന്നിംഗ്സുകളിൽ നിന്ന് 1 അർദ്ധ സെഞ്ചുറി മാത്രം നേടാനായ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 2 സ്ഥാനങ്ങൾ ഇറങ്ങി 9 സ്ഥാനത്തേക്ക് വീണു. 7 സ്ഥാനത്തുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് തന്നെയാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ ഒന്നാമത്. ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ 11 സ്ഥാനത്ത് തുടരുകയാണ്. ശ്രീലങ്കയുടെ സോണൽ ദിനുഷ കൊളംബോ ടെസ്റ്റിലെ മികച്ച പ്രകടനത്തോടെ 29 സ്ഥാനങ്ങൾ കയറി 25 റാങ്കിലെത്തി. ഇംഗ്ലണ്ടിലെ ഹാരി ബ്രൂക്ക് 1 സ്ഥാനത്തുള്ള പട്ടികയിൽ. ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്താണ് 2. 1 സ്ഥാനം താഴേക്കിറങ്ങിയ ജോ റൂട്ട് 3 സ്ഥാനത്താണ്. പരിക്കിനെ തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ കളിക്കാതിരുന്ന ഇന്ത്യൻ പേസർ ബുംറയ്ക്ക് ബൌളിംഗ് റാങ്കിങ്ങിൽ തിരിച്ചടി നേരിട്ടു. 2 സ്ഥാനത്തുണ്ടായിരുന്ന ബുംറ 3 സ്ഥാനത്തേക്ക് ഇറങ്ങി. ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്ക് 1 സ്ഥാനത്ത് തുടരുമ്പോൾ ന്യൂസിലൻഡിലെ മാറ്റ് ഹെൻറി ബുംറയെ മറികടന്ന് 2 സ്ഥാനത്തെത്തി. ഇന്ത്യയുടെ മുഹമ്മദ് സിറാജ് 1 സ്ഥാനമുയർന്ന് 17 സ്ഥാനത്തെത്തിയിട്ടുണ്ട്.
1: മുൻ ഇന്ത്യൻ താരവും BCCI സെന്റർ ഓഫ് എക്സലൻസ് മേധാവിയുമായ VVS ലക്ഷ്മൺ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ പരിശീലിപ്പിക്കും. ഈ മാസം അവസാനം ജപ്പാനിലെ ഐചി നാഗോയയിൽ നടക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക ചുമതലയാണ് ഏറ്റെടുക്കുക. കായിക മന്ത്രാലയം പുറത്തുവിട്ട പരിശീലകരുടെ പട്ടിക പ്രകാരം സുനിൽ ജോഷി, ഋഷികേശ് കനിത്കർ, ശുഭദീപ് ഘോഷ് എന്നിവർ ലക്ഷ്മണന്റെ സഹപരിശീലകരായി പ്രവർത്തിക്കും. ഇന്ത്യ സ്വർണം നേടിയ 2023 ചൈനയിലെ ഹാങ്ഷൗ ഏഷ്യൻ ഗെയിംസിലും ലക്ഷ്മണായിരുന്നു ഇന്ത്യൻ പുരുഷ ടീമിനെ പരിശീലിപ്പിച്ചത്.
0: അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ടൂർണമെന്റ് നടത്താനുള്ള അവകാശം ICC ശ്രീലങ്കയിൽ നിന്ന് മാറ്റിയിരുന്നു. ലങ്കൻ ക്രിക്കറ്റ് ബോർഡിലെ ഭരണപരമായ വീഴ്ചകളും ICCയുടെ വാർഷിക കോൺഫറൻസിൽ നിർദ്ദേശിച്ച ഭരണഘടനാപരമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നതിൽ വരുത്തിയ കാലതാമസവുമാണ് വേദി മാറ്റാൻ പ്രധാന കാരണം. ICC ബോർഡ് യോഗം ഇന്ത്യയെ പകരക്കാരായി തിരഞ്ഞെടുക്കുകയായിരുന്നു. 2027 ഫെബ്രുവരി 14 മുതൽ വനിതാ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ നടക്കുന്നത്. 6 ടീമുകൾ മാറ്റുരയ്ക്കുന്ന 2020 ടൂർണമെന്റാണിത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്.
1: ഏകദിന ക്രിക്കറ്റിൽ നിന്ന് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിക്കുമെന്ന അഭ്യൂഹം

0: അംഗങ്ങളെ തള്ളി BCCI സെക്രട്ടറി ദേവ്ജിത് സൈക്കിയ. ടീമിന്റെ സമീപകാല പ്രകടനങ്ങളുടെ അവലോകന യോഗത്തിനു ശേഷമാണ് സൈക്കിയ രോഹിത്തിന് പിന്തുണയുമായി എത്തിയത്. സമീപകാലത്ത് മികച്ച പ്രകടനമാണ് താരം പുറത്തെടുത്തത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നത്? ഇത്തരക്കാർക്ക് പുതിയതായൊന്ന് നൽകാൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അജിത് അഗാർക്കറിനെ ചീഫ് സെലക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന അഭ്യൂഹങ്ങളെ തള്ളിയ സെക്രട്ടറി ക്രിക്കറ്റ് ഡയറക്ടർ വരുമെന്ന വാർത്തയും സ്ഥിരീകരിച്ചില്ല.
1: ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും ഏറ്റുവാങ്ങിയ ദയനീയമായ തോൽവികൾക്ക് പിന്നാലെ ശക്തമായ നടപടികളുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. എഡ്ജ് ബാസ്റ്റണിൽ നടക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും ടെസ്റ്റിന് മുൻപായി പ്രധാന നിരയിലെ 7 കളിക്കാരെ ടീമിൽ നിന്ന് ഒഴിവാക്കി നാട്ടിലേക്ക് തിരിച്ചയച്ചു. കൂടാതെ പ്രധാന പരിശീലകൻ സർഫ്രാസ് അഹമ്മദ്, ബൌളിംഗ് പരിശീലകൻ ഉമർ ഗിൽ എന്നിവരെ ടെസ്റ്റ് ടീമിന്റെ ചുമതലയിൽ നിന്നും നീക്കി. പകരം പാകിസ്ഥാന്റെ ഏകദിന 2020 പരിശീലകനായ മൈക്ക് ഹെസൻ, ബൌളിംഗ് പരിശീലകൻ ആഷ്ലി ലോഫ്കെ എന്നിവർക്ക് ടെസ്റ്റ് ടീമിന്റെ ചുമതല കൂടി നൽകി. അതേസമയം മൂന്നാം ടെസ്റ്റിന് മുന്നോടിയായി പാക് ക്രിക്കറ്റ് ബോർഡ് താരങ്ങളുടെയെല്ലാം മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതായുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തുവരുന്നുണ്ട്.
0: ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിച്ച രണ്ടാമത് ദേശീയ പാർഷ്യലി സൈറ്റഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ജേതാക്കളായി. ഫൈനലിൽ ഒഡീഷയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കേരളം ദേശീയ കിരീടം സ്വന്തമാക്കിയത്. തുടർച്ചയായ 2 തവണയാണ് കേരളം ജേതാക്കളാകുന്നത്. മധ്യപ്രദേശിലെ ഗോളിയോറിലുള്ള അടൽ ബിഹാരി വാജ്പേയി ട്രെയിനിംഗ് സെന്റർ ഫോർ ഡിസബിലിറ്റി സ്പോർട്സിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഉടനീളം കേരള ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കേരളത്തിന്റെ സ്നേഹിത് എസ് കുമാർ ടൂർണമെന്റിലെ ടോപ് സ്കോററായും മുഹമ്മദ് ഷുഹൈബ് ടി മികച്ച ഗോൾ കീപ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടു.
1: ബ്രസീൽ, ഉറുഗ്വേ, പനാമ ടീമുകൾക്കെതിരായ അന്താരാഷ്ട്ര സൗഹൃദ ഫുട്ബോൾ മത്സരങ്ങൾക്കുള്ള 26 അംഗ ഇന്ത്യൻ ദേശീയ ടീമിനെ പ്രഖ്യാപിച്ചു. ഹെഡ് കോച്ച് ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ച ടീമിൽ 4 മലയാളി താരങ്ങളും ഇടം പിടിച്ചു. അതേസമയം പ്രമുഖ താരങ്ങളായ സന്ദേശ് ജിങ്കാൻ, ലിലിയൻ സുവാല ചാങ്തേ എന്നിവർക്ക് സ്ഥാനം ലഭിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായത്. ബിജോയ് വർഗീസ്, ആഷിക് കരുണിയൻ, മുഹമ്മദ് സനാൻ, സഹൽ അബ്ദുൾ സമദ് എന്നിവരാണ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ. മത്സരങ്ങൾക്ക് മുന്നോടിയായി ഈ മാസം 14 ബംഗളൂരുവിൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലന ക്യാമ്പ് ആരംഭിക്കും. തുടർന്ന് ഈ മാസം 16 ബംഗളൂരുവിൽ വെച്ച് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ പനാമയെ നേരിടും. ഒക്ടോബർ 3 കൽക്കത്തയിൽ നടക്കുന്ന ആവേശ പോരാട്ടത്തിൽ ബ്രസീലിനെയും ഒക്ടോബർ 6 ഉറുഗ്വേയുമാണ് ഇന്ത്യ തുടർന്ന് നേരിടുക.
0: അണ്ടർ 20 ഏഷ്യാകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി ഇന്ത്യ. യോഗ്യതാ റൌണ്ടിലെ അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യൻ ടീം യോഗ്യത ഉറപ്പിച്ചത്. ബി ഗ്രൂപ്പിൽ 3 കളിയിൽ നിന്ന് 6 പോയിന്റുമായി 2 സ്ഥാനക്കാരാണ് ഇന്ത്യ. മികച്ച 2 സ്ഥാനക്കാരായാണ് മുന്നേറിയത്. ഉസ്ബെക്കിസ്ഥാൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി യോഗ്യത ഉറപ്പിച്ചു. ഡാനി ലൈഷ്റാം, വിശാൽ യാദവ്, MD അർബാഷ് എന്നിവരാണ് ഇന്ത്യക്കായി സ്കോർ ചെയ്തത്. ടീമിന്റെ 2 ജയമാണിത്. നേരത്തെ സിറിയയെ തോൽപ്പിച്ചിരുന്നു.
1: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ചരിത്ര നേട്ടം കുറിച്ച് ഇന്ത്യയുടെ ഡബിൾസ് ജോഡികളായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. ആവേശകരമായ ഫൈനലിൽ ചൈനയുടെ ഹി ജി ടിങ് റെൻ സിയാങ് യു സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് സാത്വിക് ചിരാഗ് സഖ്യം ചൈന മാസ്റ്റേഴ്സ് കിരീടം ചൂടിയത്. ആദ്യ സെറ്റ് നഷ്ടമായതിനു ശേഷം തകർപ്പൻ തിരിച്ചുവരവ് കണ്ട 70 മിനിറ്റ് പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ വിജയം. ഈ ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരങ്ങളെന്ന റെക്കോർഡും ഇനി ഈ ജോഡിയുടെ പേരിലാണ്. സീസണിൽ 2 ബാഡ്മിന്റൺ വേൾഡ് ടൂർ കിരീടമാണ് ഇന്ത്യൻ സഖ്യം നേടുന്നത്. സിംഗപ്പൂർ ഓപ്പണിലും ഈ സഖ്യം വിജയിച്ചിരുന്നു.
0: ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ 25 മുതൽ 31 വരെ കോഴിക്കോട് നടക്കും. NIT ഗ്രൗണ്ട് മുഖ്യവേദിയാകും. കഴിഞ്ഞ വർഷം നടന്ന കായികമേളയുടെ സമാപന ചടങ്ങിൽ അടുത്ത വർഷം കണ്ണൂരിലായിരിക്കും കായികമേള നടത്തുകയെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നു. ശേഷമാണ് ഇപ്പോൾ വേദി മാറുന്നത്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരമാണ് വേദിയായത്. 1825 പോയിന്റോടെ തിരുവനന്തപുരം തന്നെ സ്വർണക്കപ്പിൽ മുത്തമിടുകയും ചെയ്തു.
2: ഇതുവരെ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. KR അമൽ തയ്യാറാക്കിയ അവലോകനം.
3: അവതരണം ആർ ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ.
4: സമകാലികം.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് രക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
7: എന്തൊരു ചൂടാ!
8: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.

0: തീസ്.
1: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
1: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
3: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
4: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
5: ഒരു നാൾ കാലത്ത് മന്തിയമ്മ ഇടവഴിയിലൂടെ ധൃതി വെച്ച് നടന്നു പോകുന്നത് കണ്ടപ്പോൾ വിചാരിച്ചു, ആർക്കോ നൊമ്പലം തുടങ്ങിയിട്ടുണ്ടാകും. ആർക്കായാലും പടച്ചോനെ ഒരാപത്തുമുണ്ടാക്കല്ലേ എന്നും മനസ്സിൽ പ്രാർത്ഥിച്ചു. മന്തിയമ്മ പുറത്തിറങ്ങുമ്പോൾ സാധാരണ ഒരു തോർത്തുമുണ്ടെടുത്ത് മാറിന് കുറുകെ ഇടാറുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാതെയാണ് മന്തിയമ്മ ധൃതി വെച്ച് നടക്കുന്നത്. നടക്കുകയല്ല, ഓടുകയാണ്. അടുത്തെത്തിയപ്പോഴാണ് അവർ വീട്ടിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലായത്.
6: എന്താ മന്തിയമ്മേ ഇത്രയും നേരത്തെ?
5: മന്തിയമ്മ കോലായിൽ കയറാതെ മുറ്റത്ത് കുത്തിയിരുന്നു.
6: ഒരു കാര്യം എന്നോട് പറയാൻ വേണ്ടിയാ മോളെ ഓടിപ്പോന്നത്.
5: കല്യാണിക്ക് ആകാംക്ഷയേറി. വെറുതെ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം അവർ ഇത്ര ധൃതി പിടിച്ച് ഓടി വരില്ല. അവർ പറഞ്ഞു,
6: കഴിഞ്ഞ കൊല്ലം രാമറ് വാങ്ങിയ സ്ഥലമില്ലേ കൊയിലോത്ത കാര്യസന്റെ പറമ്പിന്റെ അടുത്തുള്ളത്? അതെന്റെ പേരേന്ന് നോക്കിയാൽ കാണാം. രണ്ട് പറമ്പിന്റെ നടുക്കായി നിങ്ങളെ സ്ഥലത്ത് രണ്ട് വലിയ തേക്കില്ലേ? അത് കാര്യസം വളച്ചു കെട്ടി ഓറുടെ പറമ്പിനോട് ചേർത്തിരിക്കുന്നു. അത് പറയാനാ ഞാൻ ഓടി വന്നത്. ഇപ്പെന്തെങ്കിലും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓരുടെ സ്ഥലമാകും.
5: ഇതെല്ലാം കേട്ടുകൊണ്ട് രാമർ കോലായിൽ തന്നെ ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ നിർവികാരതയിലേക്ക് തെല്ല് വിഷമത്തോടെ നോക്കിക്കൊണ്ട് കല്യാണി ഉറപ്പിച്ചു,
6: ചെന്ന് കാണുക തന്നെ.
5: കോവിലകത്തെ കാര്യസ്ഥൻ എന്താണ് പറയുന്നതെന്നറിയാമല്ലോ. ഭർത്താവിന്റെ ഇപ്പോഴത്തെ നില അറിഞ്ഞുകൊണ്ട് ആരും ചോദിക്കാനുണ്ടാവില്ല എന്ന് കരുതിയിട്ടാകാം കാര്യസ്ഥൻ മരം കയ്യേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അനുവദിച്ചു കൊടുക്കുവാൻ പാടില്ലെന്നും കല്യാണി തീരുമാനിച്ചു. രണ്ട് വലിയ തേക്കുമരങ്ങൾക്കൊപ്പം സ്ഥലവും കയ്യേറിയതിൽ ഉൾപ്പെടും. വേലിക്ക് മുമ്പിൽ കല്യാണി തെല്ലിടെ നിന്നു. മുമ്പായിരുന്നുവെങ്കിൽ ഇതിനുള്ള ധൈര്യം കാര്യസ്ഥൻ ഉണ്ടാകുമായിരുന്നില്ല. അയാളെ കാണാൻ പോകുമ്പോൾ കല്യാണി തന്നെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരനുഭവം. അയാളെ എങ്ങനെയാണ് നേരിടുക? തളരരുത് എന്ന് മാത്രം അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കല്യാണി കയറി ചെല്ലുമ്പോൾ കാര്യസ്ഥൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഭാവിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി വീട്ടിന്റെ മുമ്പിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ ആദ്യം അമ്പരന്നു, പിന്നെ തിരിച്ചറിഞ്ഞു,
6: രാമറുടെ ഭാര്യയാണല്ലേ?
5: ആണേ,
6: എന്താ വന്നത്?
5: ഞാനത് പറയേണ്ട കാര്യമുണ്ടോ ഒളി? കുട്ടിയാളുടെ അച്ഛന് സുഖമില്ലാത്ത നേരം നോക്കി എന്തിനാ ആ തേക്ക് വളച്ചു കെട്ടിയത്?
6: എന്റെ സ്ഥലത്തിൽ പെട്ടതുകൊണ്ട്.
5: എന്നിട്ടെന്താ ഇത്ര നാളും പറയാതിരുന്നത്?
6: ഏതായാലും നിങ്ങളീ ചെയ്തത് തീരെ ശരിയല്ല. നാലാൾ കേട്ടാൽ അതും സമ്മതിച്ചു തരൂല.
5: ഓർക്കേ സുഖമില്ലാണ്ടായിട്ടുള്ളൂ, ബാക്കിയുള്ളവരിവിടെ ഉണ്ടല്ലോ. നല്ലവണ്ണം നയിച്ചാണ് ഓർ ഇതൊക്കെ ഉണ്ടാക്കിയത്. പിടിച്ചും പറച്ചും കട്ടതൊന്നുമല്ല. കാര്യസ്ഥൻ എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു. അയാളുടെ മുഖത്തും അത് പ്രകടമായിരുന്നു. രാമറുടെ ഭാര്യയ്ക്ക് ഇത്രയും പ്രാപ്തിയുണ്ടെന്ന് കരുതിയതല്ല. അയാൾ പറഞ്ഞു,
6: ഇതിനൊന്നുമുള്ള ന്യായം പെണ്ണുങ്ങളോട് പറയുന്നില്ല. ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ, ഞാൻ അവരോട് സംസാരിക്കാം.
5: കാര്യസ്ഥന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കല്യാണി പറഞ്ഞു,
6: ന്യായം പറയുന്നതിന് ആണും പെണ്ണും നോക്കേണ്ട കാര്യമുണ്ടോളി?
5: എന്തായാലും അത് മാറ്റിക്കെട്ടണം, എനിക്കതേ പറയാനുള്ളൂ. കല്യാണി ഈ കാര്യം മറ്റാരുമായും സംസാരിച്ചിരുന്നില്ല. മറ്റുള്ളവർ ഇടപെട്ടാൽ ഇതൊരു വലിയ പ്രശ്നമാകാനിടയുണ്ട്. അങ്ങനെയാവരുതെന്ന് കല്യാണി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ചേക്കു വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു,
6: വേലിപ്രശ്നം അങ്ങനെ തീർത്തു,
5: കാര്യസ്ഥനെ കൊണ്ട് തന്നെ മാറ്റിക്കെട്ടിച്ചു. അത് കേട്ടപ്പോൾ കല്യാണി ഭയന്നു. ചേക്കു വല്ല അതിക്രമവും കാട്ടിയോ എന്നായിരുന്നു സംശയം. അവളത് മറച്ചു വച്ചില്ല.
6: ചേക്കു, നീ എടുത്തു ചാടി വല്ല അവിവേകവും കാട്ടിയോ? നിനക്ക് അങ്ങനെയൊരു കുഴപ്പമുണ്ട്.
5: ഇത് അവിവേകമൊന്നല്ല കല്യാണി, മറ്റുള്ളവരുടെ അവിവേകത്തിന് അവിവേകം തന്നെയാ ചുട്ട ചികിത്സ. പ്രശ്നം തീർന്നു എന്ന് മാത്രം കരുതിയാൽ മതി, നനഞ്ഞിടം നോക്കി കുഴിക്കാനിരിക്കുകയാണ് ഓരോരുത്തർ.
6: തെങ്ങിൽ കയറുന്നിടത്ത് കല്യാണി സാധാരണ പോകാറുണ്ടായിരുന്നില്ല.
5: വീട്ടിൽ തിരക്കിട്ട പണികളുള്ളതുകൊണ്ട് കല്യാണിയെ രാമർ അതിനെ നിർബന്ധിക്കാറുമില്ല. എന്നാൽ രാമർ വീട്ടിൽ ഒതുങ്ങിപ്പോയതോടെ അതിനും കല്യാണി മുന്നിട്ടിറങ്ങി. താമസിക്കുന്ന പറമ്പിലെ തേങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്നതിന് കല്യാണിയാണ് മേൽനോട്ടം നടത്തിയത്. മൈനർ ബാലനും മറ്റു രണ്ടുപേരും അതിവേഗത്തിൽ തെങ്ങിൽ കയറിക്കൊണ്ടിരുന്നു. രാമർ ഉമ്മറത്തിരിക്കുന്നത് കല്യാണി കാണുന്നുണ്ട്. മൂത്ത മകൻ അച്ഛന്റെ സമീപത്തിരുന്ന് എന്തോ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. മൈനർ ബാലൻ തെങ്ങിന്റെ പകുതിയെത്തി
6: തെല്ലുനേരം ചുറ്റും നോക്കുന്നത് കണ്ട്

കല്യാണി വിളിച്ചു ചോദിച്ചു, എന്താ മൈനറെ ഇന്ന് മഴ പെയ്യോ? നിങ്ങൾ എന്നെ കളിയാക്കുക? മൈനർ തിരിച്ചു ചോദിച്ചു, ഇഞ്ഞു പറഞ്ഞാൽ മഴ പെയ്യൂന്നാണല്ലോ നാട്ടിലെല്ലാവരും പറയുന്നത്.

0: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത്.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: സേവന വാർത്ത. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 18-49 ഇടയിൽ പ്രായമുള്ളവർക്ക് സെൽഫോൺ റിപ്പയർ ആൻഡ് സർവീസ്, ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിൽ സൗജന്യ പരിശീലനം നൽകുന്നു. ഫോൺ നമ്പർ 0481230337, 0481230307.
6: RCR കായം എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
7: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
8: ഹലോ
9: സാറേ, ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് സുജ. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്, അവൾക്ക് ഇപ്പൊ +2 പഠിക്കുക, ബയോമാത്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അവൾ മാത്സ് ആണ് കൂടുതൽ ഇഷ്ടം പറയുന്നേ. അപ്പൊ മാത്സ് ആണെങ്കിൽ ഏറ്റവും നല്ലൊരു രീതിയിൽ പോവാൻ എന്താണ്?
8: സയൻസ് മാത്സിനോട് അത്രയും നല്ല പാഷൻ ആണെങ്കിൽ ഇന്റഗ്രേറ്റഡ് MSc മാത്സ് പഠിക്കാൻ പറയാം.
9: കഴിഞ്ഞ +1 മാത്സിന് 100 ഉണ്ടായിരുന്നു.
8: CBSE ആണോ സ്റ്റേറ്റ് ആണോ?
9: സ്റ്റേറ്റ്
8: ആണ്. CBSE അല്ല,
9: അല്ല, +1 +2 സ്റ്റേറ്റ് ആണ് പഠിക്കുന്നത്.
8: അതും സ്റ്റേറ്റ് ആണോ?
9: ഇപ്പൊ +2 ഉള്ളൂ.
8: അപ്പൊ അത് പഠിക്കാൻ, ഈ ഇന്റഗ്രേറ്റഡ് MSc പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഐസർ ആണ്.
9: ഐസർ
8: അല്ലെങ്കിൽ IIT അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഒരു 10-17 സ്ഥലങ്ങളുണ്ട്. അതിന്റെയൊക്കെ ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതണം. GMains നിർബന്ധമായിട്ട് എഴുതണം. GMainsന്റെ കോച്ചിങ്ങിന് പോകണ്ടോ?
9: അവളിപ്പോ CUET എഴുതണം പറഞ്ഞാൽ അതിന്റെ ഒരു ജസ്റ്റ് ഒരു കോച്ചിങ് ഉണ്ട്.
8: CUET കോച്ചിങ് CUET ആയാലും കുഴപ്പമില്ല, പക്ഷെ CUET മോഡലാണ് ഞാൻ പറഞ്ഞ സ്ഥാപനങ്ങൾ. NITs, IITs, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞത്, അവിടെ GMainsന്റെ സ്കോർ ബേസ് ആണ് എടുക്കുന്നത്. ഇൻഡസ്ട്രിയിലൊക്കെ ജോലി കിട്ടണം, നല്ല സയന്റിഫിക് റിസർച്ചിൽ പോകണമെങ്കിൽ നല്ല സ്ഥലത്ത് MSc എടുത്താലേ കിട്ടുള്ളൂ. അതിനുള്ള മത്സര പരീക്ഷ ടീച്ചിങ് മതിയെങ്കിൽ ഒരു കുഴപ്പമില്ല. ടീച്ചിങ് മതിയെങ്കിൽ സാധാരണ കോളേജിൽ നിന്ന് MSc പാസ്സായി BEd പാസ്സായി പഠിപ്പിക്കാൻ വെച്ചാൽ മാത്സിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോ അടുത്തുള്ള കോളേജിൽ പോയിട്ട് BSc MSc പഠിക്കുക, BEd 2 പഠിക്കുക, പഠിപ്പിക്കാൻ പോവുക. R&D പോകണം, റിസർച്ചിന് പോകണം, ഇൻഡസ്ട്രി പോകണമെങ്കിൽ നല്ല സ്ഥാപനത്തിൽ മാത്രമേ പ്ലേസ്മെന്റ് ഉള്ളൂ, സാധാരണ കോളേജുകൾ വരില്ല. ക്ലിയർ ആയോ? ഇങ്ങനെ തന്നെ പോയാൽ മതി കേട്ടോ.
7: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
10: അപ്പോൾ നിങ്ങളും RCR കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
11: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
6: RCR കായം, എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
7: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
0: തൊടുപുഴ വെങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത +2 തത്തുല്യം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, മലയാളം ടൈപ്പിംഗ് അറിയണം, പ്രായം 50 കവിയരുത്. ഇന്ന് രാവിലെ 10 തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലാണ് വാക്കിംഗ് ഇന്റർവ്യൂ. ഫോൺ നമ്പർ 9061974388, 90-61-97-43-88. ഇപ്പോൾ സമയം 8:00. ഇതാകാശവാണി കൊച്ചി FM 102.3.
12: ആകാശവാണി FM വാർത്തകൾ.
0: പശ്ചിമേഷ്യൻ മേഖലയിലെ ഇന്ത്യക്കാരുടെ ക്ഷേമത്തിന് നിരന്തരം പരിശ്രമിക്കുമെന്ന് വിദേശകാര്യമന്ത്രി

0: മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ പശ്ചിമേഷ്യ ബന്ധത്തെ സംബന്ധിച്ച കൂടിയാലോചന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സംവരണം ഏർപ്പെടുത്തുന്നത് സ്ത്രീകളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് പുതിയ വഴികൾ തുറന്നു നൽകുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹരിയാനയിലെ ഫരീദാബാദിൽ ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ലിംഗ അധിഷ്ഠിത ഭരണ നിർവഹണം ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സ്വീഡൻ ഇന്ത്യ AI മിഷൻ ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. ഉത്തരവാദിത്തപരമായ AI ഉപയോഗം ശക്തിപ്പെടുത്തുന്നതിലൂടെ അന്താരാഷ്ട്ര സാങ്കേതിക വ്യാവസായിക മേഖലകളിൽ അവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നത് യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായതായി കേന്ദ്ര വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. ദേശീയപാത 66 കാവനാട് മുതൽ കടമ്പാട്ടുകോണം വരെ റീച്ചിൽ 8-ഫുട് ഓവർ ബ്രിഡ്ജുകൾക്ക് അനുമതി ലഭിച്ചതായി NK പ്രേമചന്ദ്രൻ MP. സർവീസ് റോഡിന്റെ ഇരുവശത്തും കാൽനടക്കാർക്ക് മേൽപ്പാലം സ്ഥാപിക്കുന്നതിന് സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും നിർമ്മാണം നടത്തുക. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തക്കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ ഉത്തരവ്. ഈ മാസം 13 മുതൽ 15 വരെ കോഴിക്കോട്ട് നടക്കുന്ന CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായി കോഴിക്കോട്ടെ സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം മറ്റന്നാൾ. KP കേശവമേനോൻ ഹാളിൽ നടക്കുന്ന സംഗമത്തിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 12:30 ചാലക്കളം വീട്ടുവളപ്പിൽ. രാവിലെ നെഹ്റു നഗറിലും പിന്നീട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആൻഡ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകിട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: തലയെടുപ്പോടെ നിൽക്കുന്ന ആനയും ഓമനത്തം തുളുമ്പുന്ന മുഖവുമായി നിൽക്കുന്ന പോമറേനിയനും വാലും പൊക്കി ശരീരത്തോട് ഉരുമ്മി നിൽക്കുന്ന പൂച്ചയും വർത്തമാനം പറയുന്ന തത്തമ്മയും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ആവാത്ത നാം 78 ലക്ഷത്തോളം വരുന്ന ഭൂമുഖത്തെ ജന്തുക്കളിൽ ചിലതു മാത്രമാണ് ഇവ എന്നോർക്കാൻ ചിലപ്പോൾ മറന്നുപോകാറുണ്ട് അല്ലേ? ഇന്ന് ജന്തുലോകത്തെ 2 വ്യത്യസ്ത ജീവികളെ അടുത്തറിയാം. മരിക്കാത്ത ജീവിയോ? അതെ, അങ്ങനെയൊന്നുണ്ട്. പേര് ജെല്ലി ഫിഷ്. അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജെല്ലി പോലുള്ള വസ്തുവിനാലായതുകൊണ്ട് തന്നെയാണ് ഈ പേര് അവയ്ക്ക് ലഭിച്ചത്. പല ആകൃതിയിലും നിറത്തിലും വലിപ്പത്തിലും ഇവ കാണപ്പെടുന്നുണ്ട്. ഇനിയും കണ്ടെത്തുവാനുണ്ട് എന്ന അഭിപ്രായത്തോടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇവ ഇപ്പോൾ ഏകദേശം 2000 സ്പീഷീസുകളിലായിട്ടുണ്ട്. ശരീരത്തിൻ്റെ 95% ജലാംശമുള്ള ഇവ യഥാർത്ഥത്തിൽ മത്സ്യങ്ങളല്ല. വായ ശരീരത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഇവയ്ക്കുണ്ട്. തലച്ചോറും ഹൃദയവും രക്തവും കണ്ണുകളും എല്ലുകളുമൊന്നുമില്ലാത്ത ഇവയുടെ ആയുധം ടെൻഡക്കിളുകൾ എന്നറിയപ്പെടുന്ന നീണ്ട വള്ളികൾ പോലുള്ള അവയവങ്ങൾ തന്നെ. ഇരപിടിക്കുവാൻ തന്നെയാണ് പ്രകൃതി അവയ്ക്കിവ നൽകിയിരിക്കുന്നത്. ഇരയെ വിഴുങ്ങുന്നതിന് മുൻപ് വിഷപദാർത്ഥങ്ങളാൽ ടെൻഡക്കിൾ കൊണ്ടുള്ള ഒരു ഇഞ്ചക്ഷൻ പതിവാണ്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവിയെന്ന് കരുതപ്പെടുന്ന ബോക്സ് ജെല്ലി ഫിഷിന്റെ ടെൻഡക്കിളുകൾക്ക് 10 അടിയോളം നീളമുണ്ടാകും. ശരീരം ചുരുക്കി വീണ്ടും കുഞ്ഞു പോളിപ്പ് ആയി രൂപാന്തരപ്പെട്ടുകൊണ്ടാണ് വീണ്ടും ജനിച്ച് ഇവ അമരത്വം നേടുന്നത്. ജലത്തിൽ ബീജകോശങ്ങളും അണ്ഡകോശങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടും സ്വയം രണ്ടായി വിഭജിക്കപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ ക്ലോണിങ്ങിലൂടെയും പുനരുൽപ്പാദനം ഇവയ്ക്ക് സാധ്യമാണ്. അതായത് ലൈംഗിക അലൈംഗിക രീതികളിലൂടെ അവയ്ക്ക് പുനരുൽപ്പാദനം സാധ്യമാകുന്നു. ഇനി മറ്റൊരാളെ പരിചയപ്പെടാം. ചില വേളകളിൽ ചെടികളിലും മറ്റും ഇലകൾ പതിയെ നീങ്ങുന്നതായി കണ്ടിട്ടില്ലേ? സൂക്ഷിച്ചു നോക്കിയാൽ അവ ഇലരൂപത്തിലുള്ള ജീവികളാണെന്ന് മനസ്സിലാക്കാം. ഇലപ്രാണികൾ, നടക്കും ഇലകൾ എന്നീ പേരുകളിലൊക്കെ ഇവ അറിയപ്പെടുന്നു. ശരീരം ഇലകൾ പോലെയും വായുടെ ഭാഗത്തുള്ള അവയവങ്ങൾ മുളകൾ പൊട്ടി മുളച്ചതുപോലെയും ഇലകളും മുളകളുമൊക്കെയായി ശത്രുവിനെ വിജയകരമായി പറ്റിച്ച് രക്ഷ നേടുന്ന സസ്യം പോലുള്ള ഒരു അതിശയ ജീവി. ഇവയെ നിരീക്ഷിച്ചാൽ രസകരമായ മറ്റു ചില

0: വസ്തുതകൾ കൂടി ബോധ്യമാവും. ശത്രുവിൻ്റെ വരവറിഞ്ഞാൽ ഇലകളെന്ന പോലെ ശരീരം വിറപ്പിക്കുന്ന തന്ത്രമാണ് അവയിലൊന്ന്. ഇലകളെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇലകളിൽ തന്നെ ഇരുന്നു കൊണ്ടുള്ള ഒരു ഊഞ്ഞാലാട്ടം. മറ്റു ചിലപ്പോൾ ഇല പൊഴിയുന്നത് പോലെ തെന്നി വീഴുന്നത് കാണാം. അതുമല്ലെങ്കിൽ മുളകൾ പോലുള്ള വതനഭാഗത്തെ ആൻറ്റിനകൾ തമ്മിലുരസി ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കും. പച്ചിലകളെപ്പോലെ ഇരിക്കുന്ന ഇവ ആഹാരമാക്കുന്നതും സസ്യങ്ങളുടെ ശരീരഭാഗങ്ങൾ തന്നെയാണ്. ശരീരവലിപ്പം കൂടുതൽ പെൺവിഭാഗത്തിനാണ്. 10 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള ഇവ പറക്കുന്നതിനേക്കാൾ തെന്നി നീങ്ങുന്ന, അതായത് ഒരു ഗ്ലൈഡിംഗ് രീതിയാണ് സാധാരണയായി അവലംബിക്കാറ്. അനിഷേക ജനനം എന്ന പ്രക്രിയയിലൂടെ ആൺവിഭാഗത്തിൻ്റെ അഭാവത്തിലും ഇവയ്ക്ക് പുതുതലമുറയെ സൃഷ്ടിക്കാനാവും. മുട്ടയിടുന്ന രീതിയും വ്യത്യസ്തമാണ്. വിത്ത് വിതയ്ക്കുന്നത് പോലെ മുട്ടകൾ നിലത്ത് വിതറുകയാണ് ചെയ്യുക. മുട്ടകൾക്ക് പക്ഷേ കരിയിലയുടെയും മണ്ണിൻ്റെയും നിറമായിരിക്കും. മുട്ട വിരിഞ്ഞ് ക്രമേണ സസ്യങ്ങളിലേക്ക് കയറുവാനാകുമ്പോഴേക്കും ഇവ പച്ച നിറത്തിലാകും. ഇലകളിലേതുപോലെ ഞരമ്പുകളും പുള്ളികളുമൊക്കെയുള്ള നല്ല അസൽ ഇലപ്രാണികൾ. ഇങ്ങനെ എത്രയെത്ര കൗതുകങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ പ്രകൃതി.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.
2: പ്രഭാത പ്രക്ഷേപണത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഡയറി.
1: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എഫ് എം ഹെൽത്ത് ലൈൻ.
3: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
1: ഈ പരിപാടിയുടെ പ്രായോജകർ
4: ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചാലാക്ക, എറണാകുളം.
1: ഇന്ന് ഈ പരിപാടിയിൽ പിത്താശയക്കല്ല്, കാരണങ്ങളും ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ജനറൽ സർജറി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ സബര്യ ജി പ്രേമുമായി അഭിമുഖം.
5: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഗോൾ സ്റ്റോൺസ് അഥവാ പിത്താശയക്കല്ലിനെ കുറിച്ചാണ്. പിത്താശയക്കല്ല് എന്നാൽ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകുന്നത്, നമുക്ക് അത് പറഞ്ഞു തുടങ്ങാം.
6: നമസ്കാരം. കരൾ ഉത്പാദിപ്പിക്കുന്ന പിത്തം സ്റ്റോർ ചെയ്യാൻ മാത്രമുള്ള ഒരു അവയവമാണ് പിത്താശയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിത്തസഞ്ചി. പിത്തസഞ്ചിയിൽ ഉള്ള കൊളസ്ട്രോൾ പോലുള്ള മറ്റ് ഘടകങ്ങൾ അടിഞ്ഞുകൂടി കട്ടിയായി കല്ലാവുന്നതിനെയാണ് ഗോൾ സ്റ്റോൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിത്താശയ കല്ലുകൾ എന്ന് പറയുന്നത്.
5: ഈ പിത്താശയ കല്ലുകൾ എത്ര തരമുണ്ട്? നമ്മൾ സാധാരണ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ പലതരം കേൾക്കാറുണ്ടല്ലോ, എത്ര തരം പറയാൻ പറ്റും? ഈ കൊളസ്ട്രോളും കല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശരി, കൊളസ്ട്രോൾ തന്നെയാണോ ഈ കല്ലായി മാറുന്നത്?
6: ബൈലിനകത്തുള്ള കൊളസ്ട്രോൾ പോലുള്ള മറ്റ് അധികം ഘടകങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി അടിഞ്ഞു ചേരുന്നതാണ് പിത്താശയ കല്ലുകൾ. അപ്പൊ ഇത് നമുക്ക് പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. കൊളസ്ട്രോൾ സ്റ്റോൺസ് ഉണ്ട്, പിഗ്മെന്റ് സ്റ്റോൺസ് ഉണ്ട്, മിക്സഡ് സ്റ്റോൺസ് ഉണ്ട്. സോ മെജോറിറ്റി കൊളസ്ട്രോൾസ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് കൊളസ്ട്രോൾ സ്റ്റോൺ എന്നും, അതില് ബോഡിയിലെ നമ്മുടെ രക്തം അടിഞ്ഞ് അത് ഡീഗ്രേഡായി വരുന്ന പിഗ്മെന്റ്സ് വരുന്നതാണെങ്കിൽ പിഗ്മെന്റ് സ്റ്റോണും, രണ്ടും കലർന്ന രീതിയിൽ വരുവാണെങ്കിൽ മിക്സഡ് സ്റ്റോൺസും. പക്ഷെ ഏതുതരം സ്റ്റോൺ ആണെങ്കിലും നമ്മുടെ ട്രീറ്റ്മെന്റിന് അതിനൊരു വ്യത്യാസം വരുന്നില്ല.
5: ഇത് ഏതുതരം സ്റ്റോൺ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
6: അത് ബേസിക്കലി നമുക്ക് സർജറി കഴിഞ്ഞ് നമ്മൾ ആ സ്റ്റോണ് ടെസ്റ്റിന് വേണ്ടി അയക്കുമ്പോൾ കെമിക്കൽ ടെസ്റ്റുകൾ ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ.
5: അതല്ലാതെ അറിയാൻ കഴിയില്ല.
6: കഴിയില്ല.
5: സാധാരണ നമ്മുടെ നാട്ടിലെ ഈ പിത്താശയക്കല്ല് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ, എന്തായിരിക്കും അതിന് കാരണം?
6: പിത്താശയക്കല്ലുകൾ വളരെ കോമൺ ആണ്. നമ്മൾ വേറെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ യാദൃശ്ചികമായി റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന രീതി. നമ്മുടെ നാട്ടിൽ ഇത് അത്യാവശ്യം കൂടുതലാണ്, പക്ഷേ നോർത്ത് ഇന്ത്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ. ഇത് യാദൃശ്ചികമായി കാണുന്ന പിത്താശയ കല്ലുകളൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമുള്ളതല്ല. അത് സിംപ്റ്റമാറ്റിക് ആണെങ്കിൽ മാത്രമേ അതിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യകതയുള്ളൂ.
5: സാധാരണ ആർക്കൊക്കെയാണ് ഈ പിത്താശയക്കല്ല് വരാനുള്ള സാധ്യത? ഇതിലൊരു ജെൻഡർ വ്യത്യാസമുണ്ടോ, ആൺ പെൺ വ്യത്യാസമുണ്ടോ?
6: നമ്മൾ ഇതിൽ പറയുന്നത് 5F എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഫീമെയിൽസിനാണിത് കൂടുതലായിട്ട്. ഹോർമോണൽ ഇംബാലൻസുകളാണ് ഒരു റീസൺ. ഇതിൽ നമുക്ക് മെയിൽസിന് വരില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഫീമെയിൽസിനാണ് കമ്പാരിറ്റീവ്ലി ജെൻഡർ വൈസ് കൂടുതലായിട്ട് ഗോൾ സ്റ്റോൺസ് ഉണ്ടാവാറ്. ഇത് യൂഷ്വലി ഒബീസിറ്റി പേഷ്യൻസിന്, അല്ലെങ്കിൽ കുറച്ച് അൺഹെൽത്തി ഫുഡ് എടുക്കുന്നവർക്ക്, ഓവർ പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ് അങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതൽ ഗോൾ സ്റ്റോൺസ് വരാൻ സാധ്യത. കൂടെ ഫാമിലി ഹിസ്റ്ററിയും ഒരു റീസൺ ആയിരിക്കാം.
5: ഈ ഗോൾ സ്റ്റോൺസിന്റെ പ്രശ്നം സാധാരണ ഏത് പ്രായക്കാരിലാണ് കൂടുതൽ കണ്ടുവരിക?
6: കൂടുതലും അങ്ങനെ ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് നമുക്ക് നിർണ്ണയിക്കാനാവില്ല. അത് ടീനേജ് തൊട്ട് അഡൽട്ട് വരെ ഏത് സമയത്ത് വേണോ ഗോൾ ബ്ലാഡറിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. പ്രത്യേകിച്ച് ഇന്ന ഏജ് ഗ്രൂപ്പിൽ കൂടുതൽ

0: എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
1: പക്ഷേ സ്ത്രീകളിലാണ്
0: കൂടുതൽ ഉണ്ടാവുക.
1: ജീവിതശൈലി രോഗമായ പ്രമേഹം ഒക്കെ ഉള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്.
0: അതുവരെ നമുക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കോമോബിഡ്സും ഒരു ജീവിതശൈലി പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാൾക്കും നോർമലായ ഒരു വ്യക്തിക്കും യാദൃശ്ചികമായ ഗോൾ സ്റ്റോൺസ് ഉണ്ടാവാം.
1: നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആയിട്ട് ഭക്ഷണ രീതിയുമായിട്ട് ഇതിന് എത്രമാത്രം ബന്ധമുണ്ട്? ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ ഓയിലി ഫുഡ് എണ്ണമയമുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്നവർക്ക്, അവർക്കൊക്കെ ഇങ്ങനെ പിത്താശയക്കല്ല് വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ?
0: പൊതുവെ ഓയിലി ഫുഡ്സ് കഴിച്ചാൽ പിത്താശയക്കല്ല് ഉണ്ടാകും എന്നുള്ളതൊരു ആക്ച്വൽ മിസ്കൺസെപ്ഷൻ ആണ്. അതുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. പക്ഷേ പിത്താശയ കല്ലുള്ള ഒരാൾക്ക് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് കുറച്ച് സിംപ്റ്റമാറ്റിക്കായി വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ആ വേദനയൊക്കെ കുറച്ച് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്.
1: ഈ പാരമ്പര്യ ഇതിനൊരു ഘടകമാണ്. ഇങ്ങനെ പിത്താശയക്കല്ല് വീട്ടിലോ അച്ഛനുണ്ടെങ്കിൽ മകനും വരാനുള്ള സാധ്യത അങ്ങനെയുണ്ടോ?
0: ഇതൊരു സ്ട്രോങ് ഡയറക്റ്റ് കോസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഫാമിലി ഹിസ്റ്ററിയിൽ നമ്മൾ സാധാരണ ഇത് കാണുന്നുണ്ട്. ഇപ്പൊ അമ്മയ്ക്കോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വരാൻ സിസ്റ്ററിനോ അല്ലെങ്കിൽ മകൾക്കോ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
1: ഡോക്ടർ പറയേണ്ട, ഈ ദീർഘനേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവർക്ക് ഇതുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അതല്ലെങ്കിൽ ക്രാഷ് ഡയറ്റ് ചെയ്യുന്നവർക്ക് കല്ലുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, ഇതെങ്ങനെയാണ്? കാരണം നമ്മളിപ്പോൾ പലരും ഉപവാസമൊക്കെ ഇരിക്കുന്നതാണ്, സ്ത്രീകൾ പ്രത്യേകിച്ചും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിനുള്ള സാധ്യത കൂട്ടുകയാണോ? അതല്ല,
0: ഫാസ്റ്റിംഗ് എന്നതിന് കൂടുതലും ലോങ് ലാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് ആണ് ഇത് പ്രശ്നം. അതായത് ബേസിക്കലി നമ്മുടെ ഡൈജസ്റ്റിന് വേണ്ട പിത്തം കൊടുക്കുന്നത് ഒരു റിസർവെയർ ആണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആഹാരം കഴിക്കുന്നതനുസരിച്ച് ഇത് വർക്ക് ചെയ്യും. സോ ബേസിക്കലി നമ്മൾ ലോങ് ലാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ഡൈജഷനെ അത് എഫക്ട് ചെയ്യും. അപ്പോൾ പിത്തസഞ്ചിയിൽ നിന്ന് പിത്തം പുറത്തു വരാനുള്ള എംപ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സിനെ ഇത് ബാധിക്കും. അത് കാരണം പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവാൻ സാധ്യതയുണ്ട്.
1: ഇതിന്റെ ഒരു പ്രധാന ലക്ഷണങ്ങൾ, സിംപ്റ്റംസ് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? കാരണം ചിലർക്ക് സിംപ്റ്റമേ ഇല്ലാതെ വരാമല്ലോ.
0: അതെ, ഇതിന്റെ കോമൺ സിംപ്റ്റം എന്ന് പറയുന്നത് വയറുവേദന, അതായത് മുകളിൽ വലതുവശത്തായി കാണുന്ന വേദന. ചില ആളുകൾക്ക് അത് ബാക്കിലോട്ടും ചില ആളുകൾക്ക് വലതുവശത്തെ ഷോൾഡറിലേക്കും അത് സ്പ്രെഡ് ആവുന്ന കണക്കുള്ള ഒരു വേദനയായിരിക്കും. കൂടെ നല്ലൊരു വോമിറ്റിംഗ് അല്ലെങ്കിൽ ഒരു വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എന്നിവ ഇതോടൊപ്പം സംഭവിക്കാം. ഇങ്ങനെ സിംപ്റ്റംസ് ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ കൊഴുപ്പ് കടങ്ങിയ ഫുഡ് കഴിക്കുമ്പോൾ ആ വേദന കുറച്ച് കൂടുതലായി വരാം. ഇതൊരു സിംഗിൾ എപ്പിസോഡ് അല്ല, റെക്കറൻസ് അങ്ങനത്തെ എപ്പിസോഡ്സിനെയാണ് നമ്മൾ കൂടുതലിൽ ഭയക്കേണ്ടത്.
1: ഇത് എന്തായാലും വലതുവശത്താണ് വരുന്നത് അല്ലേ?
0: കൂടുതലും വലതുവശത്തൊക്കെ ആയിരിക്കും ആ വേദന ഉണ്ടാവുക.
1: ഇത് സാധാരണ നമ്മളിപ്പോ വയറുവേദന വരുമ്പോൾ ആളുകൾ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിരിക്കും, അതിൽ നിന്ന് ഇതിനെ നമുക്ക് എങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റും സാധാരണ ഒരു വ്യക്തിക്ക്?
0: അത് ഒരു ക്വൈറ്റ് ട്രിക്കി ആണ്. അത് നമുക്ക് അങ്ങനെ ഗ്യാസ് ആണോ ഇല്ല ഗോൾ സ്റ്റോണിന്റെ ആണോ എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് പെയിൻ കില്ലർ എടുത്ത് വീട്ടിലിരിക്കുന്നതിന് പകരം അതൊന്ന് ഡോക്ടറിനെ കാണിച്ചൊരു മെഡിക്കൽ ഇവാലുവേറ്റ് ചെയ്യുക, ഗോൾ സ്റ്റോൺസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഗോൾ സ്റ്റോൺസിന്റെ സ്വഭാവം, ഗോൾ ബ്ലാഡറിന്റെ സ്വഭാവം എന്നിവ നോക്കി ഒരു ഡോക്ടറിന്റെ മെഡിക്കൽ ഇവാലുവേഷൻ വഴി മനസ്സിലാക്കാൻ കഴിയും അത് ഗോൾ സ്റ്റോൺ റിലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്.
1: ഒരു അൾട്രാസൗണ്ട് സ്കാൻ വേണ്ടി വരും അല്ലേ?
0: അൾട്രാസൗണ്ട് സ്കാൻ കൂടെ ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്യേണ്ടതായി വരും.
1: ഈ പിത്താശയക്കല്ല് മൂലം ഈ മഞ്ഞപ്പിത്തം, അതല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ വോമിറ്റിംഗ് സെൻസേഷൻ, ഈ ഛർദ്ദിക്കാനുള്ള ഒരു തോന്നൽ, ഛർദ്ദി പനിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
0: അതെല്ലാം ഗോൾ സ്റ്റോൺസ് ഡിസീസിന്റെ കോംപ്ലിക്കേഷൻ ആയി വരുന്ന കാര്യങ്ങളാണ്. അത് ഈ പിത്തസഞ്ചിയിലുള്ള കല്ല് പിത്തസഞ്ചിയിലേക്ക് വരുന്ന ഒരു ട്യൂബ് ഉണ്ട് ബൈൽ ഡക്ട്, അതിലേക്ക് ഇറങ്ങി അടപ്പ് പോലെ അത് ഒബ്സ്ട്രക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ആയി ഇൻഫെക്ഷൻ സംഭവിക്കാം. അങ്ങനെ വരുന്ന കണ്ടീഷനാണ് കൊളാഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ട് ജോണ്ടിസ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻസ് വരുന്ന പേഷ്യൻസിന് വേദനയോടൊപ്പം അവർക്ക് നല്ല പനി, വിറയൽ, കൂടെ മഞ്ഞപ്പിത്തം, കണ്ണിനും ശരീരത്തിലും മഞ്ഞ കളർ വരിക, മൂത്രത്തിൽ കടുത്ത കളർ വരിക, ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഉടനെ എമർജൻസി ആയി തന്നെ അത് ട്രീറ്റ് ചെയ്യേണ്ടതായി വരും.
1: ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് പിത്തശേഖല കൊണ്ട് ഉണ്ടാവുന്ന ഒരു കോംപ്ലിക്കേഷൻ സങ്കീർണതയാണ്. ഇത് പാൻക്രിയാസിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടോ?
0: ഈ ഗോൾ സ്റ്റോൺസ് ഗോൾ ബ്ലാഡറിൽ ഇരിക്കുന്നത് വരെ അത് അധികം ബുദ്ധിമുട്ട് മെജോറിറ്റി ആളുകൾക്കും ഉണ്ടാക്കണം എന്നില്ല. പക്ഷേ ഈ സ്റ്റോൺസ് അവിടെ നിന്ന് ഇറങ്ങി താഴേക്കുള്ള ബൈൽ ഡക്റ്റിലേക്ക് പോകുമ്പോഴാണ് ഞാൻ മുന്നേ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അത് അതിനും താഴെ ഇറങ്ങി പാൻക്രിയാറ്റിക് ഡക്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും.
1: അതെങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുക?
0: അത് മെയിൻ വയറുവേദനയായി തന്നെയാണ് അതും ഉണ്ടാവുക. ശക്തമായ ഛർദ്ദിൽ, ബാക്കിലേക്ക് റേഡിയേറ്റ് ആവുന്ന കണക്കുള്ള വേദന, ഇതെല്ലാം. ഇത് നമ്മൾ നോക്കിയിട്ട് അൾട്രാസൗണ്ടിൽ കല്ലിന്റെ പ്രസൻസ് ഗോൾ ബ്ലാഡറിൽ മാത്രമാണോ താഴേക്കൊണ്ടോ വിത്ത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുക. ഇത് രണ്ടിലും പിത്തസഞ്ചിയിൽ അല്ലാതെ താഴേക്ക് ഇറങ്ങിയ സ്റ്റോൺസ് ഉണ്ട് എന്ന് സംശയം തോന്നുവാണെങ്കിൽ MRCP ERCP പോലുള്ള ഫെർദർ ടെസ്റ്റ് ചെയ്ത് അതിന്റെ പ്രസൻസും കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്.
1: ഈ കിഡ്നി സ്റ്റോൺസ് മൂവ് ചെയ്യുമ്പോൾ അത് മൂത്രനാളിലേക്ക് വരുമ്പോൾ അതികഠിനമായ വേദന എന്ന് പറയാറുണ്ട്. അത്തരത്തിലുള്ള വേദന ഇതിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത?
0: ഒരു വേദന ആയിരിക്കില്ല, പക്ഷെ അഗൈൻ കോളിക്കി എന്ന് പറയും, അതൊരു ആ ഒരു കോൺട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കണക്കുള്ളൊരു വേദന തന്നെ ആയിരിക്കും. പക്ഷെ കിഡ്നി സ്റ്റോണിന്റെ ഒരു മൂവ്മെന്റ് വേദനയും ഇതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല.
1: ഈ പിത്താശയക്കല്ല അവിടെ ഇരിക്കുന്ന ഒരു ക്യാൻസറായി മാറാൻ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ
0: ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് മാത്രം അതൊരു മാലിഗ്നൻസി, അതായത് ക്യാൻസറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ 5 സെന്റിമീറ്ററിൽ കൂടുതൽ വലുപ്പമുള്ള സ്റ്റോൺ ആണെങ്കിൽ പോസിബിലിറ്റി ഉണ്ട്.

0: ഈ മരുന്ന് കൊണ്ട് നമുക്ക് ഈ ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ പിത്താശയക്കല്ലിനെ അലിയിപ്പിച്ച് കളയാൻ അങ്ങനെ സാധ്യതയുണ്ടോ?
1: ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് കൊളസ്ട്രോൾ പോലത്തെ സ്റ്റോണുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രമം നടത്തി നോക്കാമെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും അത് ഫലപ്രദമാവണമെന്നില്ല. അതിൻ്റെ ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് പിത്താശയത്തെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റെക്ടമി എന്നുള്ളതാണ് ഡെഫിനറ്റ് ട്രീറ്റ്മെൻറ്റ്. അതെ, അത് എല്ലാ ഗോൾഡ് സ്റ്റോൺസിനും പിത്താശയത്തിൽ കല്ലുണ്ടെന്നുള്ളത് മാത്രം ഒരു സർജറിക്ക് ഇൻഡിക്കേഷൻ ആകുന്നില്ല. അത് സിംപ്റ്റമാറ്റിക് ആകുന്നുണ്ടോ കോംപ്ലിക്കേറ്റ് ആകുന്നുണ്ടോ എന്നതനുസരിച്ചായിരിക്കും ആ ഡിസിഷനിലേക്ക് എത്തുക.
0: അപ്പൊ നമുക്ക് ഏതാണ് ഇതിൽ ഇരിക്കുന്ന പിത്താശയക്കല്ലിന്റെ തരം എന്നറിയാതെ നമുക്ക് മരുന്ന് നിർദ്ദേശിക്കാൻ കഴിയും? അത് അലിയിച്ചു കളയാൻ ചിലർക്ക് കഴിയുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യുന്നത്?
1: ബേസിക്കലി നമ്മൾ അതൊരു പേഷ്യന്റിന് രണ്ട് ഓപ്ഷൻസും കൊടുക്കും. കൊടുത്തിട്ട് അവരോട് പറയും ഡെഫിനറ്റ് ട്രീറ്റ്മെന്റ് ഡെഫിനറ്റ്ലി സർജറി ആണ് ഇഫ് സിംപ്റ്റമാറ്റിക്. പക്ഷെ അവർക്ക് തൽക്കാലം സർജറിക്ക് താല്പര്യമില്ല, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മതി എന്നുള്ളൊരു ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ് ഒരു ട്രയൽ പോലെ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ സക്സസ് റേറ്റ് വളരെ പോരാണെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി അവരെ അറിയിച്ചിരിക്കും.
0: ഈ മരുന്ന് എത്ര കാലം കഴിക്കേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ട്രയലിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുകയാണ്, പിത്താശയക്കല്ല് പോയാലോ എന്ന് വിചാരിച്ച് എത്ര കാലം കഴിക്കേണ്ടി വരും? അതിന് മറ്റെന്തെങ്കിലും ഒരു പാർശ്വഫലം അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
1: പാർശ്വഫലം അധികമൊന്നുമില്ല. ഒരു മാസം തൊട്ട് 3 മാസം വരെ നമുക്കൊരു ട്രയൽ നോക്കാം. ഈ കാലയളവിൽ എപ്പോഴെങ്കിലും റെക്കറന്റ് ആയിട്ടോ റിപ്പീറ്റഡ് ആയിട്ടോ ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല.
0: ഈ പിത്താശയക്കല്ല് ഇപ്പോ ലാപ്രോസ്കോപ്പിക് സർജറി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, അത് എന്തുകൊണ്ടാണ്? ഓപ്പൺ സർജറിക്കാട്ടിലും ഗുണപ്രദമാണോ? ഏതാണ് രോഗിക്ക് കൂടുതൽ അഭികാമ്യം?
1: ലാപ്രോസ്കോപ്പിക് സർജറി തന്നെയായിരിക്കും കൂടുതൽ അനുയോജ്യവും പേഷ്യൻസിനും അത് തന്നെയായിരിക്കും കൂടുതൽ കംഫർട്ടബിളും. കാരണം നമ്മൾ ഓപ്പൺ ആയിട്ട് വലിയൊരു മുറിപ്പാട് ഉണ്ടാക്കി ഒരു ഗോൾഡ് ബ്ലാഡർ റിമൂവ് ചെയ്യുന്നതിനേക്കാളും ചെറിയ സുഷിരങ്ങൾ വഴി ക്യാമറ ഇറക്കി സർജറി ചെയ്യുന്നതായിരിക്കും പേഷ്യന്റിന് ഹോസ്പിറ്റൽ സ്റ്റേ കുറയ്ക്കാനും സർജറി കഴിഞ്ഞിട്ടുള്ള റിക്കവറിയെ ഫാസ്റ്റർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിക് ആയിരിക്കും. ഇപ്പൊ എല്ലായിടത്തും പൊതുവെ ലാപ്രോസ്കോപ്പിക് ആയി തന്നെയാണ് കോളിസിസ്റ്റെക്ടമി ചെയ്യുന്നത്. കാരണം സക്സസ് റേറ്റ് കൂടുതലും കോംപ്ലിക്കേഷൻസും ലെസ്സുമാണ്.
0: നമുക്ക് ഈ സ്റ്റോൺ മാത്രമായിട്ട് എടുത്ത് കളയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ലാപ്രോസ്കോപ്പിക് സർജറിയിലൂടെ?
1: അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഗോൾഡ് സ്റ്റോൺസ് ഉണ്ടായ കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ ഗോൾഡ് ബ്ലാഡറിലെ ഉണ്ടായിരുന്ന പിത്തത്തിന്റെ ഘടനകളുടെ വ്യത്യാസം, അല്ലെങ്കിൽ ഗോൾഡ് ബ്ലാഡറിൽ നിന്ന് അത് എംപ്റ്റി ആകുന്നതിനുള്ള എന്തെങ്കിലും ഒരു ഫെയിലുവർ ആണ്. ഇപ്പൊ നമ്മളിപ്പോ കല്ല് മാത്രമായി ഇവിടെ മാറ്റിയാലും പിന്നീടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. കൂടെ ഈ പിത്തസഞ്ചിയിൽ കല്ല് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗോൾഡ് ബ്ലാഡർ അൺഹെൽത്തി ആയിരിക്കും, അല്ലെങ്കിൽ ബൈൽ ഡക്ട് അൺഹെൽത്തി ആകാം. ഈ പോസിബിലിറ്റീസ് കണക്കാക്കി ഗോൾഡ് ബ്ലാഡർ മൊത്തമായി തന്നെയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അത് മൊത്തത്തിൽ റിമൂവ് ചെയ്തു എന്ന് കരുതി വേറെ പാർശ്വഫലങ്ങളൊന്നും ഇല്ല. ബിക്കോസ് ഗോൾഡ് ബ്ലാഡർ വെറുതെ ഒരു റിസർവയർ മാത്രമാണ്.
0: പക്ഷേ അത് ദഹനത്തെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയില്ലേ?
1: ഇല്ല. കാരണം പിത്തം കരളാണ് ഉത്പാദിപ്പിക്കുന്നത്. ഗോൾഡ് ബ്ലാഡറിൽ വെറും അതൊരു സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ഡൈജസ്റ്റിന് വേണ്ടത്ര പിത്തം കരൾ ഉൽപ്പാദിപ്പിച്ച് അത് കുടലിലേക്ക് എത്തിക്കുന്നതാണ്. അതിന് പിത്താശയം വേണം, അതിലവിടെ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. ആവശ്യത്തിനുള്ള പിത്തം സമയത്തിന് കരൾ നിർമ്മിച്ച് അത് കുടലിലേക്ക് എത്തുന്നതായിരിക്കും.
0: ശരിക്കും പറഞ്ഞാൽ ഈ പിത്താശയ സഞ്ചി ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടി വരുമോ?
1: തുടക്കത്തിൽ, അതായത് സർജറി കഴിഞ്ഞ് ഏകദേശം കുറച്ച് കാലഘട്ടത്തിൽ ഡോക്ടറിന്റെ അഡ്വൈസ് അനുസരിച്ചുള്ള ലൈറ്റ് ഫുഡ്സ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് സാധാരണ കണ്ടുവരുന്നത് എല്ലാവരും നോർമലി എല്ലാ ഫുഡ്സും ബാക്ക് ടു നോർമൽ ജീവിതത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് സാധാരണ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും ആവശ്യമില്ല. ഇനിഷ്യൽ ഫേസ് കുറച്ചൊന്ന് അഡാപ്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
0: സാധാരണ അതികഠിനമായ വേദന വരുമ്പോൾ ഉടനെ നമുക്ക് സർജറിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ സാധാരണ എന്തായിരിക്കും അത്തരം വരുന്ന രോഗികൾക്കുള്ള ചികിത്സ നൽകുന്നത്?
1: ഇനിഷ്യലി നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കിയിട്ട്, അതായത് ഗോൾഡ് സ്റ്റോണിലല്ല താഴെ ബൈൽ ഡക്ടുകളിലേക്കും കല്ല് ഇറങ്ങിയിട്ടുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ MRCP ERCP പോലുള്ള അഡീഷണൽ ടെസ്റ്റ് ചെയ്തിട്ട് ആ കല്ലുകൾ മുതൽ ഫസ്റ്റ് എടുക്കണം. ആ കല്ലുകൾ സ്റ്റെൻഡ് പോലെ ഇട്ട് അത് എടുത്തിട്ട് ആണ് നമ്മൾ ഗോൾഡ് ബ്ലാഡർ റിമൂവ് ചെയ്യുന്ന സർജറിയിലേക്ക് പോകുന്നത്. സോ എഗെയിൻ ഈ പേഷ്യന്റ് ഒരു 48-72 മണിക്കൂറിനുള്ളിൽ വേദനയ്ക്കുള്ളിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഉടനടി സർജറി ചെയ്യുന്നതായിരിക്കും. 72 മണിക്കൂറിന് ശേഷമാണ് പേഷ്യന്റ് ഈ വേദനയായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഇന്റർവെൽ കോളിസിസ്റ്റെക്ടമി എന്ന് പറയും. അതായത് പിന്നീട് ഒരു 4 ആഴ്ച തൊട്ട് 6 ആഴ്ച വരെ വെയിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക്സ് മാത്രം കൊടുത്തത് വെയിറ്റ് ചെയ്ത് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ സർജറി ചെയ്യുന്നത്.
0: ഡോക്ടർ, രണ്ട് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ MRCP യും ERCP യും ഒന്ന് വിശദമാക്കാമോ? എന്താണ് ആ പരിശോധന?
1: ഇത് നമ്മുടെ പിത്തം പോകുന്ന വഴി കരൾ തൊട്ട് പിത്തസഞ്ചി പിത്താശയം പിന്നെ അവിടെ നിന്ന് കുടലിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു ബൈലിന്റെ അനാറ്റമി പഠിക്കുന്നതാണ് MRCP എന്ന് പറയുന്നത്. അതൊരു MRI റിലേറ്റഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് റെസൊണൻസ് യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റാണ് MRCP. ഒരു തരം MRI ടെസ്റ്റാണ്. അത് ഹെപ്പറ്റോബിലിയറി എന്ന് പറയും. ലിവറും ബൈലും അടങ്ങിയ ആ അനാറ്റമി പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് MRCP ടെസ്റ്റ്. ERCP എന്ന് പറയുന്നത് എൻഡോസ്കോപ്പിക്കാണ്. ഇ എന്ന് പറയുന്നത് എൻഡോസ്കോപ്പിക്കാണ്. സോ എൻഡോസ്കോപ്പി വഴി നമ്മൾ കുടലിലേക്ക് എൻഡോസ്കോപ്പി ഇറക്കി നമ്മൾ പിത്താശയവും പിത്തസഞ്ചിയിലേക്ക് പോകുന്ന ട്യൂബുകളും നമുക്ക് നോക്കാനും അതിലേക്ക് ക്യാമറ ഇട്ട് നോക്കാനും

0: അതിൽ ആവശ്യം വന്നാൽ സ്റ്റെൻഡ് ഇടാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ഈ ആർ സി പി എന്നുള്ളത്.
1: സ്റ്റെൻഡ് ഇടുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ശരിക്കും?
0: ഇവിടെ പിത്താശയത്തിൽ നിന്ന് കല്ല് അത് ബൈൽ ഡക്റ്റിലേക്ക് ഇറങ്ങുന്ന സിറ്റുവേഷനിൽ അത് അവിടെ ഇരുന്ന് അടയുമ്പോഴാണ് നമ്മൾ മുന്നേ പറഞ്ഞ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, അതായത് മഞ്ഞപ്പിത്തം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ സ്റ്റെൻഡ് ഇടാം. കുടൽ മൂലം നമ്മൾ എൻഡോസ്കോപ്പി ഇറക്കി സ്റ്റെൻഡ് മേലേക്ക് കയറ്റി, അതുവഴി നമുക്ക് ആ സ്റ്റെൻഡ് ഇട്ട് തുറക്കുമ്പോൾ ബൈൽ ഡക്റ്റ് ഓപ്പൺ ആയി, അതുവഴി സ്റ്റോണ് കുടലിലേക്ക് ഇറങ്ങി അത് പുറത്തേക്ക് പോകുന്നു. ഇതൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ ബൈൽ ഡക്റ്റ് സ്റ്റോണുകൾക്ക് നമുക്ക് സർജറി വഴിയും ഉണ്ട്, പക്ഷെ അതിനേക്കാൾ ഒരു സർജറിയിലേക്ക് പോകുന്നതിന് പകരം സർജറി ഇല്ലാണ്ട് എൻഡോസ്കോപ്പി മൂലമായി ചെയ്യാൻ കഴിയുന്നതാണ് ഇ ആർ സി പി എന്നുള്ളൊരു പ്രൊസീജർ. അത് സ്റ്റെൻഡ് ഇട്ട് ആ ഡക്റ്റ് വികസിപ്പിച്ച് അകത്തുള്ള കല്ലുകളെ പുറത്തെടുക്കലാണ് ആ പ്രൊസീജർ.
1: ബൈൽ ഡക്റ്റിൽ ഇരിക്കുന്ന കല്ലുകളെ നമുക്ക് അങ്ങനെ
0: എടുക്കാനാകും,
1: അപ്പൊ സർജറിയുടെ ആവശ്യം വരുന്നില്ല.
0: അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നോക്കും എന്തെങ്കിലും സ്റ്റോൺസ് ബാക്കിയുണ്ടോ എന്ന്. മെജോറിറ്റി ടൈംസിലും അത് ആ കല്ലുകൾ ഇ ആർ സി പി സ്റ്റെൻഡ് വഴി തന്നെ പുറത്തു പോകുന്നതായിരിക്കും. താഴെയുള്ള ബൈൽ ഡക്റ്റിലെ കല്ലുകൾ പോകും. ഗോൾ ബ്ലാഡറിലെ കല്ലും ഗോൾ ബ്ലാഡറും ഡിസീസ്ഡ് ആയതുകൊണ്ട് നമ്മൾ അത് ഡെഫിനറ്റ്ലി റിമൂവ് ചെയ്യേണ്ടി വരും. ഇ ആർ സി പി കഴിഞ്ഞ് നമ്മൾ എഗെയിൻ കീ ഹോൾ ആയിട്ട് ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യേണ്ടതായിരിക്കും.
1: ധാരാളം വെള്ളം കുടിക്കുന്നതും ഇപ്പൊ വ്യായാമം ചെയ്യുന്നതൊക്കെ ഈ പിത്താശയ കല്ല് ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും സഹായം ചെയ്യുമോ?
0: അങ്ങനെ പ്രത്യേകിച്ച് ഇതുമായിട്ടൊരു റിലേഷൻ ഇല്ല, ബട്ട് ഡെഫിനറ്റ്ലി ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോരോ കടികകളും അതിന്റെ കോൺസെൻട്രേഷൻസ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇതൊക്കെ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യാന്നല്ലാണ്ട് ഡയറക്ട് കണക്ഷൻസ് ഒന്നും പറയാൻ പറ്റില്ല.
1: പ്രതിരോധം എന്ന നിലയ്ക്ക് നമുക്ക് ഒന്നും അനുവർത്തിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പിത്താശയക്കല്ല് ഉണ്ടാകാതിരിക്കാൻ.
0: പ്രതിരോധത്തിന് ഈ പറഞ്ഞ കൂട്ട് ക്രാഷ് ഡയറ്റ്സ് അവോയ്ഡ് ചെയ്യുക, ബാലൻസ്ഡ് ആയി കഴിക്കുക, ഒബിസിറ്റി വെയിറ്റ് റിഡക്ഷൻ അതും ഹെൽത്തി വെയിറ്റ് റിഡക്ഷൻ, ഫാസ്റ്റ് റിഡക്ഷൻ വേണമെന്ന് പറഞ്ഞ് ക്രാഷ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. സോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻഡ് വെയിറ്റ് റിഡക്ഷൻ, സോ വെയിറ്റ് കൺട്രോൾ ആൻഡ് ഹെൽത്തി ഫുഡ് ആയിരിക്കും ഇതിന് ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടർ എന്ന് പറയാനായിട്ട്.
1: നമ്മളൊരു സ്കാൻ ചെയ്യുമ്പോൾ ഗോൾ സ്റ്റോൺ ഉണ്ടെന്ന് അറിയുന്നു, പ്രത്യേകിച്ച് സിംറ്റം ഒന്നും ഉണ്ടാകുന്നില്ല. ഒരു കാലത്ത് ക്രാഷ് ഡയറ്റ് എടുത്തോണ്ടോ മറ്റോ ഉണ്ടായതായിരിക്കാം, വലിയ അസുഖത്തിന്റെ ലക്ഷണമൊന്നുമില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്?
0: യാദൃശ്ചികമായി കാണുന്ന പിത്തസഞ്ചിയിലെ കല്ലുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ കോംപ്ലിക്കേഷൻസോ സിംറ്റംസോ ഇല്ലാത്ത കല്ലുകളെ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല, റീഅഷുറൻസ് കൊടുത്ത് അതൊരു ഫോളോ അപ്പ് മാത്രമായി കണ്ടാൽ മാത്രം മതി. അത് യാദൃശ്ചികമായി നമ്മളൊരു സ്കാൻ ചെയ്തപ്പോൾ കണ്ടതായിരിക്കും. അത് ബുദ്ധിമുട്ടില്ലാത്തടത്തോളം കാലം അതിനുവേണ്ടി സർജറിയോ വേറെ ഒരു ഡെഫിനറ്റ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. പക്ഷെ ഫോളോ അപ്പ് വെക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവുക.
1: നമ്മൾ ഫോളോ അപ്പിലൂടെ ശ്രദ്ധിക്കണം ഇക്കാര്യം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ എത്ര ഇടവിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഇതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടത്?
0: അങ്ങനെ ഒരു ഫിക്സഡ് ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. നമുക്ക് വയറുവേദന പോലുള്ള എന്തെങ്കിലും സിംറ്റംസ് ഇത് കാരണം വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ എഗെയിൻ നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാനോ ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സ്റ്റോണിന്റെ പൊസിഷൻ നോക്കുക. അതാണ് മെയിൻ ആയിട്ട്. സ്റ്റോണിന്റെ സൈസിനേക്കാളും നമ്പറിനേക്കാളും കൂടുതൽ സ്റ്റോൺ പൊസിഷൻസ് ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ്.
1: ഈ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയില്ല ശരിക്കും. ഈ
0: സ്റ്റോൺസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് ഈ സ്റ്റോൺസ് താഴേക്ക് ഇറങ്ങാം, അതായത് ഒന്നുകിൽ ആ സ്റ്റോൺ ഗോൾ ബ്ലാഡറിന്റെ അതായത് പിത്താശയത്തിന്റെ ഔട്ട്ലെറ്റിൽ ഒബ്സ്ട്രക്ട് ചെയ്താൽ പ്രശ്നമാണ്, താഴേക്ക് ഇറങ്ങി ബൈൽ ഡക്റ്റിലും അത് അടഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ ഇതിങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് പ്രോബ്ലംസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.
1: സാധാരണ പറയാറുണ്ട് ഈ ഗോൾ സ്റ്റോൺസ് ഉള്ളവർ ഇപ്പോൾ പൈലറ്റ് ആയിട്ടൊന്നും സെലക്ട് ചെയ്യില്ല, ഗോൾ സ്റ്റോൺസ് കണ്ടാൽ അവരെ ഒഴിവാക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് അത്രമാത്രം അപകടകാരിയാണോ, അതികഠിനമായ വേദനയാണോ ഇതുണ്ടാക്കുന്നത്?
0: അത് അപകടകരം എന്നതിലുപരി പൈലറ്റിനെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം, ഇതിലൊരു പെട്ടെന്നൊരു ഒബ്സ്ട്രക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടായ വേദനയിൽ അവർക്ക് ഇമീഡിയറ്റ് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് കിട്ടാനൊരു ഡിഫിക്കൽട്ടി എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഒരു ഗൈഡ് ലൈൻ വെച്ചേക്കുന്നത്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് പ്രൊഫൈലാക്ടിക് ആയി അതായത് മുൻകൂട്ടി ഈ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യാവുന്നതുമാണ്. ഇപ്പൊ പൈലറ്റ്സ് ഇല്ലെങ്കിൽ അതായത് ഒറ്റപ്പെട്ടുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക്, ഷിപ്പിൽ പോകുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് ഗോൾ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേണോ ഒരു എമർജൻസി വരാനൊരു സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയിട്ടായിരിക്കണം അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാവുന്നത്.
1: സാധാരണ ഇത്തരം അവസ്ഥകൾ ഗർഭിണികളിൽ കാണാറുണ്ടോ? അവർക്ക് എങ്ങനെ സർജറി ആ സമയത്ത് ചെയ്യാൻ കഴിയുമോ?
0: ഗർഭിണികൾക്ക് ഈ സാഹചര്യം ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടായാൽ സർജറി ഒരു കോൺട്രാഇൻഡിക്കേഷൻ, അത് ചെയ്യാൻ പാടില്ല എന്നൊരു പ്രശ്നം വരുന്നില്ല. പക്ഷേ ഗർഭിണി ആ പേഷ്യന്റിന്റെ ജനറൽ കണ്ടീഷൻ കൂടെ ഗർഭാധാരണ കാലഘട്ടം എത്രയാണെന്നും ആ ഗോൾ ബ്ലാഡർ അതായത് പിത്താശയത്തിൽ എന്തെങ്കിലും ഡിസീസോ കോംപ്ലിക്കേഷൻസോ അങ്ങനെ എല്ലാ ഘടകങ്ങളും നോക്കിയിട്ടായിരിക്കും നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ ചെയ്തുകൂടാ എന്നൊന്നുമില്ല. ചെയ്യാം.
1: ഗോൾ സ്റ്റോൺ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിന്റെ ചികിത്സ തേടിയാൽ മതി എന്നാണ് ഡോക്ടർ പറയുന്നത്.
0: അതെ, തീർച്ചയായും യാദൃശ്ചികമായി കാണുന്ന ഗോൾ സ്റ്റോൺസ് കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. കൂടെ സിംറ്റംസ് വന്നാൽ അത് അവഗണിക്കാനും പാടില്ല. സോ റിപ്പീറ്റഡ് ആയിട്ട് വയറുവേദനയോ അല്ലെങ്കിൽ ഛർദിയോ പനി ഇല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്നിവ ലക്ഷണങ്ങൾ കണ്ടാൽ വീട്ടിലൊരു പെയിൻ കില്ലർ മാത്രം എടുത്തിരിക്കാതെ ഡെഫിനറ്റായി ഒരു മെഡിക്കൽ അനാലിസിസ് നടത്തുന്നതായിരിക്കും മികച്ചത്.
1: ഗോൾ സ്റ്റോൺസിനെ അതായത് പിത്താശയക്കല്ലിനെ കുറിച്ചും അത് എങ്ങനെ ഉണ്ടാകുന്നു അതെങ്ങനെ നമുക്ക്

0: ചികിത്സിക്കാം എന്നതിനെക്കുറിച്ചും ഇത്ര വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
1: താങ്ക് യു. പിത്താശയക്കല്ല്, കാരണങ്ങളും ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ജനറൽ സർജറി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ സബര്യ ജി പ്രേമുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
2: ഹൃദയത്തിന്റെ താളം ഇനി തെറ്റാതിരിക്കട്ടെ. സ്രംസ് കാർഡിയോളജി, പ്രശസ്തരായ ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനം ഇനി 24 മണിക്കൂറും ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, അത്യാധുനിക കൊറോണറി കെയർ യൂണിറ്റും മറ്റു സൗകര്യങ്ങളും. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. 0484-266-1500.
1: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ
3: ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ചാലാക്ക, എറണാകുളം.
4: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
5: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിക്ക് ശേഷം 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലുജാലകം, 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സോപാന സംഗീതം, ബിലഹരി എസ് മാരാർ അവതരിപ്പിച്ചത്, 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോൺ ഇൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യ പ്രവണത മനസ്സിലാക്കാം, തടയാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. വൈകിട്ട് 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:50 കിസാൻ വാണി, 7:35 FM ഈവനിംഗ് സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് KR അമൽ, 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, രാത്രി 8:05 വിടരുന്ന മുട്ടകൾ സൌത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ, 8:45 നോബൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, രാത്രി 9:30 കഥാപ്രസംഗം, 10:00 സ്മൃതിരാഗം. FM ഡയറിയിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, 1982 കനിഷ്ക വിമാന ദുരന്തത്തിൽ വളരെ പ്രശസ്തനായ ഒരു ഭാരതീയ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടു, 1948 മദ്രാസിൽ സ്ഥാപിതമായ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ഇദ്ദേഹം CSIR ഡയറക്ടർ ജനറൽ, ജവഹർലാൽ നെഹ്റു സർവകലാശാല വൈസ് ചാൻസലർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ഈ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം: ഡോക്ടർ ഏലാവർത്തി നായിഡുമ. ചിന്താശകലം: ശാസ്ത്രം എന്നത് മനുഷ്യരാശിക്ക് ലഭിച്ച മനോഹര സമ്മാനമാണ്. അത് വികൃതമോ വികലമോ ആകാതെ നോക്കേണ്ടത് നമ്മുടെ കടമയും. ഡോക്ടർ APJ അബ്ദുൽ കലാം. പ്രിയരേ, കാലം മായ്ക്കാത്ത മുറിവുകളില്ല, കാലത്തിനതീതമായ ആനന്ദവുമില്ല. ദുഃഖത്തിൽ തളരാതെ, സുഖത്തിൽ മതിമറക്കാതെ ജീവിത ദിനചര്യ സമ്പുഷ്ടമാകട്ടെ. പ്രഭാത പ്രക്ഷേപണത്തിൽ ദിവസവും രാവിലെ 6:55 ആകാശവാണി കൊച്ചി FM 102.3 MHz കേൾക്കുക. FM ഡയറി, വിനോദത്തോടൊപ്പം വിജ്ഞാനവും ചേർത്ത് വച്ച് നിങ്ങളുടെ കാതോരത്ത്. ഇനി നാളെ.

സെക്കൻഡും. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ.

0: ഹലോ വി പി എസ് ലേക് ഷോർ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല നമസ്കാരം. കാശിനു വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യുമെന്ന് കേൾക്കുമ്പോ ചിലരുടെയെങ്കിലും മുഖത്ത് ഒരു വിമിഷ്ടം കാണും. പക്ഷേ ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ കാശൊരു പ്രശ്നക്കാരൻ തന്നെയാണെന്ന് തോന്നും. അത് അംഗീകരിക്കാതിരിക്കാൻ വയ്യാതാനും. കൊച്ചുനാളിലെ കുട്ടികളോട് നന്നായി പഠിക്കണമെന്ന് പറയുന്നത് അറിവ് സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല, അറിവിലൂടെ നല്ല ജോലി, നല്ല ജോലിയിലൂടെ നല്ല വരുമാനം, അങ്ങനെ ഇൻകം, വരുമാനം, കാശ്, അതാണ് എല്ലാവരുടെയും ചിന്ത. അല്ലെങ്കിൽ MBBS, എഞ്ചിനീയറിംഗ്, CA ഒക്കെ കഴിഞ്ഞ് ചുമ്മാ കൃഷിയൊക്കെ ചെയ്ത് നടന്നൂടെ എല്ലാവർക്കും. കഴിഞ്ഞ ദിവസം ഒരു 20-കാരി 80-കാരൻ വയസ്സിനെ കിട്ടിയിരിക്കുന്നു. ശേ, ഈ കൊച്ചിനിത് എന്ത് പറ്റി എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സ് പറഞ്ഞു, ഒന്നാമത്തെ കാര്യം അയാളുടെ ഇൻകം, രണ്ടാമത്തേത് അയാളുടെ ദിൻ കം എന്നത്. എന്ന് വെച്ചാ ദിവസം കമ്മിയാണെന്ന് ആള് കാലിയാവാൻ, പിന്നെ സ്വത്തുമൊത്തവും കിട്ടുമല്ലോ, സ്വന്തം ജീവിതം കളഞ്ഞും കാശിന് പുറകെ പോകുന്നു. കഷ്ടം, ഭൂമിയിലെ ജീവിതം തീരുമ്പോൾ ഉണ്ടാകുന്നതൊക്കെ കൊണ്ടുപോവോ എന്തോ അറിയില്ല. കോടീശ്വരനായാലും ദൈവസന്നിധി പോകുമ്പോൾ കൈ ശൂന്യമായിരിക്കും. ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും, ഈ പറയുന്നവളും കാശുണ്ടാക്കാനല്ലേ ജോലി ചെയ്യുന്നത് എന്ന്. ആണ്, അത് ജീവിക്കാനുള്ള കാശിന് മാത്രമാണ് പ്രിയരെ. അല്ലാതെ കാശ് ബാങ്കിലിട്ട് ഇരട്ടിക്കുന്നത് കാണുമ്പോഴും പലിശ കിട്ടുമ്പോഴും ഒന്നും കൺകുളിർക്കാനല്ല. ഇൻകം, അതിനൊരു ചെറിയ ലിമിറ്റൊക്കെ വെക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. എന്ന് മരിക്കും, എത്ര കാലം ജീവിക്കും എന്നറിയാത്തിടത്തോളം കാലം എല്ലാം വ്യർത്ഥമാണ്. എന്നിട്ട് സ്നേഹം, വാത്സല്യം, കരുണ എന്നീ വികാരങ്ങൾക്കെല്ലാം അതിർവരമ്പുകൾ കൽപ്പിക്കാതെ അനസ്യൂതം പ്രവഹിച്ചു കൊണ്ടേയിരിക്കുക. ഹലോ വി പി എസ് ലേക് ഷോർ പോലെ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: ഹലോ,
0: ഷൈജി ആണോ?
2: ആ അതെ.
0: ഒന്ന് സൈഡിലോട്ട് മാറി നിക്കാമോ?
2: കേൾക്കില്ലല്ലോ.
0: ആ ഇതൊന്ന് ഓഫ് ആക്കൂ. ടിവി
2: വെച്ചിട്ടില്ലേ?
0: പിന്നെന്താ ശബ്ദം കേക്കുന്നേ? ഷൈജ, ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്ന് മാഷലതയാണ്. എന്താ അവിടെ ബഹളം കേക്കുന്നേ?
2: ബഹളം റേഡിയോ ആകാശവാണി.
0: ഇങ്ങനെ ഒരു ബഹളം വെച്ചിട്ട് കേക്കുന്നില്ല കേക്കുന്നില്ല എന്ന് പറഞ്ഞ എന്താ ചെയ്യാ? അടി അടി പാർസല് വരും. എന്റെ ദേഷ്യപ്പെടുന്ന മുഖം കണ്ടില്ലല്ലോ, ഇപ്പൊ ഞാൻ കാണിക്കും കേട്ടോ.
2: കാണിക്കണ്ട.
0: അവിടെ ഉറക്ക വോളിയത്തില് പാട്ട് വെച്ചിട്ട് എന്നോട് പറയാ കേക്കുന്നില്ല കേക്കുന്നില്ല എന്ന്.
2: സോറി.
0: സാരമില്ല സാരമില്ല. എന്തുണ്ട് ഷൈജ?
2: ഫുൾ ടൈം ആകാശവാണി ഇടും.
0: ഓക്കെ, എന്തൊക്കെയാണ് വിശേഷം പറ?
2: നല്ല വിശേഷം. വീട്ടില് ഞാൻ, ഹസ്ബൻഡ്, മകൻ, മരുമകള്, കുട്ടി, ചെറിയ കുട്ടി ഉണ്ടായിട്ടുണ്ട്.
0: ഓക്കെ.
2: 4 മാസമായി ഇപ്പൊ നേമിംഗ് സെറിമണി എല്ലാം കഴിഞ്ഞു.
0: ഒരു മോൻ മാത്രമേ ഉള്ളോ?
2: ആ ഒരു മകനേ ഉള്ളൂ.
0: എന്താ പേര് മോന്റെ?
2: വിഷ്ണു.
0: ഹസ്ബൻഡിന്റെ പേര്?
2: ഹസ്ബൻഡിന്റെ പേര് അരവിന്ദൻ.
0: നമ്മുടെ വിഷ്ണുവിന്റെ ഭാര്യയുടെ പേര്?
2: വിഷ്ണുവിന്റെ ഭാര്യയുടെ പേര് ശ്രീരജ.
0: ശ്രീരജ. അപ്പൊ കുഞ്ഞുവാവയുടെ പേരോ?
2: കുഞ്ഞുമോന്റെ പേര് തൃശ്ശിവ്.
0: ഏ തൃശ്ശിവ്, തൃശങ്കോ തൃശൂലം എന്നൊക്കെ പറയും പോലെ തൃശ്ശിവ്.
2: തൃശ്ശിവ പേരൂർ എന്നൊക്കെ പറയുന്ന
0: തൃശ്ശിവ്. ഇത് ആരെ കണ്ടുപിടുത്ത?
2: ആ അത് അമ്മച്ചനും കൂടി എന്നെ സെലക്ട് ചെയ്ത. പൂരത്തിന്റെ എന്തായിരുന്നു പ്രസവം, അപ്പൊ പിന്നെ പൂരമായിട്ട്, തൃശ്ശൂർ പൂരമായിട്ട് ശിവന്റെ ഇതിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ.
0: അടിപൊളി അടിപൊളി. നമ്മുടെ മരുമകളുടെ വീട് എവിടെയാണ്? തൃശ്ശൂർ.

0: തന്നെയാണോ?
1: തൃശ്ശൂര് അല്ല, അവര് ഗുരുവായൂര്. ആയുർവേദ ഡോക്ടറാണ് മോള്. മോൻ ഇവിടെ ഞങ്ങക്ക് സ്കൂളുണ്ട്, അതിൽ വർക്ക് ചെയ്യുന്നു.
0: ശരി ശരി ശരി. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? അരവിന്ദ്,
1: ഹസ്ബൻഡ് 10-30 വർഷമായിട്ട് ഗൾഫായിരുന്നു, ഇപ്പൊ സ്കൂളിലത്തെ കാര്യമൊക്കെ ആയിട്ട് നാട്ടിലുണ്ട്, തൃശ്ശൂരുണ്ട്. അട്ടാട്ടാണ് ഞങ്ങളുടെ സ്ഥലം.
0: ഓക്കെ.
1: ഞാൻ കൊറേ കാലമായി ചേച്ചിയായിട്ട് എങ്ങനെയെങ്കിലും സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു. കൊറേ വർഷമായിട്ട് കേട്ടോണ്ടിരിക്ക. ബാലേട്ടൻ എന്ത് പറയുന്നു?
0: ബാലേട്ടനൊക്കെ സൂപ്പർ ആയിട്ടിരിക്കുന്ന.
1: അതെല്ലേ
0: ബാലേട്ടൻ ഡാനി, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഇനി ഷൈജയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ പറയൂ.
1: പാട്ട് എനിക്ക് രാജശില്പി എന്നുള്ള സിനിമയിലത്തെ പാട്ടാണ് വേണ്ടത്. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ.
0: ശരി, തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. അടിച്ചു പൊളിക്കൂ. ബൈ.

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഹായ്, നമസ്കാരം.
0: നമസ്കാരം ആശിച്ചി. ആദ്യത്തെ കത്ത് വായിക്കുകയാണ്. ഹലോ VPS ലേക് ഷോർ.
1: യെസ്,
0: ഞാൻ സുരേഷ് വൈറ്റില, പൊന്നൂരിൽ നിന്നാണ് ഈ കത്ത് അയക്കുന്നത്. എന്റെ അമ്മ ഹലോ VPS ലേക് ഷോറിന്റെ സ്ഥിരം ശ്രോതാവാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് 70th ജന്മദിനത്തിൽ ഒരു പുതിയ റേഡിയോ സമ്മാനമായി കൊടുക്കാൻ തീരുമാനിച്ചു. അത് കൊടുക്കുമ്പോൾ ആദ്യമായി ആശിച്ചേച്ചിയുടെയും ബാലേട്ടന്റെയും ജന്മദിനാശംസകൾ കേട്ടാൽ കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ കത്ത് എഴുതുന്നത്. രാവിലെ 8:30 മുമ്പ് കൊടുക്കാം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അമ്മയുടെ കാര്യം പറയാം. പേര് മനോഹരി. മനോഹരി അമ്മ എന്നെല്ലാവരും വിളിക്കും. പേര് മനോഹരി എന്നാണെങ്കിലും അമ്മയുടെ ജീവിതം അത്ര മനോഹരമല്ലായിരുന്നു. അമ്മയുടെ അച്ഛൻ നല്ല മദ്യപാനിയായിരുന്നു. അമ്മയെ കൂടാതെ വേറെ 5 മക്കളും കൂടിയതായിരുന്നു അമ്മയുടെ കുടുംബം. ബാല്യത്തിൽ തന്നെ മൂത്ത മകളായതുകൊണ്ട് താഴ്ന്നവരെ നോക്കേണ്ട ഉത്തരവാദിത്തം അമ്മയ്ക്കായിരുന്നു. 5 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയ്ക്ക് അടുപ്പിൽ നിന്ന് തീപ്പൊള്ളലേൽക്കുകയും അവിടെ മുതൽ അമ്മയുടെ കഷ്ടകാലം തുടങ്ങി. പിന്നെ അമ്മയ്ക്ക് വിദ്യാലയത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല, തുടർന്ന് പഠിക്കാനും അനുവദിച്ചില്ല. അങ്ങനെ അമ്മയുടെ ആദ്യത്തെ സ്വപ്നം നഷ്ടമായി. 18th വയസ്സിൽ അമ്മയെ 40 വയസ്സുള്ള ഒരു മദ്യപാനിക്ക് അച്ഛൻ വിവാഹം കഴിപ്പിച്ചു. ദുരിതപൂർണമായ വിവാഹ ജീവിതമായിരുന്നു അത്. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാനാവാതെ അമ്മ അമ്മയുടെ മാതാപിതാക്കൾ താമസിക്കുന്ന ഒറ്റമുറി വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ 22nd വയസ്സിൽ ഞങ്ങൾ 2 മക്കളെയും കൊണ്ട് വിധവയെ പോലെ ജീവിക്കേണ്ടി വന്നു. അമ്മയുടെ വീട്ടിലും അമ്മയ്ക്ക് ദുരിതമായിരുന്നു. അമ്മയുടെ അച്ഛന്റെ കുത്തുവാക്കുകളും ഉപദ്രവവും, കുട്ടികൾ കരയുമ്പോൾ എടുത്ത് പുറത്തേക്കെറിയും, ഭീഷണിയും, ചെലവിന് കൊടുക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറയും. അമ്മയും അമ്മയുടെ അനിയത്തിയും അന്യസംസ്ഥാനത്ത് പോയി ജോലി എടുക്കേണ്ടി വന്നു. ഞങ്ങൾ 2 മക്കളെ ഈ നരകത്തിൽ ഇട്ടിട്ട് പോകുന്നതിന്റെ വിഷമവും ആരും മനസ്സിലാക്കിയിരുന്നില്ല. 10 വരെ അമ്മ അന്യനാട്ടിൽ കഷ്ടപ്പെട്ടു. 2 കൂടുമ്പോൾ വരും, 10 കഴിയുമ്പോൾ പോകും. എല്ലാവരും ഉണ്ടായിട്ടും ഞങ്ങളും അമ്മയും അനാഥരെ പോലെ ജീവിക്കേണ്ടി വന്നു. എന്റെയും അനുജന്റെയും ഓർമ്മയിൽ ഒരു പ്രാവശ്യമേ അച്ഛനെ കണ്ടിട്ടുള്ളൂ. ലോകത്തിൽ സ്വന്തം അച്ഛനും അമ്മയും ഒരു മകളോടും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു മകളുടെ സ്വപ്നങ്ങൾ മുഴുവനും ഇല്ലാതാക്കിയ, അവരെയും ആങ്ങളമാരെയും സ്വന്തമായി വീട് വെച്ചതിൽ താമസിപ്പിക്കുകയും പിന്നീട് അത് വിറ്റ് എല്ലാവർക്കും അവകാശം കൊടുത്ത് അനിയത്തിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അച്ഛനെയും അമ്മയെയും മരണം വരെ കൂടെ നിർത്തി പരിചരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ അമ്മയും മക്കളും വീണ്ടും സ്ഥലവും വീടും മേടിച്ച് 2 മക്കളും വിവാഹം കഴിച്ചു. താഴെയും മുകളിലുമായി താമസിച്ചു വരുന്നു. അമ്മ എന്റെ കൂടെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ജന്മം ഇനി ആർക്കും കൊടുക്കരുത് എന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അമ്മയുടെ ഉള്ളിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ പറ്റിയുള്ള വേദന ഇപ്പോഴും ഉണ്ട് എന്ന്. അതുപോലെ മദ്യപാനികളെ കാണുമ്പോൾ എത്ര മറന്നാലും ഞങ്ങളെപ്പോലെ നെഞ്ചിരിപ്പോടെ കാത്തിരിക്കുന്ന അമ്മയെയും മക്കളെയും ഓർമ്മ വരും. ലോകത്തിലെ ഏറ്റവും ദുഷ്ടന്മാരും സ്വാർത്ഥരും മനസാക്ഷിയില്ലാത്തവരും മദ്യപാനികളായിരിക്കും എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം ഇനി തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. ഇപ്പോൾ ചെയ്യാവുന്നതാണ് ഇതുപോലെ ജന്മദിനം മറ്റു പരിപാടികൾ വരുമ്പോൾ അമ്മയെ സന്തോഷിപ്പിക്കൽ. പക്ഷെ ജന്മദിനം ആഘോഷിക്കാൻ അമ്മ സമ്മതിക്കാറില്ല. ഒരു പരിപാടിയും നടത്താൻ അമ്മ സമ്മതിക്കാറില്ല. അതെന്താണ് കാരണം എന്ന് കത്ത് വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ 70th ജന്മദിനം ആഘോഷിക്കുന്നതും അമ്മയോട് പറഞ്ഞിട്ടല്ല. ഇതിലൂടെ അമ്മയ്ക്ക് സന്തോഷം കിട്ടിയാലോ എന്ന് ഓർത്തിട്ടാണ് ഇത്രയും എഴുതിയത്. ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഒരു അമ്മയെ കിട്ടാൻ പുണ്യം ചെയ്യണം. കാരണം സ്വന്തം ജീവിതത്തിന് വേണ്ടി എത്രയോ അമ്മമാർ മക്കളെ ഉപേക്ഷിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ, സ്വത്തുക്കളുള്ള അച്ഛനെയും അമ്മയെയും അവരുടെ മക്കൾ വൃദ്ധസദനത്തിൽ ആക്കുന്ന ഈ കാലഘട്ടത്തിൽ, ജീവിതം മുഴുവൻ മക്കൾക്കായി ഹോമിച്ചു വെച്ച ഒരു മഹാപുണ്യമായ എന്റെ അമ്മയെ ഓർമ്മിക്കുന്നത് എന്തുകൊണ്ടും മഹത്തരമല്ലേ. ആശംസകൾ പരിഗണിക്കാൻ മാത്രം എഴുതിയത്. കത്ത് പ്രക്ഷേപണം ചെയ്യാൻ യോഗ്യമാണോ എന്നറിയില്ല. ആശംസ പറയാതിരിക്കരുത് എന്റെ അമ്മയ്ക്ക്. നന്ദി, നമസ്കാരം. സുരേഷ് വൈറ്റിലയിൽ നിന്നാണ് കത്ത് അയച്ചിരിക്കുന്നത്.
1: സുരേഷേ, സുരേഷ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് മക്കളെ നോക്കാത്ത അച്ഛനമ്മമാരെന്ന് പറയുന്നത് ഒരു 5% ഉണ്ടാവുമായിരിക്കും, അല്ലെ 10% ഉണ്ടാവുമായിരിക്കും. പെർസെന്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90% മക്കളെ നോക്കുന്ന അച്ഛനമ്മമാരാണ് ഉള്ളത്. അതുപോലെ തന്നെ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുന്ന മക്കളും അതിന്റെയും പെർസെന്റേജ് വളരെ കുറവാണ്. ഈ ലോകത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. എല്ലാ ആൾക്കാർക്കും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. പണ്ട് കേട്ടൊരു കഥയാണ്, അതായത് ഒരു അമ്മ ഒരു യോഗിയുടെ അടുത്ത് വന്നിട്ട്, എന്റെ മോന് ഇത്ര ചെറുപ്പത്തിലെ മരിച്ചു പോയി, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി എന്നുള്ളതിന്റെ ഉത്തരം അങ്ങ് തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് കടുക് മേടിക്കൂ, പക്ഷെ ആ കടുക് കൊണ്ടുവരുമ്പം മരിച്ചു വീടായിരിക്കരുത്, മരിക്കാത്ത ഒരു വീട്ടിൽ നിന്നും കുറച്ച് കടുക് കൊണ്ടുവരാൻ പറഞ്ഞു. ആ അമ്മ നടക്കാത്ത സ്ഥലവും ഇല്ല, അവസാനം തിരിച്ചു വന്നിട്ട് പറഞ്ഞു മരിക്കാത്തൊരു വീട് ഇവിടെ ഇല്ല എന്ന്. അതിന്റെ അർത്ഥം എന്താ? എല്ലാ വീടുകളിലും മരിക്കും. അതേപോലെ എല്ലാ മനുഷ്യർക്കും പ്രതിസന്ധികൾ ഉണ്ടാകും.

0: ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളിടത്താണ് ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്.
1: അമ്മ മനസ്സിനെ കുറിച്ചിട്ടും അമ്മയുടെ സ്നേഹസാന്ദ്രമായിട്ടുള്ള ലോകത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള അമ്മമാരാണ് ഉള്ളതും എന്ന് നമുക്കറിയാം. പക്ഷെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ജീവിതത്തെ അത്രമേൽ കഠിനമായി കണ്ടിട്ടുള്ള അമ്മമാർ, അത്രയും കഠിനമായ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള അമ്മമാർ ധാരാളമായി നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്.
0: നഗരങ്ങളിലും
1: ഇഷ്ടം പോലെ ഉണ്ടാവാം, പക്ഷെ നഗരത്തെക്കാളും നമ്മൾ ഇതൊക്കെ കാണുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോ ഇത്തരം അമ്മമാർ അനുഭവിക്കുന്ന ഒരു ദുരിതമുണ്ട്. ഇപ്പൊ ഭർത്താവിൽ നിന്ന് മദ്യപാനി ആയതുകൊണ്ട് ജീവിക്കാൻ കഴിയാതെ തിരിച്ചു വരിക, പക്ഷെ രണ്ട് ചിറക് മുളക്കാത്ത രണ്ട് മക്കൾ ഒപ്പം വരിക, ആ മക്കളെ പോറ്റി വളർത്താനുള്ള ഉത്തരവാദിത്തം ഏതെങ്കിലും വഴിയിലൂടെ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ അവരെ പോറ്റി വളർത്തി ജീവിതം മുഴുവൻ, നമ്മളെന്താ പറയുന്നത്, ഉപാസന ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റില്ല, ജീവിതം മുഴുവൻ മറ്റുള്ളവർക്കായി ത്യജിച്ച, നമ്മളെ ഒൻവി കുറിപ്പൊക്കെ പറയുന്നത് പോലെ മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്മേരമൂർത്തിയാണ് സൂര്യ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ജീവിതമാണ് ഈ അമ്മയുടെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും പറയാനുള്ളത്, നമ്മുടെ ഭരണകൂടങ്ങളായാലും പൊതുസമൂഹമായാലും നമ്മുടെ എൻ ജി ഒസ് ആയാലും പല രീതിയിലുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. എനിക്കെപ്പോഴും തോന്നാറുള്ളത്, മക്കൾ ഉണ്ടായിട്ടും ജീവിതം മുഴുവൻ ഇത്രയും കഠിന പ്രയത്നം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ആ അമ്മമാരെ ഓർമ്മിക്കാനും അമ്മമാർക്കായിട്ട് പ്രത്യേകം എന്തെങ്കിലും ഒരു പരിഗണനാ വിഷയമൊക്കെ കൊണ്ടുവരാനുമൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.
0: എന്തായാലും അമ്മയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ പാട്ട്

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: പ്രിയപ്പെട്ട, ഹലോ, VPS ലേക് ഷോർ. ഞാൻ പങ്കജവല്ലി. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നു. നിങ്ങളുടെ പരിപാടി വളരെ ഇഷ്ടമാണ്. വർഷങ്ങളായി അശാലതയുടെയും ബാലകൃഷ്ണൻ പെരിയയുടെയും ഡാനി ജെയിംസിന്റെയും കട്ട ഫാനായി കേൾക്കുന്നു. നിങ്ങളുടെ ഈ പൂമഴ പ്രകൃതി ഉള്ളിടത്തോളം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ കത്തെഴുതുന്നത്. കാലവർഷം തുടങ്ങി മഴ തിമിർത്ത് പെയ്ത് ഒഴുകിപ്പോകുന്നു. കേരളത്തിന്റെ ഭൂപ്രകൃതി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ചരിഞ്ഞ ഭൂമിയാണ്. പെയ്യുന്ന മഴ ഒരു തുള്ളിപ്പോലും ഭൂമിയിലേക്ക് ഇറങ്ങാതെ കടലിൽ ചേരുന്നു. കൂടാതെ മുറ്റം നിറയെ ടൈല് പാകി, മരം മുറിച്ച്, റോഡുകൾ, കെട്ടിടങ്ങൾ എന്നിവയൊക്കെ പണിത് നമ്മൾ അതിന് വേഗം കൂട്ടി. ആയതുകൊണ്ട് ഈ പെയ്യുന്ന ഓരോ മഴയും ആവുന്നതും സംഭരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഇത്രയും മഴ ലഭിക്കുന്ന കേരളത്തിൽ വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന കിണറുകളും ഇപ്പോൾ സർവ്വസാധാരണമാണ്. 44 നദികളും കുളങ്ങളും പാടങ്ങളും കാവുകളും ഒക്കെ രേഖകൾ മാത്രമായി. നമുക്ക് ഈശ്വര അനുഗ്രഹമായി ലഭിക്കുന്ന ഈ കാലവർഷം ഒരു തുള്ളി പോലും പാഴാക്കാതെ ശേഖരിക്കുവാനുള്ള ശ്രമം ഉണ്ടാകണം. ഓരോ ടെറസിലും വീഴുന്ന മഴവെള്ളം കിണറ്റിലേക്കോ മഴവെള്ള സംഭരണിയിലേക്കോ ശേഖരിക്കുവാനുള്ള സംവിധാനം ഓരോരുത്തരും ചെയ്യണം. ലോക പരിസ്ഥിതി ദിനം കഴിഞ്ഞു. മരം നട്ട് നമ്മൾ സന്തോഷിച്ചു. റെയിൻ ഹാർവെസ്റ്റിനും മഴവെള്ളം സംഭരണങ്ങൾക്കുമൊക്കെ നിയമമുണ്ട്. പക്ഷേ ഒട്ടും തന്നെ പ്രാവർത്തികമായിട്ടില്ല. ഇനി ഒരു ലോക മഹായുദ്ധമുണ്ടായാൽ അത് കുടിവെള്ളത്തിനാകുമെന്ന് പറയപ്പെടുന്നു. പ്രബുദ്ധരായ കേരള ജനത ഈശ്വരദായകമായ ഈ മഴവെള്ളത്തെ പാഴാക്കാതെ ശേഖരിക്കുമെന്ന് പ്രത്യാശിക്കാം. മഴവെള്ള സംഭരണിയോ കിണറ്റിലേക്ക് മഴവെള്ളം ശേഖരിച്ചോ ബാക്കിയുള്ള കുളങ്ങളും കാവുകളും പാടങ്ങളും സംരക്ഷിച്ചോ നമുക്കും നാളേക്കും അടുത്ത തലമുറയ്ക്കും കൂടി വെള്ളം സംഭരിക്കാം. നന്മ മരങ്ങൾക്ക് നന്ദി എന്നും പറഞ്ഞിട്ടാണ് പങ്കജവല്ലി ചേച്ചി കത്തുവിടെ
2: നിർത്തിയത്. ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഓർത്തു വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കത്താക്കി മാറ്റിയിരിക്കുന്നത് അല്ലെ. നമ്മളെപ്പോഴും പറയാറുണ്ട് വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ല. കാരണം എല്ലാ സ്ഥലങ്ങളിലും വെള്ളമുണ്ട്, പക്ഷെ അതെങ്ങനെ നമ്മൾക്ക് കരുതി വെക്കാൻ സാധിക്കും, അതെങ്ങനെ ശേഖരിക്കാം എന്നൊക്കെയുള്ളത്. ഇപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ആശിച്ച കത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർമ്മിച്ചത് നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ഈ വാട്ടർ ബോട്ടിലിംഗ് കമ്പനി ആരംഭിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ എങ്ങനെയാ വെള്ളം ഉണ്ടാക്കുക, ഈ നാട്ടിലത്തെ വെള്ളം വലിയ കംപ്ലൈന്റ്സ് ഒക്കെ വരില്ല എല്ലാവരും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പോയി നോക്കുമ്പോ ഈ ചെങ്കല്ല് വെട്ടിയ വലിയ പണാന്ന് നമ്മുടെ നാട്ടിൽ പറയും കുഴി, ആ വലിയ കുഴി നിറയെ ആ നാട്ടിൽ മുഴുവൻ പെയ്യുന്ന മഴവെള്ളത്തിന് അവർ കൊണ്ടുവന്നിട്ട് ശേഖരിക്കുകയാണ്. ഏകദേശം എനിക്ക് വന്ന് 3 കോടി ലിറ്ററിലധികം വെള്ളം അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെ പ്രോസസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോ ഞാൻ പറയുന്നത് എല്ലാ സ്ഥലത്തും നമുക്ക് ഈ മഴവെള്ളം ശേഖരിക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പൊ ഞാൻ എനിക്ക് പലപ്പോഴും ചിരി വന്നിട്ടുള്ളത് ഈ വീടിനോട് ചേർന്നിട്ട് മഴവെള്ള സംഭരണി ഉണ്ടാക്കണമെന്ന് പഞ്ചായത്തിന്റെ നിയമമുണ്ട്. എനിക്കൊന്നും ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മളെ എല്ലാവരും വീട് കെട്ടുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പേരിന് ഒരു ചെറിയ ഒരു കുഴി ാണ് മഴവെള്ള സംഭരണി. സത്യം പറഞ്ഞാൽ മഴവെള്ള സംഭരണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും ആ വീടിന്റെ മുകളിൽ വന്ന് വീഴുന്ന മുഴുവൻ വെള്ളത്തെയും ഒരു സ്ഥലത്ത് സ്റ്റോറേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാളെ ഈ ഇതേ ഭൂമിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ പ്രകൃതിയിലേക്ക് നമ്മൾ വെള്ളം കൊടുക്കാതിരുന്നാൽ എന്താ ചെയ്യാ? ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരു അത്ഭുതം കാസർഗോഡ് തന്നെ സംഭവിച്ചു. ഭയങ്കര സങ്കടമുള്ള ഒരു സംഭവമാണ്. സത്യത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് കൂടി അത് അറിയിക്കുകയാണ്. 1350 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഒരു ഭർത്താവും ഭാര്യയും വർഷങ്ങളോളം കഠിന പ്രയത്നം. അദ്ദേഹം സാധാരണ ടൈൽസിന്റെ പണിക്ക് പോകുന്ന ആളാണ്, ഭാര്യ വീട്ടിൽ തന്നെ ഉള്ളതാണ്, 2 മക്കളുണ്ട്. അപ്പൊ അവരിങ്ങനെ വീട് ഒരു സ്വപ്നം പോലെ ഓരോ ദിവസവും കല്ല് വെച്ച് ഉണ്ടാക്കി ഈ കഴിഞ്ഞ 28-ാം തീയതി അതിന്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിന്ന് അവസാനമാണല്ലോ കക്കൂസിന്റെ കുഴിയൊക്കെ എടുക്കുന്നത്. ആ കുഴി എടുത്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു അഗാധമായ ഗർത്തം ആ കുഴിക്കകത്ത്. അപ്പൊ സാരില്ല, പെട്ടെന്ന് കുഴി പെട്ടെന്നായല്ലോ എന്ന് വിചാരിച്ചു. ഇല്ല, കുറച്ചുമ്പോ അത് ഇങ്ങനെ ഇങ്ങനെ പോയി നോക്കുമ്പോഴേക്ക് ആ വീടിന്റെ താഴെ മുഴുവൻ വലിയ ഗുഹ. ആ ഗുഹയുടെ പകുതി ഭാഗം വരെ പോവാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകുമ്പോഴേക്ക് ശ്വാസമുട്ടാണ്. ആ ഗുഹയ്ക്കകത്താണെങ്കിൽ മലവെള്ളപ്പാച്ചിലാണ്, അതുപോലെ വെള്ളം. ആ വെള്ളം 150-200 മീറ്റർ അപ്പുറയുള്ള വലിയ കുളത്തിലേക്കൊക്കെ ഇങ്ങനെ ചാടി ചാടി പോവാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നം ആ ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു പോയി. കാരണം ഞാൻ പറഞ്ഞത് കാലദോഷം എങ്ങനെ വരുന്നൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ്. എല്ലാം കഴിഞ്ഞു.

ഒരു കാരണവശാലും 28-ാം തീയതി ഹൗസ് വാമിംഗ് നടത്തേണ്ട ഒരു വീടിന്റെ താഴെ അഗാധമായ ഒരു ഗർത്തമുണ്ടാകുകയും ആ ഗർത്തത്തിൽ മുഴുവൻ വെള്ളമുണ്ടാവുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വികൃതികൾ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാൻ, കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വീട് വെച്ചു കൊടുക്കാനൊക്കെ മാനസികാവസ്ഥയുള്ള ആരെങ്കിലും

ഒന്നും കഴിയാതെ പോയാൽ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുന്നത്. ഇതിന്റെയൊക്കെ അതിരൂക്ഷമായിട്ടുള്ളൊരു കാലായിരിക്കും നമ്മുടെ വരും തലമുറകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അവർക്ക് പണവും കെട്ടിടവുമല്ല നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്, അവർക്ക് വേണ്ടിയിട്ടൊരു നല്ല പ്രകൃതിയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. ആ പ്രകൃതിയെ സൂക്ഷിക്കുന്നതിന്റെ ഒരു കരുതലിന്റെ രണ്ട് തുള്ളികളാണ് സത്യത്തിൽ ഇവിടെ കത്തായി വന്നിരിക്കുന്നത്.

0: മരുന്നുകളുടെ മനം മടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: കത്തിന്റെ ക്ലോസിംഗിൽ പറഞ്ഞ പ്രയോഗം ഒരുപാട് ഇഷ്ടമായി. കരുതലിന്റെ രണ്ട് തുള്ളി വെള്ളം, അതാണ് പങ്കജ വല്ലി ചേച്ചിയുടെ കത്തിലൂടെ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. ചേച്ചിയുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിലൂടെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളാണ് സാഫല്യമാകുന്നത്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കത്തയക്കാൻ ആരും മറക്കണ്ട. ഞാൻ ഈ വായിക്കുന്നതൊക്കെ വരുന്ന കത്തുകളാണ്, ബാലട്ടൻ വായിക്കുന്നത് മെയിലുകളാണ് കേട്ടോ. കത്തുകൾ അയക്കുന്ന വിലാസം: ഹലോ VPS ലേക് ഷോർ സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര, PO. എന്തിനാ
0: ചിരിക്കുന്നത്? വരുന്ന കത്തുകളൊക്കെ ഞാനാണ് വായിക്കുന്നത്. വാട്സപ്പ് കത്തുകൾ ബാലേട്ടൻ വായിക്കുന്നു.
2: ആ ഒരു പേപ്പറില് എഴുതിയ എഴുത്ത് വായിക്കുമ്പോ അതിനൊരു പ്രത്യേക സൗന്ദര്യം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ, അല്ലാതെ നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് അറിയിക്കാനല്ല.
0: ഇനി വാട്സപ്പ് കത്തുകൾ ഞാനാണല്ലോ വായിക്കുന്നത്. ആ വാട്സപ്പ് കത്തുകൾ അയക്കാനുള്ള നമ്പർ പറയാം: 8157000888.
2: നമ്പർ എല്ലാവരും നമ്പർ അടിക്കുന്നവരാ പറയാ. വീണ്ടും നാളെ കാണാം.
0: നന്ദി,
2: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ഇന്ന് ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:00 കഴിഞ്ഞ് 40 സെക്കൻഡ്.

പ്രിയമുള്ളവരെ, സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. ചലച്ചിത്ര സംവിധായകൻ ആർ ശരത് ഇന്നലെ അന്തരിച്ചു. വേറിട്ട വഴികളിലൂടെ മലയാളത്തിൽ ലോക ചലച്ചിത്രവേദികളിൽ എത്തിച്ച സിനിമ ഡോക്യുമെന്ററി സംവിധായകനായിരുന്നു ആർ ശരത്. ആദ്യ ചിത്രം സായാഹ്നം 7 സംസ്ഥാന അവാർഡുകളും ഇന്ദിരാഗാന്ധി ദേശീയ പുരസ്കാരവും നേടി. സ്വയം, സ്ഥിതി, ശീലാപതി, ബുദ്ധനും ചാർലി ചാപ്ലിനും ചിരിക്കുന്നു, പറുദീസ, ദ ഡിസയർ എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ. 9 രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ആർ ശരത്. മലയാള ചലച്ചിത്രത്തിന് വലിയ സംഭാവന നൽകിയ കലാകാരൻ, പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. ആർ ശരത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ച് എഫ് എം മോർണിംഗ് സെലക്ഷനിൽ ആദ്യ 2 ഗാനങ്ങൾ. സ്ഥിതി എന്ന ചിത്രത്തിൽ നിന്ന്. ഉണ്ണിമേനോൻ നായകനായും ഗായകനായും സംഗീത സംവിധായകനായും അരങ്ങിലെത്തിയ സ്ഥിതി എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് പ്രഭാവർമ്മ.

ഇനി ശീലാപതി എന്ന ചിത്രത്തിലെ ഗാനം രമേശ് നാരായൺ, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയത്. ഗാനം എഴുതിയത് പ്രഭാവർമ്മ, സംഗീതം രമേശ് നാരായൺ.

0: ചലച്ചിത്ര സംവിധായകൻ ആർ ശരത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ഒരു മെയ്മാസ പുലരിയിൽ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.
3: പുലർക്ക

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: യേശുദാസും ചിത്രയും വിഷ്ണു എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. ഗാനമൊരുക്കിയവർ ബിച്ചു തിരുമല, രവീന്ദ്രൻ.

0: പ്രളയം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
2: തത്സമയം ഒരു പെൺകുട്ടി, ഇപ്പോഴത്തെ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന BR പ്രസാദ്, സംഗീതം ശരത്.

0: നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നീരായി.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: 102.3 മെഗാഹെർട്സിൽ കൊച്ചി FM നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്. സതീഷ് ബാബു, എസ് ജാനകി എന്നിവർ ആലപിച്ച യുഗ്മഗാനം യുവജനോത്സവം എന്ന ചിത്രത്തിൽ നിന്ന്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഈണം രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യാ പ്രവണത മനസ്സിലാക്കാൻ തടയാം എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6397, 0484-242-6387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. അടുത്ത ഗാനം കെ ജയകുമാറിൻ്റെ വരികൾ, ജോൺസന്റെ ഈണം, പക്ഷേ എന്ന ചിത്രത്തിൽ നിന്ന്, യേശുദാസും ഗംഗയും നയിച്ചത്.

ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട് അസ്ഥികൾക്കും പേശികൾക്കുമായി വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ശരിയായ ഫിസിയോതെറാപ്പിയിലൂടെ ലഘൂകരിക്കാമോ? ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി സംസാരിക്കുന്നു. എഫ് എം മോർണിംഗ് സെലക്ഷനിൽ എടുത്ത ഗാനം ചിത്ര പാടിയത്. ഗാനമൊരുക്കിയവർ ഗിരീഷ് പുത്തഞ്ചേരി, എം ജി രാധാകൃഷ്ണൻ. ചിത്രം അനന്തഭദ്രം.

കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

സുഖമോ ദേവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ഒ എൻ വി, സംഗീതം രവീന്ദ്രൻ. ഇന്ന് രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. എഫ് എം മോർണിംഗ് സെലക്ഷനിൽ അടുത്ത ഗാനം യേശുദാസും ചിത്രയും നയിച്ചത് കൗരവർ എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനമെഴുതിയത് കൈതപ്രം, ഈണമിട്ടത് എസ് പി വെങ്കടേഷ്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കുക 10:15 മുതൽ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. അറിവിലേക്കും അവസരങ്ങളിലേക്കും മികച്ച ഭാവിയിലേക്കും സാക്ഷരത വാതിൽ തുറക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിന സന്ദേശത്തിൽ അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സൌദി അറേബ്യയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. എംബസിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സ്റ്റിയറിംഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് കൂടിക്കാഴ്ച നടന്നത്. മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനും കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതിവന്ദനം 2026 നാളെ തിരുവനന്തപുരത്ത് ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ മന്ത്രി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൊച്ചി ഇൻഫോ പാർക്ക് 4-ഘട്ടം വികസനത്തിന് നടപടികൾ വേഗത്തിലാക്കാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചതെന്ന് അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രവാസി കമ്മീഷൻ അദാലത്ത് നാളെ എറണാകുളത്ത്. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത്. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വർദ്ധിച്ച ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോട്ടയം മണർകാട് പള്ളിപ്പെരുന്നാൾ ഇന്ന് സമാപിക്കും. വിശുദ്ധ കന്യകമറിയത്തിന്റെ ജനന സ്മരണയിൽ 8 നോമ്പ് ആചരണമാണ് പെരുന്നാളായി ആഘോഷിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ് ടൂർണമെന്റായ യുവേഫ ചാമ്പ്യൻസ് ലീഗിന് ഇന്ന് തുടക്കം. സ്പെയിനിലെ സാന്റിയാഗോ ബെർണാബ്യൂ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 റയൽ മാഡ്രിഡ് ഇന്റർ മിലാനെ നേരിടും.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് മുൻകാലങ്ങളിൽ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS, ഹോർമോൺ വ്യതിയാനങ്ങൾ, മെറ്റബോളിസത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആർത്തവക്രമക്കേടിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയ പല ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ഒരവസ്ഥയാണിത്. എന്താണ് PMOS? ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? തുടക്കത്തിൽ തന്നെ ഈ അവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാനാകും തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജി മോഹൻ. നമസ്കാരം ഡോക്ടർ.

0: റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഇന്ന് സ്ത്രീകളിലെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട പ്രധാന കാരണങ്ങളിൽ ഒന്നാണല്ലോ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS. എന്താണ് PMOS?
2: PMOSന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേറിയൻ സിൻഡ്രോം എന്നാണ്. ഇത് വർഷാവർഷങ്ങളായി നമ്മൾ PCOS എന്ന് വിളിച്ച ഒരു ഡയഗ്നോസിസിനെയാണ് ഇപ്പോൾ ഈ 2026 പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അണ്ടോൽപാദന പ്രശ്നങ്ങളാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത്. സ്ത്രീകളിലെ വന്ധ്യതയ്ക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് ഈ അണ്ടോൽപാദനത്തിലുള്ള പ്രശ്നങ്ങൾ. അവർക്ക് ശരിയായ രീതിയിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അത് ഒരു വന്ധ്യതയ്ക്കുള്ള കാരണവുമാകുന്നു.
0: സർ, ഈ PMOS ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: ഒരുപാട് പേരിൽ ഇപ്പോൾ അഡോളസെന്റ് ആയാലും, അതായത് കുഞ്ഞുങ്ങൾ, അതായത് പ്രായപൂർത്തിയായി വരുന്ന പെൺകുട്ടികളിലും യങ് അഡൽസിലും, അത് കഴിഞ്ഞ ശേഷം ഈ കല്യാണം കഴിഞ്ഞു പോകുന്ന സ്ത്രീകളിലൊക്കെ ഒരുപാട് PCOS അല്ലെങ്കിൽ PMOS കാണാറുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ, എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിതചര്യയിലുള്ള ഭക്ഷണക്രമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ PMOSന് കാരണമായേക്കാം. അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ PMOS ഉള്ള സ്ത്രീകളിലെല്ലാം മിക്കവാറും കാണുന്നത് അമിതമായിട്ടുള്ള വണ്ണമാണ്. അമിതമായിട്ടുള്ള വണ്ണം കൂടുതൽ സ്ത്രീ പുരുഷ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ ഈ ഒരു അണ്ടോൽപാദനത്തെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ PMOS എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, ഡയഗ്നോസ് അതായത് അതിനെ നമ്മുടെ PMOS എന്ന് പറഞ്ഞ് അവരെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ 3 ക്രൈറ്റീരിയയാണ് പറയുന്നത്. അതിൽ 2 ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് PMOS എന്നുള്ള ക്രൈറ്റീരിയയിലോട്ട് വരാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ അനോവുലേഷൻ, അതായത് അണ്ടോൽപാദനത്തിലുള്ള ബുദ്ധിമുട്ട്. അത് ഒരു 21 മുതൽ 35 വരെ ആർത്തവ സൈക്കിൾ, ആർത്തവത്തിൻ്റെ ആ ഒരു സൈക്കിൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ റെഗുലർ സൈക്കിൾസ് ആയിട്ട് വരാം. അപ്പോൾ റെഗുലർ സൈക്കിൾ ഇറെഗുലർ ആകുമ്പോഴത്തേക്ക് അതിനെ PMOSനുള്ള, ചിലപ്പോൾ അതൊരു PMOSനുള്ള കാരണമായേക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം. 2, ഹൈപ്പർ ആൻഡ്രോജനിസം അല്ലെങ്കിൽ പുരുഷ ഹോർമോണിന്റെ ആധിക്യം സ്ത്രീകളിൽ കാണുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഒരു അമിതമായിട്ടുള്ള രോമവളർച്ചയാവാം, ചിലപ്പോൾ കഴുത്തിലുള്ള പാടുകൾ, കറുത്ത പാടുകൾ, അക്കൻഡോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞ പാടുകളൊക്കെ ആവാം. അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസോ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അവരിൽ പുരുഷ ഹോർമോണിന്റെ ലെവല് ക്രമാതീതമായിട്ട് കൂടാം. മൂന്നാമത്തെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സ്കാനിങ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ് വെജൈനൽ അൾട്രാസൗണ്ട് ആണ്. കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ അഡോളസെന്റ് ഗേൾസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ് വെജൈനൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വയറ് വഴിയാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പം ട്രാൻസ് വെജൈനൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഓവറിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഒരുപാട് വലിയ ഓവറി ആയിരിക്കും ഈ പോളിസിസ്റ്റിക് ഓവറിയൻ്റെ PMOS ഉള്ള സ്ത്രീകളിൽ കാണപ്പെടുന്നത്. അതിൽ ഈ കുഞ്ഞു കുഞ്ഞ് സിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നത് തന്നെ, കുഞ്ഞു കുഞ്ഞ് സിസ്റ്റുകൾ. അത് ചില പക്ഷേ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാണ്, മുഴയാണോ മുഴയാണോ എന്ന്. അപ്പോൾ അതാണ് ഒരു കാരണം ഈ പേര് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ നമ്മൾ മാസമുറയുടെ 2-3 ദിവസം വിളിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഓവറീസിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ, ഏകദേശം 20 മേലെയൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ഓവറിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയ ഒരു 20 കൂടുതലൊക്കെ ചെറിയ സിസ്റ്റുകൾ കാണുവാണെങ്കിൽ അതിൽ പോളിസിസ്റ്റിക് ഓവറി എന്ന് നമുക്കതിനെ ഡയഗ്നോസ് ചെയ്യുകയും അത് ഒരെണ്ണം. ഈ 3 ഞാൻ സൂചിപ്പിക്കപ്പെട്ട 3 കാര്യങ്ങൾ, അതായത് ആർത്തവത്തിലുള്ള പ്രശ്നങ്ങൾ, പുരുഷ ഹോർമോണിന്റെ ആധിക്യം, സ്കാനിങ്ങിൽ ഉള്ള ഓവറിയുടെ ആ ഒരു പൊസിഷനും അതിൻ്റെ ആ ഒരു എണ്ണം ഒക്കെ നോക്കിക്കഴിഞ്ഞ്, ഇതിൽ ഏതെങ്കിലും 2 പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ നമുക്കവരെ PMOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നവർ നമ്മൾ ഈ ഹോർമോൺസ് അല്ലാതെ സ്കാനിങ് ആണ് മെയിനായിട്ടും അതിനെ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി.
0: സർ, പല സ്ത്രീകൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയമാണ് PMOS കാലക്രമത്തിൽ ക്യാൻസറിലേക്ക് നയിക്കുമോ എന്നുള്ളത്. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
2: ക്രമം തെറ്റിയുള്ള ആർത്തവം, അതായത് നമുക്കിപ്പോൾ 2-3 ഒക്കെ ആകുമ്പോഴത്തേക്ക് ശരീരത്തിലെ ഈസ്ട്രജന്റെ അളവ് വളരെ കൂടുതലാണ്, കൂടുതലായിട്ട് നിൽക്കുകയാണ്. അപ്പം കൃത്യമായിട്ടുള്ള മാസമുറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് മാസമുറ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവരണം, ഗർഭപാത്രത്തിന്റെ ആവരണം പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ആവരണത്തിലുള്ള ക്യാൻസറുകളാണ് സാധാരണ രീതിയിൽ PCOS അല്ലെങ്കിൽ PMOS കൂടുതലായിട്ട് കാണുന്നത്. അവർക്ക് ഈ ക്രമം തെറ്റി വരുന്ന ആർത്തവം ഒരുപാട് ഒരുപാട് ഡിലേ ആകുമ്പോഴത്തേക്ക് ഈ ഈസ്ട്രജൻ അളവ് കൂടുകയും അതിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ഭാവിയിൽ, ഇപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ആർത്തവം വന്നില്ല എന്നുണ്ടെങ്കിൽ, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ ഒരു ഭാഗം ആൾക്കാർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കിപ്പം

0: കൃത്യമായിട്ടുള്ള ഈ രണ്ട് മാസവും കൂടുമ്പോൾ അവർക്ക് മെൻസസ് വരുത്താനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻസറിന്റെ അളവ് കുറയുകയും വരാനുള്ള സാധ്യതയുടെ അളവ് കുറയുകയും ചെയ്യും. പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഈ പേരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അസുഖമുള്ള ആൾക്കാരിൽ ഭാവിയിൽ അവർക്ക് ഡയബറ്റീസിൻ്റെ വളരെ നേരത്തെ തന്നെ അവർക്ക് ഡയബറ്റീസിൻ്റെ അസുഖം വരുന്നു, അവരുടെ കൊളസ്ട്രോൾ അമിതമായിട്ട് വരുന്നു. അതുകൂടാതെ ഈ കൊളസ്ട്രോളും ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പ്രഷറും എല്ലാം കൂടുതലായിട്ട് വരുമ്പോൾ അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖം, അതായത് അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത, അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, അവർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉറക്കത്തിൽ അമിതവണ്ണം ഉള്ളവർക്കുള്ള പെട്ടെന്ന് കൂർക്കം വലിക്കുകയും അവർക്ക് ഉറക്കം ശരിയാകാതെ വരികയുള്ള സാധ്യത, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതുകൂടാതെ ഒബീസിറ്റി അതായത് വണ്ണം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഈ PCOS നമുക്ക്, ഇതൊക്കെ ഒരു പ്രിവെന്റബിൾ ഡിസീസാണ്, പക്ഷെ ക്യൂറബിൾ അല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് ഈ ലൈഫ് സ്റ്റൈലും എക്സസൈസും ഒക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് ഒക്കെ മുമ്പോട്ട് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോമിനെ എല്ലാം നമുക്ക് കുറച്ച് വൈകി വരാൻ വേണ്ടിയിട്ടാക്കാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതും അതിനുള്ള ചികിത്സകൾ നേടേണ്ടതും.
1: സർ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞത് മുതൽ ആർത്തവ വിരാമം വരെയുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ, അപ്പോൾ ഇതിനിടയിൽ ഏത് കാലഘട്ടത്തിലാവും PMOS ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ആ പ്രായപരിധിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: സാധാരണ രീതിയിൽ മെനാർക്കി അല്ലെങ്കിൽ ആർത്തവം തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷമൊക്കെ ഈ മാസം പുറ കൃത്യമായിട്ട് വരത്തില്ല. ബിക്കോസ് ആ ഹോർമോൺസ് ആയ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ആക്സിസ് ഒന്ന് മെച്ചുവർ ആവാൻ വേണ്ടിയിട്ട് ഒരു വർഷമൊക്കെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ 21 മുതൽ 35 അല്ലെങ്കിൽ 38 ദിവസം വരെ നമുക്ക് ആർത്തവം ലേറ്റായി വന്നാലും വലിയ പ്രശ്നം വരത്തില്ല, ആദ്യത്തെ 1 മുതൽ 3 വർഷം വരെ മെൻസസ് വന്ന ശേഷം. പക്ഷേ അവരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അമിതവണ്ണമുണ്ടോ അല്ലെങ്കിൽ പുരുഷ ഹോർമോണിന്റെ കൂടുതൽ ആധിക്യം കാണിക്കുന്ന ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ അവരെ നോക്കി ഡയഗ്നോസ് ചെയ്ത് അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടെ മുമ്പേ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ ക്രമം തെറ്റിയുള്ള ആർത്തവം ഉണ്ടെങ്കിൽ അവർക്ക് PCOS ഉണ്ടോ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു 2 വർഷം കഴിഞ്ഞ ശേഷം, അതായത് മെൻസസ് തുടങ്ങി 2 വർഷത്തിന് ശേഷം നമുക്ക് അവരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അമിതവണ്ണമുള്ള കുട്ടികൾ, പിന്നെ അമിതമായിട്ടുള്ള രോമ വളർച്ച, അമിതമായിട്ടുള്ള മുഖക്കുരു, ഇതൊക്കെ ഈ ഒരു പുരുഷ ഹോർമോൺസിന്റെ ആധിക്യം കാരണമാണ് വരുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു നോർമൽ പ്യൂബർട്ടിയിൽ സംഭവിക്കുന്നതുമാണ്. മുഖക്കുരു ഇല്ലാത്ത കുഞ്ഞുങ്ങളൊന്നും ഇല്ല. മുഖക്കുരു ഒരു പക്ഷെ അത് ഒരുപാട് മുഖക്കുരു വരിക, ഒരുപാട് ഹെയർ ഗ്രോത്ത് വരിക, വണ്ണം അതിൻ്റെ കൂട്ടത്തിൽ, അവരുടെ പീരിയഡ്സ് ഇറഗുലർ ആണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെയോ കാണിച്ചിട്ട് വേറെന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ അല്ലെങ്കിൽ പ്രൊലാക്ടിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ, ഓവറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവറിയിൽ നമുക്ക് PCO ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുകയും ചെയ്യും.
1: സർ, അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീ ഉറപ്പായും PMOS ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമല്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം?
0: ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞത് പിന്നെയും ഒന്നും കൂടെ പറയുകയാണ്. മാസമുറയിലുള്ള വ്യതിയാനം, അമിതമായിട്ടുള്ള രോമവളർച്ച അല്ലെങ്കിൽ പുരുഷ ഹോർമോണിന്റെ സാന്നിധ്യം, 3 സ്കാനിങ്ങിൽ PCOS ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട്. അപ്പം നമുക്കൊന്ന് ഈ ഒരു ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, നമുക്കതിനെ നമുക്കൊരു 3 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം എപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവരുടെ ബോഡി വെയ്റ്റും BMIയും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവരെ നോക്കും. ഇടുപ്പ് വണ്ണം അല്ലെ ഹിപ്പ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകളിൽ എപ്പോഴും നമുക്കൊരു വേസ്റ്റ് ഹിപ്പ് റേഷ്യോയും കൂടെ നമ്മൾ നോക്കും. വയറ്റിലുള്ള അടിവയറ്റിലുള്ള വണ്ണം, ഹിപ്പിന് മേലെയുള്ള വണ്ണം, ആ വണ്ണം കുറയ്ക്കാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് അവരടുത്ത് പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന്, അത് പഠനങ്ങളെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 5% അവരുടെ ബോഡി വെയ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ, എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ ഡയറ്റിലൂടെയോ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓവുലേഷനൊക്കെ പ്രോപ്പർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈല്, ഡയറ്റ്, ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അതായത് അന്നജമടങ്ങിയ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ 1 gram per kilogram body weight എന്നുള്ള രീതിയിൽ കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക. അതായത് 1500 മുതൽ 1900 കാലറീസ് മതി ഒരു പോളിസിസ്റ്റിക് ഓവറി, അത്രയും കുറച്ച് മതി. അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ, ഒരു ഐഡിയൽ ഫുഡ് പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ചിട്ട് പ്രോട്ടീനും ഫാറ്റും ഒക്കെ മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കുക. അപ്പം ഡയറ്റും ലൈഫ് സ്റ്റൈലും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ എക്സസൈസിന് പ്രധാനം വളരെയധികം പ്രാധാന്യമുണ്ട്. അവർ നമ്മുടെ പഠനങ്ങൾ പറയുന്നത് 150 മിനിറ്റ് ഒരാഴ്ചയിൽ ചെയ്താൽ മതി. അതിനെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ വെറും 30 മിനിറ്റ് എയറോബിക് എക്സസൈസ്, അതിൽ 2 ദിവസം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം. ഒരു 30 മുതൽ 40 മിനിറ്റ് ഒരു 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസം എക്സസൈസ് ചെയ്താൽ ഈ ഒരു 5% ബോഡി വെയ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക, എയറോബിക് എക്സസൈസ് ആണ് പറയുന്നത്, അതിൽ 2 ദിവസം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ പറയുന്നുണ്ട്. പക്ഷെ അഡോളസെന്റിൽ കുറച്ചും കൂടെ ഇന്റൻസീവ് ആയിട്ടുള്ള എക്സസൈസ് വേണം. ഇത് ഒരു അഡൾട്ടായ ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതിൽ ഡയറ്റ്, എക്സസൈസ്. ഇവർക്ക് ഒരുപാട് സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാവും, സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമുക്കൊരു മെൻ്റൽ പ്രശ്നം, അതായത് ഒരു മെൻ്റൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും, അവർക്ക് സൊസൈറ്റിയിൽ ചിലപ്പം അമിതമായിട്ടുള്ള വണ്ണം കാണും, അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് രോമ വളർച്ച കൂടുതലായിട്ട് കാണും, അതിന് സൊസൈറ്റിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടും തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ 3 കമ്പോണൻസ് ആണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ: എക്സസൈസ്, ഡയറ്റ്, സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇത് ആദ്യം നമ്മൾ അവരെ പറയുന്നു. രണ്ടാമതാണ് നമ്മുടെ അവരുടെ ഓവുലേഷൻ. ഈ ഡയറ്റും ഇതും കഴിയുമ്പോൾ ചിലപ്പം ഈ ഓവുലേഷനൊക്കെ കറക്റ്റ് ആവും. അപ്പം ഇതിൽ കറക്റ്റ് ആയില്ലെങ്കിലാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ അവർക്ക് ഓവുലേഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. അത് ഓറൽ മെഡിക്കേഷൻസ് ആണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. ലെട്രസോൾ, ക്ലോമിഫീൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മരുന്നുകളുണ്ട്. അത് വെച്ച് കൊടുത്ത ശേഷം അവരുടെ ഓവുലേഷൻ ഡോക്യുമെന്റ് ചെയ്യുന്നു. അതിൽ പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട്, ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ചിലപ്പം 1-ഓ 2-ഓ അല്ലെങ്കിൽ 3-ഓ 4-ഓ പ്രാവശ്യം നേരത്തെ പറഞ്ഞതുപോലുള്ള IUI, ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ. ഇപ്പം ഹസ്ബൻഡിന് കുഴപ്പമൊന്നുമില്ല, ബീജപരിശോധനയിലൊക്കെ ഒക്കെ നോർമലാണ്. നമ്മൾ 2-ഓ 3-ഓ 4-ഓ അല്ലെങ്കിൽ 6 പ്രാവശ്യം വരെ ഓവുലേഷൻ ഉണ്ടാക്കാനുള്ള മരുന്ന് കൊടുത്തു, അത് ഡോക്യുമെന്റ് ചെയ്തു, എന്നിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഒരു IUI എന്ന് പറഞ്ഞുള്ള സ്റ്റെപ്പിൽ പോവാം. അപ്പോൾ അതിലും പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ IVF പോലുള്ള 3-ാമത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ രീതിയിലുള്ള ചികിത്സകളിലോട്ട് പോകുന്നത്. അതിലും നമ്മൾ വെയിറ്റൊക്കെ ഒന്ന് കുറച്ച്, നമ്മൾ മെറ്റബോളിക് നോർമൽസിലോട്ട്, അതായത് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറൊക്കെ ഒന്ന് കുറച്ച്, പ്രഷറൊക്കെ ഒന്ന് കുറച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും IVFന് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസിൻ്റെ ലെവൽ വരെ നമുക്ക് കുറയ്ക്കാം.
1: PMOs എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റെജിമോഹന്, റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15:12. പ്രിയമുള്ളവരെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കുക. യേശുദാസും എൻ ലതികയും ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിൽ. ഗാനരചന ONV, സംഗീതം രവീന്ദ്രൻ.

അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിൽ മാതംഗി ഹരിചരൺ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം പ്രശാന്ത് പിള്ള.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ കേൾക്കാം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്ന് രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ സൗത്ത് വാഴക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. രാത്രി 8:05. 9:30 കഥാപ്രസംഗം. 10:00 സ്മൃതിരാഗം. പഴയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 10:00 കഴിഞ്ഞ് 25 മിനിറ്റ്. സേവന വാർത്തകൾ. അർത്തുങ്കൽ ഗവൺമെൻറ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:00 വാക്കിംഗ് ഇൻ്റർവ്യൂ നടത്തും. യോഗ്യത ഇംഗ്ലീഷ് ബിരുദം, BEd, KTET. ബയോഡാറ്റയും യോഗ്യതകളുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തംപള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തിച്ചേരണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0477225113. 0477225113.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ് 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും, കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം കൗൺസിലറെ നിയോഗിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും കൗൺസിലിംഗിൽ പ്രവൃത്തി പരിചയമുള്ളവരും സൈക്കോളജി, സോഷ്യോളജി, സോഷ്യൽ വർക്ക് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതകളും ഉള്ളവരുമായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ

0: സഹിതം നിശ്ചിത അപേക്ഷാ ഫോമിൽ ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണം. അവസാന തീയതി ഈ മാസം 11. ഫോൺ നമ്പർ 0477225548, 0477225548.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
3: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
4: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
3: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
4: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
3: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഹോമിയോ അറ്റൻഡർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ദിവസവേതന വ്യവസ്ഥയിലാണ് നിയമനം. താൽപ്പര്യമുള്ളവർ ഈ മാസം 11 പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക, tender.lsgkerala.gov.in, tender.lsgkerala.gov.in.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
7: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കേരളം ഹൈക്കോടതി എസ്റ്റാബ്ലിഷ്മെന്റ് ഗാർഡനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC ഡിപ്ലോമ ഇൻ ഗാർഡനിങ്, BHSC ഇൻ നഴ്സറി ഇൻ മാനേജ്മെന്റ് ആൻഡ് ഓർണമെന്റൽ ഗാർഡനിങ് ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ 1986 January 2 2008 January 1 ജനിച്ചവരായിരിക്കണം. റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കണം. 0484256235 എന്ന നമ്പറിൽ വിളിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാം. 0484256235. ജില്ലാ സൈനിക ബോർഡിൻ്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താൽപ്പര്യമുള്ള വിമുക്ത ഭടന്മാർ ഈ മാസം 10 സമ്മതപത്രവും ബയോഡാറ്റയും പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0491297163. 0491297163. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
10: പ്രായോജികർ
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
10: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 110 രൂപ കൂടി 14,240 രൂപ നിരക്കിലും, പവന് 1,13,920 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
10: പ്രായോജികർ
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
10: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
12: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:31, 19:19. ഇപ്പോൾ കേൾക്കാം

0: സ്വച്ഛമായി ഒഴുകുന്ന ജീവിതം, മധുരം കിനിയുന്ന ദാമ്പത്യം, മറ്റുള്ളവർ അസൂയയോട് കാണുന്ന അവരുടെ ജീവിതത്തിലും അരുതാത്തത് സംഭവിക്കുന്നു. ഞെട്ടിയോ? എന്നാൽ ഞെട്ടേണ്ട. ഒരു ഹോളിവുഡ് പടത്തിന്റെ കഥാപശ്ചാത്തലം പറഞ്ഞതാണിവിടെ.
1: സ്വന്തം ഭർത്താവിലുള്ള അമിത വിശ്വാസമോ അതോ ബുദ്ധിശൂന്യതയോ എന്താണ് ഭാര്യയെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നറിയില്ല. അവർ ഭർത്താവിനൊരു കത്തെഴുതുന്നു, മറ്റൊരു സ്ത്രീയുടെ പേരിൽ. ഒരു രസത്തിന് എഴുതിയെങ്കിലും ഈ കത്ത് സൃഷ്ടിക്കുന്ന കെടുതികൾ അവിടെ കഴിയുന്നില്ല. ഈ കത്ത് കിട്ടിയ ഭർത്താവ് അക്കാര്യം ഭാര്യയോട് പറയുന്നില്ല. അത് ക്രമേണ സംശയമായി വളർന്ന് വലിയ വഴക്കുകൾക്ക് കാരണമാകുന്നു. ബന്ധം മുറിയുന്നതിലേക്ക് വരെ എത്തുന്നു കാര്യങ്ങൾ.
0: വളരെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ചിത്രം ഉത്തരം തരാതെ നമുക്ക് എറിഞ്ഞു തരുന്ന ഒരു ചോദ്യമുണ്ട്: ദാമ്പത്യത്തിൽ ഇത്തരം സാഹസങ്ങൾ ആകാമോ എന്ന്.
1: ഇവിടെ ചോദ്യം ചോദിക്കുന്നത് ബുദ്ധിയും ഉത്തരം പറയേണ്ടത് ഹൃദയവുമാണ്. ഓരോ വ്യക്തിക്കും ഇക്കാര്യത്തിലുള്ള മറുപടി പലതാകാൻ ഇത് കാരണമായി. എങ്ങനെ വന്നാലും ബുദ്ധിയുടെ സ്ഥിരത ഹൃദയത്തിലില്ലല്ലോ. ബുദ്ധി എവിടെ അസ്തമിക്കുന്നുവോ അവിടെ ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങും എന്ന മഹത്വചനം ഇവിടെ പ്രസ്താവ്യം.
0: രണ്ട് വ്യക്തികളുടെ ഒന്നിച്ചു ചേരൽ എന്നതിലുപരി ദാമ്പത്യം എന്നത് രണ്ട് സംസ്കാരങ്ങളുടെ, സാഹചര്യങ്ങളുടെ, മനോനിലകളുടെ, നിലപാടുകളുടെ ഇഴുകിച്ചേരൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടങ്ങളിലൊക്കെ ചില്ലറ പൊട്ടിത്തെറികളും ആശയക്കുഴപ്പങ്ങളും സഹജവുമാണ്. സമചിത്തതയോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായാൽ ജീവിതം സ്വച്ഛവും ദാമ്പത്യം മധുരം കിനിയുന്നതുമാവും.
1: മറ്റൊരു വ്യക്തിക്കായി സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാമെന്നത് ഇവിടെ പ്രസക്തമാകുന്നു. ഇവിടെ വ്യക്തിത്വത്തിന്റെ അടിയറവല്ല, മറിച്ച് ഒരു വ്യക്തി എത്ര മഹത്തരമായി ചിന്തിക്കുന്നു എന്നതാണ് കാര്യം. ഇവിടെ എല്ലാ തീരുമാനങ്ങളും ഹൃദയത്തിന്റേതാണ്. ഹൃദയം കൊണ്ട് എഴുതുന്നത് എന്തും ലോലമാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാകട്ടെ നമ്മുടെ സമീപനവും.

0: നമുക്കേറെ പ്രിയപ്പെട്ട ഒരു വിഭവം. അത് വീണ്ടും കഴിക്കുവാൻ നാം താല്പര്യം കാട്ടുന്നു. അതിൻ്റെ രസക്കൂട്ടുകൾ മനസ്സിലാക്കി നാം അത് ഉണ്ടാക്കി കഴിക്കുന്നു. എത്ര ലളിതം! എന്നാൽ ദാമ്പത്യത്തിൽ ഇത്തരം രസക്കൂട്ടുകൾ ലഭ്യമല്ല. രസമുകുളങ്ങൾ മനുഷ്യ മനസ്സോളം സങ്കീർണം എന്ന സാരം. മുൻവിധികളോ വിജയ ഫോർമുലകളോ ഇവിടെ അപ്രസക്തം.
1: ചില രോഗങ്ങൾക്ക് അരിപഥ്യമെങ്കിൽ മറ്റു ചിലതിന് അടിപഥ്യമെന്ന പഴമൊഴി ഇവിടെ പ്രസക്തം. ഏതു വേണമെന്ന് അവരവർ തിരഞ്ഞെടുക്കട്ടെ.

0: നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് മറ്റൊരു വ്യക്തി എങ്ങനെ മാറണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട്. എന്നാൽ ഒരു സമൂഹത്തിന്റെ ഭാഗമായി നാം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യും എന്നതിനെപ്പറ്റി നമുക്കറിയില്ല. അല്ലെങ്കിൽ അങ്ങനെയൊരു കാര്യം ചിന്തിക്കാൻ പോലും നമുക്കാവില്ല.
1: സാമൂഹികവും സാമ്പത്തികവും വൈകാരികവും മാനസികവുമായ ഒട്ടനവധി കാര്യങ്ങൾ ദാമ്പത്യത്തിൽ കടന്നുവരുന്നു. ഇവിടെ സമചിത്തതയാണ് ആവശ്യം. താൻ പോരുമയല്ല, രണ്ട് വ്യക്തികൾ എന്നതിലുപരി രണ്ട് വ്യക്തിത്വങ്ങളുടെ സമരസപ്പെടൽ ആണിവിടെ നടക്കുന്നത്.

0: മുല്ലപ്പൂ ചൂടി കയ്യിൽ കാപ്പിയുമായി ഉമ്മറത്ത് തന്നെ കാത്തുനിൽക്കുന്ന ഭാര്യ. ഇത്തരം മുൻവിധികൾ ഇക്കാലത്ത് പ്രായോഗികമോ? ചിന്തിക്കേണ്ടത് തന്നെയാണ്. മാറുന്ന കാലഘടനയ്ക്കനുസരിച്ച് ശാഠ്യങ്ങൾ മാറിയില്ലെങ്കിൽ കുടുംബബന്ധങ്ങൾ ശിഥിലമാകുമെന്നതിൽ രണ്ടുപക്ഷമില്ല.
1: കുടുംബഘടനയിൽ ഓരോ വ്യക്തിയുടെയും പങ്ക് എന്തായിരിക്കണമെന്നതിന് ഇത്തരം മുൻവിധികൾ തടസ്സമാകുന്നു എങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കുന്നതല്ലേ നല്ലത്? ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ ഗാനത്തിന്റെ വരികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം.

0: വ്യക്തികേന്ദ്രീകൃതമായി പോയ സമൂഹത്തിൽ ഏറെ ശൈഥില്യം നേരിടുന്നെങ്കിലും കുടുംബമെന്ന ആശയം പവിത്രമാണ്. മനുഷ്യ ചരിത്രത്തിന്റെ നാൾവഴിയിൽ എവിടെയോ പിറന്ന പുണ്യമാണ് കുടുംബം. ഒരുപാട് തെറ്റുകളുടെയും ശരികളുടെയും ഇടയിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത ആശയമാണിത്. അതുകൊണ്ടുതന്നെ സമൂഹത്തിന്റെ അടിസ്ഥാന ശില എന്ന നിലയിൽ കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്.
1: കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം കണ്ടുമെടുത്ത് അതിനെ നിരാകരിക്കുന്നവർ ചരിത്രമറിയേണ്ടതുണ്ട്. യുദ്ധങ്ങളുടെയും കീഴ്പ്പെടലുകളുടെയും അരാജകത്വത്തിന്റെയും കാലഘട്ടങ്ങൾ കടന്നുവന്ന ഈ ആശയത്തിന് പകരമാകാൻ ഒന്നിനും കഴിയില്ലെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
2: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം

വിട്ടുവീഴ്ചകൾ ചെയ്ത് നമുക്ക് സമവായത്തിന്റെ മേഖലകൾ കണ്ടെത്താം. വിട്ടുവീഴ്ചകൾ തന്റെ ശക്തിയാണെന്നും ദൗർബല്യമല്ലെന്നും വ്യക്തി മനസ്സിലാക്കുന്നിടത്ത്

0: ചിന്നജാലകം സമാപിക്കുന്നു. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം ബിന്ദു റോമി സെൽവരാജ്, സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാഥം കവിതയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം 5:30 ചാവറ കൾച്ചറൽ സെന്ററിൽ പ്രഭാഷണം സംഘടിപ്പിക്കുന്നു.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടുന്ന് വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
3: പക്ഷേ കിട്ടാൻ സമയമെടുക്കൂലേ?
2: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: എന്നാ മൈ തന്നെ പോവാം.
2: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: എന്തൊരു ചൂടാ!
5: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
4: പിട്ടപ്പള്ളി ഏജൻസീസ്.
6: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
7: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
6: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
7: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
1: ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 5:30 ആഴ്ചവട്ടം, 6:30 ചന്ദ്രത്തിൽ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം.
4: എന്തൊരു ചൂടാ!
5: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
4: പിട്ടപ്പള്ളി ഏജൻസീസ്.
6: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
7: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
6: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
7: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
8: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
9: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
8: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
12: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
11: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
12: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
13: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
14: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
15: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
16: ചേട്ടാ, ചായ എടുക്കട്ടെ?
15: ആ, ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
16: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,000,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
15: അപ്പോ കാത്തിരിപ്പില്ലേ?
16: ഇല്ല.
2: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
17: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് മഹാരാഷ്ട്രയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ പേയ്മെന്റുകളിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും ഇന്ത്യയുടെ നേതൃസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും മാറ്റം സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിടുന്നതാണ് ഫിൻടെക് ഫെസ്റ്റ്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ ശ്രീലങ്ക പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കൽ, വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലെ സഹകരണം, സമുദ്രസുരക്ഷ ശക്തിപ്പെടുത്തൽ തുടങ്ങിയവ ചർച്ചാ വിഷയമാകും. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ റോഡ് അപകടങ്ങളുടെ കാരണങ്ങൾ മന്ത്രി PK ബഷീറിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നലെ 36.2 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി.

0: തൃശൂർ എടമുട്ടം പാലപ്പെട്ടിയിൽ ഏരിയൻ ടൂൾസ് ആൻഡ് കോമ്പണൻസ് എന്ന സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തത്തിൽ 40 മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. പ്രവാസി കമ്മീഷൻ അദാലത്ത് നാളെ എറണാകുളത്ത്. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിലാണ് അദാലത്ത്. സ്വർണവില വർദ്ധിച്ചു. പവന് 880 രൂപ കൂടി 1,13,920 രൂപയായി. ഗ്രാമിന് 14,240.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11:05:22. ഇപ്പോൾ കേൾക്കാം.
1: ഇപ്പോൾ ബിലഹരി എസ് മാരാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം കേൾക്കാം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബിലഹരി എസ് മാരാർ അവതരിപ്പിച്ച സോപാന സംഗീതം. അറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യാ പ്രവണത മനസ്സിലാക്കാം, തടയാം എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04 84 24 26 397 അല്ലെങ്കിൽ 04 84 24 386 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04 84 24

0: 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88.
1: പാട്ടുകൾ കേൾക്കാൻ മാത്രമല്ല, പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കാനും ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: ഉള്ളതാണ് അവൻ സമയം കിട്ടുമ്പോഴൊക്കെ അവൻ ഇപ്പോഴും വിളിക്കാറുണ്ട്. അപ്പൊ അവൻ എന്നെ ഇതിൽ ഓർത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
1: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഫോൺ ഔട്ട് ഗാനോത്സവം. മെസ്സേജ് അയക്കേണ്ട ഫോൺ നമ്പർ 9447562212. മറക്കാതെ കേൾക്കുക എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
0: ഒരറിയിപ്പ്: ഉറക്കക്കുറവ്, മൊബൈൽ അഡിക്ഷൻ, കുറഞ്ഞ ശ്രദ്ധ, ഇതെല്ലാം തലച്ചോറിനെ നാം എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിന്റെ ആരോഗ്യം എങ്ങനെ കാത്തുസൂക്ഷിക്കാം, കുട്ടികളുടെ ശ്രദ്ധക്കുറവ് എങ്ങനെ മാറ്റിയെടുക്കാം, ഓർമ്മശക്തിയും ചിന്താശേഷിയും എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങി തലച്ചോറിന്റെ സാധ്യതകളെക്കുറിച്ച് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു. ഈ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയം ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9446454588 അല്ലെങ്കിൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387. ഓർമ്മിക്കുക, വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 11:30. ഇപ്പോൾ കേൾക്കാം NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

0: इसके अलावा यह भी ध्यान रखने की जरूरत है कि गत्यात्मक विकलांगता अन्य प्रकार की भी हो सकती है, जैसे रीढ़ की हड्डी में किसी प्रकार की कठिनाई होने से, जोड़ों के दर्द, विटामिन डी की कमी, जन्म के साथ बच्चों में सख्त जोड़ों का होना, शरीर के किसी अंग का गलत जगह होना, देरी से पैदा होना, किसी दुर्घटना में अंग का कट जाना, कोई अंग न होना इत्यादि। साथियों, याद रखिए, इन बच्चों को हमेशा आपका प्रोत्साहन और प्रेरणा मिलती रहनी चाहिए।
1: अभी कुछ दिन पहले मेरे मिनी टेम्पो की हेडलाइट बंद हो गई। मैकेनिक बोला, भाई रात को मत चलाना। हमने सोचा यार, इतना तो चलता है, रोज का रास्ता है, मैं जानता हूँ।
2: आगे एग्जिट नहीं दिखा और बाइक वाले ने इंडिकेटर भी नहीं दिया।
1: चलता है बोलने से किसी की जिंदगी भी रुक सकती है।
3: वाहन चलाने से पहले हमेशा ये सुनिश्चित करें कि हेडलाइट ठीक से काम कर रही हो। सही रोशनी से रास्ता भी साफ दिखाई देता है और आसपास चल रहे वाहन भी दिखाई देते हैं।
4: अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। अब आपकी मित्र विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए। नमस्कार।
5: उमंग, उमंग, उमंग, उमंग, उमंग।
6: श्रोताकൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ആകാശവാണി കൊച്ചി FM 102.3.
7: ആകാശവാണി FM വാർത്തകൾ.
6: പ്രശസ്ത ഗായകൻ ഡോക്ടർ ഭൂപൻ ഹസാരയുടെ 100-ാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് സ്മരണാഞ്ജലികൾ അർപ്പിച്ചു. ഡോക്ടർ ഹസാരികയുടെ ശബ്ദം അസമിന്റെ ആത്മാവിനെയും വടക്കുകിഴക്കൻ മേഖലയുടെ ചൈതന്യത്തെയും രാജ്യത്തുടനീളം എത്തിച്ചുവെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. മധ്യപ്രദേശിലെ വിദിഷയിലെ AB വാജ്പേയി മെഡിക്കൽ കോളേജിലെ കീമോതെറാപ്പി ഡേ കെയർ യൂണിറ്റ് കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാനും ഡോക്ടർ ജിതേന്ദ്ര സിംഗും ചേർന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ക്യാൻസർ രോഗികൾക്ക് മികച്ച കീമോതെറാപ്പി സേവനങ്ങൾ പുതിയ യൂണിറ്റിൽ ലഭ്യമാകും. കാഴ്ചപരിമിതരായ വനിതകൾക്ക് 3 മാസത്തെ തൊഴിൽ പരിശീലനവും പുനരധിവാസവും ഉറപ്പുവരുത്തുന്ന ജ്യോതി കിരണിന് കാലടിയിൽ തുടക്കമായി. കുടനിർമ്മാണം, ചന്ദനത്തിരി നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് കാഴ്ചപരിമിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നത്. ദേശീയപാത 66 കാവനാട് മുതൽ കടമ്പാട്ടുകോണം വരെ റീച്ചിൽ 8-ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾക്ക് അനുമതി ലഭിച്ചതായി NK പ്രേമചന്ദ്രൻ MP. സർവീസ് റോഡിന്റെ ഇരുവശത്തും കാൽനടക്കാർക്ക് മേൽപ്പാലം സ്ഥാപിക്കുന്നതിന് സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും നിർമ്മാണം നടത്തുക. ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA K അച്യുതന്റെ സംസ്കാരം അല്പസമയത്തിനകം ചാലക്കളം വീട്ടുവളപ്പിൽ. രാവിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കോട്ടയം അണർക്കാട് പള്ളിപ്പെരുന്നാൾ ഇന്ന് സമാപിക്കും. വിശുദ്ധ മറിയത്തിന്റെ ജനനസ്മരണയിൽ 8 നോമ്പാചരണമാണ് പെരുന്നാളായി ആഘോഷിക്കുന്നത്. ക്ലീനറുമായി തർക്കത്തെ തുടർന്ന് ബസ് തിരക്കേറിയ നടുറോഡിൽ നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങിപ്പോയി. കൊച്ചി ഇടപ്പള്ളി ജംഗ്ഷന് സമീപമാണ് ബസ് റോഡിൽ നിർത്തി ഡ്രൈവർ പോയത്. വേൾഡ് ആർച്ചറി പാരാസീലിംഗ്സിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് മത്സരങ്ങൾ.
7: ആകാശവാണി FM വാർത്തകൾ.
6: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം, പച്ചക്കറി വിലവിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ 12:40 പ്രകാശധാര. പക്ഷാഘാതവും

0: മായി ബന്ധപ്പെട്ട് അസ്ഥികൾക്കും പേശികൾക്കുമായി വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ശരിയായ ഫിസിയോതെറാപ്പിയിലൂടെ ലഘൂകരിക്കുമോ? ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ശ്രീജിത് നമ്പൂതിരി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, ഒരു മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യാ പ്രവണത മനസ്സിലാക്കാം, തടയാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:50 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെയിലി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: എന്തൊരു ചൂടാ!
6: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
5: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
0: വൈകുന്നേരം 6:50 കേൾക്കാം കിസാൻ വാണി, തിരുവനന്തപുരം റിലേ. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് KR അമൽ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
7: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്!
8: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
7: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
8: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
7: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
8: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
7: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
0: 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 കഥാപ്രസംഗം, തിരുവനന്തപുരം റിലേ. 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ പഴം പച്ചക്കറി വില വിവരം. എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത് വില. രൂപ കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 54 രൂപ 60 രൂപ, മറുനാടൻ 52 രൂപ 57 രൂപ, പയർ നാടൻ 42 രൂപ 50 രൂപ, മറുനാടൻ 40 45, ചേന 45 50, മറുനാടൻ 44 50, മരിച്ചിനി നാട്.

0: എന്നാൽ 32-35. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര പച്ച, ചീര ചുവപ്പ് 38-42, കുമ്പളങ്ങ 20-25, ഞാലിപ്പൂവൻ 73-80, പാളയന്തോടൻ 35 രൂപ 40 രൂപ, പൂവൻ 65 രൂപ 70 രൂപ, റോബസ്റ്റ 30-35, ബീട്രൂട്ട് 60-67, വെണ്ടയ്ക്ക 36-40, പാവയ്ക്ക 54-60, ചുരയ്ക്ക 36-42, വഴുതന 42-50, കത്തിരി ഉരുണ്ടത് 36-42, ക്യാബേജ് 36-42, ക്യാരറ്റ് 62-67, കോളിഫ്ലവർ 47-52, കൊത്തമര 36-42, കൂർക്ക 40-45, ചേമ്പ് വലുത് 68-75, ചേമ്പ് ചെറുത് 45-50, വെള്ളരി 22-25, മുരിങ്ങക്കായ 35-40, ബീൻസ് 65-72, ഇഞ്ചി 166-172, പച്ചമുളക് 48-55, കറിനാരങ്ങ 66-72, ചെറുനാരങ്ങ 1-5-6, കോവയ്ക്ക 45-52, പച്ചമാങ്ങ 65-70, സവാള 54-60, ചെറിയ ഉള്ളി 82-90, ഉരുളക്കിഴങ്ങ് 35-40, മത്തൻ 20-25, പീച്ചിങ്ങ 52-57, പടവലം 35-42, തക്കാളി 32-40, അമരപ്പയർ 50-55. ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.
1: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ.
2: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
1: ടി വി ഇഎംഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: നേടാം ഒരു ഇഎംഐ ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
2: വേഗം ആവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇഎംഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
2: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: എന്തൊരു ചൂടാ!
5: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം രാധിക തിലക് പാടിയത്, ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾ, ജോർജ് VC യുടെ സംഗീതം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലളിതഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:25:28. സേവന വാർത്തകൾ. ജില്ലാ സൈനിക ബോർഡിന്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താൽപര്യമുള്ള വിമുക്തഭടന്മാർ ഈ മാസം 10 വൈകിട്ട് 5 സമ്മതപത്രവും ബയോഡാറ്റയും പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരത്തിന് ഫോൺ നമ്പർ 0491 29 71 63 3, 29 71 63 3. സാമൂഹ്യ നീതി വകുപ്പ്, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി സംഘടിപ്പിക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് പാലക്കാട് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0491 25 05 791, 0491 25 05 791. ഇമെയിൽ dsjopkd@gmail.com, dsjopkd@gmail.com.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 വരെ ക്യാഷ് ബാക്ക്, 8,500 വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളി ഏജൻസീസ്.
0: ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വിഭാഗങ്ങളിലായി സ്കെയിൽ 4 വരെയുള്ള ഓഫീസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് സെപ്റ്റംബർ 10 ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.bankofindia.bank.in സന്ദർശിക്കുക. www.bankofindia.bank.in. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡ് ഫിനാൻസ് ഓഫീസർ തസ്തികയിലേക്ക് 35 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഔദ്യോഗിക വെബ്സൈറ്റ് sbi.bank.in/web/careers/current openings സന്ദർശിക്കുക. വിലാസം ഒരിക്കൽ കൂടി പറയാം. sbi.bank.in/web/careers

0: /current openings. IBPS നടത്തുന്ന റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള ഓഫീസർ സ്കെയിൽ 1, 2, 3 വിഭാഗങ്ങളിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കും ഈ മാസം 21 വരെ ഓപ്പൺ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് www.ibps.in സന്ദർശിക്കുക.
1: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
2: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
2: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടർന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
2: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസർ തസ്തികയിൽ 2,482 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ മലയാളം അറിയുന്നവർക്കായി 49 ഒഴിവുകളുണ്ട്. ഈ മാസം 7 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങളും അപേക്ഷയും ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് bankofindia.bank.in സന്ദർശിക്കുക. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും. നിരവധി വികസന പദ്ധതികൾക്കും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനും തുടക്കം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മിക്സ്ഡ് ടൌൺഷിപ്പ് മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്ക് 4-ാം ഘട്ടം വേഗത്തിലാകാൻ തീരുമാനം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് 2026 മുന്നോടിയായുള്ള മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ പൂർത്തിയായ 3 പ്രധാന ഭാഗങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനൊപ്പം പുതിയ ചരക്ക് ട്രെയിൻ സർവീസുകളും വഡോദര താണ്ട റോഡ് റെയിൽപാതയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. റെയിൽവേ, ദേശീയപാത, ഗുജറാത്ത് സർക്കാർ പദ്ധതികൾ എന്നിവയ്ക്കും അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരമുള്ള സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം വിതരണം ആരംഭിച്ച OMSS സ്പെഷ്യൽ അരി വിതരണം ഈ മാസവും തുടരും. ക്രിസ്മസ് സമയത്ത് അടക്കം OMSS സ്പെഷ്യൽ അരി നൽകുന്നതിനായി FCI ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ക്രിസ്മസ് പുതുവത്സരകാലത്ത് സ്പെഷ്യൽ പച്ചരിയും നൽകാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. കൊച്ചി ഇൻഫോ പാർക്ക് 4-ാം ഘട്ടം വികസനത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഇതു സംബന്ധിച്ച് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 4-ാം ഘട്ടം ഒരു മിക്സ്ഡ് ടൌൺഷിപ്പ് മോഡലിലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത്യാധുനിക IT സമുച്ചയങ്ങൾ, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ, വാണിജ്യ കെട്ടിടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമാണ് മത്സരങ്ങൾ നടക്കുക. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശത്തിലാണ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ വിശിഷ്ടാതിഥിയാകും. അക്ഷരാഭ്യാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര

0: അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1967 മുതലാണ് ഇത് ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. സാക്ഷരത അറിവിലേക്കും അവസരങ്ങളിലേക്കും മികച്ച ഭാവിയിലേക്കുമുള്ള വാതിൽ തുറക്കുന്നുവെന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വിദ്യാഭ്യാസവും ശാക്തീകരണവുമുള്ള ജനതയാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തൃത്താലയിൽ സ്ഥാപിച്ച അൾട്രാവയലറ്റ് സെൻസറിൽ തിങ്കളാഴ്ച അൾട്രാവയലറ്റ് സൂചിക 9 രേഖപ്പെടുത്തിയത്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചൂട് ഉയർന്നത് മൂലമുണ്ടാകുന്ന ജലക്ഷാമം ജില്ലയിലെ കാർഷിക മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.
0: സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗമാണ് ചേർന്നത്. സംസ്ഥാനത്തെ പ്രധാന റോഡുകളിലും ദേശീയപാതകളിലുമുണ്ടായ അപകട കാരണങ്ങൾ, റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, റോഡ് അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. ഈ മാസം 17 ടെക് ബോളിലൂടെയും 18 വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. 24 മുതൽ 29 വരെ നടക്കുന്ന അത്ലറ്റിക്സിൽ 70+ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റുകൾ പങ്കെടുക്കും. ഇടുക്കി രാമക്കൽമേടിന് സമീപമുള്ള അണക്കരമെട്ട് പ്രകൃതി ഭംഗിയാൽ സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. കോടമഞ്ഞും കാറ്റാടിപ്പാടങ്ങളും നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകളുടെ ദൃശ്യ സൌന്ദര്യമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഈ പ്രദേശത്തെ വികസിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: നഗരത്തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയെ തൊട്ടറിഞ്ഞ് സമയം ചെലവഴിക്കാൻ നിരവധി സഞ്ചാരികളാണ് അണക്കരയിലെത്തുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെയുള്ളത്. തണുത്ത കാറ്റും കോടമഞ്ഞും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി ഭംഗി സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവം സമ്മാനിക്കും. രാമക്കൽമേട്ടിലെത്തുന്നവർക്ക് എളുപ്പത്തിൽ സന്ദർശിക്കാൻ കഴിയുന്ന ഒരിടം കൂടിയാണിത്. എന്നാൽ ഈ പ്രദേശത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടില്ല. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അണക്കരമേട്ട് കഴിയും.
0: പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ ഉത്തരവ്. കേസ് ഈ മാസം 14 പരിഗണിക്കുന്നതിനായി മാറ്റി. അതുവരെ കേസിന്റെ വിചാരണയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിൽ കണ്ടൽ ചെടികൾക്ക് പ്രമുഖമായ സ്ഥാനമാണുള്ളത്. കണ്ടൽ ചെടികൾ നട്ടുവളർത്തുന്ന കണ്ണൂർ പഴയങ്ങാടിയിലെ പാറയിൽ രാജൻ കണ്ടൽ സംരക്ഷണത്തിന് പുതിയ മാർഗങ്ങൾ ആവിഷ്കരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കണ്ടൽ ഇനമായ കണ്ണാമ്പൊട്ടി നട്ടുവളർത്താനാണ് രാജൻ പുതിയ വഴി ആവിഷ്കരിച്ചത്. കണ്ണാമ്പൊട്ടിയുടെ സംരക്ഷണാർത്ഥം വിത്ത് ശേഖരിച്ച് വീട്ടിൽ പ്ലാസ്റ്റിക് കവറിലാക്കി നട്ടുവളർത്തുകയാണ് ഇദ്ദേഹം. കണ്ണാമ്പൊട്ടി ചില ഔഷധങ്ങളിലും വേര് പഴയകാലത്ത് ചില്ലുകുപ്പികളുടെ കോർക്കടപ്പുണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. പ്രാണിശല്യം ഉണ്ടാകില്ല എന്നതാണ് കണ്ണാമ്പൊട്ടിയുടെ പ്രത്യേകത. ചെളിയിലും സാധാരണ മണ്ണിലും ഉണ്ടാകും. കണ്ടൽ ചെടി നടുന്നതിനൊപ്പം അതിന്റെ സംരക്ഷണവും മത്സ്യത്തൊഴിലാളിയായ രാജൻ ഏറ്റെടുക്കുന്നുണ്ട്.
0: കോഴിക്കോട് സാമൂതിരി രാജ PK കേരളവർമ്മ അന്തരിച്ചു. ഫാർമകോളജി വിദഗ്ധനും മികച്ച

0: എക്സ്പോർട്ടർക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവാർഡ് ജേതാവുമാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 6:30 മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ നടക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരത്തെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളുടെ സംഘം ലക്നൌവിലെ ഓർഗനൈസേഷനിലെത്തി. ആർഡിഎസ്ഒയുടെ എയർ ബ്രേക്ക് ലബോറട്ടറി, ഫാറ്റിക് ടെസ്റ്റിംഗ് ലബോറട്ടറി, മെറ്റൽ ആന്റ് കെമിക്കൽ ലബോറട്ടറി എന്നിവ സംഘം സന്ദർശിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിലും പരിവർത്തനത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ, ഗവേഷണം, ആശയങ്ങൾ എന്നിവയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നതിനാണ് സന്ദർശനം. തൊടുപുഴയിൽ കെട്ടിടം തകർന്നു വീണ് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. എഫ്ഐആറിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. സംഭവത്തിൽ തഹസിൽദാരുടെ റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് സമർപ്പിക്കും. കോതമംഗലം രൂപതയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മുതലക്കോടത്ത് സാൻജോ ഭവൻ എന്ന വിരമിച്ച വൈദികർ താമസിക്കുന്ന കെട്ടിടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 520 പോയിന്റ് നഷ്ടത്തിൽ 75,613, നിഫ്റ്റി 137 പോയിന്റ് നഷ്ടത്തിൽ 23,604 പവന് 880 രൂപ ഉയർന്നു. 1,13,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും. നിരവധി വികസന പദ്ധതികൾക്കും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനും തുടക്കം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മിക്സ്ഡ് ടൌൺഷിപ്പ് മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്ക് 4-ാം ഘട്ടം വേഗത്തിലാക്കാൻ തീരുമാനം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് 2026 മുന്നോടിയായുള്ള മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട് അസ്ഥികൾക്കും പേശികൾക്കും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പിയിലൂടെ ലഘൂകരിക്കാനാകുമോ? ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി സംസാരിക്കുന്നു.
3: ലോക ഫിസിയോതെറാപ്പി സംഘടനയുടെ ആഹ്വാനപ്രകാരം സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമായി ആചരിച്ചു വരുന്നു. 1951 സെപ്റ്റംബർ 8 10 രാജ്യങ്ങൾ ചേർന്ന് വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ഫിസിയോതെറാപ്പി എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മ രൂപീകരിച്ചു. ഇത് രൂപീകൃതമായ സെപ്റ്റംബർ 8 1996 മുതൽ ലോക ഫിസിയോതെറാപ്പി ദിനമായി ആചരിച്ചു വരുന്നു. 1952 ലോകാരോഗ്യ സംഘടന ഈ കൂട്ടായ്മയെ അംഗീകരിച്ചു. ഇന്ന് 129 അംഗരാജ്യങ്ങളുടെ കൂട്ടായ്മയായി ലോക ഫിസിയോതെറാപ്പി എന്ന പേരിൽ പ്രവർത്തിക്കുന്നു. 1967 മുതൽ ഇന്ത്യയിലെ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ ദേശീയ സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ഈ കൂട്ടായ്മയിൽ അംഗമാണ്. എല്ലാ വർഷവും സാമൂഹ്യ ആരോഗ്യ സംരക്ഷണങ്ങളിൽ ഫിസിയോതെറാപ്പിയുടെ പങ്ക് വ്യക്തമാകുന്ന വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ദിനം ആചരിച്ചു വരുന്നത്. ഈ വർഷത്തെ ലോക ഫിസിയോതെറാപ്പി ദിനത്തിന്റെ പ്രമേയം ഹൃദയസംബന്ധമായ രോഗങ്ങളും സ്ട്രോക്കും തടയുന്നതിലും നിയന്ത്രിക്കുന്നതിലും ചികിത്സയിലും പുനരധിവാസത്തിലും ഫിസിയോതെറാപ്പിയുടെയും കായിക പ്രവർത്തനങ്ങളുടെയും പങ്ക് എന്നതാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കേരള ഘടകം സെപ്റ്റംബർ 6 മുതൽ ഒരാഴ്ചക്കാലം ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഫിസിയോതെറാപ്പി ക്യാമ്പുകളും ബോധവൽക്കരണ പരിപാടികളും കേരളത്തിലുടനീളം സംഘടിപ്പിക്കുന്നു. ഈ വർഷത്തെ ക്യാമ്പയിൻ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളും സ്ട്രോക്കും ആണ്. ഓരോ വർഷവും ലോകത്താകമാനം 2.05 കോടിയിലധികം ആളുകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മൂലം മരണപ്പെടുന്നു. ഇത് ലോകത്തെ ആകെ മരണങ്ങളുടെ 30% അധികമാണ്. ഇതിൽ 85% മരണങ്ങളും ഹൃദയാഘാതവും സ്ട്രോക്കും മൂലമാണ് സംഭവിക്കുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയുന്നതിൽ പ്രധാന പങ്കുവഹിക്കാനുണ്ട്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കൂടുതൽ അപകട സാധ്യതയുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനും വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായ സുരക്ഷിതവും വ്യക്തിഗതവുമായ വ്യായാമ പരിപാടികൾ തയ്യാറാക്കുന്നതിനും സ്ഥിരമായ ശാരീരിക അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിനും ആവശ്യമായ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുന്നതിന് സഹായിക്കുന്നതിനും കഴിയും. അപകട സൂചനകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനും കഴിയും. ഹൃദയ സംബന്ധമായ രോഗമുള്ളവരെ അവരുടെ ആരോഗ്യസ്ഥിതി നിയന്ത്രിക്കുവാനും കൂടുതൽ സജീവമായ

ജീവിതശൈലി സ്വീകരിക്കുന്നതിനും സഹായിക്കുന്നതിലൂടെ ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുവാനും ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് കഴിയും. സ്ട്രോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളിൽ 4 പേരിൽ ഒരാൾക്ക് ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സ്ട്രോക്കുകളിൽ ഭൂരിഭാഗവും തടയാൻ കഴിയുന്നതാണ്. ആഴ്ചയിൽ 5 ദിവസം വെറും 30 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് സ്ട്രോക്കിന്റെ സാധ്യത 25% വരെ കുറയ്ക്കുന്നു. സ്ട്രോക്കിന്റെ സാധ്യത കുറയ്ക്കുന്നതിന് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് പ്രധാന പങ്കുണ്ട്. പ്രത്യേകിച്ച് ആളുകളെ കൂടുതൽ ശാരീരികമായും കായികമായും സജീവരാക്കുന്നതിനും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഫിസിയോതെറാപ്പിസ്റ്റുകൾ സഹായിക്കുന്നു. സ്ട്രോക്കിന് ശേഷമുള്ള പുനരധിവാസത്തിൽ ഫിസിയോതെറാപ്പി സുപ്രധാന പങ്ക് വഹിക്കുന്നു. സ്ട്രോക്കിന് ശേഷം രോഗിയെ കഴിയുന്നത്ര സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷാഘാതം മൂലം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ചലനങ്ങളുടെ നിയന്ത്രണം തലച്ചോറിന് നഷ്ടമാകുന്നു. തലച്ചോറിൽ ശാരീരിക ചലനങ്ങൾ പ്രത്യേക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്ട്രോക്ക് മൂലം തലച്ചോറിന് ഈ ചലനരീതി തിരിച്ചറിയാനാകുന്നില്ല. ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ തലച്ചോറിന് മുമ്പ് അറിയാവുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ നൽകി ഈ രീതിയുടെ ചലനങ്ങൾ തലച്ചോറിനെ പഠിപ്പിച്ചെടുക്കുകയും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് രോഗിയെ പ്രാപ്തമാക്കാനും സാധിക്കുന്നു. പക്ഷാഘാത ചികിത്സയിൽ ഫിസിയോതെറാപ്പി മരുന്ന് ചികിത്സയോട് അത്രത്തോളം തന്നെ പ്രാധാന്യത്തോടുകൂടി നൽകി വരുന്നു. പക്ഷാഘാതം ബാധിച്ച് ചിലപ്പോൾ രോഗി അബോധാവസ്ഥയിൽ ICU കഴിയുന്ന കാലത്ത് തന്നെ ഫിസിയോതെറാപ്പി തുടങ്ങുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള അനുബന്ധ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ കഴിയും. ഇതോടനുബന്ധിച്ച് വരുന്ന ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ശരിയായ രീതിയിലുള്ള ചെസ്റ്റ് ഫിസിയോതെറാപ്പി നൽകുകയാണെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പി കൊടുക്കുകയാണെങ്കിൽ സ്ട്രോക്കിനോടനുബന്ധിച്ച് അസ്ഥികൾക്കും പേശികൾക്കും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയും. സാധാരണയായി പക്ഷാഘാതം വന്ന രോഗിയുടെ കൈയുടെ പ്രവർത്തനം വളരെ മന്ദഗതിയിലായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഈ സമയം കൊണ്ട് റിഫ്ലക്സ് സിമ്പത്തറ്റിക് ഡിസ്ട്രോഫി എന്നൊരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അതായത് കയ്യിൽ നീര് വെക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ കൈക്ക് വേദന വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് ഫിസിയോതെറാപ്പി പൂർണ്ണമായും ശരിയായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് വരാതെ പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ പക്ഷാഘാതം വരുന്ന രോഗിയുടെ തോളിനും പ്രത്യേക ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മസിലിന് ബലം ഇല്ലാത്തതുകൊണ്ട് ഇത് തെന്നിപ്പോവാനും സബ്ലക്സേഷൻ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഷോൾഡർ മാനേജ്മെന്റിനും വിദഗ്ധമായ ഫിസിയോതെറാപ്പി കൊടുത്താൽ മാത്രമേ പെർമനന്റ് ആയുള്ള ഡിസബിലിറ്റി വരാതിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പക്ഷാഘാതം വന്നിട്ട് നടക്കുന്നതിനും പ്രത്യേക ഒരു കാലാവധി അനുസരിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. കാരണം പേശികൾക്കുള്ള ബലം പൂർണ്ണമായി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് രോഗിയെ നടത്തി തുടങ്ങാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ജോയിന്റ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മസിൽ വീക്ക്നെസ് കൊണ്ട് ജോയിന്റ്സിന് ഡീഫോമിറ്റി വരികയും അത് ജീവിതകാലം മൊത്തം അത്തരത്തിൽ ഡീഫോമിറ്റി നടക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ വിദഗ്ധനായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ദീർഘമായ അസസ്മെന്റിന് ശേഷം ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തതിനു ശേഷം ഫിസിയോതെറാപ്പി നൽകുകയാണെങ്കിൽ നല്ലൊരു 100% വരെ പക്ഷാഘാതം വന്ന രോഗികളെ സാധാരണ സാമൂഹ്യ കുടുംബ ജീവിതം നയിക്കുന്നതിലേക്ക് പ്രാപ്തമാക്കാൻ നമുക്ക് കഴിയും. പുനരധിവാസം പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് സാധ്യമായ തലത്തിൽ തിരിച്ചെത്താൻ സഹായിക്കുക, ജീവിത നിലവാരം അഥവാ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുക, സ്വതന്ത്രമായി ജീവിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക എന്നതാണ്. വ്യായാമത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫിസിയോതെറാപ്പി അഥവാ എക്സസൈസ് ബേസ്ഡ് ഫിസിയോതെറാപ്പി സ്ട്രോക്കിന് ശേഷമുള്ള എല്ലാ ഘട്ടങ്ങളിലും ഫലപ്രദമാണ്. ആശുപത്രിയിലെ പരിചരണം മുതൽ ദീർഘകാല കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷൻ വരെയുള്ള ഘട്ടങ്ങളിൽ ഇത് ഗുണം ചെയ്യുന്നു. ചലനശാസ്ത്രത്തിലും വ്യായാമ ചികിത്സയിലും ഫിസിയോതെറാപ്പിസ്റ്റുകൾ വിദഗ്ധരാണ്. വ്യക്തിഗതമായ രോഗാവസ്ഥയ്ക്കനുസൃതമായ വ്യായാമങ്ങൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കണമെങ്കിൽ ശരീരത്തിന്റെ ഘടനയെപ്പറ്റിയും ശാരീരിക പ്രവർത്തനത്തെപ്പറ്റിയും വ്യക്തമായ അവഗാഹം ആവശ്യമാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് മരുന്ന് ചികിത്സയോടൊപ്പവും ശസ്ത്രക്രിയാനന്തര പുനരധിവാസത്തിനും ഫിസിയോതെറാപ്പി അത്യന്താപേക്ഷിതമാണ്. കാർഡിയോ പൾമണറി രംഗത്ത് പ്രാവീണ്യം നേടിയ ഫിസിയോതെറാപ്പിസ്റ്റുകൾ നിങ്ങൾക്ക് അനുയോജ്യമായ ചികിത്സാക്രമങ്ങളും വ്യായാമ മുറകളും നിർദ്ദേശിക്കുന്നു. ന്യൂറോ ഫിസിയോതെറാപ്പി രംഗത്ത് പ്രാവീണ്യം നേടിയ ഫിസിയോതെറാപ്പിസ്റ്റുകൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഉദ്ദീപിപ്പിക്കുകയും അതുവഴി സ്വാഭാവിക ചലനങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുകയും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്യായാമവും കായിക പ്രവർത്തനവും വഴി അത് ഏത് പ്രായത്തിലുള്ളവരും അവരവരുടെ ആരോഗ്യം, ജീവിത നിലവാരം, പ്രവൃത്തിപരമായ സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുവാനും മെച്ചപ്പെടുവാനും ഒരു വിദഗ്ധനായ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്താൽ സാധിക്കും. ശരിയായ സമയത്ത് ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പി കൊണ്ട് ശാരീരിക പ്രവർത്തന ക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അനുബന്ധ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും കഴിയും. ചലനശേഷി വർദ്ധിപ്പിക്കുന്നതിനും ബാലൻസ് മെച്ചപ്പെടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും സാധിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ ശാരീരിക ക്ഷമത ആവശ്യമില്ലാത്ത ജീവിത രീതിയും അനാരോഗ്യകരമായ ആഹാര രീതിയും പ്രമേഹം, അധികരിച്ച കൊളസ്ട്രോൾ,

0: രക്തസമ്മർദ്ദം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ പക്ഷാഘാതത്തിനും ഹൃദ്രോഗങ്ങൾക്കും കാരണമാകുന്നു. ചിട്ടയായ വ്യായാമം വഴി ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും തന്മൂലം ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനുമുള്ള സാധ്യത കുറയ്ക്കുന്നതിനും മരുന്നില്ലാതെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ മരുന്നിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുവാനും ഫിസിയോതെറാപ്പിയിലൂടെ സാധിക്കുന്നു. ആരോഗ്യരംഗത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങൾക്കും ഫിസിയോതെറാപ്പി നേരിട്ടോ അല്ലെങ്കിൽ അനുബന്ധ ചികിത്സയായോ ഫലപ്രദമാണ്. ഈ മേഖലയിലെ വിദ്യാഭ്യാസവും ചികിത്സാ നിലവാരവും ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ ദേശീയ സംസ്ഥാന തലത്തിൽ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൌൺസിൽ രൂപീകരിക്കുകയും അടിസ്ഥാന ബിരുദം ഹൗസ് സർജൻസി അടക്കം 5 വർഷമാക്കുകയും ഫിസിയോതെറാപ്പിയെ ഒരു സ്വതന്ത്ര ചികിത്സയായി അംഗീകരിക്കുകയും രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുകയും ചികിത്സകൻ എന്ന നിലയിൽ പേരിനൊപ്പം ഡോക്ടർ എന്ന വിശേഷണം നിയമാനുസൃതമായി ഉപയോഗിക്കാമെന്നും നിഷ്കർഷിക്കുന്നുണ്ട്. ഈ ലോക ഫിസിയോതെറാപ്പി ദിനത്തിൽ ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യം ഫിസിയോതെറാപ്പിയിലൂടെ നിലനിർത്തി ആരോഗ്യകരവും സജീവവുമായ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. രോഗപ്രതിരോധം, ചികിത്സ, പുനരധിവാസം തുടങ്ങിയ എല്ലാ ഘട്ടത്തിലും ഫിസിയോതെറാപ്പിസ്റ്റുകൾ സദാ സന്നദ്ധരായി നിങ്ങളോടൊപ്പം ഉണ്ട്.
1: ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി.
2: ഇതാകാശവാണി കൊച്ചി FM 102.3.

0: ഇനി 12:50 കേൾക്കാം വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ്. സായുധസേനകൾക്കായി 110,000 കോടി രൂപയുടെ പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഗുജറാത്തിലെ വഡോദരയിൽ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. വെസ്റ്റേൺ സമർപ്പിത ചരക്ക് ഇടനാഴിയുടെ പൂർത്തിയായ 3 ഭാഗങ്ങൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. 326 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 20,700 കോടി രൂപ ചെലവിലാണ് ഇതിന്റെ നിർമ്മാണം. ജവഹർലാൽ നെഹ്റു പോർട്ടിൽ നിന്നുള്ള എക്സിം കാർഗോ നീക്കം വേഗത്തിലാക്കാൻ ചരക്ക് ഇടനാഴിയിലൂടെ സാധിക്കും. വിവിധ ചരക്ക് ട്രെയിൻ സർവീസുകളുടെയും വഡോദര താണ്ട റോഡ് റെയിൽപാതയുടെയും ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിച്ചു. 9,700 കോടിയുടെ റെയിൽ പദ്ധതികൾക്കും 1,780 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. വൈകുന്നേരം മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 എന്ന് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവിയർ ബെറ്റൽ. ആഗോളക്രമത്തിലെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ രക്ഷാസമിതി പരിഷ്കരിക്കപ്പെടണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം കണക്കിലെടുത്ത് രക്ഷാസമിതിയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സായുധസേനകൾക്കായി 110,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും മറ്റ് വിഭവങ്ങളും സംഭരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. അത്യാധുനിക റെക്സി വാഹനങ്ങൾ, ഭാരം കുറഞ്ഞ ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എന്നിവ സംഭരിക്കാനാണ് അംഗീകാരം നൽകിയത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. വിദ്യാസമ്പന്നരും ശാക്തീകരിക്കപ്പെട്ടവരുമായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അറിവിലേക്കും അവസരങ്ങളിലേക്കും മെച്ചപ്പെട്ട ഭാവിയിലേക്കുമുള്ള വാതിൽ തുറക്കുന്നത് സാക്ഷരതയിലൂടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവർക്കും സാക്ഷരതയും വിദ്യാഭ്യാസ സൌകര്യവും ലഭിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തണമെന്നും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. 11-ാമത് ആയുർവേദ ദിനാചരണത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടക്കും. ഒരു റിപ്പോർട്ട്.
2: 11-ാമത് ആയുർവേദ ദിനം ജനകീയ പ്രചാരണമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആയുർവേദ ദിനത്തിന്റെ പ്രധാന ആഘോഷ പരിപാടി ഈ മാസം 23-ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് അറിയിച്ചു. ആരോഗ്യകരമായ ഭാവിക്കായി ആയുർവേദം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആയുർവേദത്തിന്റെ സന്ദേശം വീടുകളിലേക്കും യുവജനങ്ങളിലേക്കും ഗ്രാമ നഗര ഭേദമന്യേ എല്ലാ സമൂഹങ്ങളിലേക്കും എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ആയുർവേദ മേഖലയിൽ മികച്ച സംഭാവന നൽകിയവർക്കുള്ള ദേശീയ ധന്വന്തരി ആയുർവേദ പുരസ്കാരങ്ങൾ ദിനാഘോഷത്തിന്റെ ഭാഗമായി സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്ക സന്ദർശനത്തിന് തുടക്കമായി. ദീർഘകാലമായുള്ള പങ്കാളിത്തത്തിനും ആഴമേറിയ ചരിത്ര സാംസ്കാരിക ബന്ധങ്ങൾക്കും പുറമെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളൊന്നുകൂടിയാണ് ശ്രീലങ്കയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശന വേളയിൽ ശ്രീലങ്കയിലെ ഇന്ത്യൻ സമൂഹവുമായി ശ്രീ രാജ്നാഥ് സിംഗ് സംവദിക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രമുഖ ഗായകനും ഭാരതരത്ന പുരസ്കാര ജേതാവുമായ ഭുവൻ ഹസാരികയുടെ 100-ാമത് ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ. നിരവധി പേരുടെ ചിന്തകൾക്കും അഭിലാഷങ്ങൾക്കും ഭാവം പകരാൻ തന്റെ മനോഹരമായ ശബ്ദത്തിലൂടെ ഭുവൻ ഹസാരികയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിൽ സൌദി അറേബ്യയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി സംഭാവനകൾ നൽകാൻ അദ്ദേഹം പ്രവാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. താമരശ്ശേരി, കുറ്റ്യാടി, നാടുകാണി ചുരങ്ങളിലെ യാത്രാ തടസ്സങ്ങൾക്ക് പരിഹാരമായി വയനാട്ടിലേക്കുള്ള വിലങ്ങാട് ബദൽപാത പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: വയനാട്, കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയായ കോഴിക്കോട് നഗരത്തിലെ വിലങ്ങാട് മുതൽ തൊണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ കുങ്കിച്ചിറയിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഈ ബദൽപാത. വിലങ്ങാടിലൂടെയും കോഴിക്കോട് വടകരയിലെയും കുങ്കിച്ചിറ വഴിയും വയനാട്ടിലെ മാനന്തവാടി ബന്ധിപ്പിക്കുന്ന പാത പഴശ്ശിരാജാവിന്റെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പാനവം വരെയും വയനാട് ജില്ലയിലെ കുങ്കിച്ചിറ വരെയും ഗതാഗത യോഗ്യമായ റോഡുണ്ട്. നിലവിൽ 7 കിലോമീറ്റർ ദൂരം നിർമ്മിക്കാൻ വനംവകുപ്പ് അനുമതി ലഭിക്കാത്തതാണ് ഈ പദ്ധതി ഫയലൊതുക്കാൻ കാരണം.
1: കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കും. വിവിധ കായിക ഇനങ്ങളിലെ പ്രാരംഭ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഈ മാസം 17-ന് ടെക് ബോളിലൂടെയും 18-ന് വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. പി വി സിന്ധു, മീരാഭായ് ചാനു, മനു ഭാക്കർ, ലൌലിന ബോർഗോഹെയ്ൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഇന്ത്യയെ നയിക്കും. ബോക്സിംഗിലും അത്ലറ്റിക്സിലുമാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് യുഎഇയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമി ഫൈനൽ പ്രതീക്ഷ നിലനിർത്തി. നാളെ ചൈനീസ് തായ്പേയ്ക്കെതിരായി നടക്കുന്ന മത്സരത്തിൽ വിജയം നേടിയാൽ ഇന്ത്യയ്ക്ക് സെമി ഉറപ്പാക്കാം. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയ്ക്ക് നിലവിൽ 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുകളാണുള്ളത്. യൂറോപ്യൻ യൂണിയൻ ഗ്രീൻലാൻഡ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 200 ദശലക്ഷം യൂറോയുടെ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ച് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ. പദ്ധതിയിലൂടെ ഗ്രീൻലാൻഡിലും ആർട്ടിക് മേഖലയിലും യൂറോപ്യൻ യൂണിയന്റെ സാന്നിധ്യം ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. കെട്ടിടത്തിന്റെ ഉടമസ്ഥയായ സ്ത്രീയെയും കുടുംബാംഗങ്ങളെയുമാണ് അറസ്റ്റ് ചെയ്തത്. അപകടത്തിൽ 7 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ

സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. പുറ്റിങ്ങൽ വെടിക്കെട്ട ദുരന്ത കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ ഉത്തരവ്. കേസ് ഈ മാസം 14 പരിഗണിക്കുന്നതിനായി മാറ്റി. അതുവരെ കേസിന്റെ വിചാരണയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ലക്നൌ, തിരുവനന്തപുരം ബ്യൂറോകളിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളുടെ സംഘം ലക്നൌവിലെ റിസർച്ച്, ഡിസൈൻസ് ആന്റ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനിലെത്തി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ്. സായുധസേനകൾക്കായി 110,000 കോടി രൂപയുടെ പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 1:40. ഗാനോത്സവം

ഗാനോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ബിച്ചു തിരുമല, കണ്ണൂർ രാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നു സീതാ രമേശ്, കടക്കരപ്പള്ളി.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ജോൺസന്റെ ഇടം. യേശുദാസും മിൻമിനിയും പാടിയത് ചിത്രം മേലേപ്പറമ്പിൽ ആൺവീട്. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് ഉദയം പേരൂരിൽ നിന്ന് പി സി രാജു, സരള, ജാനു, വാസൂട്ടൻ.

0: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: യേശുദാസ് പാടിയ ഗാനം ചിത്രം വേനൽ കിനാവുകൾ. ഗാനശില്പികൾ ONV കുറുപ്പ്, വൈദ്യനാഥൻ എൽ, ഷാജു മാലാന്തറ മടത്തുംപടിയാണ് ഈ ഗാനത്തിന് കത്തയച്ചിരിക്കുന്നത്.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
2: എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരുഷ് ആർ കമ്മത്ത് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത്. ചിത്രം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് കണ്ണൂർ രാജന്റെ ഈണം.

0: കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
1: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: വിശാൽ മിശ്ര, ആവണി മൽഹാർ എന്നിവർ പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി. ഗാനശില്പികൾ കൈതപ്രം, ജേക്സ് ബിജോയ്. ഈ ഗാനം ആവശ്യപ്പെട്ട കത്തയച്ചത് തുരുത്തിക്കരയിൽ നിന്നും ആദിദേവ്, വിനു.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: കൈതപ്പുരം ജോൺസൺ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയത്. ചിത്രം ഫോട്ടോഗ്രാഫർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചന്ദിരൂർ താഹ, വഴുതനപ്പള്ളി.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യാ പ്രവണത മനസ്സിലാക്കാം തടയാം എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04 84 24 26 387 അല്ലെങ്കിൽ 04 84 24 386 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
1: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല,
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: ആകാശവാണി കൊച്ചി FM.

102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. ഗാനോത്സവം തുടരുന്നു. യേശുദാസ് പാടിയത് ചിത്രം മുറപ്പെണ്ണ്. പി ഭാസ്കരന്റെ വരികൾ, ബി എ ചിദംബരനാഥിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പി ബി സെക്രിയ മട്ടാഞ്ചേരി.

എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. വരികൾ ബിച്ചു തിരുമല, ഈണം ജെറി അമൽദേവ്. ഈ ഗാനത്തിന് കത്തയച്ചത് മുഹമ്മയിൽ നിന്ന് ബേബി പാപ്പാളിൽ.

ഗുരു എന്ന ചിത്രത്തിൽ യേശുദാസ്, രാധിക തിലക് എന്നിവർ പാടിയത്. ഗാനമൊരുക്കിയത് എസ് രമേശൻ നായർ, ഇളയരാജ. ബോസ് പാനായ്ക്കുളമാണ് ഈ ഗാനത്തിനായി കത്തയച്ചത്.

സ്വർണലത പാടിയതാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് ബാലകൃഷ്ണന്റെ സംഗീതം. ചിത്രം ഇഷ്ടമാണ് 100 വട്ടം. ഈ ഗാനത്തിനായി കത്തയച്ചത് ജബ്ബാർ ആലങ്ങാട്.

ഈ ഗാനോത്സവത്തിൽ ഈ ഗാനത്തോടെ ഗാനോത്സവം സമാപിക്കുന്നു. ഗാനോത്സവത്തിലേക്ക് കത്തയച്ച എല്ലാവർക്കും നന്ദി. കത്തുകളയക്കേണ്ട വിലാസം: ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തൃക്കാക്കര PO, കൊച്ചി 68 20 21.

0: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ആത്മഹത്യാ പ്രവണത മനസ്സിലാക്കാം, തടയാം എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04/8/4/24/26/397 അല്ലെങ്കിൽ 04/8/4/24/26/387 അല്ലെങ്കിൽ 09/4/6/4/5/5/8/8/8 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:55:20. സേവന വാർത്തകൾ. അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത: ഇംഗ്ലീഷ് ബിരുദം, BEd, KTET. ബയോഡാറ്റയും യോഗ്യതകളുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തംപള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലെത്തണം. വിശദവിവരങ്ങൾക്ക് 04/7/7/22/51/103 04/7/7/22/51/103
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
2: ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: LIC ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പ് 2026 അപേക്ഷ ക്ഷണിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് LIC India.in സന്ദർശിക്കുക.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ജില്ലാ സൈനിക ബോർഡിന്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താൽപര്യമുള്ള വിമുക്തഭടന്മാർ ഈ മാസം 10 വൈകിട്ട് 5 മണിക്കകം സമ്മതപത്രവും ബയോഡാറ്റയും പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04/91/29/71/633 04/91/29/71/633 അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം കൌൺസിലറെ നിയോഗിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയമുള്ളവരും സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവരുമായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം നിശ്ചിത അപേക്ഷാ ഫോമിൽ ആലപ്പുഴ

ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണം. അവസാന തീയതി ഈ മാസം 11. ഫോൺ നമ്പർ 0477 22 52.

0: സന്ദർശിക്കൂ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ₹30 കോടി
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
5: എന്തൊരു ചൂടാ!
6: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
5: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
7: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
9: ആകാശവാണി FM വാർത്തകൾ.
10: അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു മോദി. വിവിധ ചരക്ക് ട്രെയിൻ സർവീസുകളുടെയും വഡോദര താഡ റോഡ് റെയിൽപാതയുടെയും ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിച്ചു. 9,700 കോടിയുടെ റെയിൽ പദ്ധതികൾക്കും 1,780 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും അദ്ദേഹം ചടങ്ങിൽ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ ചുമത്തിയ മാനനഷ്ട കേസ് റദ്ദാക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമർപ്പിച്ച ഹർജി ബോംബെ ഹൈക്കോടതി തള്ളി. 2019 രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. തമിഴ്നാട് ചരക്ക് സേവന നികുതി നിയമത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്തുന്നതിന് ബിൽ തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര നിയമവുമായി ഏകീകരണം നിലനിർത്തുന്നതിനായി നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാണ് ബില്ല് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHIA സംസ്ഥാന മേധാവി, NATPAC, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗമാണ് ചേർന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരം സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭിക്കുന്നതിന് സാധ്യത പരിശോധിക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം ആരംഭിച്ച OMSS സ്പെഷ്യൽ അരി വിതരണം ഈ മാസം തുടരും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നലെ 36.2 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് UAE നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം.
9: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9446 455 888. വിളിക്കേണ്ട മറ്റ് നമ്പറുകൾ 0484 242 6 387, 0484 242 6 397. ഇന്നത്തെ ആദ്യ കോളർ ആരാണെന്ന് നോക്കാം.

0: ഹലോ,
1: ഹലോ.
0: വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ ഷീല, വലപ്പാട്, തൃശ്ശൂർ ജില്ലനാ.
0: പേര്? പേര്
1: ഷീല.
0: ഷീല, ആ ആ, തൃശ്ശൂർ ജില്ലയിൽനിന്നാണ്.
1: അതെ അതെ.
0: എന്തൊക്കെയാണ് വിശേഷം തൃശ്ശൂര്? ഓണമൊക്കെ കഴിഞ്ഞ് ഗംഭീര ഓണമൊക്കെ ആയിരുന്നു എന്ന് കേട്ടു. തൃശ്ശൂർ തൃശ്ശൂരാണ് ഓണത്തിന്റെ ഒരു സെന്റർ എന്നാ പറഞ്ഞു കേട്ട്. ഓണം, പുലികളി ഒക്കെ ആയിട്ട് ഗംഭീര ഓണമായിരുന്നു എന്ന് കേട്ട. അതെ. പിന്നെ തൃശ്ശൂര് എവിടെയാ പറഞ്ഞത് കൃത്യമായിട്ട്?
1: വലപ്പാട്.
0: ആ ആ ആ ആ. അപ്പം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താ? അവിടെ ഷോപ്പ് നടത്തുകയാണോ? ടെക്സ്റ്റൈൽ ഷോപ്പാണ് അല്ലെ? മുമ്പ് വിളിച്ചിട്ടുണ്ടോ? നമ്മൾ സംസാരിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് അമരൻ എന്ന സിനിമയിലെ വികാരനുമായി.
0: ആ, ഓക്കെ ഓക്കെ. രവീന്ദ്ര മാഷ്ടെ ഒരു ക്ലാസിക് പാട്ടാണ് അല്ലേ?
1: അതെ,
0: മമ്മൂട്ടിയുടെ അമരത്തിലെ. അപ്പൊ നമുക്കത് കേൾക്കാം, പാട്ട് കേൾക്കാം.
1: കുറച്ച് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ഓ, പറയൂ.
1: തൃപ്രയറുള്ള സുബ്രഹ്മണ്യൻ ചേട്ടൻ, പിന്നെ ചന്ദ്രാപ്പിനുള്ള രതേച്ചി, പിന്നെ രഘു നാട്ടിക, ഇവരൊക്കെ നമ്മുടെ ശ്രോതാക്കളാണ്.
0: അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ പാട്ട് ഇതാ വരുന്നു, കേട്ടോളൂ.
1: ഓക്കെ.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? കേട്ടില്ല. ഫോർട്ട് കൊച്ചിന്ന് ആരാണ്?
3: ഉമൈബ.
2: ഉമൈബ എന്താ ചെയ്യുന്നത്? അതെയോ? മക്കളെ കൂടെ. എവിടെയാണ്? ഫോർട്ട് കൊച്ചി തന്നെയാണ് അല്ലേ? അവിടെ തന്നെയാണോ? അതെയോ? ഫോർട്ട് കൊച്ചി നല്ല സ്ഥലമല്ലേ? കാണാനൊക്കെ നല്ല
3: സ്ഥലമാണ്.
2: ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമല്ലേ?
3: അതിന്റെ
2: അടുത്താണോ ആ വരുന്ന ഒരു ജ്യൂസ് സ്ട്രീറ്റ് ഒക്കെ ഇല്ലേ, അതിന്റെ ഒക്കെ അടുത്താണോ? പിന്നെ എന്തൊക്കെയാ വിശേഷം? പാട്ടൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണോ?
3: പാട്ടൊക്കെ ഇഷ്ടമാണ്, പഴയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം.
2: അതെയോ? റേഡിയോ ശ്രോതാവാണ് അല്ലേ?
3: ചെറുപ്പം വലിയ ഉള്ളതാണ് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
2: അതെയോ? എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
3: പഴയ പാട്ടുകളാണ് ഏറ്റവും വലിയ. 60, 65 പാട്ടുകളാണ് ഇഷ്ടം.
2: ഓഹോ,
3: പഴയ പാട്ടുകൾ. ചെറുപ്പത്തിലെ ഈ റേഡിയോ അന്ന് കരണ്ടൊന്നും ഇല്ലാത്ത കാലത്ത് ഈ വെട്ടിയിട്ട് പഠിക്കുന്ന കാലമാണ്. അന്നുള്ള പാട്ട് ഇഷ്ടമാണ്.
2: വീട്ടിലാരൊക്കെ ഉണ്ട്? മുംബൈ
3: പേടെ എന്റെ മോളും മക്കളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്.
2: അപ്പൊ ഇന്ന ഏത് പാട്ടാ വേണ്ടത്?
3: പ്രവാഹം എന്നുള്ളൊരു പാട്ടാണ്.
2: സ്വർഗത്തിലെ പാട്ട് അല്ലേ?
3: സ്വർഗത്തിലെ
2: ബോംബെ രവിയുടെ സംഗീത സംവിധാനം അല്ലേ?
3: ഓക്കെ,
2: ആ പാട്ട് കേൾക്കാം നമുക്ക്.
3: കേൾക്കാം.
2: ശരി.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാറേ.
2: ആരാണ്?
3: ഞാൻ ശശികല പ്രകാശൻ, മാപ്രാണത്തുനിന്ന്.
2: ശശികല പ്രകാശൻ ഫ്രം മാപ്രാണം. എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
3: വിശേഷം സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു 4-ാം തീയതി കഴിഞ്ഞു.
2: ഓ, കഴിഞ്ഞു.
3: തുടങ്ങി വിളിക്കും, തച്ചിട്ടില്ല.
2: 4-ാം തീയതി വെള്ളിയാഴ്ച അല്ലേ? അദ്ദേഹം ചെയ്യുന്നത്? അവരെന്താ ചെയ്യുന്നത്?
3: അവര് ഒരാള് ഇന്റീരിയർ ഡിസൈനിങ് പെൺകുട്ടി, മോന് പശുവിന്റെ.
2: അപ്പൊ കല്യാണത്തിലൊക്കെ കൂടി സന്തോഷിച്ചിരിക്കുകയാണ്.
3: ഓണം
2: കഴിഞ്ഞ അടുത്തൊരു ആഘോഷം കൂടെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്.
3: പിന്നെ ഒരു കൊച്ചുമോനുണ്ട് സൃഷ്, ജൂഡോയില് ഇന്നലെ ജൂഡോയില് ഫസ്റ്റ് കിട്ടി, സ്വർണ്ണ മെഡലൊക്കെ വാങ്ങിച്ചു.
2: അതെയോ? അപ്പൊ മോന്റെ പേരെന്താണ്?
3: മോന്റെ പേര് സൃഷ്.
2: കൃഷ്. അപ്പൊ പിന്നെ കൊച്ചി FM-ന്റെ ഭാഗത്തുനിന്നും ഒരു അനുമോദനം. അവനിപ്പോ ഉണ്ടോ? അവിടെ ഉണ്ടോ?
3: ഇല്ലില്ല, ഒന്ന് സ്കൂളിൽ പോയി.
2: സ്കൂളിൽ പോയി അല്ലേ? തിരിച്ചു വരുമ്പോ പറയണം. കൊച്ചി FM എന്നുള്ള കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. ഓക്കെ ഓക്കെ. അതെയോ? ആ, അതേ സ്കൂളിൽ തന്നെയായിരുന്നു അല്ലേ? ആ, ഓക്കെ.
3: കല്യാണച്ചക്കന്റെ പേര് വിഷ്ണു, മോളുടെ പേര് ശിവപ്രിയ. വിഷ്ണുവിനെ ഞങ്ങൾ അയ്യപ്പൻ എന്നാണ് വിളിക്കുക.
2: അയ്യപ്പൻ അല്ലേ? അവർക്ക് രണ്ടാൾക്ക് വേണ്ടിട്ടാണോ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്?
3: അതെ അതെ.
2: അപ്പൊ ഏത് പാട്ടാ? പറഞ്ഞില്ല.

0: ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം. ആ പാട്ട് വെച്ചിട്ട് ഒ എൻ വി ജോൺസന്റെ ഒരു ഉഗ്രൻ പാട്ടാണത്, കേൾക്കാം നമുക്ക്.
1: ശരി, ഓക്കെ, ബൈ.

0: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റി വെച്ചോ.
1: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: ടി വി ഇഎംഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു ഇഎംഐ ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
1: വേഗം ആവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: ഹലോ വെള്ളിത്തിര,
3: ഗുഡ് ആഫ്റ്റർനൂൺ സാർ.
2: ആ പേര് പറയൂ.
3: എന്റെ പേര് രാജേഷ് എന്നാണ്.
2: രാജേഷ്?
3: അതെ.
2: ആ എവിടുന്നാണ് രാജേഷ് വിളിക്കുന്നത്?
3: കുമ്പളങ്ങിന്ന്.
2: കുമ്പളങ്ങി അല്ലേ? ഓക്കെ. എന്താ ചെയ്യുന്നത് രാജേഷ്? ആ മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലേ?
3: അതെ.
2: ആ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. ആ കുറച്ച് മുൻപാണത് അല്ലേ? ഇന്നാണോ?
3: അതെ.
2: അപ്പൊ ജന്മദിനാശംസകൾ.
3: താങ്ക് യു.
2: എന്റെയും ഈ കൊച്ചി FM-ന്റെയും ഭാഗത്തുനിന്ന്.
3: താങ്ക് യു സർ.
2: ആ അപ്പോ പിന്നെ ഇന്നെന്താണ്, വീട്ടിൽ ആരൊക്കെയുണ്ട് പിന്നെ?
3: അമ്മേന്റെ, ചേച്ചിന്റെ, ചേച്ചിയുടെ മോനിന്റെ, ചേട്ടനിന്റെ.
2: ഓ ഇന്ന് പായസൊക്കെ വെച്ചോ?
3: ഇല്ല, ഇന്ന് നാളാണെന്ന് മാത്രമേ ഉള്ളൂ.
2: ഡേറ്റ് ഓഫ് ബർത്ത് അല്ല?
3: അല്ല, നാള് മാത്രം.
2: ആ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ വരുന്നത്?
3: 30/30 ഈ മാസം 30
2: September 30.
3: അതെ.
2: ഓ കുറെ അങ്ങോട്ടാണല്ലോ അല്ലേ? അതെ. അപ്പോ പിന്നെ എന്താ പഠിക്കൊക്കെ ചെയ്തിട്ടില്ലേ?
3: 10th class വരെ പഠിച്ചതാണ്.
2: 10th class വരെ പഠിച്ചാണ്. ഏത് സ്കൂളിലാണ് അവിടെ പഠിച്ച?
3: കുമ്പളങ്ങി.
2: കുമ്പളങ്ങി തന്നെയാണ് പഠിച്ചിരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് മോന്?
3: ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബെത്ലഹേം കുടുംബ യൂണിറ്റില്ല.
2: ബെത്ലഹേം കുടുംബ വീട്ടിലെ കുടുംബ യൂണിറ്റ് ഇല്ലേ അല്ലേ? അതിലെ പാട്ട് ഏത് പാട്ടാ വേണ്ടത്? അത് ആ ചിത്രത്തിലെ പാട്ടല്ലല്ലോ. ആ പാട്ട് ആദ്യം 1995 ഒരു അന്ന എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അതില് ഉള്ള പാട്ടാണത്. അത് ഈ സിനിമയിൽ യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒറിജിനൽ പാട്ട് കേൾക്കാം അല്ലേ? അതല്ലേ ശരി?
3: അതെ.
2: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
3: കേൾക്കാം.
2: അപ്പൊ ജന്മദിനാശംസകളോടെ ഈ പാട്ടും.
3: താങ്ക് യു സർ.
2: ഓക്കേ.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പള്ളി ഏജൻസീസ്.
2: ഹലോ
3: ഹലോ,
2: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? ഒട്ടും ഒന്നും ക്ലിയർ ആയില്ല.
3: വളമംഗലത്തിൽ നിന്ന് മഞ്ജു.
2: പേര്? പേര്?
3: ആ, വളമംഗലത്തിൽ നിന്ന് മഞ്ജു. മഞ്ജു മഞ്ജു
2: മഞ്ജു മഞ്ജു. ഒരു ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം അല്ലേ? അത് പെട്ടെന്ന് കേൾക്കുമ്പോഴേ പേര് മാറിപ്പോവും ഇടയ്ക്ക്, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ. ആ, എന്ത് ചെയ്യുന്നു മഞ്ജു? പീലിംഗ് ഷെഡ്. ഓ, ജോലി സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്? അപ്പൊ അവിടെ കുറെ പേരുണ്ടോ കൂടെ വർക്ക് ചെയ്യാൻ? കുറെ ചേച്ചിമാരുണ്ട് അല്ലേ? ഓക്കെ. വലിയ സ്ഥാപനമാണോ? ഓ, അത്രയും പേരുണ്ട്. അപ്പം ഇന്നേത് പാട്ടാ വേണ്ടത്? സ്നേഹത്തുമ്പി, ഞാനില്ലേ കൂടെ അല്ലേ? ആ പാട്ടാണോ വേണ്ടത്? അത് ഡിസംബർ എന്ന് പറഞ്ഞ സിനിമയിലെ അല്ലേ? ജാസി ഗിഫ്റ്റിന്റെ സംഗീത സംവിധാനം, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
3: നല്ല വിശേഷം,
2: നല്ല വിശേഷം. പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അവിടെ ജോലി സ്ഥലത്ത് റേഡിയോ വെക്കുമോ?

0: റേഡിയോ ഉണ്ടോ?
1: എന്തോ
0: ജോലിസ്ഥലത്ത് റേഡിയോ ഉണ്ടോ എന്ന്?
1: ചേച്ചിമാരൊക്കെ.
0: അതെയോ? അപ്പോ പാട്ട് കേൾക്കാം നമുക്ക്. ഓ
1: പറഞ്ഞോളൂ.
0: എല്ലാരുടെയും പേര് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും, അതുകൊണ്ട് പെട്ടെന്ന് പാട്ട് തുടങ്ങാം അല്ലേ. അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക്. ഏ ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവർക്കും, അവിടെയുള്ള എല്ലാ ചേച്ചിമാർക്കുമായിട്ട് ഇതാ പാട്ട് വരുന്നു, കേട്ടോളൂ. ശരി.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഹലോ വെള്ളിത്തിര.
2: ഹലോ സാർ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: തിലകൻ, കൊടിവഴങ്ങ.
1: എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം. സാറിന്റെ ശബ്ദം കേട്ട് കുറെ കാലമായി.
1: കുറച്ച് കാലമായോ?
2: ഓണമായിട്ട് സാറിന്റെ ശബ്ദം ഉണ്ടായില്ല. സാറിന്റെ പരിപാടികളൊക്കെ നല്ലതാണ്.
1: അപ്പോ തിലകൻ എന്താ ചെയ്യുന്നത്? പ്രത്യേകിച്ച് എല്ലായിടത്തും നല്ല ചൂടാണ്. ഇപ്പം ന്യൂസിൽ പറഞ്ഞു കേട്ടില്ലേ, കനത്ത ചൂട് തുടരുന്നു എന്നാ പറഞ്ഞു. ചൂടാണ്. അപ്പൊ ഈ കൂലിപ്പണിയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പൊ രാവിലെ തുടങ്ങി പിന്നെ ഒരു കുറച്ച് ഉച്ചയൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണോ ജോലി
2: ചെയ്യാ?
1: പ്രത്യേകിച്ച് പനിയും ഉണ്ടല്ലോ ഇപ്പം. അപ്പൊ ഒരു പനിക്കോളും ചൂട് കാലം ഒക്കെ കൂടെ ഒരു കുഴഞ്ഞ അവസ്ഥയാണ് അല്ലേ?
2: പരാതികൾക്കുള്ള മറുപടി നല്ല പരിപാടിയാണ്.
1: നിയമവേദി അല്ലേ? അപ്പം പിന്നെ എന്നേത് പാട്ടാ വേണ്ടത് തിലകന്?
2: ഇന്ന് അങ്ങാടിയുടെ കണ്ണും കണ്ണും പറഞ്ഞതുണ്ട്.
1: കണ്ണും കണ്ണും എന്നുള്ള പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടല്ലേ അല്ലേ? ജയന്റെ പടമാണ്. ഇതേ പാട്ട് തന്നെ വേറൊരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേതാണെന്നറിയോ?
2: അറിയില്ലല്ലോ.
1: പിന്നീട് വളരെ കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് ഉപയോഗിച്ചിട്ടുണ്ട്. വെനീസിലെ വ്യാപാരി എന്ന സിനിമയിൽ മമ്മൂട്ടി സെയിം പാട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. തിലകന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? മകൻ എന്ത് ചെയ്യുന്നു?
2: മകൻ വണ്ടി ഓടിക്കാല്ലേ, ഓട്ടോറിക്ഷ.
1: ഓക്കെ. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം.
2: പാട്ട് കേൾക്കാം.
1: ഓക്കെ, പാട്ട് വരുന്നു, കേട്ടോളൂ.

0: ഹലോ, വിളിത്തിരിയിലേക്ക്
1: ഹലോ സാർ.
0: സ്വാഗതം.
1: ആ സ്വാഗതം സാറേ. നല്ല ശകുന്തള സിനിമയിൽ ശ്രീറാമാണ് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്, അതാണ് ആവശ്യം.
0: ആരാ വിളിക്കുന്നത്?
1: എന്റെ പേര് നാരായണൻ, തൃശ്ശൂർ ജില്ലയിലാ.
0: എന്തൊക്കെയുണ്ട് വിശേഷം തൃശ്ശൂർ ജില്ലയിൽ?
1: വിശേഷം ഓണത്തെ കഴിഞ്ഞ് ഇവിടെ ചൂട്.
0: ഇപ്പൊ നല്ല ചൂടാണ് അല്ലേ? ഒരു കാലത്ത് മഴയായിരുന്നു വിശേഷം, ഇപ്പൊ ചൂടാണ്. ഇപ്പം കഴിഞ്ഞ കോള് വിളിച്ച അയാൾ പറഞ്ഞു ചൂടും പിന്നെ പനിയും ഒക്കെ ആയിട്ട് ആകെ കുഴഞ്ഞു കിടക്കുകയാണ്. അതുപോലെ ഒരു അവസ്ഥയാണ്. ഇപ്പം നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ പനി ഇങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇന്ന് ആ പാട്ട് കേൾക്കാം നമുക്ക്, പ്രിയതമാന്നുള്ള ശകുന്തളയിലെ പാട്ടാണ്. വയലാർ ദേവരാജന്റെ ഹിറ്റ് പാട്ടാണത് അല്ലേ? നമുക്ക് കേൾക്കാം, പാട്ട് കേൾക്കാം.
1: ശരി ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: സാറേ നമസ്കാരം. ഞാൻ എന്റെ പേര് ആന്റണി, കടവന്തരയാണ്.
0: ആ, ഇവിടെ അടുത്ത് തന്നെയാണ്?
1: ആ, ഇവിടെ അടുത്ത്. മെയ് 3-ാം തീയതി വിളിച്ചാണ് സാറായിട്ട് തന്നെ. അവസാനമായിട്ട് വിളിച്ചത് മെയ് 3-നാണ്. സാറായിട്ട് തന്നെ സംസാരിച്ചത്.
0: അതെ അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്.
1: ഇത് പറയണത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളൊക്കെ കൃത്യമായിട്ട് ആ ഡേറ്റ് പാലിച്ചുകൊണ്ട് വിളിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് വ്യാജപ്പേരിലൊന്നും വിളിക്കാറില്ല. അതാണ് എടുത്തു പറയുന്നത്.
0: നല്ല കാര്യം, നല്ല കാര്യം.
1: എനിക്ക് സാറെ അങ്ങനത്തെ കോൾ വരുമ്പോഴേ നമുക്കൊരു വിഷമം തോന്നറിയോ? ഈ അവര് വിളിക്കുമ്പോ ഈ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അവരെ തിരിച്ചറിയാം. അവര് ശ്രോതാക്കളെ അല്ല കബളിപ്പിക്കുന്നത്, നിങ്ങളെയാണ്. അതിന് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞങ്ങള് നിങ്ങളെക്കളെ വളരെ തന്ത്രപൂർവ്വം കബളിപ്പിക്കുമ്പോ ഞങ്ങൾക്ക് വിഷമമാണ് സത്യത്തിൽ. ഈ ഒരു കോള് വരുമ്പോ, അങ്ങനെ വ്യാജ കോൾ വരുമ്പോ, അപ്പൊ തന്നെ എന്റെ ഫോണിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കും. ആളെ മനസ്സിലായോ? മറ്റാണ് പതിവിധ പേരുകളിൽ
0: അറിയപ്പെടുന്നത്.
1: ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല. ഞാൻ ഇന്നലെ വിളിച്ചു സാറേ. നമ്മളെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കാര്യം വൈക്കത്തുകാരനാണെങ്കിലും കടവന്തറിൽ മമ്മൂട്ടി താമസിക്കുന്നു തുടങ്ങിയിട്ട് 45 കൊല്ലമേ.
0: അപ്പൊ
1: അദ്ദേഹത്തിന്റെ ജന്മദിനം വരുന്നത്
0: ഇന്നലെ.
1: എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തായിരുന്നു
0: ആദ്യം.
1: അവിടുന്ന് ഇപ്പൊ ആമ്പേലിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ പോയി. പുള്ളി സ്ഥലത്തില്ല. അവിടെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ.
0: അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ആൾക്കാർ പോയി രാത്രിയൊക്കെ.
1: അതെന്റെ കിഴക്കവശത്താണ്. ആദ്യം താമസിച്ചിരുന്ന എന്റെ തൊട്ട് വടക്കവശത്താണ്. അതിന്റെ അരികിൽ തന്നെ ഒരു വീടായിരുന്നു കനൽക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തത്.
0: കനൽക്കാറ്റ് സത്യനന്ദിക്കാടിന്റെ.
1: അത് ശാരിയും ശാരിയുടെ ഭർത്താവായിട്ട് മുരളി അഭിനയിച്ച അത് എന്റെ സുഹൃത്ത് ബൈജുവിന്റെ വീടായിരുന്നു. അപ്പോ പുള്ളിനാ മമ്മൂട്ടി ഞാൻ പണ്ടേ തുടങ്ങി കണ്ടിട്ടുണ്ട്. ഞാൻ മമ്മൂട്ടിക്ക് ഡ്രസ്സ് തയ്ക്കാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. കാരണം മമ്മൂട്ടി ഗിരിനാറിലെ കടവന്തറിൽ താമസത്തിന് വന്നത് ഞങ്ങളുടെ മുതലാളിയുടെ വീട്ടിലാണ്. ഒരു പ്രൊഡ്യൂസർ അപ്പത്തിന് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കെയറോഫിലാണ് മമ്മൂട്ടി ആദ്യമായിട്ട് താമസത്തിന് വന്നത്. അവിടെ അതിന് തൊട്ടടുത്തൊരു പാലം ഉണ്ട്, മരപ്പാലം. അതിനിപ്പോ അത് ഇരുമ്പുപാലമാക്കി. ആ പാലത്തിന്റെ പേര് ഇന്ന് മമ്മൂട്ടി പാലം എന്നാണ്.
0: അപ്പൊ അങ്ങനെ പാലം ഉണ്ട് ഇവിടെ.
1: എന്തോ
0: അങ്ങനൊരു പാലം ഉണ്ട് അല്ലേ?
1: അങ്ങനെ പാലം ഇപ്പോഴും ആ പാലം അറിയപ്പെടുന്ന അന്ന് പലക കൊണ്ടടിച്ച മരം കൊണ്ടുണ്ടാക്കിയ ഇരുമ്പാക്കി. പക്ഷെ ആ പേരിന് ആ പാലത്തിന്റെ പേര് മമ്മൂട്ടി പാലം എന്നല്ലേ ഇപ്പോഴും. പിന്നെ അവിടുന്ന് പുള്ളി എന്റെ വീടിനെ തൊട്ടടുത്ത് ഒരേ ബൂത്തിലായിരുന്നു ഞങ്ങൾക്ക്.

0: അതും എന്റെ എന്റെ ബൂത്തിൽ തന്നെ ഞാനൊക്കെയാണ് അവിടെ സ്ലിപ്പ് കൊണ്ടേ കൊടുക്കുന്നത്. പുള്ളി കുഞ്ചാക്കോ ബാബുവിനും ഉണ്ട്, രണ്ടുപേരും അടുത്തടുത്ത് താമസിക്കുന്നത്. അപ്പോ പിന്നെ കുഞ്ചാക്കോ എപ്പോഴും ഇവിടെ ഇവര് സൗബീനും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ
1: സമയങ്ങളെന്തായാലും എന്തായാലും മഹാനടനായ മമ്മൂട്ടിയെ ഒന്ന് സ്മരിക്കാൻ പറ്റി.
0: അദ്ദേഹത്തോട് ഈ ഒരു അവസ്ഥയിൽ കുറെ സൗകര്യം കിട്ടിയിരുന്നു, അതൊന്നും പറഞ്ഞ സമയങ്ങളല്ല. മയൂഖം എന്ന് പറഞ്ഞ സിനിമയിലെ ചോരില്ലാതെ ചായങ്ങളില്ലാതെ എന്റെ ഫേവറേറ്റ് സോങ് ആണ്.
1: ജയചന്ദ്രൻ പാടിയ പാട്ട് അല്ലേ?
0: ജയചന്ദ്രൻ പാടിയത്. മ്യൂസിക് കൊടുത്തേക്കുന്നത്
1: ബോംബെ രവിയാണ്.
0: ജയചന്ദ്രന്റെ എന്റെ ജന്മദിനം മാർച്ച് 3-ന് അങ്ങനെ പ്രത്യേകത കൂടിയുണ്ട്.
1: അതെ അതെ, അപ്പൊ ആ കോയിൻസിഡൻസോട് കൂടി നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്.

ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുകയാണ്. ഈ പരിപാടിയിലെ സാങ്കേതിക സഹായം ഗോവിന്ദപ്രസാദ്, രത്നബായി. സ്റ്റുഡിയോ സഹായം കിരണ്യ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. സംസ്ഥാനത്തെ തിയേറ്ററുകളിലും പൊതുവിപണിയിലും ഉൽപ്പന്നങ്ങളുടെ അളവിലും തൂക്കത്തിലും വിലയിലും വ്യത്യാസം വരുത്തി കച്ചവടം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ കൊല്ലത്ത് നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട 2019 മാനനഷ്ടക്കേസിൽ സമൻസ് റദ്ദാക്കണമെന്ന രാഹുൽഗാന്ധിയുടെ ആവശ്യം തള്ളി ബോംബെ ഹൈക്കോടതി. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് ലക്ഷ്യമിടുന്ന സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് പകരം സ്പോൺസർ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ ബസ്സുകൾ ഇതിലൂടെ സ്പോൺസർ ചെയ്യാം. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 രജിസ്ട്രേഷൻ ആരംഭിച്ചതായി മേരാ യുവ് ഭാരത് സംസ്ഥാന ഡയറക്ടർ അഭയ് ശങ്കർ SR. സെപ്റ്റംബർ 30 വരെ ക്യൂസിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് പാര ആർച്ചറി സീരീസിൽ 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ.
0: ആകാശവാണി FM വാർത്തകൾ.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ. തത്സമയ ഫോണിൻ പരിപാടി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ശ്രോതാക്കൾക്ക് ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. അതോടൊപ്പം ഇന്ന് ആത്മഹത്യാ പ്രവണത മനസ്സിലാക്കാം, തടയാം എന്നതിനെക്കുറിച്ചും നമുക്ക് ഈ പരിപാടിയിൽ കൂടുതലറിയാം. പരസ്പരം പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446 4558888. ഇത് കൂടാതെ മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ കെ ജയപ്രകാശ്. അദ്ദേഹം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. സ്വാഗതം ഡോക്ടർ ഈ പരിപാടിയിലേക്ക്.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: നമുക്ക് സെപ്റ്റംബർ 10 ആത്മഹത്യാ പ്രവണതയ്ക്ക് എതിരായുള്ള ബോധവൽക്കരണത്തിൻ്റെ ഒരു ദിവസം കൂടിയാണല്ലോ, അതേക്കുറിച്ച് ആദ്യം സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഈ ആത്മഹത്യാ പ്രവണത എന്ന് പറയുമ്പോൾ എന്താണത്? ശരിക്കും അതൊരു മാനസിക രോഗം തന്നെയാണോ?
1: തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആത്മഹത്യ പ്രവണത എന്നുള്ളതിൽ കവിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരിലും ഒരു അണ്ടർലൈൻ, ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് വിഷാദരോഗങ്ങളെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സൂയിസൈഡൽ പ്രിവെൻഷനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും കമ്പൈൻഡ് ആയിട്ട് 2003 ഈ സെപ്റ്റംബർ 10 സൂയിസൈഡൽ പ്രിവെൻഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ

0: ഭാഗമായിട്ട് ഓരോ വർഷവും ഓരോ തീമുകളുണ്ടാവും. ഹൗ ടു നാരേറ്റ് തിങ്സ് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ഈ അവയർനെസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ബേസിക്കായിട്ട് അതാണല്ലോ. നമ്മൾ ഏതൊരു അവയർനെസ് ഡേയുടെയും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യലായിട്ടുള്ള സ്റ്റിഗ്മ കുറയ്ക്കുക, അതോടൊപ്പം തന്നെ അവരെ ഐസൊലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ അവരെ നമ്മൾ ഒരു എമ്പത്തിയോട് കൂടിയിട്ട് അപ്രോച്ച് ചെയ്യുക, ഒരു ഓപ്പണ്നെസ്, പിന്നെ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ നമ്മൾ അങ്ങനെ അതാണല്ലോ അച്ചീവ് ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വർഷവും ഈ വർഷത്തെ തീമായിട്ട് പറയുന്നത് ചേഞ്ചിങ് ദ നാരേറ്റീവ് ഓൺ സൂയിസൈഡ് വിത്ത് ദ കോൾ ടു ആക്ഷൻ സ്റ്റാർട്ട് കോൺവെർസേഷൻ. അതായത് നമ്മൾ അവരോട് സംസാരിക്കാം. ഇപ്പോൾ പല മാനസിക സമ്മർദ്ദങ്ങളും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴൊക്കെ തന്നെ പകുതി നമുക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അതാണ് വേണ്ടത്. അതുകൊണ്ടാണ് അതിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ സ്റ്റിഗ്മ ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ അവരോട് ഒരു എമ്പതി ഉണ്ടാവാനും നമ്മൾ വി സ്റ്റാർട്ട് കോൺവെർസേഷൻ വിത്ത് ദീസ് പീപ്പിൾ. അങ്ങനെ അവർ ഏറ്റവും അടുത്ത ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പുള്ള ആൾക്കാർ അവരോടൊക്കെയാണല്ലോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇറ്റ് ഒരു ഗവൺമെൻറ് തലത്തിൽ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തലത്തിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് ഈ അസുഖത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ സൂയിസൈഡിനെ പറ്റി അത് പ്രയോറിറ്റൈസ് ചെയ്യാനും അതിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തഡോളജികളും നമ്മൾ അതൊക്കെയാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് തലത്തിൽ എന്തെല്ലാം പോളിസി മേക്കേഴ്സ് മേക്കിംഗ് വേണം, എങ്ങനെ ആ സ്റ്റിഗ്മ ഒഴിവാക്കാനുള്ള സപ്പോർട്ടീവ് കാര്യങ്ങൾ ഉണ്ടാവണം, കമ്മ്യൂണിറ്റി തലത്തിൽ ഒരു പ്ലാനിങ് ഉണ്ടാവും. ഇപ്പോൾ ഈയിടെ തന്നെ ഒരു അതെന്ന് വെച്ചപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രോവേഴ്സി ഈയിടെ അടുത്ത് ഉണ്ടായിരുന്നു, മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനെ പേര് മാറ്റണം. അങ്ങനെ നമ്മളൊരു പേരിൽ ഇപ്പോൾ ആത്മഹത്യ തന്നെ ഒരു സോഷ്യൽ സ്റ്റിഗ്മയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ ബൈ ഡെഫിനേഷൻ തന്നെ പറയുന്നത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ, ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് ഒക്യുപേഷണൽ വെൽബീയിങ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ ഇപ്പോൾ അതിൻ്റേതായുള്ള ട്രീറ്റ്മെൻറ്റ് പോകുന്നു. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെയും കാര്യങ്ങളെ നമ്മൾ ആൾക്കാരിൽ അറിവുകൾ കൊടുക്കാനും അതിനനുസരിച്ചിട്ട് അതിന് വേണ്ട പ്രിയോറിറ്റീസ്, അതായത് ചികിത്സാ സമ്പ്രദായങ്ങൾ, അവരുടെ ഫെസിലിറ്റീസ്, പോളിസി മേക്കിങ്ങിലൊക്കെ ഇമ്പ്രൂവ് വരുത്താണ്ട് വെറുതെ നമ്മൾ ഈ ഒരു വേർഡിൽ മാത്രം ഒരു ചേഞ്ച് വരുത്തി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു കൺസെപ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വന്നല്ലോ.
0: ഓക്കെ,
1: ഹലോ, പരസ്പരം പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാനേ തിരുമ്പൂർ നിന്നാണ് വിളിക്കുന്നത്.
1: സംശയം ചോദിച്ചോളൂ. ഡോക്ടർ കെ കെ ജയപ്രകാശ് അദ്ദേഹമാണ് മറുപടി പറയുന്നത്.
0: ഹലോ
2: ഹലോ സാറേ,
1: കേൾക്കുന്നുണ്ട്? ചോദിച്ചോളൂ ഡോക്ടർ, കേൾക്കുന്നുണ്ട്.
2: ഞാനിപ്പോ കണ്ണു ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു ഒരു വർഷം കഴിഞ്ഞു.
1: കേൾക്കുന്നുണ്ട്?
2: കണ്ണു ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് ഒരു വർഷം കഴിഞ്ഞു, 13 മാസമായി. ഇപ്പൊ കണ്ണ് ക്ലിയർ ആവണില്ല. അപ്പൊ അത് കാരണം എന്നെ കൊണ്ട് വീട്ടിലുള്ളവർക്കൊക്കെ ഒരു സമാധാനം ഇല്ല. അപ്പൊ അത് കാരണം എനിക്ക് ഒരു ജീവിക്കാനുള്ള ഒരു താല്പര്യം കുറഞ്ഞു. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത്?
1: ഒരു മിനിറ്റ് ഡോക്ടർ, ഇപ്പൊ കേൾക്കാമോ? നോക്കൂ, ഇപ്പൊ കേൾക്കാൻ കഴിയുന്നുണ്ടോ?
2: മനസ്സിലായോ?
1: ഞാൻ കൊടുക്കാം. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു.
2: വീട്ടിൽ എനിക്ക് വേണ്ടിട്ട് ഒരു വലിയ വലിയ സഹായം ഒന്നുമില്ല.
1: കാരണം
2: എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, മരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിട്ട് ചോദിച്ചതാ.
1: ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ, ഡോക്ടറുടെ അടുത്തേക്ക് ഒന്ന് കണക്ട് ചെയ്യാതെ.

0: ഓക്കേ,
1: ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ?
2: അതെ, കണ്ണ് ഓപ്പറേഷൻ ചെയ്തിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഇപ്പം വീട്ടില് ഇപ്പോ കുറച്ച് സഹായം ആദ്യമേ ഉണ്ടായിരുന്നു. ഇപ്പൊ വന്ന് ഇപ്പൊ ആൾക്കാർ വീട്ടില് മോന് മാത്രമേ ഉള്ളൂ, മോനാണ്.

0: അപ്പം വീട്ടിലിപ്പം എനിക്ക് എന്നോട് കൂടുതൽ എല്ലാവർക്കും ഒരു സ്നേഹക്കുറവുണ്ട്. പിന്നെ എനിക്ക് കാര്യമായിട്ട് ജീവിക്കാൻ പോലും താല്പര്യം ഇപ്പം പണിയെടുക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്. നല്ലൊരു മാർക്ക് എന്താ ചെയ്യണ്ട ചെയ്യണ്ട
1: ഈ കണ്ണോപ്പറേഷൻ
2: കഴിഞ്ഞു. കണ്ണോപ്പറേഷൻ കഴിഞ്ഞു, അദ്ദേഹത്തിന് ഇപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രതിസന്ധിയാണ്. വീട്ടിൽ അദ്ദേഹത്തെ വേണ്ടത്ര ആരും ഗൗനിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അതാണ് പ്രശ്നം.
1: അപ്പോൾ ഇതിനു മുമ്പൊന്നും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, ഇപ്പോൾ നമ്മളൊരു മാനസിക സമ്മർദ്ദങ്ങൾ കടന്നു പോകുമ്പോൾ അതിനെ അതിജീവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകമായ ഒരു ദൗത്യമല്ലേ? ശരിക്കും ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്? അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിത രീതികളിൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ കാഴ്ചശക്തി കൂടുതലായി കഴിഞ്ഞു, അപ്പോൾ നമുക്ക് ജോലികളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് നമ്മൾ അതിനെ കാണണ്ടേ? ഏത് കാര്യവും നമുക്ക് ഒരു മാനസിക സമ്മർദ്ദങ്ങളില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല. അത് കുടുംബത്തിൽ നിന്നായാലും സാമൂഹ്യപരമായിട്ടും ജോലിപരമായിട്ടും ഉള്ള എല്ലാ മേഖലകളിലും ചെറിയ ചെറിയ സമ്മർദ്ദങ്ങൾ നമുക്കുണ്ടാവില്ലേ? അപ്പോൾ അതിനെ അതിജീവിക്കാൻ നമ്മളെങ്ങനെ സാധിക്കണം, അതാണ് ചോദ്യം. ഇപ്പോൾ എനിക്ക് ഒരു മാനസിക സമ്മർദ്ദം വരുമ്പോൾ ഞാനെങ്ങനെ അതിനെ നേരിടണം? അപ്പോൾ അതിനാണ് നമ്മൾ ചില ടിപ്സ് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. ഇപ്പം ഞാൻ കണ്ണോപ്പറേഷൻ ചെയ്തു, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കൂടുതൽ വർക്കിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഐ ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ കാഴ്ചപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് കുറച്ചും കൂടി സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഏതൊരു കാര്യത്തിനെയും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിനേക്കാൾക്കുപരി പോസിറ്റീവായിട്ട് ചിന്തിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ ജോലി ചെയ്താലേ നമുക്ക് പൈസ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സാമൂഹ്യമായിട്ടും സോഷ്യൽ ഇതായിട്ട് നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പറഞ്ഞു മനസ്സിലായിട്ട. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പോസിറ്റീവായി തിങ്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. സമൂഹത്തിനോട് നമുക്ക് എത്രയും നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ മാനസിക ആരോഗ്യം നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. എപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്യുക, അതൊരു സൊല്യൂഷനായിട്ട് നമ്മൾ അതിനെ കാണാൻ പാടില്ല. ഓർത്തില്ലേ? അപ്പം പ്രയാസങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ദൗത്യം എന്താണ്, അപ്പം ആ ദൗത്യത്തിനനുസരിച്ച് നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ജോലിക്ക് പോയി വീട്ടിലെ കാര്യം സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും കാണാനും വായിക്കാനും ഒക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ നന്മയായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, പറഞ്ഞു മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇങ്ങനെ ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, സ്മോക്കിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്ത് നിൽക്കണം.
0: ആ
1: പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ജോലികൾ ചെയ്യണം. ശാരീരികമായിട്ടുള്ള അധ്വാനങ്ങൾ എപ്പോഴും നമ്മളെ ഗുണം ചെയ്യും. മനസ്സിലായിട്ട്? എപ്പോഴും മടിയനെ
0: റെറ്റിനോപ്പതി.
1: ഓ അങ്ങനെയാണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ കുറച്ച് വിഷമത്തിലായത് അല്ലേ? അപ്പം നമ്മുടെ വിഷമങ്ങൾ അത്യാവശ്യം നമ്മൾ ഷെയർ ചെയ്യണം. ഇപ്പം ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കൊണ്ട് ചെയ്യാവുന്ന പല നല്ല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പം നമുക്ക് പല കാര്യങ്ങളും മറ്റുള്ളവരെ ഉപദേശിക്കാനും ഇതേപോലെ ഇനി റെറ്റിനോപ്പതി വരാതെ കണ്ടിരിക്കാൻ ഷുഗറുള്ള ആൾക്കാരോട് നമുക്ക് ഉപദേശിച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്തൂടെ, പറഞ്ഞു മനസ്സിലായില്ല? അപ്പം അങ്ങനെ ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റു നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതും നമ്മൾ സ്വായത്താക്കണം. അല്ലാതെ കണ്ട് ഇതൊരു ലൈഫിൻ്റെ എൻഡല്ല, പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പം എത്ര വയസ്സായി?
0: ഇപ്പം എനിക്ക് 68
1: ആ. 68 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കഴിഞ്ഞു. എന്നിരുന്നാലും നമ്മൾ കൊണ്ട് ചെയ്യാവുന്ന പല നല്ല കാര്യങ്ങളും ഈ

0: സമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം, ഒരു പോസിറ്റീവ് തിങ്കിങ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം തന്നെ കുറച്ചും കൂടെയും നല്ലതായിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വളരെ കടുത്ത നിരാശ അല്ലെങ്കിൽ വിഷാദ ഭാവങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയ മരുന്നുകൾ കഴിക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റിയെടുക്കാനൊക്കെ നമ്മൾ പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പോസിറ്റീവായിട്ട് തിങ്കിങ്, നമ്മൾ ചെറിയ എക്സസൈസുകൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും, പിന്നെ ഒരു ഇതേപോലെയുള്ള അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള അബ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അല്ല, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് ഒരു ഡിപ്രഷൻ ഫേസിലാണ് നമ്മൾ പോകുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അതിന് ചെറിയ മരുന്നുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ നെഗറ്റീവ് പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കാനുള്ള ചെറിയ മരുന്നുകളും കഴിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് അങ്ങനെ കൺസൾട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഓക്കെ
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ പറയണ്ടായി, നമ്മുടെ ഇത്തവണത്തെ ഈ വർഷത്തെ ആത്മഹത്യ പ്രതിരോധ ബോധവൽക്കരണ തീം ചേഞ്ചിങ് ദ നറേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നാണ്. അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ശരിക്കും പൊതുസമൂഹത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണ്? കാരണം എങ്കിലല്ലേ ഈ നറേറ്റീവ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സാധാരണ ആത്മഹത്യ എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ എന്താണ്?
0: അപ്പോൾ ഈ ഒരു വിഷാദ രോഗത്തിനെ പറ്റി ഇപ്പോൾ ഒരു വർഷം നമ്മൾ ഗ്ലോബൽ കണക്കുകൾ അനുസരിച്ചിട്ട് 700,000 കൂടുതൽ ആൾക്കാർ
1: സൂയിസൈഡ്
0: ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അതൊരു വലിയ സംഖ്യയല്ലേ?
1: പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാണെന്നും
0: പറയും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ
1: കമ്പാരിറ്റീവ്ലി
0: കേരളത്തിലും ഇത്രയും സൂയിസൈഡ് റേറ്റ് കൂടുതലാണെന്ന് നമ്മൾ പലപ്പോഴും പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ശരാശരി കണക്കുകൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വിഷാദരോഗമാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്, ആത്മഹത്യയായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു മെയിൽ ഫീമെയിൽ റേഷ്യോ, അതിൽ 1.9% മെയിലാണെന്ന് പറയുന്നത്, അതിൽ കൂടുതലാണ് ഫീമെയിൽസ്, 3.2%. അതും നമ്മൾ ഹൈ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ആൾക്കാരിൽ, പിന്നെ ഹൈ ഇൻകം ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരിൽ, പിന്നെ സ്ത്രീകളിൽ, ഇങ്ങനെയൊക്കെയാണ് കണക്കുകൾ
1: പ്രവണത കൂടുതൽ
0: കാണുന്നത്.
1: ഞാൻ വളരെ രസകരമായ ഒരു കണക്ക് കാണുകയുണ്ടായി. ആത്മഹത്യ പ്രവണത കൂടുതൽ സ്ത്രീകളിലാണെങ്കിലും ഈ ചെയ്യുന്നതിൽ വിജയിക്കുന്ന പുരുഷന്മാരാണ് കൂടുതൽ. ആത്മഹത്യയിൽ വിജയിക്കുന്ന പുരുഷന്മാർ,
0: അത് ചിലപ്പോൾ അതിൻ്റെ നമ്മുടെ ഫിസിയോളജിയിലും അങ്ങനെയായി,
1: ടെക്നിക്സ് ഒക്കെ കറക്റ്റായി അറിയാം,
0: എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഒക്കെ കുറച്ചും കൂടി നമ്മളാണല്ലോ,
1: അതുകൊണ്ടായിരിക്കും.
0: അപ്പോൾ ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയില്ലോ നമ്മൾ, ഇപ്പോൾ ഡിപ്രഷൻ ഉള്ള ഒരാളിൽ എന്താണ് അതിൻ്റെ സിംറ്റമറ്റോളജി. അപ്പോൾ അവരിൽ ഒരു നെഗറ്റീവ് കോഗ്നിഷൻ ഉണ്ടാവും, അതായത് ഞാനിപ്പോൾ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല,
1: നിരാശ,
0: ഐഡിയാസ് ഓഫ് ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ലോകത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മൂപ്പർ പറഞ്ഞ പോലെ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു നെഗറ്റീവ് കോഗ്നിഷൻ, പിന്നെ ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാണ്ട്, ഒരു അനിഡോണിയ എന്ന് പറയുമല്ലോ, ഒരു പ്ലഷറബിളായിട്ടുള്ളൊരു ആക്ടിവിറ്റീസിലെങ്കിലും ആൾക്കതിലൊരു സന്തോഷം തോന്നില്ല. പിന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാം, ഇൻസോംനിയം, ഏർലി മോർണിംഗ് ഉറക്കം പോകുന്ന പോലെ.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വന്നാലോ? വിളിക്കാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഹലോ, ആകാശവാണിയുടെ അല്ലേ?
1: ആ, പരസ്പരം തത്സമയ മാനസികാരോഗ്യ പരിപാടിയാണ്.
2: അതെ, ഞാൻ ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ മാളയെന്നാണ് വിളിക്കുന്നത്.
1: ആ, ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ഡോക്ടർ ജയപ്രകാശ് കേക്കയാണ്.
2: ഞാൻ സിറ്റിയിലെ ഡോക്ടർ വേണുഗോപാൽ ഡോക്ടറെയാണ് കണ്ടുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ഫൈവും പിന്നെ ക്ലാസ്സിക്ക് 1 mg ആണ് കഴിക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഒന്നിനും ഒരു സന്തോഷം തോന്നണില്ല, വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണില്ല, പള്ളി പോവാൻ തോന്നണില്ല, പ്രാർത്ഥിക്കാൻ തോന്നണില്ല, ആരോടും അങ്ങനെ സംസാരിക്കാൻ തോന്നണില്ല. അങ്ങനെ ആകെ ഒരു മന്ദത പിടിച്ചോണം ഇരിക്കാണ്.
0: എന്നാ ശരിക്കും. അപ്പൊ ഈ യാത്രയിൽ നമുക്ക് എത്ര ദിവസം ഉണ്ടായിരുന്നു ഈ യാത്ര?
2: യാത്ര രാവിലെ 6 മണിക്ക് കേറിയിട്ട് ഒമ്പതര ആയപ്പോഴാണ് ഈ ഉഡുപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയത്. അപ്പൊ ഒരു കല്യാണത്തിന്റെ ഇതായിട്ടാണ് പോയത്. തിരിച്ചും ഇങ്ങോട്ടും ഇന്നതല്ല.

0: കഴിഞ്ഞിട്ട് പനി വന്നു, പനിക്ക് മരുന്ന് കഴിച്ചു. കഴിച്ചെങ്കിലും ആ ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല.
1: അത് ചിലപ്പോ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ ഒരു റൂട്ടീനായിട്ട് പോകുന്ന അവസ്ഥയെന്ന് കുറച്ചും കൂടി ഹെക്റ്റിക് ആവുക. അതായത് ശാരീരികമായും മാനസികമായിട്ടും നമ്മൾ കൂടുതൽ എന്താ പറയുക, ഒരു സ്ട്രെസ്ഫുൾ ടാക്സി ആവുക. ഇപ്പം യാത്രകൾ, അതേപോലെ നമ്മൾ ഉറക്കം ശരിയാവാണ്ട് വരിക, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ചെറിയൊരു ഒരു ഇതേപോലെയുള്ള ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ രോഗാവസ്ഥയുടെ തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ വരാം. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ ഇനി വീണ്ടും തിരികെ വന്നു, പിന്നെ നമ്മൾ പഴയ റൂട്ടീനായി കഴിഞ്ഞു. അത് എത്രയും വേഗം ആ പഴയ പോലെയുള്ള റൂട്ടീനിലേക്ക് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. കുറച്ച് ദിവസം നമ്മൾ ഇത്തിരി റെസ്റ്റ് എടുത്തു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഡിപ്രഷൻ ആവുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴയ പോലെ പള്ളിയിൽ പോകുന്നതും കുറച്ച് നടക്കാൻ പോകുന്നതും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഇത്തിരി ഇൻവോൾവ് ചെയ്യുന്നതും പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ നമ്മൾ തിരികെ പിടിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഉണ്ടാവണം. അയ്യോ, ഞാൻ ഈ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എനിക്ക് സുഖമാവുന്നില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ആങ്സൈറ്റി വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുക? വേവലാതികൾ കൂടുമ്പോൾ കൂടുതൽ ഈ നെഗറ്റീവ് തിങ്കിങ് വരും നമ്മളിൽ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ കഴിവ് കുറഞ്ഞു, അങ്ങനെയാണ്. അങ്ങനെയല്ല, നമ്മളെപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കാം, ഞാൻ സാധാരണയിൽ വിട്ട് കവിഞ്ഞ് ഇത്രയും ഇത്രയും മണിക്കൂറുകൾ യാത്ര ചെയ്തു, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും, ചെറിയ പ്രായമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അതിനെ എന്താ പറയുക, യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ അടുത്തത് ഇനി എന്ത് ചെയ്യണം, അപ്പോൾ ഇനി ഞാൻ ഇതേപോലെ ഇരുന്നാൽ ശരിയാവില്ല. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ, ഇപ്പോൾ പള്ളിയിൽ ഒരു ദിവസം പോയില്ല, ഒരാഴ്ച പോയില്ല എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാമല്ലോ. അതേപോലെ തന്നെ നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളായാലും ചെറിയ ചെറിയ ക്ഷീണമില്ലാത്ത രീതിയിൽ വീട്ടിലുള്ള കാര്യങ്ങളിലായിട്ട് ഇൻവോൾവ് ചെയ്യുക. മനസ്സ് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലേ ഈ നെഗറ്റീവ് തിങ്കിങ് മാറുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു കർമ്മനിരതയായിട്ട് ഇരിക്കുന്ന, വലിയ ഹെവി ആയിട്ടുള്ള വർക്ക് ലോഡ് ചെയ്യാനല്ല, എന്നിരുന്നാലും ചെറിയ കാര്യം അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ യാത്ര ചെയ്തതിലുള്ള എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ സന്തോഷിക്കുക. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഉടുപ്പിലേക്കൊന്നും യാത്ര ചെയ്യില്ലല്ലോ. അപ്പോൾ അതൊരു യാത്ര തന്നെ നമ്മൾ അതൊരു രസകരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലേ പെട്ടെന്ന് മാറുള്ളൂ. അപ്പോൾ ചെറിയ ഈ മരുന്നുകൾ കഴിച്ചിട്ട് സുഖം തോന്നുന്നില്ല വെച്ചെങ്കിൽ ഇപ്പോൾ ഡോക്ടർ തന്നെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇനി ചെറിയ മാറ്റങ്ങൾ വരുത്തണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ പറയും അത് പേടിക്കാനില്ല. അപ്പോൾ മറ്റ് ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസം വരും. അപ്പോൾ അവരായിട്ട് ഒരു കൺസൾട്ടേഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, മരുന്നില്ല ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തില്ലെങ്കിലും ഇത് മാറിക്കോളും എന്ന് ഡോക്ടർ പറയുമ്പോൾ തന്നെ അതിനൊരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിരിക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്തോളൂ, പേടിക്കേണ്ട, ഒന്നും സംഭവിക്കുകയൊന്നുമില്ല.
2: ഇപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായി, ഇപ്പോൾ ഈ ആത്മഹത്യയ്ക്ക് ഒരു കാരണം ഡിപ്രഷനായിരിക്കാമെന്ന്. ശരിക്ക് ഈ ആത്മഹത്യ ചിന്തയിലേക്ക് പോകുന്ന പ്രധാന മാനസിക കാരണങ്ങൾ ഈ വിഷാദരോഗം തന്നെയാണോ മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കുമോ?
1: കൂടുതലും ഒരു മെജോറിറ്റി ഇതെന്ന് പറഞ്ഞാൽ മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ടെങ്കിൽ വിഷാദ രോഗം തന്നെയാണ്. പിന്നെ ചിലപ്പോൾ വളരെ ഇമ്മച്യൂറായിട്ട് ഒരു ഇമ്പൾസ് ഡിസ്കൺട്രോൾ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, വളരെ സെൻസിറ്റീവ് മൈൻഡ് ഉള്ളത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഡിപ്രഷനെ ഡയഗ്നോസ് ചെയ്യുന്നത് തന്നെ ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു മാസത്തോളം തന്നെ നമ്മൾ ഈ പറഞ്ഞ സിംറ്റംസ്, ഒരു വർത്ത്ലെസ്നെസ്, ലാക്ക് ഓഫ് എനർജി, പുവർ കോൺസെൻട്രേഷൻ, പിന്നെ സൈക്കോമോട്ടോർ റിട്ടാർഡേഷൻ, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, സ്ലീപ്ലെസ്നെസ്, ചിലപ്പോൾ കൂടുതൽ ഉറങ്ങുന്നു, ഇങ്ങനെയുള്ള ഈ സിംറ്റംറ്റോളജി ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ കുറവ് ഉണ്ടെങ്കിലേ നമ്മൾ അതിനൊരു വിഷാദരോഗമായിട്ട് കണക്കാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നോർമൽ ഒരു ആങ്സൈറ്റി ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണണം.
2: ഈ എപ്പിസോഡ്സ് ഇങ്ങനെ ആവർത്തിച്ച് വരും ഒരു വ്യക്തിക്ക്? ശരിക്കും
1: വർദ്ധിക്കു വരും. ഇപ്പോൾ നമ്മൾ ഒരു ഓൾഡ് ഏജ്, ഇപ്പോൾ അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ഒരു 10-15% ഓഫ് പീപ്പിൾ വിഷാദത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മോർ ദൻ 10%, ഒരു ഓവർ 65%, 65 years ആൻഡ് ഓൾ, നമ്മളിൽ എന്തെങ്കിലും ഒരു എപ്പിസോഡ്, മോർ ദൻ 10% ഓഫ് എപ്പിസോഡുകൾ, പെർസെൻറ്റേജ് ഓഫ് ഒരു ഡിപ്രഷൻ എപ്പിസോഡുകളൊക്കെ നമുക്ക് ഉണ്ടാവാം എന്നാണ് പറയുന്നത്.
2: ഇത് എത്ര ദിവസം നീണ്ടു നിന്നാൽ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടണം?
1: ആശങ്കപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത്.
2: ഒരു മാസം?
1: ഒരു മാസം.

0: മാസത്തിൽ കവിഞ്ഞ് അല്ലെങ്കിൽ കുറവായിട്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയെങ്കിലും സമയം അതിന് ഉണ്ടെങ്കിലേ നമ്മളൊരു ഡെഫിനറ്റീവ് ഒരു ഡയഗ്നോസ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ
1: ഒരു യാത്ര കഴിഞ്ഞു
0: അതൊക്കെ ഒരു ട്രാൻസിയൻ്റാണ്. ചിലപ്പോൾ നമ്മളുടെ സിസ്റ്റം തന്നെ അത് ഓവർകം ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കുറച്ച് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് എക്സസൈസ്, ഒരു പോസിറ്റീവ് ഇൻട്രാക്ഷൻ ഇതൊക്കെ വരുമ്പോൾ തന്നെ അത് ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാകും. നേരെ മറിച്ച് ഒരു ഡെഫിനറ്റ് ഇതിനൊക്കെ ഒരു ന്യൂറോ ബയോളജിക്കൽ
1: റീസൺ
0: ഉണ്ടല്ലോ. തലച്ചോറിലുള്ള ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് ആണല്ലോ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഏത് രോഗത്തിനും അങ്ങനെയാണ്. സൈക്കോളജിക്കലായിട്ടുള്ള വെറും സൈക്കോളജിക്കലായിട്ട് നമ്മളതിനെ കാണാൻ പാടില്ല. ഇപ്പം ഇന്ന് നമുക്ക് എല്ലാറ്റിനും ഒരു ന്യൂറോ ബയോളജി ഉണ്ട്. ഇപ്പം ഡിപ്രഷനായാലും അപ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മളെ ഇങ്ങനെയുള്ള സിംപ്റ്റമറ്റോളജിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത്.
1: പിന്നെ ചില ഇമ്പൾസീവ് ക്യാരക്ടർ അങ്ങനെ
0: ഇമ്പൾസീവ് ക്യാരക്ടർ നമ്മളിപ്പോൾ പേപ്പറിൽ ഇപ്പോൾ പരീക്ഷയിൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര മാർക്ക് കിട്ടിയില്ല, അപ്പോൾ കുട്ടി ആത്മഹത്യ ചെയ്തു,
1: നീറ്റ് എക്സാം
0: പാസ്സായില്ല, അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അതിലൊന്നും അവർക്ക് അത്രയും
1: അതൊരു വിഷാദ രോഗത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റില്ല
0: വരണമെന്നില്ല. എങ്കിലും അവരൊരു ഒരു സിവിയർ സ്ട്രെസ് വരുന്നുണ്ട്. ഇപ്പം നീറ്റ് എക്സാം അല്ലെങ്കിൽ ഇപ്പോൾ പരീക്ഷ, അപ്പോൾ ഒരു സിവിയർ ആങ്സൈറ്റിയാണ് അവരിൽ വരുന്നത്. ആ കടുത്ത ആങ്സൈറ്റിയോട് കൂടിയിട്ട് തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക യാഥാർത്ഥ്യമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഡിസ്റ്റോർഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഇമ്പൾസീവ്
1: എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് അവരെത്തുന്നില്ലെങ്കിൽ. ഡോക്ടർ, എല്ലാ ഡിപ്രഷനും അല്ലെങ്കിൽ അതല്ലെങ്കിൽ എല്ലാ വിഷാദ രോഗികളും ആത്മഹത്യ ചെയ്യാൻ മുതിരുന്നില്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് ചിലർക്ക് മാത്രമല്ലേ അങ്ങനെ തോന്നലുള്ളൂ.
0: അതിന് ഇപ്പം മൈൽഡ് ടു മോഡറേറ്റ് ടു സിവിയർ എന്ന് പറയുമല്ലോ, നമ്മളൊരു ഗ്രേഡ് പറയും.
1: ഇപ്പോൾ ഒരു വിഷാദ രോഗത്തിന്
0: ഉണ്ട് ഡിപ്രഷൻ, ചെറിയ മൈൽഡ് ആങ്സൈറ്റി ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ. ഇപ്പം നമ്മൾ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു ലിത്താർജി, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു മടി അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ കുറവ്. നേരെ മറിച്ച് മൈൽഡ് ടു മോഡറേറ്റ്, മോഡറേറ്റിൽ വരുമ്പോൾ കുറച്ചും കൂടി സിംറ്റമറ്റോളജി അഗ്രവേറ്റ് ചെയ്ത് തുടങ്ങി. അവരുടെ വെയ്റ്റ് ലോസ് മനസ്സിലുണ്ട്, ശാരീരിക ഫിസിയോളജിക്കൽ ചേഞ്ചസ് വന്നു തുടങ്ങി. അപ്പോൾ അതോടൊപ്പം തന്നെ കൂടുതൽ സിവിയർ ആയിട്ട് വരുമ്പോൾ ദേ ബിക്കം ഒരു ഗിൽറ്റ് ഫീലിങ്, സൂയിസൈഡൽ ഐഡിയാസ്, സിവിയർ സൂയിസൈഡൽ ടെൻഡൻസീസ് അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ്, ഇതൊക്കെ ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെലിബറേറ്റ് ഇങ്ങനെ സെൽഫ് ഹാം ബിഹേവിയർ, ഇതൊക്കെ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആയിട്ട് നമ്മൾ അവർ അതാണ് കോളിംഗ് ഫോർ ഹെൽപ്പ്. ചിലപ്പോൾ അവർ സമൂഹത്തിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഒരു ഹെൽപ്പിന് വേണ്ടി അവർ യാചിക്കുന്ന പോലെയാണ് അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സിവിയറിറ്റി കടന്ന് സിവിയറിറ്റിയിലേക്ക് പോകുമ്പോഴാണ് ദേ കമ്മിറ്റ് സൂയിസൈഡ്.
1: നമ്മളപ്പോൾ ഈ അവരുടെ ഈ ബിഹേവിയറിൽ, പെരുമാറ്റങ്ങളിൽ ചില ലക്ഷണങ്ങൾ ആദ്യം തന്നെ കാണാൻ സാധ്യതയുണ്ട്.
0: ഡെഫിനറ്റ്ലി
1: ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന അവർ ശരിക്കും ആത്മഹത്യ ചെയ്യില്ല എന്ന് പറയാറുണ്ട് പല. ചിലർ ഭീഷണിപ്പെടുത്തിയിട്ടും ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ പോയി ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ പ്രയാസം ഉണ്ടാക്കി.
0: അങ്ങനെ സബ്സിക്വന്റ് ആയിട്ട് അവരിൽ നടക്കുന്ന ബ്രെയിൻ കെമിസ്ട്രിയിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു സൂയിസൈഡിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ ഒരു മൈൽഡ് മോഡറേറ്റ് സിവിയർ ഡിപ്രഷനിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദേ ഫീൽ ഒരു വർത്ത്ലെസ്നെസ്. ഇപ്പം എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല, ഈ ലോകത്ത് എനിക്ക് ഒന്നും ഒരു പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു വിശ്വാസത്തിൽ അവർ ഉറച്ചു.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഡോക്ടർ, ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. സംശയം ചോദിച്ചോളൂ, ഡോക്ടർ ജയപ്രകാശ് കെ മറുപടി പറയും.
2: ഞാനേ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഇപ്പൊ ചെസ് ഒക്കെ കളിക്കാൻ നേരത്തെ അമിതമായിട്ട് പ്രഷർ വരാൻ നേരത്തെ ഇങ്ങനെ അച്ചിരി വന്നിട്ടിരിക്കും. പിന്നെ അച്ചിരി കുറെ നേരം ഇരുന്നാലും കിടന്നാലും ഒക്കെ വന്നിട്ട് തന്നെ ഇരിക്കും. പിന്നെ കുറച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് മാറത്തുള്ളൂ.
0: ഏത് രാത്രിയിൽ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടോ?
2: ഇന്നലെ ഉറക്കം വന്നില്ലായിരുന്നു.
0: അപ്പൊ ഒരു കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ചിരി. ഏത്? ഇപ്പൊ ഈ ചെസ് ഒക്കെ കളിക്കുമ്പോഴാ
2: ഇങ്ങനെ എന്തെങ്കിലും പ്രഷർ ചെയ്യാൻ, മാനസികമായിട്ട് പ്രഷർ വരാൻ?
0: അപ്പൊ അത് ചിരിയായിട്ടാണ് കൂടുതൽ.

0: വരുന്നതാ? അപ്പൊ ഇപ്പൊ കഴിക്കണ മരുന്നിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ പറ്റുമോ എന്നുള്ളത് ഡോക്ടറോട് ഒന്ന് ചോദിക്കുക. ഇങ്ങനെ നമുക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ചിരി തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ലേ? എന്നിട്ട് ജോലി ചെയ്യുന്നില്ലേ? അപ്പം നമ്മൾ എന്തെങ്കിലും മരുന്നിലൊക്കെ ചെറിയ മാറ്റം വരുത്താൻ ശ്രമിക്കണം, ഡോക്ടറോട് പോയിട്ട് സംസാരിക്കണം കേട്ടാ. അപ്പം അതിൽ വ്യത്യാസം വന്നോളൂ, കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്തോളും, ജോലി ചെയ്യാൻ സാധിക്കും. ആ അപ്പം അതാണ് ആ മരുന്നുകളൊന്ന് ഒന്നുകൂടി ഒന്ന് അതിൻ്റെ ഡിസോർഡറിനനുസരിച്ച് ചെറിയ വ്യത്യാസം വരുത്തിയാൽ കുറേ മാറ്റങ്ങളുണ്ടാവും, പേടിക്കേണ്ട കേട്ടാ.
1: ഓക്കെ, വിളിച്ചത് നന്ദി. ഇപ്പോൾ ഒരു വ്യക്തി എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല എന്ന് പുറത്ത് പറയുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം അത് സീരിയസ് ആയിട്ട് എടുക്കണം?
0: അത് സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം എന്താ വെച്ചാൽ അവർ അത് ആ പറയുന്നത് വെറും വാക്കായിട്ട് നമ്മൾ എടുക്കരുത്.
1: അറ്റൻഷൻ
0: സീക്കിംഗ് ആയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതൊരു എപ്പോഴും അയാൾക്കൊരു ഇവാലുവേഷൻ ആവശ്യമാണ്. കുറേ ഇപ്പം നമ്മൾ അങ്ങനെ സിമ്പിളായിട്ട് ഏതൊരു മാനസികാവസ്ഥേനെയും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ അതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ അവരായിട്ട് കൂടുതൽ അടുപ്പുള്ള ആൾക്കാരായിട്ട് അവർ കൂടുതൽ വെന്റിലേറ്റ് ചെയ്യണം. എന്താണ് നിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കൽവിക്കാരനായിട്ട് അയാളോട് കൂടുതൽ ഉള്ളു തുറന്ന് സംസാരിക്കണം. സാധാരണ ആൾക്കാർക്കും കൂടി സാധിക്കാവുന്ന കാര്യങ്ങളാണ്. എല്ലാവരും എക്സ്പേർട്ട് ആവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ ആവണമെന്നില്ല. അപ്പോൾ അവരായിട്ട് അടുത്ത് ഇടപഴകുന്ന സുഹൃത്തുക്കൾ, കുടുംബത്തിൽ അവരൊക്കെ എന്തെങ്കിലും മനസ്സ് തുറക്കാവുന്ന ആൾക്കാരായിട്ടുണ്ടെങ്കിൽ എന്താണ് നിൻ്റെ പ്രശ്നങ്ങൾ, നിനക്ക് എന്താണ് ഇത്രയും പ്രയാസം തോന്നുന്നതിൻ്റെ കാര്യം, ജീവിച്ചിരിക്കുന്നതിൽ നിനക്ക് ഇങ്ങനെ ഒരു സന്തോഷമില്ലായ്മ എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചു
1: കഴിഞ്ഞാൽ
0: അയാൾ വെന്റിലേറ്റ് ചെയ്യും കൂടുതൽ.
1: ശരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ തീമിൽ പറയുന്ന പോലെ സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ,
0: ആ അത് വേണം. അതങ്ങനെയാണ്. ഇപ്പോൾ നമുക്കിവിടെ എറണാകുളത്ത് തന്നെ ഡോക്ടർ സി ജെ ജോൺ അങ്ങനെയൊക്കെ പഴയ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവർ ഈ സൂയിസൈഡ് പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൈത്രി എന്ന് പറയുന്നൊരു ഇത് ആരംഭിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ അതിൽ ഹെൽപ്പ് ലൈൻ, അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഇതാണ്. നമ്മൾ ത്രൂ ഒരു കോൺവെർസേഷൻ, അവർ ഫോൺ വിളിക്കുമ്പോൾ
1: നമുക്കൊരു കോളിലേക്ക് പോകാം. ഡോക്ടർ, ഓക്കെ. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഹലോ ഡോക്ടറേ, എനിക്കിപ്പോ ഞാൻ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഷോപ്പിൽ ജോലി ചെയ്ത് രാത്രി കട പൂട്ടി ഒരു 10 മിനിറ്റ് കഴിയുമ്പോ തിരിച്ച് കൂട്ടിയിട്ടുണ്ടോ കൂട്ടിയിട്ടില്ലേ എന്നുള്ള ഒരു സംശയം കൊണ്ട് വീണ്ടും തിരിച്ചു വന്ന് ലോക്കില് പിടിച്ചു നോക്കും. അങ്ങനെ അങ്ങനെ എന്നിട്ട് വന്നാലേ ഒരു മനസ്സമാധാനം ഉണ്ടാകാറുണ്ട്. അങ്ങനെ പിന്നെ പിന്നെ ഡോക്ടറെ, വൈഫ് ഭാര്യ എങ്ങനെയാന്ന് വെച്ചാ മാനസികമായിട്ട് എന്നോട് വളരെ സ്നേഹവും നല്ല ഇതാണ്, സഹകരണമാണ്. പക്ഷെ ശാരീരികമായിട്ട് ഒരു ബന്ധമില്ലാത്ത
0: അതിപ്പോ കൊറേ നാളായോ?
2: ആ 5-6 വർഷമായി, 6-7 വർഷമായി.
0: അപ്പൊ അത് നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോകുന്നോണ്ട് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാല് അവരുടെയും അഭിപ്രായങ്ങൾ അറിയാനല്ലോ. രണ്ടുപേരും കൂടിയിട്ട്
2: വേറെ ഭക്ഷണകാര്യത്തിലോ മറ്റുള്ള കാര്യത്തിലോ സ്നേഹമാണ്.
0: എത്ര വയസ്സായി ഇപ്പോ?
2: എനിക്ക് 73.
0: വൈഫിനാ? അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വിചാരിച്ചാല് യാഥാർത്ഥ്യങ്ങളായിട്ട് നമ്മൾ കുറച്ച് പൊരുത്തപ്പെടണം. പറഞ്ഞു മനസ്സിലായ? ഇപ്പോൾ മനസ്സിലെപ്പോഴും ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടാവാം, അത് സ്ത്രീ ആയിക്കായാലും പുരുഷനായാലും. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഹോർമോണൽ ചേഞ്ചസ് വരും, ഒരു മെനോപ്പോസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനോടുള്ള സെക്സിൻ്റെയോടുള്ള ഡ്രൈവ് എനർജിയൊക്കെ കുറഞ്ഞു വരുന്ന ഒരു പ്രതിഭാസമുള്ളതാണ്. അതേപോലെ തന്നെ പുരുഷനിലും ഒരു ഏജ് ആഫ്റ്റർ 60 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസൊക്കെ വരുന്നത് കൊണ്ട് നമ്മളിലും ഇപ്പോൾ 20 വയസ്സിലുള്ള ആവേശം ഇപ്പം ഉണ്ടാവണം എന്നില്ല ശാരീരികമായിട്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? പക്ഷേ മാനസികമായിട്ട് നമ്മൾ ഇതിൽ ചിലപ്പോൾ ഒരു പ്രീ ഓക്യുപ്പേഷൻ ഉണ്ടാവും. മനസ്സിലായ? മനസ്സുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഒരു ടേസ്റ്റ് അങ്ങനെ നിൽക്കും. അത് മരിക്കുള്ളൂ, നമ്മൾ അങ്ങനെ ആണെന്നുള്ളതാണ് ഒരു ശാസ്ത്രം പറയുന്നത്. അതിന് ഇത്ര വയസ്സ് എന്നുള്ളതല്ല, മനസ്സിൽ അങ്ങനെ ചിലപ്പോൾ ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ശാരീരികമായിട്ട് നമ്മൾ ഇത്ര ഏജായി കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതേപോലെയുള്ള ശാരീരികക്ഷമത മാനസികക്ഷമതയുള്ള പോലെ തന്നെ വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം അതിന് കോംപ്രമൈസ് ചെയ്യണം, നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതന്നെ ആലോചിച്ച് നമ്മൾ അതൊരു ഡിപ്രഷനായിട്ട് എടുക്കാൻ പാടില്ല.
2: അങ്ങനെ ആലോചിക്കാറില്ല ഡോക്ടർ, അങ്ങനെയുള്ള ഇതായിട്ടുള്ള ചിന്തി ഒന്നുമില്ല. പിന്നെ നമ്മൾ സ്വയം അത് കൺട്രോൾ ചെയ്യാനും
0: അതെ സാധിക്കുന്നുണ്ട്. ആ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്ന് ചർച്ച ചെയ്യണമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന് രണ്ടുപേരും പോയി കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ വൈഫൈയിലും നമ്മളായാലും ഒരു എക്സ്പേർട്ടിനോടാണല്ലോ ചോദിക്കുന്നത്, സാധാരണക്കാരോടല്ലോ. അപ്പോൾ അവർ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ സൈക്കോളജിസ്റ്റായാലും പറഞ്ഞു തരാൻ ശ്രമിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന പോലെ തന്നെ ഇതേപോലെ നമ്മളുടെ ഹോർമോണൽ ചേഞ്ചസ് വരുന്നു, പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മാനസികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊരു ചിന്തഗതി ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് നമുക്ക് വേറെ മനസ്സിനെ വ്യാപിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്.
2: ഞങ്ങൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷേ ഡോക്ടറെ കണ്ടപ്പോൾ ഞങ്ങളുടെ മക്കളേലും പ്രായം കുറവാണ്, അപ്പോൾ അങ്ങോട്ട് തുറന്ന് പറയാനുള്ളൊരു
0: അപ്പം അത് ശരിയായിരിക്കാം, കുഴപ്പമില്ല, ഞാനതിനെ യോജിക്കുന്നു. അപ്പോൾ കുറച്ചും കൂടിയും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് പ്രായമുള്ള ആൾക്കാർ ആരെങ്കിലും ആണെങ്കിലും അങ്ങനത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ അവരോട് സംവാദിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കാണുന്നത് കൊണ്ടോ ഒന്നും കുഴപ്പമില്ല. ഇതൊന്നും സാധാ എല്ലാ ഇപ്പം ഞാൻ പറയട്ടെ, അതൊന്നും ഒരു സ്റ്റിഗ്മയായിട്ട് അല്ലെങ്കിൽ ഒരു ഓ ആൾക്കാർ അത് എന്ത് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ശാസ്ത്രീയമായിട്ട് വിദ്യ അഭ്യസിച്ചിട്ടുള്ള ആൾക്കാരോടാണ്. അത് ചെറുപ്പക്കാരായാലും അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആയാലും നമ്മൾ സംവാദിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവരതിനെ എങ്ങനെ നമുക്ക് മറുപടികൾ തരുന്നു നല്ല രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ അർത്ഥത്തിൽ ഒരു തെറാപ്പിസ്റ്റായിട്ട് അവർ ആ സമയത്ത് പെരുമാറും, പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തന്നിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പ്രായത്തിനൊന്നും നമ്മൾ ഒരിക്കലും ഇതാക്കേണ്ട കാര്യമില്ല.
2: എന്റെ ചിന്താഗതി അങ്ങനെയല്ല, ഒരു എക്സ്പീരിയൻസും ജീവിത ജീവിതത്തിലുള്ള അനുഭവങ്ങളും ഇതെല്ലാം അനുഭവമുള്ള ഒരു ഡോക്ടറെ കൂടുതൽ പ്രയോജനം
0: അതുണ്ടാവാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് അവരോട് ഉള്ള് തുറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വെയിറ്റേജ് ഉണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൺസൾട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, കണ്ടുപിടിച്ച്. ഇപ്പോൾ നമ്മളെ ഡോക്ടർ സമൂഹത്തിൽ തന്നെ പ്രായമുള്ള ആൾക്കാരും ഉണ്ട്, ചെറുപ്പക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രായമുള്ള ഡോക്ടറെ സൈക്കോളജിസ്റ്റിനെയൊക്കെ ആയാലും നമുക്ക് കണ്ടുപിടിക്കാവുന്നതുള്ളൂ കേട്ടാ. വേണ്ട, നമ്മളത് സ്ട്രെസ്സായിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യത്തിൽ എപ്പോഴും നമുക്കൊരു സ്ട്രെസ് ഉള്ള കാര്യങ്ങളാണ് നമ്മളെ കൂടുതൽ വ്യാകുലപ്പെടുത്തുക. അപ്പോൾ ഇതൊരു സ്ട്രെസ്സാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ കാര്യത്തിലും സന്തോഷമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ഏരിയയിലും മനുഷ്യന്മാർക്ക് ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി സ്ട്രെസ്സൊക്കെ വരാം. അപ്പോൾ ആ സ്ട്രെസ്സിന് റിലീവ് ചെയ്യാനും ആ സ്ട്രെസ്സിന് നമ്മൾ എന്തെല്ലാം പോകും വഴികൾ, നമ്മൾ ശാരീരികക്ഷമത വർദ്ധി എക്സസൈസായിട്ടും റിക്രിയേഷനിലോ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി യാഥാർത്ഥ്യമായിട്ട് ചിന്തിക്കുന്നു. ഞാനിപ്പോൾ 74 വയസ്സ്, വൈഫ് 70, അപ്പം ജീവിതത്തിൻ്റെ ഒരു ഏജ് ലേറ്റ് ഏജ് നമ്മളങ്ങനെ ആവുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളതിനെ കോംപ്രമൈസ് ചെയ്യാനും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാനും സ്വയം നമ്മൾ പഠിക്കും, മനസ്സിലായിട്ടുണ്ടോ? പിന്നെ മറ്റുള്ള ഇപ്പോൾ ഇതുപോലെ ഒരു ആളുടെ ഉപദേശങ്ങൾ, ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ ഉപദേശങ്ങൾ, അതൊക്കെ നമ്മൾ നേടുമ്പോൾ കുറേ അറിവുകൾ നമുക്കുണ്ടാകുമ്പോൾ അത് അങ്ങനെയാണ് നമ്മളിതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. അല്ലാണ്ട് ഇത് ഇങ്ങനെ ഈ മനസ്സിൽ സമ്മർദ്ദങ്ങൾ കൊണ്ട് നടക്കുന്നത് അത്ര നല്ല കാര്യങ്ങളല്ല. അങ്ങനെ കണ്ടു നടക്കുമ്പോഴേ നമുക്ക് അത് ഒരു അസുഖമായി മാറുള്ളൂ, മനസ്സിലായി? അതുണ്ടാവും, അതുണ്ടാവും. 10-70 വയസ്സ്, 75 വയസ്സ് കഴിഞ്ഞ മനുഷ്യന് ശരാശരി ഒരു 65 വയസ്സ് വരെ നമ്മുടെ ബ്രെയിനിനൊക്കെ ഉള്ള പ്രവർത്തന ശേഷികൾ കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് ഈ സെറിബ്രൽ നമുക്കൊരു അട്രോഫി വരും. ഇപ്പോൾ ഈ ടയറൊക്കെ ഓടിക്കഴിഞ്ഞാൽ തേഞ്ഞ് തേഞ്ഞ് പോണ പോലെ തന്നെ ശരാശരി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു 65 വയസ്സിന് ശേഷം നമ്മുടെ ഓവറോൾ നമ്മുടെ ബ്രെയിൻ ചുരുങ്ങും, പറഞ്ഞു. അത് ഈ ഡിമെൻഷ്യ മറവി രോഗങ്ങളിലേക്ക് പോകുന്നതാണ്. പറഞ്ഞു മനസ്സിലായില്ല. അപ്പം അതിനെ നമ്മൾ ഉത്തേജിപ്പിക്കുന്ന ചില മാർഗങ്ങൾ

0: എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വായിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ചെറിയ ചെറിയ ഇപ്പോൾ ചിലപ്പോൾ മ്യൂസിക് പഠിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുന്നവർ, അല്ലെങ്കിൽ പുതിയ പുതിയ എന്തെങ്കിലും ജോലികൾ, ബ്രെയിൻ എപ്പോഴും ഒത്തിരി സ്റ്റിമുലേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് മെഡിറ്റേഷൻ, യോഗ, അങ്ങനെയുള്ള എക്സസൈസ്, ഇതൊക്കെ എപ്പോഴും ഗുണം ചെയ്യും. പറഞ്ഞു മനസ്സിലായി? അത് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു നോർമൽ ഫിനോമിനയാണ്. ഇപ്പോൾ ടയറ് ഓടിയാൽ തേഞ്ഞിരിക്കും, പുതിയ ടയറും നമുക്ക് മാറ്റിയിടാൻ പറ്റില്ല, ബ്രെയിൻ അങ്ങനെയാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യം, പക്ഷേ അതിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ, സ്ലോ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ചില മാർഗങ്ങൾ നമ്മൾ പഠിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക, കണക്കുപരമായ കാര്യങ്ങൾ ചെയ്യുക. മനസ്സിലായില്ലേ?
1: ഓക്കെ. ഞാനിപ്പോഴും ടെക്നിക്കലായിട്ട് ഓട്ടോ റിപ്പറേഷൻ, ടയർ ഫിറ്റർ ഇതെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം കിട്ടാറില്ല.
0: അപ്പൊ ഇതിൽ തന്നെ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു പഠിച്ചു ചെയ്തു നോക്ക്. ബ്രെയിനിന് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മൾ ഫിറ്ററാണ് അല്ലെങ്കിൽ ഓട്ടോ, അതിൽ തന്നെ നമുക്ക് എന്തെല്ലാം കഴിവുകൾ വരുത്താൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം.
1: താങ്ക്
2: യു ഡോക്ടർ. നന്ദി ഡോക്ടർ. നമ്മളിപ്പോൾ ഈ ആത്മഹത്യയെ കുറിച്ച് പറയുമ്പോൾ, ഈ ഉറക്കക്കുറവും ഈ ആത്മഹത്യയും തമ്മിൽ എന്തെങ്കിലും, ആത്മഹത്യയ്ക്കുള്ള പ്രവണതയ്ക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുപോലെ ലഹരികളുടെ ഉപയോഗം, അത് ആത്മഹത്യാ പ്രവണത എങ്ങനെയാണ് സ്വാധീനം?
0: ഡെഫിനറ്റ് ആയിട്ട് ഉണ്ട്. എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ ഒരു ട്രോമ കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, സ്ട്രെസ് കൂട്ടുന്ന കാര്യം. നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയാണ്, ഞാനിപ്പോൾ എന്തെങ്കിലും മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ രണ്ട് പേ കടിച്ചു അതുകൊണ്ട്, അല്ലല്ല അങ്ങനെ നമുക്കതില്ല. അതിലൊരു ഡിപ്പെൻഡൻസി വരും, പിന്നെ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ്, ഒരു ടോളറൻസ് വരും. അപ്പോൾ ഇന്ന് നമ്മൾ കഴിച്ച രണ്ട് പെഗ്ഗായിരിക്കില്ല പിന്നെ നമുക്ക് കിട്ടുന്ന, അപ്പോൾ യൂഫോറിയ കിട്ടുന്നതിൻ്റെ ഭാഗം, അങ്ങനെ ഒരു അഡിക്റ്റീവ് പൊട്ടൻഷ്യൽ വരും. അപ്പോൾ ഒരു സി എൻ എസ് ഡിപ്രസൻറ്റ് ലെവലിലേക്ക് ഈ ആൽക്കോൾ, ഇനീഷ്യൽ സ്മോൾ ക്വാണ്ടിറ്റീസ് ഒരു സ്റ്റിമുലൻ്റ് പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആ സ്മോൾ ക്വാണ്ടിറ്റീസിൽ നിൽക്കില്ല. അപ്പോൾ ഇപ്പോൾ ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു സിഗരറ്റിൽ നിർത്തുമോ? എനിക്ക് തോന്നുന്നില്ല. നിക്കോട്ടിൻ അഡിക്ഷൻ ഈസ് ഫാർ വേഴ്സ് ദെൻ ആൽക്കോൾ അഡിക്ഷൻ പോലെയാണ്. അപ്പോൾ ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രസത്തിനായിരിക്കും, പിന്നെ അത് രണ്ടെണ്ണമായോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അതിന്. അപ്പോൾ ഒരു അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്, അതൊക്കെ നമ്മുടെ ബ്രെയിനിനെ ഒരു നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും, നമ്മുടെ വെൽബീയിങ്ങിനെ ബാധിക്കും. അപ്പോൾ ഈ ടെർമിനൽ ഇൻസോംനിയ എന്ന് പറയും, ഏർലി മോർണിംഗ് വേക്കിംഗ് അപ്പ്, വളരെ നേരത്തെ തന്നെ പറയും, 8 മണിക്കൂർ ആവറേജ് ഒരു മനുഷ്യന് നല്ല ഉറക്കം വേണം. ശാരീരികക്ഷമതയുള്ള ആൾക്കാരിൽ അതിൽ കുറവ് വേണ്ടെന്ന് വിചാരിക്കും, 5-6 മണിക്കൂർ മതിയായിരിക്കും, നമ്മൾ സ്പോർട്സ് മാനോ അങ്ങനെയൊക്കെ. പക്ഷേ ഉറങ്ങുന്ന ഉറക്കം വളരെ സൗണ്ട് ആൻഡ് ഡീപ്പ് സ്ലീപ്പായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഇത് ഹാമ്പർ ചെയ്യും, ഈ സബ്സ്റ്റൻസ് അബ്യൂസ്. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ കാഫീൻ എല്ലാം കൂടുതൽ, അളവിൽ കൂടുതൽ, ഇപ്പോൾ ചോക്ലേറ്റ് ഇത്, അതേപോലെ ആൽക്കഹോള്,
2: ഇത് നമുക്ക് സൂയിസൈഡ് ഒരു ആത്മഹത്യ പ്രവണതയിലേക്ക് കൊണ്ടുപോകും.
0: കാരണം എന്താ വെച്ചാൽ ഇതൊരു ഡിപ്രസൻറ്റ് ഇഫക്റ്റ് ആണ് കൊടുക്കുന്നത് ബ്രെയിനിൽ. അപ്പോൾ അതിനൊക്കെ ഒരു കോൺട്രിബ്യൂട്ടറി ഫങ്ഷൻ ഉണ്ട്. പിന്നെ ചില സമയത്ത് ചില ആൾക്കാരിൽ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ആൽക്കഹോൾ കഴിച്ചിട്ട് ഇൻടോക്സിക്കേറ്റ് ചെയ്തിട്ട് ആത്മഹത്യയിലേക്ക്, അപ്പോൾ അവർക്ക് അനാവശ്യമായ ഒരു ധൈര്യം അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ഇതിൽ വരും. അപ്പം അങ്ങനെ അതിൽ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മിക്സ് ചെയ്യുന്ന രീതിയിൽ, അപ്പം അങ്ങനെ ഒരു വേഴ്സാണത്. റിസ്ക് ഫാക്ടർ ഈസ് മോർ.
2: പണ്ടൊക്കെ ഈ ആത്മഹത്യ കൂടുതലും കേട്ടുള്ള പ്രണയനൈരാശ്യമാണ്,
0: ഇപ്പോഴും ഉണ്ടല്ലോ.
2: ഇപ്പോഴും ഉണ്ട് പ്രണയനൈരാശ്യം.
0: നൈരാശ്യമുണ്ട് ആൾക്കാരിലുണ്ട്.
2: അത് ആത്മഹത്യക്ക് കാരണമാവുന്നില്ല.
0: എല്ലാ മാനസിക സമ്മർദ്ദങ്ങളും ഒരു പരിധിയിൽ കൂടുതൽ വരുമ്പോൾ അതെല്ലാം നമ്മളെ ദോഷപരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം അത് വിഷാദത്തിൽ തന്നെ എത്തിക്കുള്ളൂ. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ചെറിയ മാനസിക സമ്മർദ്ദം, ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത്, വാട്ട് ഈസ് മെൻ്റൽ ഹെൽത്ത് എന്നാണ്, എന്നുള്ളൊരു ഡെഫിനേഷന് നമ്മൾ പറയുന്നതാണ് ഹൗ ടു ഓവർകം ദ സ്ട്രെസ്സേഴ്സ് ഇൻ ലൈഫ്. നമ്മൾ മാനസിക സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കാം, പിന്നെ ഒരു പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം, ഇപ്പോൾ ജോലിപരമായിട്ടും മറ്റു കാര്യങ്ങളും ക്രിയേറ്റീവായിട്ടുള്ള, പിന്നെ സമൂഹത്തിന് എത്രയെല്ലാം നന്മകളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ഈ 3 ഏരിയയിലാണ് നമ്മളുടെ മാനസികാരോഗ്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഇമ്പാക്റ്റ് വരും. ഇപ്പം നമ്മളൊരു സിവിയർ ആങ്സൈറ്റി, ഇപ്പോൾ ചെറിയൊരു സ്ട്രെസ്, ആങ്സൈറ്റി എപ്പോഴും നല്ലതാണ്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഗോൾ ഓറിയൻറ്റഡ് ആണ് ലൈഫിൽ, ഫ്യൂച്ചറിൽ ഞാൻ ഇന്നതായി നേടുന്നു നേടണം, അതിനൊക്കെ നമുക്ക് കുറച്ചൊരു ആങ്സൈറ്റി. നമ്മുടെ ബോഡി സിസ്റ്റം തന്നെ അങ്ങനെയാണ്
2: കുറച്ച് അലേർട്ടാക്കുന്നത്
0: നേരെ മറിച്ച് ഈ അലേർട്ട്നെസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സിമ്പത്തറ്റിക് അല്ലെങ്കിൽ ഓവർ ആക്ടിവിറ്റിയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഫ്രീസ് ആവും. മനസ്സിലായി? നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കണ്ടു, പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ വി ബിക്കം ടോട്ടലി ഇൻആക്റ്റീവ്. അപ്പോൾ അത് അപ്പോഴാണ് നമ്മൾ അതിനൊരു ഡിസോർഡർ ലെവലിൽ കാണുന്നത്. നിത്യജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിജീവിക്കാൻ വരുമ്പോൾ സ്ട്രെസ് ആങ്സൈറ്റീനെ ഓവർകം ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് നമ്മളതിനെ ഒരു ഡിസോർഡറായിട്ട് കാണുന്നത്. ഒരു ഡിസോർഡറായി കഴിഞ്ഞാൽ അതിന് മെഡിസിൻ കൊണ്ടും സൈക്കോതെറാപ്പി കൊണ്ടും പിന്നെ നമ്മുടെ റിലാക്സേഷൻ ടെക്നിക്കുകൾ കൊണ്ടൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്.
2: ഇപ്പോൾ നമുക്ക് ഒരു നമ്മുടെ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ആത്മഹത്യാ ചിന്തയുണ്ട്, ഒരു പ്രവണതയുണ്ട്, നമ്മളോട് സംസാരിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവർ അങ്ങനെ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമുക്ക് നയിക്കാൻ കഴിയുമോ? ആത്മഹത്യയെക്കുറിച്ച് ചർച്ച അവരോട് ചെയ്യുന്നത് ചിലപ്പോൾ അത് അവർക്കൊരു പ്രേരണയായി മാറുമോ? അങ്ങനെ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും
0: ഒരു ട്രൂ ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പം അവൻ കൂടുതലും മനസ്സ് തുറക്കുന്നത് നമ്മളോടായിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ അല്ലെങ്കിലും നമ്മളിലും ചില അപാകതകൾ ഉണ്ടാവുകയെന്ന് വിചാരിക്കാം, നമ്മളൊരു സാധാരണ മനുഷ്യരല്ലേ. പക്ഷേ വി ആർ വെരി ട്രൂ ഫ്രണ്ട്സ്, ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ അയാൾ വേറൊരാളോടും തുറക്കാത്ത കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അയാളെ റീഅഷ്വർ ചെയ്യാം, ഒരു പേഷ്യൻ്റ് ഹിയറിങ് കൊടുക്കാം. നീ പറയാനുള്ളതൊക്കെ പറയേ, ഞാനൊക്കെ കേൾക്കാൻ തരണം നിനക്ക്. നമുക്ക് സോൾവ് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം പറ്റാവുന്ന കാര്യങ്ങൾ, അതാണ് ഒരു റീഅഷുറൻസ്. ഇപ്പം നിനക്ക് സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യയുടെ വക്കിലെത്തുന്നു, അല്ലെങ്കിൽ പ്രണയം നൈരാശ്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു നല്ല കേൾവിക്കാരനാവുക. അപ്പോൾ അയാളുടെ കുറേ സ്ട്രെസ്സുകൾ അതിൽ കുറയും. മനസ്സിലായില്ല? വെന്റിലേറ്റ് ചെയ്യാനുള്ളൂ അയാൾ. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് കണ്ടെത്താനുണ്ടോ? ഇപ്പോൾ ഒരു പ്രണയ നൈരാശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് ഒരു ട്രോമ ഉണ്ടാവും, കുറച്ച് നാൾ ഉണ്ടാവും, നിനക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മളൊരു ഹോപ്പ് കൊടുക്കുകയാണെങ്കിൽ, അല്ല ഇതല്ല ഇന്നെ കാര്യങ്ങൾ കൊണ്ട് ആ പ്രണയം അത്ര ശുഷ്കാന്തി ആവില്ല നിനക്ക്, കാരണം എന്താ വെച്ചാൽ അവരും ആ പാർട്ണറും വളരെ വളറ്റൈലാണ്, അല്ലെങ്കിൽ വളരെ ട്രോമാറ്റിക്കാണ് നിൻ്റെ ജീവിതത്തിൽ. നിനക്ക് ഇത്രയും കാലം കൊണ്ടുള്ള നിൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അവർ വിട്ടെറിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അതിലൊരു ഊഷ്മളതയോ ഇൻറ്റിമസിയോ വരുന്നില്ല. അപ്പോൾ അയാളെ കുറേയും കൂടി നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മനസ്സിലായില്ല? ദിസ് ഈസ് റിയാലിറ്റി. സി ഷീ ഹാസ് ഡൺ സോ മെനി തിങ്സ് വിച്ച് ഈസ് നോട്ട് യുവർ ഇൻ യുവർ ഫേവർ. ഇപ്പം നിന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു ഇഷ്ടമുള്ള ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആണെങ്കിൽ അയാൾ പറയുന്ന ഏത് കാര്യങ്ങളും നമ്മൾ കേൾക്കാനും ക്ഷമിക്കാനും സാധിക്കും. നേരെ മറിച്ച് അപ്പോൾ അതേപോലെ നിനക്കൊരു ട്രൂ ഫ്രണ്ടായിട്ട് അയാൾ വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്കും കുറച്ച് അത് റിയലൈസ് ചെയ്യും.
2: പലപ്പോഴും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഒരു പാർട്ണർ ഡിസ്കസ് ചെയ്യുമ്പോൾ കുടുംബത്തിൽ അത് വേണ്ടത്ര ചെവി കൊടുക്കാതെ പോകുന്നില്ല, അവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹെൽപ്പ് ഒരാൾ പറയുകയാണ്, ഒരു പാർട്ട്ണർ പറയുകയാണ്, അപ്പോൾ അവരോട് പറയാൻ പാടില്ലാത്തത് എന്താണ്? അതെല്ലാം നിൻ്റെ തോന്നില്ല, നിനക്ക് ഭ്രാന്താന്ന് പറയാൻ പറ്റുമോ നമുക്ക്?
0: അങ്ങനെ പറയുന്ന ഒരു കാര്യമില്ല. അതെല്ലാമാണല്ലോ ഒരു കമ്പാഷനേറ്റ് ആവുന്നു എന്ന് പറയുന്നത്. നമ്മളൊരു പേഷ്യൻ്റ് ഹിയറിംഗ് ആണ് ഏറ്റവും നല്ലത്. എപ്പോഴും ഒരു ഓപ്പൺനെസ്, ലെറ്റ് ദം വെന്റിലേറ്റ്. ഇപ്പം ചില കാര്യങ്ങൾ അവർക്ക് ഇപ്പോൾ അസുഖങ്ങളുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടാലും അവരൊരു രോഗമുള്ള ഒരാളല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കമ്പാഷൻ കൊടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. പറഞ്ഞുകൊണ്ട് ഒരു ആർഗ്യുമെൻ്റ് എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് കൂട്ടർക്കും മാനസിക സമ്മർദ്ദങ്ങൾ കൂട്ടേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നു ദേഷ്യം കൊണ്ടൊക്കെ, ചിലപ്പോൾ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് മനുഷ്യരല്ലേ, എല്ലാവരിലും അതുണ്ടാവും. ഇപ്പോൾ എത്ര സൈക്കാട്രി പഠിച്ചു എന്ന് വിചാരിച്ചാലും എത്ര മാനസികമായിട്ടും സൈക്കോളജിക്കലായിട്ടും നമ്മളെത്ര വെൽബീയിങ്, അത് ബൈ ജനറ്റിക്കലി നമുക്ക് കിട്ടുന്ന ചില ഗുണങ്ങളാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഒരു മോഡിഫിക്കേഷൻ, മോൾഡിങ്, മോൾഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, പോസിറ്റീവായിട്ട് നമ്മൾ ലൈഫിനൊക്കെ എടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു എനർജി ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് പകർന്നു കൊടുക്കാനും പറ്റും. അപ്പോൾ അവർ കുറച്ചൊക്കെ നമ്മളോട് നെഗറ്റീവായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ടോളറൻ്റ് ആണ്. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരുമ്പോൾ കുറച്ചൊക്കെ ദേഷ്യപ്പെടാനും നമ്മൾ അത് ഓട്ടോമാറ്റിക്കാണ് സാധിക്കും. അത് അതും കൂടി ഇല്ലാണ്ട് നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചയായിട്ടുള്ള മനുഷ്യരാണെന്ന് പറയാൻ പറ്റൂല.
2: ശരിക്കും ഈ ആത്മഹത്യാ ചിന്തയ്ക്ക് ഫലപ്രദമായ ചികിത്സയുണ്ട്? ഒരു സൈക്കാട്രിസ്റ്റ് എങ്ങനെയാണ് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത്?
0: ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം അവർക്ക് ഒരു പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവരെ ബോധ്യപ്പെടുത്താം. പിന്നെ അവർക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ആവശ്യമാണെന്നുള്ള രീതിയിൽ അവരുടെ ഉറക്കം മറ്റു കാര്യങ്ങളിൽ ആപ്പിറ്റൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ചില കാര്യങ്ങളിൽ ഇവർ മെഡിക്കൽ അസുഖങ്ങളായിട്ടും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡിപ്രഷൻ രോഗങ്ങളിൽ ഒരുപാട് മെഡിക്കൽ രോഗങ്ങളുണ്ട്. അതായത് ഡയബറ്റിക്, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ളത് ഒരു വിഭാഗം. ചിലപ്പോൾ നമ്മുടെ സി എൻ എസിൽ ട്യൂമർ അല്ലെങ്കിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ ഓരോ ഇതായിട്ടുള്ള അസുഖങ്ങൾ, കൊറോണറി ഹാർട്ട്, ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ ത്രീ ഫോൾഡ് ഇൻക്രീസാണ് ഈ കൊറോണറി ഇസ്കീമിക് ഹാർട്ട് ഡിസീസായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ ഡിപ്രഷൻ രോഗങ്ങൾ. അതേപോലെ ഡയബറ്റിക്കിൽ ഇപ്പോൾ 1/3 ഓഫ് ദ ഡയബറ്റിക് പേഷ്യൻറ്റിൽ നമ്മൾ അത്രയും ഡിപ്രഷൻ ഉണ്ടെന്നാണ് പറയുന്നത്.
2: സ്ട്രെസ് ഉണ്ട്
0: അല്ല, ഡിപ്രഷൻ ഡയഗ്നോസിബിൾ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള പേഷ്യൻസ് ഉണ്ട്.
2: നമുക്ക് ഒരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ,
1: ഹലോ,
2: പരസ്പരത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ ജയപ്രകാശ് കെ കെ മറുപടി പറയും, സംശയം ചോദിച്ചോളൂ.
1: നമസ്കാരം.
0: നമസ്കാരം.
1: എന്റെ പേര് കുഞ്ഞുമുട്ട, ഞാൻ മുടക്കുഴന്ന് വിളിക്കുന്ന പെരുമ്പാവൂര്.
0: പറയേ.
1: എനിക്ക് ആദ്യം ഇങ്ങനെ ഡിപ്രഷന്റെ ചെറിയൊരു അസുഖം പോലെ വന്നിട്ട് വിഷാദ രോഗം ആയിട്ട് ഉണ്ടായിരുന്നിട്ട് ഞാനൊരു ഡോക്ടർ കണ്ട് മരുന്ന് കഴിച്ചു. ഉറക്കക്കുറവാണ് അതിന് മെയിനായിട്ട് എനിക്ക് അനുഭവപ്പെടുക. അപ്പൊ ഉറക്കക്കുറവ് അനുഭവപ്പെടുമ്പോ എനിക്ക് അവിടുന്ന് എനിക്ക് ഓടണം അല്ലെങ്കിൽ എവിടേക്കും പോകണം എന്നൊക്കെയുള്ള ചിന്താഗതിയാണ് മനസ്സിൽ വരിക എപ്പോഴും.
0: ഈ ഉറക്കക്കുറവ് വരുമ്പോ
1: നടക്കാൻ തോന്നും, കൊറേ എവിടെയെങ്കിലും പോകണം നോക്കാം. രാത്രി ആയിക്കോട്ടെ, പകലായിക്കോട്ടെ, എവിടെ ഇരുന്നാൽ നമുക്ക്
0: ഇരിപ്പ് ഉറക്കില്ല.
1: ആ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഓർക്കം ചെയ്തിട്ടപ്പോ ഞാൻ മരുന്നൊക്കെ കഴിച്ച് കുറച്ച് സമാധാനമായി.
0: ഇപ്പൊ
1: എനിക്ക് പാട്ട് പാടും, ഞങ്ങള് പാട്ടുകാരാണ്, ബ്ലൈൻഡാണ്. പാട്ട് പാടാൻ പോകുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് പെട്ടെന്ന് വരികള് മറന്നുപോകും. ഓർമ്മയുള്ള നമ്മള് പാട്ട് പഠിച്ച പാട്ടുകൾ തന്നെയാണ്, നിന്നും പാടുന്ന പാട്ടുകൾ തന്നെയാണ്, പെട്ടെന്ന് മറന്നു
0: പോകും.
1: ആ പാട്ട് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് റിമെമ്പർ ആവും ചെയ്യും.
0: ശരിയാ. അപ്പൊ അത് അതൊരു വലിയൊരു ഒരു സ്ട്രെസ്സാണ്. ഇപ്പൊ ചിലപ്പോ നമ്മള് പാട്ട് പഠിച്ചുള്ളതാണെങ്കിൽ അപ്പൊ പ്രാക്ടീസ് ചെയ്യാറുണ്ട്.
3: താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി, താങ്കളുടെ കോൾ
2: അറിയാതെ ഹോൾഡിലേക്ക് പോയോ സംശയം. ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ.
0: അപ്പൊ ഇപ്പൊ ഇത് നമ്മളൊരു കാര്യം നിത്യേന ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മള് കൂടുതൽ ബൈ ഹാർട്ട് ചെയ്യുമ്പോഴാണല്ലോ, കൂടുതൽ നമ്മൾ അത് പ്രാക്ടീസ് കൊടുക്കുമ്പോഴാണല്ലോ നമ്മള് അതിലെ എക്സ്പേർട്ട് ആവുന്നത്. ഇപ്പൊ ഈ ചില ഇപ്പൊ ഈ പണ്ട് കാലത്തൊക്കെ ഈ മന്ത്രജപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ റിസൈറ്റ് ചെയ്തിട്ട് പഠിച്ചിരുന്ന കാര്യങ്ങളാണ്, അതായത് കേട്ട് പഠിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇതിന് ഒരു സാധകം കൊടുക്കണം, അതൊരു നല്ല കാര്യമാണ്. അപ്പം നമ്മൾ നമ്മുടെ പാട്ടിൻ്റെതായ രീതികളിൽ നമുക്ക് കുറച്ചും കൂടിയും ട്യൂൺ ചെയ്യാൻ പറ്റും, അതായത് കുറച്ചും കൂടി റിഫൈൻഡ് ആവാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ദിവസവും സാധകം ചെയ്യണം. അറ്റ്ലീസ്റ്റ് നമ്മൾ മെയിനായിട്ട് പാടുന്ന കുറച്ച് പാട്ടുകൾ നമ്മൾ എല്ലാ ദിവസവും അത് റിഹേഴ്സൽ ചെയ്യണം, കുറച്ച് സമയങ്ങളെങ്കിലും. ആ രാവിലെ ചെയ്താൽ അത്രയും നല്ലത്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ നമ്മുടെ ബ്രെയിനൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഏത് സാധകങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ പഠിക്കുക മറ്റു കാര്യങ്ങളൊക്കെ ബ്രെയിനിന് നല്ലോണം റെസ്റ്റ് കിട്ടിയിട്ടുള്ള സമയത്ത് നമ്മൾ കാലത്തെ സമയങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്.
1: പിന്നെ വേറെ ഒരു പ്രശ്നമുണ്ട് സാറേ, ഞാനിപ്പോ അത് അങ്ങനെ ഒരു പ്രശ്നം, പിന്നെ വീട്ടില് ചില ജീവിത സാഹചര്യങ്ങളിൽ നിന്നുണ്ടാവുന്ന പ്രയാസങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു
0: നെഗറ്റീവ്
1: ജീവിക്കണ്ട എന്നുള്ളൊരു തോന്നുന്നു.
0: നെഗറ്റീവ്. അതിപ്പോ ഞാൻ ആലോചിക്കട്ടെ, നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, ഒരു പ്രയാസം ഇല്ലാതെ കണ്ട് മനുഷ്യരുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും?
1: എന്താണ് സാറേ ഞാൻ പറയാ, സാഹചര്യങ്ങൾ മോളെ പഠിപ്പിക്കുക, മോളെ ഇപ്പൊ ലാബ് ടെക്നീഷ്യൻ പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ അവള് പെട്ടെന്ന് പഠിപ്പം നിർത്തിയിട്ട് പരീക്ഷ രണ്ടാം സെക്കൻഡ് സെമിസ്റ്ററിന് പരീക്ഷ എഴുതാൻ ടൈമിൽ ഓൺലൈൻ ക്ലാസ്സും മുടങ്ങി. പിന്നെ ക്ലാസ്സിൽ കയറണില്ല, പഠിക്കാൻ ചോദിച്ചപ്പോ എന്താ കാരണം ഒന്നും പറഞ്ഞില്ല, റെസ്പോണ്ട് ചെയ്യണില്ല. ഒരു കാര്യത്തിന്
0: എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്? എത്ര ക്ലാസ്സിലാണ്?
1: പ്ലസ് ലാബ് ടെക്നീഷ്യൻ.
0: ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലേ?
1: പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ പൈസ ചെലവാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനാ പൈസ ചെലവാക്കാൻ സാറേ അവളൊന്നും അറിയണ്ട. പക്ഷെ അതിൽ നിന്ന് എനിക്ക് ആ കൊച്ചിനെ വീണ്ടും അതിന്റെ ടീച്ചറോട് ഞാൻ സംസാരിച്ചപ്പോ ടീച്ചർ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. കൊച്ചിനായിട്ടൊന്ന് കൗൺസിലിംഗ് ചെയ്ത
0: ചിലപ്പോ അങ്ങനെ ഒരു ഒരു ഇത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മളോട് അവർ മനസ്സ് തുറക്കാത്ത കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ മനസ്സിനെ വേദപ്പെടുത്തുന്നുണ്ടെങ്കിലേ ഒരു കൗൺസിലർ അരിയത്ത് ശാസ്ത്രീയമായിട്ട് പഠിച്ചുള്ള കൗൺസിലർ. കാരണം ഇപ്പം ഈ സൈക്കോളജി ആയിട്ടുള്ള പല ആൾ ഇപ്പം എല്ലാവരും കൗൺസിൽ ചെയ്യുന്നതാണ് ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ മതപരമായിട്ടും റിലീജിയസ് ആയിട്ടുള്ള അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ സൈക്കോളജിസ്റ്റുകൾ, അങ്ങനെ അവരെ ഒന്ന് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഈ അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിലാണ് അവർക്ക് കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെറിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഈ പഠിപ്പിൽ അപ്പോൾ ആ ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും. കാരണം പഠിച്ചാലല്ലേ നല്ലതാവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്താണ് നിനക്ക് പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ അവരോട് കൂടുതൽ ഇവർ മനസ്സ് തുറക്കുമ്പോൾ കുറച്ചും കൂടെയും നമുക്ക് കാര്യങ്ങൾ സുഖമായിരിക്കും. അല്ലാണ്ട് നമ്മൾ കുറേ അവരോട് വഴക്ക് പറഞ്ഞു, നീ എന്താ അങ്ങനെ ചെയ്യുന്നത്, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടൊക്കെ പണിയെടുത്ത് കാശുണ്ടാക്കുന്നത്, നിനക്ക് അത് ഒരു സീരിയസ്നെസ്, അങ്ങനെ നമ്മൾ കൂടുതൽ വഴക്ക് പറയും തോറും ഒരു റെബൽ ആറ്റിറ്റ്യൂഡ് വരും അവരിൽ. അവർക്കൊരു എന്താ പറയുക, ഞാൻ എൻ്റെ കാര്യം നോക്കാം, എനിക്കറിയാം, ഞാൻ പ്രായപൂർത്തിയായി, അങ്ങനെയൊക്കെയുള്ള വെറുതെ മുട്ടുന്യായങ്ങൾ ഇങ്ങനെ പറയും. അപ്പൊ അത് നമ്മളെ മാനസികമായിട്ട് നമ്മളെയും കൂടുതൽ വേദപ്പെടുത്തും. അപ്പൊ അതിന് ഞാൻ പറയണതെന്ന് വെച്ചാൽ ഒരു കൗൺസിലർ അരിയത്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ശാസ്ത്രീയമായിട്ട് അവരെ ഒന്ന് ഒരു ഉപദേശങ്ങൾ കൊടുക്കാനും പിന്നെ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ചെറിയ റിക്രിയേഷണൽ ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസൊക്കെ ശാരീരികമായി ക്ഷമത വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പൊ അതിന് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മളൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ. അപ്പൊ അത് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ചെറിയ മരുന്നുകളൊക്കെ അതിന് വേണ്ടി വേണമെങ്കിൽ കഴിക്കണോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ എക്സസൈസ് പോലെയോ ശാരീരിക ക്ഷമത ഒരു ചെറിയ ബോഡിക്ക് ഒരു വാമപ്പ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ചിലപ്പോൾ കൂടുതൽ കാപ്പി ചായയൊക്കെ കിടക്കാൻ പോണായിട്ട് കുടിക്കുന്ന അത് സ്വഭാവങ്ങളുണ്ടെങ്കിൽ മാറ്റണം. പിന്നെ എപ്പോഴും നമ്മളൊരു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് കിടക്കണം ഉറങ്ങാൻ കിടക്കുമ്പോൾ, മനസ്സിലായില്ലേ. ഇപ്പോൾ നാളെയായാലും ഞാൻ എന്തെല്ലാം പോസിറ്റീവ് നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് നടന്ന കാര്യങ്ങൾ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഇത് കാര്യം. നമ്മൾ ഉറങ്ങാൻ പോവാണ്, നമുക്കറിയാം നാളെ ഉണരുന്നു വിചാരിച്ചിട്ടാണ് എല്ലാവരും ഉറങ്ങാൻ പോണത്, പക്ഷേ അറിയില്ലല്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ചിന്തിച്ച് നല്ല കാര്യങ്ങൾ, ഇന്നത്തെ പ്രോഗ്രാം ഞാൻ നന്നായിട്ട് ചെയ്തു, നല്ല എല്ലാവരും അത് അപ്രീഷിയേറ്റ് ചെയ്ത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടക്കുകയാണെങ്കിൽ ഇത്ര വിഷമമില്ല. പിന്നെ കുറച്ച് എന്താ പറയുക, ശാരീരികമായിട്ട് നമ്മൾ ചെറിയൊരു വാമപ്പൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. എപ്പോഴും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആലോചിച്ച് കിടക്കണ്ട.
2: ഓക്കെ, നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്, അതുകൊണ്ടാണ് വിളിച്ചതിൽ നന്ദി, താങ്ക് യു.
0: ഓക്കെ,
2: ഇന്ന് നമ്മളിപ്പോൾ ആത്മഹത്യാ പ്രവണത എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചാണ് കൂടുതലും സംസാരിച്ചത്. ഒരുപക്ഷെ ഇത്തരം ചിന്തകൾ വന്നാലും നമുക്ക് 24 hours പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനുകൾ ഇന്ന് ലഭ്യമാണ് അല്ലേ, ദിശ, പ്രത്യേകിച്ച് 1056. അപ്പം അങ്ങനെ വേണ്ടാത്ത വല്ല ചിന്തയും വരികയാണെങ്കിൽ അങ്ങനെ ഒരു സഹായം തേടാം, പ്രൊഫഷണൽ ഹെൽപ്പ് തേടാം. ഇതൊരു ശരിക്കും മാനസിക രോഗം തന്നെയാണ്, ഇതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയും എന്നൊരു പോസിറ്റീവ് ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരസ്പരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് മറുപടി പറഞ്ഞത് സീനിയർ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ കെ ആയിരുന്നു. വളരെ നന്ദി സർ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 22 ഗുജറാത്തിലെ ഏക്താ നഗറിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. ആഗോള ഉത്പാദന കേന്ദ്രം എന്ന തലത്തിലേക്ക് ഇന്ത്യ ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായും പ്രധാനമന്ത്രി. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ITI ക്ലസ്റ്ററുകൾക്കായി 735 കോടിയിലധികം രൂപയുടെ തന്ത്രപ്രധാന നിക്ഷേപ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാടിസ്ഥാനത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി PK ബഷീർ. സംസ്ഥാനത്തെ തിയേറ്ററുകളിലും പൊതുവിപണിയിലും ഉൽപ്പന്നങ്ങളുടെ അളവിലും തൂക്കത്തിലും വിലയിലും വ്യത്യാസം വരുത്തി കച്ചവടം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്ത് ഡിജിറ്റൽ AI സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടികളുടെ ഭാഗമായി അർഹരായ ഭൂരഹിതർക്കുള്ള പട്ടയം വിതരണം വെള്ളിയാഴ്ച റവന്യൂ മന്ത്രി AP അനിൽകുമാർ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി എല്ലാ ജില്ലകളിലും പട്ടയമേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നു, ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് പാര ആർച്ചറി സീരീസിൽ 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ.
0: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ സമയം 4:03. 41 സെക്കൻഡ്.

ഹായ്, ഹലോ, നമസ്കാരം. നാല് മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട്, ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേരും സ്ഥലവും, പിന്നെ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും, ഇതുകൂടി എല്ലാം കൂടി പെട്ടെന്ന് മെസ്സേജായി അയയ്ക്കുക. അയക്കേണ്ട നമ്പർ 9446455888. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇതിനിടയിൽ കോൾസ് സ്വീകരിക്കുന്നതല്ല, മെസ്സേജ് മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ആരുടെയാന്ന് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. എൻ്റെ പേര് സ്വത്തിക, സ്ഥലം മാമ്പ്ര. ഇന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 10th വിവാഹ വാർഷികമാണ്. അച്ഛൻ സുജിത്, അമ്മ സൂര്യ. എൻ്റെ മേമയുടെ ഫോണിൽ നിന്നാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഞാൻ 3rd class പഠിക്കുന്നു. എനിക്ക് ദോസ്ത് സിനിമയിലെ തത്തമ്മ പേര് എന്ന സോങ് വെച്ച് തരണം. എൻ്റെ അനിയത്തി ആത്മീക, അനിയൻ ശ്രാവൺ ഇവർക്കും വേണ്ടി ഈ സോങ് വെച്ച് തരണം.

എന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് ഓമനത്തിങ്കൾ എന്ന ചിത്രത്തിലെ ഓലഞ്ഞാലി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ? അപ്പോൾ ശ്രീജയുടെ ഇഷ്ടഗാനം കേൾക്കാം.

എനിക്ക് സനം തേരെ കസം എന്ന ഹിന്ദി മൂവിയിലെ ഒരു ഗാനം വെച്ചു തരുമോ? എന്റെ ഫ്രണ്ടിനായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സനം തേരെ കസം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? ചായ കുടിച്ചു? ഇത് കഴിഞ്ഞിട്ട് വേണം പോയി ചായ ഓടിക്കാൻ. മൃദംഗ നിർമ്മാണത്തിന് പേരുകേട്ട ഒരു ഗ്രാമമാണ് എൻ്റെ നാടായ പെരുവെമ്പ്. പ്രശസ്ത മൃദംഗ വിദ്വാൻ പാലക്കാട് മണി അയ്യരുടെ പേരും മൃദംഗത്തിൻ്റെ ലയതാളവ് തരംഗവും സംഗമിക്കുന്ന നക്ഷത്ര ദീപങ്ങൾ തിളങ്ങിയെന്ന പാട്ട് കേൾപ്പിക്കാമോ? നിറകുടം എന്ന ചിത്രത്തിലേതാന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗിരിജ പെരുവെമ്പ് പാലക്കാട്. അപ്പോൾ മണി അയ്യർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.

ഹായ് നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വേണം. ഞാൻ സിയ, എൻ്റെ അനിയത്തി സായി. ഞങ്ങൾ വൈറ്റില പൊന്നുരുന്നിയിലാണ്. ഞങ്ങളൊരു വലിയ വിജയ് ഫാനാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിജയുടെ ഒരു അടിപൊളി പാട്ട് വെച്ച് തരണേ. ഞങ്ങളുടെ അമ്മമ്മ ഒരു നാലുമണിപ്പൂവ് ഫാനാണ്, പേരിലധിക. ഞങ്ങൾക്ക് വിജയുടെ ഒരു പാട്ട് വെച്ച് തരണേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വിജയുടെ ലിയോ എന്ന ചിത്രത്തിലെ ഒരു അടിപൊളി പാട്ട് കേൾക്കാം.

0: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
1: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
0: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
1: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: പ്രിയ നാലുമണിപ്പൂവേ, ഇന്നെൻ്റെ മകൻ കൃഷ്ണൻ്റെ ജന്മദിനമാണ്. അവനിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. മോനു വേണ്ടി ഒരു അടിപൊളി പാട്ട് വെച്ച് തരുമോ? എല്ലാവരും അടിപൊളി പാട്ടാണോ ചോദിക്കുന്നതെന്ന്. ശ്രീമൂല നഗരത്ത് നിന്ന് അച്ഛൻ സന്തോഷ്, അമ്മ ഷീല, പെങ്ങൾ ഷീന. വേറൊരു മെസ്സേജും കൂടി വായിക്കാം. ഇന്ന് ജന്മദിനമായ സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ ബിൻസി ബിജു, ബങ്കൻ ആൽവിൻ ബിജു എന്ന കിച്ചുവിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് കടുവ സിനിമയിൽ പാലാപ്പള്ളി തിരുവള്ളി എന്ന ഗാനം വച്ചു തരുമോ? മെസ്സേജ് അയച്ചിരിക്കുന്നത് PV മുഹമ്മദ്, വടക്കേ വാവനൂർ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ അടിച്ചുപൊളി പാട്ട് കേൾക്കാം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: അഹിംസ എന്ന ചിത്രത്തിലെ കാറ്റ് താരാട്ടും എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് സനൽ ദുബായിൽ നിന്നും. അപ്പോൾ സനലിൻ്റെ ഇഷ്ടഗാനം ഇതാ.

0: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
1: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
1: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.

ഹായ് നാലുമണിപ്പൂവേ, ശുഭസായാഹ്നം. 21 വർഷമായുള്ള എൻ്റെ റേഡിയോ ഫ്രണ്ട്സും എൻ്റെ പ്രിയ ചേച്ചിമാരുമായ ഷീജ ഷൈജയുടെ ബർത്ത്ഡേ ആണെന്ന് അവർക്കുള്ള ആശംസകളായി ഹാപ്പി അവർ എന്ന പാട്ട് വെച്ച് തരും. ചിത്രം ABCD2. ഈ പാട്ട് കേൾപ്പിക്കണേ മറക്കല്ലേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും കൂടി ഈ ഗാനം ഒത്തിരി ഒത്തിരി ആശംസകളോടെ. മെസ്സേജ് അയച്ചിരിക്കുന്നു ബിന്ദു ദിലീപ്, കൊടകര, തൃശൂർ. അപ്പോൾ എല്ലാവർക്കും ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിലെ കൃഷ്ണ സോങ് വച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു സോണിക എൻ പറൂർ നിന്നും.

ഇന്ന് നാലാം പിറന്നാളായ സൈറ മോൾക്ക് ആശംസകളോടെ മാനത്തെ വെള്ളിത്തേര എന്ന ചിത്രത്തിലെ മനസ്സിൻ മടിയിലെ എന്ന ഗാനം കേൾപ്പിക്കണം. മെസ്സേജ് അയച്ചിരിക്കുന്നു മിനി വൈപ്പിൻ.

0: ഈ ഗാനത്തോടെ നാലുമണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി അവസാനിച്ചു. മെസ്സേജുകൾ അയച്ച എല്ലാവർക്കും നന്ദി. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. ഏറ്റുമാനൂർ ഗവൺമെന്റ് ITIയിൽ അപ്പോൾസ്റ്ററി ട്രേഡിലേക്കുള്ള പ്രവേശനം ഈ മാസം 10 വൈകിട്ട് 5 വരെ നീട്ടി. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ എന്നിവയുമായി സ്ഥാപനത്തിൽ നേരിട്ടെത്തി പ്രവേശനം ഉറപ്പിക്കാം. ഫോൺ നമ്പർ 0481 25 35 562, 0481 25 35 562. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 18-49 വയസ്സുള്ളവർക്ക് സെൽഫോൺ റിപ്പയർ ആൻഡ് സർവീസ്, ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നു. രജിസ്റ്റർ ചെയ്യുവാനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0481 23 03 307, 0481 23 07.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്. ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്സ്ചേഞ്ച് നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിലെ പത്തനാട് അംഗനവാടി ക്രഷിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ 18-35 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 15 വൈകുന്നേരം 5 വരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കൊടുങ്ങൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വാഴൂർ ശിശുവികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 79-07-20-91-61, 79-07-20-91-61.
4: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പരകെ വരും.
5: അതെങ്ങനെ?
4: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: എന്തേട്ടാ ഒരു വിഷമം?
7: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
6: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
7: അതെവിടുന്ന്?
6: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: കോട്ടയം, ഏറ്റുമാനൂർ, ഉഴവൂർ, കടത്തുരുത്തി, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, മാടപ്പള്ളി, വാഴൂർ ബ്ലോക്കുകളുടെ കീഴിലെ CDSകളിൽ കുടുംബശ്രീ ആരംഭിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകളിലേക്ക് IFC ആങ്കർ സീനിയർ CRP തസ്തികകളിൽ നിയമനത്തിന് ഈ മാസം 11 വരെ അപേക്ഷിക്കാം. കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ കുടുംബാംഗങ്ങളായ സ്ത്രീകളെയാണ് പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0481 23 0409, 0481 23 0409. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
8: ആകാശവാണി FM വാർത്തകൾ.
9: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 22 ന്

ഗുജറാത്തിലെ എക്ത നഗറിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. സാമൂഹിക സേവനവും ശുചിത്വവും ദൈനംദിന ശീലമാക്കാൻ പൌരന്മാരും ജനപ്രതിനിധികളും മുന്നോട്ട് വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: തിയേറ്ററുകളിലും പൊതുവിപണിയിലും ഉൽപ്പന്നങ്ങളുടെ അളവിലും തൂക്കത്തിലും വിലയിലും വ്യത്യാസം വരുത്തി കച്ചവടം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്ത് വൈകുന്നേരം 6:30 രാത്രി 12:30 ഇടയിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം ഹിൻഡ് ലാബ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ ആൻഡ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ 10th വാർഷികത്തോടനുബന്ധിച്ച് മുതിർന്ന പൌരന്മാർക്കുള്ള ലബോറട്ടറി പരിശോധനകൾക്ക് പ്രത്യേകം ഇളവ് നൽകും. അർഹരായ ഗുണഭോക്താക്കൾക്ക് സൌജന്യ ECG, പാപ്സ്മിയർ പരിശോധനകളും പ്രഖ്യാപിച്ചു. അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് പാരാ ആർച്ചറി സീരീസിൽ 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2:18 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്, ചിത്രം 3-ാം പക്കം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

കളിവാക്ക എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയകുമാർ രചിച്ച് ബോംബെ രവി ഈണമിട്ട ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്ത ഗാനം വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അടുത്ത ഗാനം ഒ എൻ വി കുറുപ്പ് രചിച്ച് എസ് പി വെങ്കടേഷ് ഈണം നൽകി ചിത്ര പാടിയത്. ചിത്രം മാസ്മരം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു കുട കീഴിൽ എന്ന ചിത്രത്തിലെ ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്നത്. പാടിയത് യേശുദാസ്.

0: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
1: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
0: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: സമയം 5:30 18 സെക്കൻഡ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം കൈതപ്രം രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം കുട്ടേട്ടൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും കേൾക്കാം 6:40.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ജീവിതശൈലീ രോഗങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗമെന്ന നിലയിലും ഇന്ന് നാം മില്ലറ്റുകൾ എന്നറിയപ്പെടുന്ന ചെറുധാന്യങ്ങളെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അന്നം ഔഷധമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായാൽ ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. നമ്മുടെ ഭക്ഷണക്രമത്തിൽ മില്ലറ്റുകളുടെ പ്രാധാന്യം ഏറി വരുന്ന ഈ സാഹചര്യത്തിൽ ചെറുധാന്യങ്ങളുടെ കൃഷിക്കും നാം മുഖ്യസ്ഥാനം നൽകേണ്ടതുണ്ട്. ഇന്ന് ഞാറ്റുവേലയിൽ ചെറുധാന്യങ്ങളെക്കുറിച്ചും അവയുടെ കൃഷിരീതികളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.
1: ധാന്യങ്ങളെക്കാൾ ഉപരി പോഷക സുരക്ഷയ്ക്കായി നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതും കാലാവസ്ഥാ മാറ്റത്തെ ഒരു പരിധിവരെ ചെറുക്കുന്നതിനും ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്ക് ഉതകുന്നതുമായ വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അതുകൊണ്ട് തന്നെ ഇന്ന് മില്ലറ്റുകൾക്ക് വളരെയധികം പ്രാധാന്യം കൈവന്നു കഴിഞ്ഞു. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചു. അതിൻ്റെ ഭാഗമായി ധാരാളം കർഷകർ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുകയും വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുവഴി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ പോഷക സുരക്ഷയ്ക്ക് ഉതകുന്ന ഭക്ഷണം എന്ന നിലയിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നതിനും ഇതുവഴി സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇവ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നവയാണ്. പ്രത്യേകിച്ച് ചാമ പോലെയുള്ള വിളകൾ ക്ഷാമകാലത്തെ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു. ചെറിയ മണികളോട് കൂടിയ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളാണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ. ഇവയ്ക്ക് 70 മുതൽ 120 ദിവസം ആയുർദൈർഘ്യം മാത്രമുള്ള ഹ്രസ്വകാല വിളകളാണ്. ഇവയുടെ ധാന്യമണികൾ നമുക്ക് ഉണക്കി ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. മുഖ്യമായും ഉണക്ക് അഥവാ വരൾച്ചയെ അതിജീവിക്കുന്നതിനുള്ള കഴിവാണ് ചെറുധാന്യങ്ങളെ മഴ അധികം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട വിളയായി മാറ്റിയത്. നമ്മുടെ കാലാവസ്ഥയിൽ അതിശക്തമായ മഴ ലഭിക്കുന്ന സമയം ചെറുധാന്യ വിളകളുടെ കൃഷിക്ക് അത്ര കണ്ട് യോജിച്ചതല്ല. എന്നിരുന്നാലും മഴയെ ആശ്രയിച്ച് നാം നമ്മുടെ സമയം ക്രമീകരിക്കുകയാണെങ്കിൽ മഴക്കാലത്തും കേരളത്തിൽ ചെറുധാന്യ വിളകൾ കൃഷി ചെയ്യാൻ സാധിക്കും. ചെറിയ രീതിയിൽ നന കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ വേനൽക്കാലത്ത് നമുക്ക് ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യാം. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ തുറസായ കരപ്രദേശങ്ങളിലും മൂന്നാം വിളയായി നെൽപ്പാടങ്ങളിലും നമ്മുടെ വീട്ടുവളപ്പുകളിലും കുറച്ചു നേരമെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന തെങ്ങിൻ തോപ്പുകളിലും ചട്ടികളിലും ഗ്രോ ബാഗുകളിലുമൊക്കെ നമുക്ക് ഈ ചെറുധാന്യ വിളകൾ വളരെ വിജയകരമായി കൃഷി ചെയ്യാൻ സാധിക്കും. പ്രധാനമായും രണ്ട് തരത്തിലാണ് ചെറുധാന്യ വിളകൾ തരംതിരിച്ചിരിക്കുന്നത്. അതായത് മുഖ്യ ചെറുധാന്യ വിളകളും ചെറിയ മണികളോടുകൂടിയ സ്മോൾ മില്ലറ്റ്സ് എന്നറിയപ്പെടുന്ന ചെറുധാന്യ വിളകളും. അതിൽ മുഖ്യ ചെറുധാന്യ വിളകൾ മൂന്നെണ്ണമാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത് മണിച്ചോളം എന്നറിയപ്പെടുന്ന സ്വർഗം, കമ്പ് അല്ലെങ്കിൽ കമ്പം എന്നറിയപ്പെടുന്ന ബാജ്ര, പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ റാഗി അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ്, കൂവരക്, പഞ്ഞപ്പുല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമായി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് റാഗിയാണ്. ഇതോടൊപ്പം തന്നെ സ്മോൾ മില്ലറ്റ്സ് എന്നറിയപ്പെടുന്ന വളരെ ചെറിയ ധാന്യങ്ങളോട് കൂടിയ ചെറുധാന്യ വിളകൾ വളരെ ചെറിയ വിള കാലാവധിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ചെറുധാന്യ വിളകൾക്കുള്ള പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറയുന്നത് അവ വളരെ എളുപ്പത്തിൽ ദഹിച്ച് ഗ്ലൂക്കോസായി മാറി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവയ്ക്ക് വളരെ ചെറിയ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നുള്ളത് പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഒരു മുഖ്യ ഭക്ഷണമായി സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതുപോലെ തന്നെ ഗ്ലൂട്ടന്റെ അംശം തീരെ ഇല്ലാത്തതുകൊണ്ട് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് മില്ലറ്റുകളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. സ്മോൾ മില്ലറ്റ്സ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന വളരെ ചെറിയ വിളദൈർഘ്യമുള്ള വിളകളാണ് തിന അല്ലെങ്കിൽ ഫോക്സ്ടെയിൽ മില്ലറ്റ്, കുതിരവാലി അല്ലെങ്കിൽ ബാണിയാർഡ് മില്ലറ്റ്. തിനയൊക്കെ വളരെ കൂടുതലായി വളർത്ത് പക്ഷികൾക്കൊക്കെയുള്ള ഭക്ഷണമായി നാം ഉപയോഗിക്കുന്നതാണ്. നെല്ലിലെ കവടയോട് വളരെ സാമ്യമുള്ള ഒരു മില്ലറ്റാണ് കുതിരവാലി അല്ലെങ്കിൽ ബാണിയാർഡ് മില്ലറ്റ്. പോഷകങ്ങളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറുധാന്യമാണ് കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരഗ്. വിളദൈർഘ്യം കുറച്ച് കൂടുതലാണ്. 120 മുതൽ 150 ദിവസം വരെ വിളദൈർഘ്യമുള്ള വിളയാണ് കോഡോ മില്ലറ്റ്. പനിവരക് അല്ലെങ്കിൽ പ്രോസോ മില്ലറ്റ് എന്ന് പറയുന്നത്.

75 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വിളവെടുക്കാൻ സാധിക്കുന്ന ചെറുധാന്യ വിളയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ്, വളരെ ചെറിയ കാലദൈർഘ്യം 70 മുതൽ 75 ദിവസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ചാമ. ഇതോടൊപ്പം തന്നെയുള്ള പുതുതായി കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു വിളയാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് അല്ലെങ്കിൽ ചാമ പുതവൽ അല്ലെങ്കിൽ കുളച്ചാമ. മുഖ്യ ചെറുധാന്യ വിളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്മോൾ മില്ലറ്റ്സിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവയുടെ ഉമി വേർപ്പെടുത്തി അല്ലെങ്കിൽ മില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ അരി ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ മണിച്ചോളത്തിൻ്റെയും ബാജ്രയുടെയും റാഗിക്കുമൊക്കെ ആ ഉമിയുടെ അംശം തീരെ കുറവായതിനാൽ അവ നേരിട്ട് തന്നെ നമുക്ക് ഉണക്കി പൊടിച്ച് അതിൻ്റെ മാവ് വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റ് ചെറുധാന്യ വിളകൾക്കൊക്കെ ഉമി നീക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇനി കൃഷി രീതികളെ കുറിച്ച് പറയുമ്പോൾ, മണിച്ചോളം ഒഴികെ ബാക്കി എല്ലാ ചെറുധാന്യ വിളകളുടെയും വിത്തുകൾ വളരെ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിലമൊരുക്കുമ്പോൾ മണ്ണ് നല്ല പൊടി പരുവത്തിലാകുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അടിവളമായിട്ട് ജൈവവളം കൊടുത്ത്, ഒന്നുകിൽ മഴ വളരെ അധികം ലഭിക്കുന്ന സമയത്താണെങ്കിൽ ഉയർന്ന തടങ്ങളെടുത്തും അല്ലെങ്കിൽ ചാലുകൾ കയറിയും അല്ലെങ്കിൽ നിരപ്പായ ബെഡുകൾ എടുത്ത് അതിലേക്ക് വിതയ്ക്കുകയോ ചെയ്യാം. സാധാരണഗതിയിൽ വെള്ളം കെട്ടി നിൽക്കാത്ത സാഹചര്യത്തിലാണെങ്കിൽ ചാലുകൾ കീറി മണിച്ചോളത്തിനും ബാജ്രയ്ക്കും റാഗിക്കുമൊക്കെ 45 സെന്റിമീറ്റർ വരികൾ തമ്മിൽ അകലവും ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്റർ അകലത്തിൽ വിത്തുകൾ നുരിയിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വരിയിൽ വിതച്ച് അവയെ 15 സെന്റിമീറ്റർ അകലത്തിലേക്ക് ക്രമീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും. അടിവളമായിട്ട് ജൈവവളവും ശുപാർശ ചെയ്തിരിക്കുന്ന അളവിൽ രാസവളങ്ങളും ചേർക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് എന്നീ വളങ്ങൾ ഉപയോഗിക്കാം. മണിച്ചോളം 1 സെന്റിലേക്കാണ് നാം കൃഷി ചെയ്യുന്നതെങ്കിൽ അടിവളമായി 20 കിലോ കാലിവളം നൽകാം. ഒപ്പം തന്നെ രാസവളങ്ങൾ 400 ഗ്രാം യൂറിയ, 900 ഗ്രാം രാജ്ഫോസ്, 300 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ വിതയ്ക്കുന്നതിന് മുമ്പ് നിലമൊരുക്കി ജൈവവളം ഇട്ടതിന് ശേഷം രാസവളങ്ങളും കൊണ്ട് ചേർത്ത് നിലം തയ്യാറാക്കാം. വിത്ത് വിതച്ചതിന് ശേഷം 1 മാസത്തിന് ശേഷം യൂറിയ 400 ഗ്രാം മേൽവളമായിട്ട് കൊടുക്കാവുന്നതാണ്. മണിച്ചോളത്തിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവ മണ്ണിൽ നിന്ന് ധാരാളം പോഷകങ്ങൾ വലിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ പോഷകക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ ചെടികളുടെ കതിരുകൾ പുറത്തേക്ക് വരുന്നതിന് തടസ്സമുണ്ടാകും. അതുകൊണ്ട് തന്നെ ശുപാർശ ചെയ്തിരിക്കുന്ന അളവിൽ രാസവളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മണിച്ചോളം വളരെ ഉയരത്തിൽ കായിക വളർച്ചയുള്ളൊരു വിളയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ടുകളും ഇലയും ഒക്കെ നമുക്ക് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ കതിരുകൾ പുറത്തു വന്നതിന് ശേഷം മാത്രം അവ കാലിത്തീറ്റയായി മുറിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിൽ സൈനോജനിക് ഗ്ലൂക്കോസൈഡ്സ് എന്ന് പറയുന്ന ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അപ്പം കതിര് വന്നതിന് ശേഷം ഇവ തീറ്റയായി കൊടുക്കുന്നതായിരിക്കും ഉത്തമം. ബാജ്രയുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാജ്രയുടെ കതിരുകൾ നിരക്കുന്ന സമയത്ത് അതിശക്തമായ മഴ ഉണ്ടാകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സമയത്ത് ശക്തമായ മഴ അതിൻ്റെ പരാഗണം നല്ല രീതിയിൽ നടക്കാതിരിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ആ കതിരുകൾ നിറയുന്നതിന് തടസ്സം നേരിടും. അപ്പോൾ ആ രീതിയിൽ അത് നല്ല മഴയ്ക്ക് ശേഷം വിത്തിട്ടാൽ നല്ല രീതിയിൽ ബാജ്ര വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. വളരെ ഉത്തമമായ ഒരു കാലി തീറ്റയും കൂടിയാണ് ബാജ്ര. നാം ഈ പറഞ്ഞ ചെറുധാന്യ വിളകളിൽ സോർഗം അല്ലെങ്കിൽ മണിച്ചോളം, പേൾ മില്ലറ്റ് അല്ലെങ്കിൽ ബാജ്ര എന്നിവയുടെ വിളദൈർഘ്യം ഏകദേശം 90 മുതൽ 120 ദിവസമാണ്. കൂവരക് അല്ലെങ്കിൽ റാഗി ഏകദേശം 100 മുതൽ 120 ദിവസം വരെയാണ് അതിൻ്റെ വിളദൈർഘ്യം. മറ്റ് സ്മോൾ മില്ലറ്റ്സ് എല്ലാം തന്നെ വളർച്ചാ ദൈർഘ്യം വളരെ കുറവുള്ളവയാണ്. പ്രോസോ മില്ലറ്റ് 60 ദിവസം മുതൽ 90 ദിവസത്തിനുള്ളിൽ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. കുതിരവാലി ഏകദേശം 75 മുതൽ 85 ദിവസം വരെയും തിന ഏകദേശം 75-85 ദിവസം. അല്പമെങ്കിലും വിളദൈർഘ്യം കൂടുതലുള്ളത് വരകിനാണ് അല്ലെങ്കിൽ കോഡോ മില്ലറ്റിനാണ്. ഏകദേശം 120 മുതൽ 150 ദിവസം വരെ ആയിരിക്കും അതിൻ്റെ കാലാവധി. ഇപ്പം നാം കൃഷി ചെയ്യപ്പെടുന്ന വളരെയധികം ഡിമാൻഡുള്ള ബ്രൗൺ ടോപ്പ് മില്ലറ്റും ഏകദേശം 75 മുതൽ 80 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും.
നാം പണ്ട് കാലത്ത് ഇത് കൃഷി ചെയ്തിരുന്നു എങ്കിലും പിൽക്കാലത്ത് ഈ വിളകൾ അവഗണിക്കപ്പെട്ടതിനുള്ള ഒരു കാരണം നാം കൂടുതലായി ധാന്യവിളകൾക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ഇത് പരമ്പരാഗതമായി മഴ കുറവുള്ള സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ കൂടുതൽ മഴ ലഭിക്കും.

0: ഉയർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ചെറുധാന്യ വിളകൾ അത്ര അധികം കൃഷി ചെയ്തിരുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗുണമേന്മയെ അല്ലെങ്കിൽ പോഷക മേന്മയെക്കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമുക്കതിനുള്ള അവബോധം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പേർ മില്ലറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഇപ്പോൾ കൂടുതലായി കഴിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇതിൻ്റെ ഡിമാൻഡ് വരും കാലങ്ങളിൽ ധാരാളം കൂടുന്നതിനാണ് സാധ്യത കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃഷി കൂടുതലായി വ്യാപിപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ സംസ്കരണത്തിനെ സംബന്ധിച്ചുള്ള മെഷീനുകളുടെ അഭാവം ഒരു പരിധിവരെ ഇതിൻ്റെ മില്ലിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ തടസ്സപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ ധാരാളമായിട്ട് അത്തരം പ്രോജക്ട്സ് നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ പ്രോസസ്സിങ്ങും മില്ലിങ്ങും ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വളരെയധികം മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, പുതിയ പുതിയ പ്രോഡക്ട്സും നമ്മുടെ മാർക്കറ്റിലേക്ക്, അതിൻ്റെ ടെക്നോളജീസ് ഇപ്പം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ടറിലേക്ക് ഒരു റോ മെറ്റീരിയലായിട്ട് മില്ലറ്റ്സ് ഭാവിയിൽ വളരെയധികം ആവശ്യം വരുന്ന ഒരു വിളയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ തുറസായ സ്ഥലങ്ങളിലും ഇടവിളയായി തെങ്ങിൻ തോപ്പുകളിലും നെൽപ്പാടങ്ങളിലും വീട്ടുവളപ്പുകളിലും ഒക്കെ ചെറിയ രീതിയിൽ കൃഷി തുടങ്ങി നമുക്കത് വലിയ രീതിയിലേക്ക് ഡിമാൻഡ് അനുസരിച്ചിട്ട് കൂടുതൽ മില്ലറ്റ്സ് കൃഷി ചെയ്യാനും അതിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി പോഷക സുരക്ഷ കൈവരിക്കുന്നതിനും തീർച്ചയായും സാധിക്കും.
1: ചെറുധാന്യങ്ങളെക്കുറിച്ചും അവയുടെ കൃഷിരീതികളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 59:18. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി. കേരളത്തിലുടനീളം ഗ്രാമീണ വ്യവസായവൽക്കരണത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെയും സംരംഭകത്വത്തിന്റെയും ഊർജമായി ഉയർന്നു വന്നിട്ടുള്ള കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി മൈക്രോഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാൻ പ്രകാരം രൂപീകരിച്ചതും കേന്ദ്രവും സംസ്ഥാനവും 60-40 അനുപാതത്തിൽ ഫണ്ട് പങ്കിടുന്നതുമായ ഈ കേന്ദ്ര പദ്ധതി പരമ്പരാഗത കാർഷിക രീതികളെ ആധുനിക വ്യാവസായിക സാധ്യതകളുമായി ബന്ധിപ്പിക്കുന്നു. മൂലധനം, വായ്പ, നവീകരിച്ച ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ ചെറുകിട കുടുംബ സംരംഭങ്ങളിലേക്കും പ്രാദേശിക കൂട്ടായ്മകളിലേക്കും

സന്നിവേശിപ്പിക്കുന്നതിലൂടെ പദ്ധതി അടിസ്ഥാന ഭക്ഷ്യ ഉൽപാദനത്തെ മത്സരാധിഷ്ഠിതവും സംഘടിതവുമായ ഒരു മേഖലയാക്കി മാറ്റുന്നു. പദ്ധതിയുടെ കാതലായ ശക്തി അതിന്റെ ബഹുതല സാമ്പത്തിക സാങ്കേതിക ഇടപെടലുകളിലാണ്. വ്യക്തിഗത സംരംഭകർ, സ്ഥാപനങ്ങൾ, മൈക്രോ എന്റർപ്രൈസസ് എന്നിവയ്ക്ക് പ്രോസസിംഗ് മെഷീനറികൾ നവീകരിക്കുന്നതിനും അവരുടെ സൌകര്യങ്ങൾ നവീകരിക്കുന്നതിനുമായി 35%

0: കർഷക ഉൽപാദക സംഘടനകൾ, സഹകരണ സ്ഥാപനങ്ങൾ, സ്വയം സഹായ ഫെഡറേഷനുകൾ എന്നിവയ്ക്ക് കോൾഡ് ചെയിനുകൾ, സെക്കൻഡറി പാക്കേജിംഗ് സൌകര്യങ്ങൾ, ടെസ്റ്റിംഗ് ലാബുകൾ എന്നിവ പോലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് 35% മൂലധന സബ്സിഡി ലഭിക്കും. ഇത് 3 കോടി രൂപ വരെയാണ്. അതേസമയം ബ്രാൻഡിംഗ്, നവീന പാക്കേജിംഗ്, മാർക്കറ്റിംഗ് റോൾ ഔട്ടുകൾ എന്നിവയ്ക്കായി 50% ഗ്രാന്റും ലഭിക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം ചട്ടക്കൂടിൽ കേരളത്തിന്റെ വൈവിധ്യമാർന്ന കാർഷിക കാലാവസ്ഥാ മേഖലകളെയും വ്യതിരിക്തമായ വിളകളെയും ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നു. പത്തനംതിട്ടയും കാസർഗോഡും ചക്ക സംസ്കരണം, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ എന്നിവിടങ്ങളിൽ മൂല്യവർദ്ധിത നാളികേര ഉൽപ്പന്ന ശൃംഖലകൾ, എറണാകുളം പൈനാപ്പിൾ, ഇടുക്കി സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിങ്ങനെയാണ് നിശ്ചയിച്ച് പ്രവർത്തിച്ചു വരുന്നത്. തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിലെ കോമൺ ഇൻക്യുബേഷൻ സെന്റർ പോലുള്ള പ്രത്യേക അടിസ്ഥാന സൌകര്യങ്ങൾ ഉയർന്ന സാധ്യതയുള്ള ക്ലസ്റ്ററുകളെ പിന്തുണയ്ക്കുന്നു. ഇത് പഴങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, നെല്ല് എന്നിവയുടെ പരിശോധനയ്ക്കും സംസ്കരണത്തിനും മൈക്രോ പ്രോസസറുകൾ നൽകുന്നുണ്ട്. PMFME പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിൽ മീഡിയം കാറ്റഗറിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനത്തിനുള്ള കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അവാർഡ് കേരളത്തിന് ലഭിച്ചു. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നേടിയ കേരളം 10,175 മൈക്രോ സംരംഭങ്ങൾക്ക് വായ്പ നൽകുകയും ഗ്രാൻഡ് ഇൻഡ് മൂലധന സബ്സിഡികൾക്കായി 195.04 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഈ വിജയത്തിന് ഒരു പ്രധാന സംഭാവന നൽകിയത് കുടുംബശ്രീ മിഷനാണ്. ഇത് 1,000,000 സ്ത്രീകൾ നയിക്കുന്ന അയൽക്കൂട്ടങ്ങൾക്ക് മൂലധനമായി 10,000,000 കോടി രൂപ സംഭാവന ചെയ്തു. മാത്രമല്ല ഗാർഹിക കാറ്ററിംഗ്, കോട്ടേജ് യൂണിറ്റുകളെ അംഗീകൃതവും പണമുണ്ടാക്കുന്നതുമായ സംരംഭങ്ങളാക്കി വിജയിപ്പിക്കുകയും ചെയ്തു. PMFME പദ്ധതിയുടെ സംസ്ഥാനത്തിന്റെ വിശാലമായ വ്യാവസായിക മുന്നേറ്റത്തിന് ഊർജം നൽകുന്നത് കേരളത്തിലെ മൈക്രോ സംരംഭങ്ങളെ സുസ്ഥിരവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ വികസനത്തിന് അടിത്തറ പാകുന്നു. സ്റ്റാൻഡേർഡ് പാക്കേജിംഗ്, മെച്ചപ്പെട്ട ഭക്ഷ്യ സാങ്കേതിക വിദ്യ, കർശനമായ സർട്ടിഫിക്കേഷനുകൾ എന്നിവ വാക്വം ഫ്രൈഡ് ബനാന, ജാക്ക് ഫ്രൂട്ട് ചിപ്സ് മുതൽ റെഡി ടു കുക്ക് തേങ്ങ, ഇമ്പോർട്ടഡ് ഗ്രേപ്പ് സുഗന്ധവ്യഞ്ജനങ്ങൾ വരെയുള്ള ഉൽപ്പന്നങ്ങളെ പ്രാദേശിക അതിരുകൾ മറികടന്ന് മധ്യപൂർവേഷ്യയിലുടനീളമുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലേക്കും മറ്റ് വിദേശ വിപണികളിലേക്കും എത്തിക്കാൻ പ്രാപ്തമാക്കുന്നു. അടിസ്ഥാന ഭക്ഷ്യ ഉൽപാദകരെ സംരംഭകരാക്കി മാറ്റുന്നതിലൂടെ PMFME സംസ്ഥാനത്തുടനീളം തൊഴിൽ, സ്ത്രീ ശാക്തീകരണം, മൂല്യവർദ്ധിത കാർഷിക അഭിവൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: Afsari. He called upon citizens and public representatives to turn social service and cleanliness into an effortless everyday habit while ensuring the last mile reach of developmental schemes. In Mumbai, Prime Minister Modi will inaugurate Global FinTech Fest, GFF 2026, one of the world's largest and most influential annual FinTech conferences, this evening. The four-day fest will conclude on the 11th of September. Prime Minister Narendra Modi will hold bilateral talks with numerous leaders during the BRICS summit, which will be held on the 12th and 13th of this month in New Delhi. External Affairs Ministry spokesperson Randhir Jaiswal said this during a media briefing in New Delhi today. Mr. Jaiswal said that Russian-Ukraine conflict will be one of the many issues that will come up during the bilateral discussions. On Russia-Ukraine conflict, the spokesperson said, India is in touch with both the Ukrainian and Russian sides and is trying to see if there are ideas and suggestions that can contribute to the cessation of the conflict. Speaking on the devastating flash floods in Nepal, Mr. Jaiswal said that India has expressed solidarity and sympathy with the people and government of Nepal. He added that India has responded promptly and will continue to support relief, rescue and reconstruction efforts. Mr. Jaiswal said that India-China ties are gradually moving in a positive direction. He added that this gradual normalization of ties, people-to-people ties, are very important. Prime Minister Narendra Modi and Russian President Vladimir Putin will hold bilateral talks on the sidelines of the BRICS summit. Addressing media at a virtual briefing in New Delhi, Kremlin spokesman Dmitry Peskov said both leaders expected to discuss issues of mutual interest. Mr. Peskov said Russia considers India a very important player in the global majority. The Kremlin spokesman said that AI would be high on the agenda during the BRICS summit. Defence Minister Rajnath Singh arrived in Colombo today on a three-day visit to Sri Lanka, aimed at deepening bilateral defence and maritime cooperation. Mr. Singh was warmly welcomed at the Bandara Naike International Airport by Sri Lankan Deputy Minister of Defence Aruna Jayashekara and Indian High Commissioner to Sri Lanka Santosh Jha. During his visit, the Defence Minister will hold talks with the Sri Lanka's leadership on various issues to further strengthen bilateral ties in mutually beneficial areas, including a strong maritime and defence partnership. He is leading a high-level delegation comprising senior officials from the Ministry of Defence and the Ministry of External Affairs. He will also interact with the Indian diaspora in Colombo during the visit. India delivered a stellar performance at Stage 3 of the World Archery Para Series in Ahmedabad, clinching two gold medals in the men's team events and a silver in the women's recurve category on the penultimate day today. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
2: മാറ്റു മാറ്റു ശീലം മാറ്റു.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റു മാറ്റു ശീലം മാറ്റു. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് KR അമൽ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.
4: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
5: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
4: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
5: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
4: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
1: 8:50 വിടരുന്ന മുട്ടുകൾ. സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
6: എന്തൊരു ചൂടാ!
7: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3D

0: സൂപ്പർ സെയിൽ ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: ഒൻപത് 15 ചുറ്റുവട്ടം എറണാകുളം TDM ഹാളിൽ നടന്ന ലിവിംഗ് വിൽ ബോധവൽക്കരണ പരിപാടിയിൽ അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. 10 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11 ഹിന്ദിയിലും 11 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: 1000 സമ്മാനങ്ങൾ, 20 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
1: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് റോസി തമ്പി. 6 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, TR ശ്രീനിവാസന്റെ എനിക്കെഴുതണം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 സ്പോൺസേർഡ് പരിപാടി പോപ്ര. തുടർന്ന് മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ, സേവന വാർത്തകൾ.
8: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. സേവന വാർത്തകൾ, RCR കായം എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. ഇന്ന് ഇന്നലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ.
9: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
10: പ്രകൃതിയുടെ രുചി.
1: 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ. 10:00 റേഡിയോ ഹെൽത്ത്, സ്പോൺസേർഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
1: 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ഓർമ്മചിന്ത്. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:05 ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
1: ഉച്ചയ്ക്ക് 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, സഹയാത്രിക, സംരംഭകയായ ജോയ്സി മഞ്ഞളി ആന്റണിയുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ. വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
13: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: വൈകിട്ട് 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. കുരുക്കിൽ കുടുങ്ങുന്ന കൊച്ചി. 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണൻ എഴുതിയ ബാലസാഹിത്യകൃതി. കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഫിസിയോതെറാപ്പി ചികിത്സ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ടിയുമായി അഭിമുഖം.
12: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
13: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
12: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
13: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. സേവന വാർത്തകൾ, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. എറണാകുളം TDM ഹാളിൽ നടന്ന ലിവിംഗ് വിൽ ബോധവൽക്കരണ പരിപാടിയിൽ തനൂജ ഭട്ടതിരി നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
14: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം. പാടിയത് രജു ജോസഫ്, വരികൾ ONV കുറുപ്പ്, സംഗീതം മുരളി സിതാര.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം. ഇതാകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. ഓൺലൈൻ സൈറ്റായ നവോദയ .gov.in വഴി അപേക്ഷിക്കാം.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളി ഏജൻസീസ്. ഓണം ഷോപ്പിംഗ് മിസ്സായോ?
3: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടർന്ന് ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
3: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: 4 സ്വകാര്യ സ്ഥാപനങ്ങളിലെ 400-ലധികം ഒഴിവുകളിലേക്ക് ഈ മാസം 10 രാവിലെ 10 മുതൽ കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ അഭിമുഖം നടത്തും. പങ്കെടുക്കുന്നതിനായും രജിസ്റ്റർ ചെയ്യാനും വിളിക്കുക. ഫോൺ നമ്പർ 81-38-90-86-57, 81-38-90-86-57.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്!
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
0: കോട്ടയം കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ബിരുദം പ്ലസ് ടു SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 79-44-94-13-14. നമ്പർ ഒരിക്കൽ കൂടി 79-44-94-13-14.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണം.

0: ആണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കെൽട്രോണിൽ മാധ്യമ കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്ക് ഈ മാസം 19 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 95 44 95 81 82.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
6: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: എന്നാ മൈജി തന്നെ പോവാം.
5: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി. 30 crore രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: അസാപ് കേരളയുടെ നേതൃത്വത്തിൽ ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ന്യൂട്രീഷൻ കോഴ്സിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്കും പ്രവേശനത്തിനും അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94 95 99 96 82. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 94 95 99 96 82. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ വയോജനങ്ങൾക്ക് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 17-18 ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ 24-25 കർഷകർക്കായി സൌജന്യ പരിശീലനം നടത്തും. നേരിട്ടോ ഫോൺ വഴിയോ പേര് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0479 2457 7778. 0479 2457 7778. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 29:30. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി പി കെ ബഷീർ. സിഎംആർഎൽ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വെസ്റ്റേൺ സമർപ്പിത ചരക്ക് ഇടനാഴിയുടെ പൂർത്തിയായ 3 ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഗതാഗത മേഖലയിലെ നവീകരണം ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്നും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ജീവനാഡിയായി ചരക്കിടനാഴി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: തേജി സേ വികസിത ഹോത്തെ ഭാരത് കീ ജീവൻ രേഖ ഹൈ ഇസ്നേ ഭാരത് കേ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ കാ കായാകൽപ കര ദിയ ഹൈ.
0: ചടങ്ങിൽ വിവിധ റെയിൽവേ ദേശീയപാത വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം അദ്ദേഹം അല്പസമയത്തിനകം നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക കമ്മിറ്റികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാതാ നിർമ്മാണവും സുരക്ഷയും കമ്മിറ്റി വിലയിരുത്തും. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചുചേർത്ത അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, എൻഎച്ച്എഐ സംസ്ഥാന മേധാവി, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ കായിക ശേഷി, ശാരീരിക ക്ഷമത, അച്ചടക്കം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് പോലീസ് മീറ്റുകളുടെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 47ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഈ വർഷത്തെ പോലീസ് മീറ്റ് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്.
2: സമസ്ത മേഖലകളിലും ഓപ്പറേഷൻ തുഫാന്റെ ചലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തന്നെ ഓപ്പറേഷൻ തുഫാന്റെ ചുവട് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഇത്തവണത്തെ പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റ് ഇവിടെ നടക്കുന്നത്.
0: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിലുള്ള പങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കത്ത് തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. ആവശ്യമെങ്കിൽ നിയമോപദേശം തേടുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം ഇഡി നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന് ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടു. കേസെടുത്തില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:30 to 12:30 ഇടയിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതും വൈദ്യുതിയുടെ ലഭ്യത കുറവുമാണ് നിയന്ത്രണത്തിന് കാരണമായി പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് പകരം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ ബസ്സുകൾ ഇതിലൂടെ സ്പോൺസർ ചെയ്യാം. CSR ഫണ്ടുകൾ ഉപയോഗിച്ചും ബസ്സുകൾ സംഭാവന നൽകാവുന്നതാണ്. വാഹനങ്ങൾ നേരിട്ട് വാങ്ങി നൽകുകയോ അതിനായുള്ള തുക കോർപ്പറേഷന് കൈമാറുകയോ ചെയ്യാം. സാമ്പത്തിക സഹായമായാണ് നൽകുന്നതെങ്കിൽ ടെൻഡർ നടപടികളിലൂടെ KSRTC തന്നെ വാഹനം വാങ്ങും. ഈ വർഷത്തെ ആറന്മുള വഴിപാട് വള്ളസദ്യ ബുക്കിംഗ് നാളെ അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
4: 575 വഴിപാട് വള്ളസദ്യകൾ ഇതിനോടകം ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 466 വള്ളസദ്യകളും നടന്നു കഴിഞ്ഞു. 18 വള്ളസദ്യകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സമാപന ദിവസമായ ഈ മാസം 16 നടക്കുന്ന ചടങ്ങുകൾ സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. പള്ളിയോട സേവാ സംഘം പ്രത്യേക പാസ് മുഖേന നടത്തിയ ആറന്മുള സദ്യയിൽ 17,000 അധികം ആളുകൾ പങ്കെടുത്തു.
0: മുതിർന്ന പൌരന്മാർക്കുള്ള ലബോറട്ടറി പരിശോധനകൾക്ക് നാളെ മുതൽ അടുത്ത മാസം 6 പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തെ ഹിന്ദ് ലാബ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ ആന്റ് സ്പെഷ്യാലിറ്റി ക്ലിനിക്. 10th വാർഷികത്തോടനുബന്ധിച്ച് അർഹരായ ഗുണഭോക്താക്കൾക്ക്

0: സൌജന്യ ഇസിജി പാപ്സ്മിയർ പരിശോധനകളും ലഭ്യമാക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഹിന്ദ് ലാബ്സ്. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ മാസം 22nd രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഗുജറാത്തിലെ ഏകതാ നഗറിലാണ് സമ്മാന വിതരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മറ്റന്നാൾ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 555 പോയിന്റ് ഇടിഞ്ഞ് 75,578 നിഫ്റ്റി 144 പോയിന്റ് നഷ്ടത്തിൽ 23,635 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 880 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ അഭയ് ശങ്കർ SR. 15-29 ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഈ മാസം 30 വരെ നടക്കുന്ന ക്വിസിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. 2027 ജനുവരി 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ വിജയികൾക്ക് അവസരം ലഭിക്കും. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ കൊല്ലത്ത് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൺ മാസാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. തിയേറ്ററുകളിലും പൊതുവിപണിയിലും ഉൽപ്പന്നങ്ങളുടെ അളവിലും തൂക്കത്തിലും വിലയിലും വ്യത്യാസം വരുത്തി കച്ചവടം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പിറവത്ത് പഞ്ചായത്ത് നഗരസഭാതല ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെയും ഇന്റർനെറ്റ് യുഗത്തിന്റെയും വേഗത്തിനൊപ്പം അധ്യാപക സമൂഹവും വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. തുടർച്ചയായ പഠനം എല്ലാവർക്കും ആവശ്യമാണെന്നും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാണ് സർക്കാർ ശ്രമമെന്നും തിരുവനന്തപുരത്ത് സിമാറ്റ് കേരള സംഘടിപ്പിച്ച പ്രഥമ അധ്യാപകർക്കുള്ള റെസിഡൻഷ്യൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി PK ബഷീർ. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGP റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി KSRTC. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ഗാനമൊരുക്കിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ചിത്രം താലോലം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4°C, കുറഞ്ഞ താപനില 25.8°C. ശ്രോതാക്കൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 49:40. ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

വിജയങ്ങളും അനുമോദനങ്ങളും മാത്രം പ്രതീക്ഷിക്കരുത്. ഇടയ്ക്കൊക്കെ പരാജയങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വരണം. എങ്കിലേ നാം കരുത്തരാവൂ. ഈ വാക്കുകളോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. മണ്ണിന്റെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട ഉൽപാദനത്തിനുമായി സംയോജിത പോഷക പരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ചീക്ക് രോഗം അഥവാ പിങ്ക് രോഗം ഏത് വിളയെയാണ് ബാധിക്കുന്നത്?

0: ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
1: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
0: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
1: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
0: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ. മണ്ണിന്റെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട ഉൽപാദനത്തിനുമായി സംയോജിത പോഷക പരിപാലനം എന്നതാണ് ഇന്നത്തെ വിഷയമെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ജൈവവളങ്ങളും രാസവളങ്ങളും ജൈവാണുവളങ്ങളും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ രീതിയിൽ സംയോജിപ്പിച്ച് വിളകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന ശാസ്ത്രീയ രീതിയാണ് സംയോജിത പോഷക പരിപാലനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ്ഗവിള ഗവേഷണ കേന്ദ്രത്തിലെ മുൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സൂസൻ ജോണാണ്. ഡോക്ടർ സൂസൻ ജോണുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: മേഡം, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സംയോജിത പോഷക പരിപാലനമാണ്. മിക്ക കാര്യങ്ങളും നമ്മൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്, സംയോജിത കീടനിയന്ത്രണം, സംയോജിത വളപ്രയോഗം. അപ്പം ഈ ഒരു സംയോജിത പോഷക പരിപാലനം, ഈ ഒരു വാക്കിൽ നിന്ന് നമ്മൾ എന്തുവാണ് മനസ്സിലാക്കേണ്ടത്?
3: ശരിക്കും പറഞ്ഞാൽ സംയോജിതം എന്ന് പറയുമ്പോൾ മൂന്ന് ഘടകങ്ങൾ തമ്മിൽ അതിനെ മൂന്നിനെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെടികൾക്കും മണ്ണിനും ആവശ്യമുള്ള പോഷക മൂലകങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഇതിന്റെ പ്രധാനമായിട്ടും അതിനകത്ത് ഉദ്ദേശിക്കുന്ന മൂന്ന് ഘടകങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ ജൈവവളം, രണ്ട് രാസവളം, മൂന്ന് ജൈവാണുവളം. ഇത് മൂന്നും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതി അല്ലെ, വളപ്രയോഗ രീതിയാണ് അത്. ശരിക്കും പറഞ്ഞാൽ മണ്ണിനെയും അതുപോലെ തന്നെ ചെടിക്കും ആവശ്യമുള്ള പോഷക മൂലകങ്ങൾ ഈ ഒരു പരിപാലന രീതിയിലൂടെ ലഭ്യമാണ്.
2: അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മെച്ചപ്പെട്ട വിളവും കിട്ടും, മണ്ണിന്റെ ഫലഭൂഷണത.
3: ആദ്യത്തെ പ്രധാനപ്പെട്ട ജൈവവളം. അപ്പൊ ജൈവവളം ഇല്ലാതെ എന്ത് രാസവളം പ്രയോഗിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് അല്ല, അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പൊ കിഴങ്ങു വർഗ്ഗങ്ങൾ മണ്ണിലാണ് ഉണ്ടാവുന്നത്, അപ്പൊ മണ്ണിന്റെ ഭൗതിക ഗുണങ്ങൾ നന്നായിരിക്കണം. ജൈവവളം പ്രയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മണ്ണിന്റെ ഭൗതിക ഗുണങ്ങൾ നല്ലതാക്കും. അപ്പൊ ഇപ്പം കിഴങ്ങുവർഗ്ഗങ്ങൾക്കാണെങ്കിൽ നമ്മൾ ജൈവവളം കൊടുക്കുന്നത് വഴി മണ്ണിന്റെ ഭൗതിക ഗുണം മെച്ചപ്പെടുത്തുമ്പോഴത്തേന് ഈ ട്യൂബർ ഡെവലപ്മെന്റ് അല്ലെ ട്യൂബറിന്റെ ബൾക്കിങ് ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിനെ കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും.
2: ഭൗതിക ഗുണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്?
3: ഭൗതിക ഗുണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിന്റെ ടിൽത്ത് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ആ ഒരു അവസ്ഥ, അതിന്റെ ഘടന. ഓരോ മണ്ണിലും അടങ്ങിയിരിക്കുന്ന പല പല ഘടകങ്ങളുണ്ട്, സാൻഡ്, സിൽറ്റ്, ക്ലേ എന്നൊക്കെ നമ്മൾ പറയും. ഇതിന്റെയൊക്കെ പ്രൊപ്പോർഷനെയാണ് നമ്മൾ അതിന്റെ ടെക്സ്ചർ എന്ന് പറയും. ഇതാണ് ഭൗതിക ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനം, മണ്ണിന്റെ ഘടനയും മണ്ണിന്റെ ടെക്സ്ചർ. അപ്പൊ ഈ സ്ട്രക്ചറും ടെക്സ്ചറും കഴിഞ്ഞ് അടുത്തതാണ് എയറേഷൻ, എയർ. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, വെള്ളം എത്ര മാത്രം അതിന് നിലനിർത്താൻ കഴിയും. അങ്ങനെ പല ഘടകങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് ഈ ജൈവവളത്തിനാണ് കഴിയുന്നത്. അപ്പം ആ ജൈവവളം പ്രയോഗിക്കുന്നത് വഴി നമ്മൾ എപ്പോഴും പറയും നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം ലഭിക്കുമെന്ന് നമ്മൾ പറയാം. നൈട്രജൻ മൂലകം ലഭിക്കുന്നത് സെക്കൻഡറി. അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഭൗതിക ഗുണം മെച്ചപ്പെടുത്തുക. കൃഷിക്കാരൊക്കെ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളം എന്ന് പറയുന്നത് ചാണകം അല്ലെ, ഉണക്കി പൊടിച്ച ചാണകം. പക്ഷെ അത് കിട്ടാനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം നമ്മളിപ്പോ അർബൻ ഫാമിംഗ് ഒക്കെ കൂടുതൽ വരുന്ന ഈ കാലയളവിൽ നമുക്ക് ചാണകം നമ്മുടെ സ്ഥലത്ത് കിട്ടാൻ പ്രയാസം. അതിനാണ് നമ്മൾ ഒത്തിരി വർഷത്തെ ഗവേഷണ ഫലത്തില് നമുക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട അറിവാണ് നമ്മൾ പയർ കൃഷി ചെയ്തിട്ട് അതിനെ മണ്ണില്
2: പൊഴുത്
3: ചേർക്കുക എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ചാണകത്തിൽ 0.5% നൈട്രജനെ അടങ്ങിയിട്ടുള്ളൂ. അതേപക്ഷം പയറിലാണെങ്കിൽ 3-5% ഏകദേശം 8-10 ഇരട്ടി നൈട്രജൻ ഈ പയർ നമ്മൾ കൃഷി ചെയ്ത് അതിനെ മണ്ണില് ഉഴുത് ചേർക്കുന്നത് വഴി കിട്ടുന്നു.
2: ജീവാംശവും കൂടെ
3: കിട്ടുന്നുണ്ട്. വളരെ ചീപ്പാണ് വില വെച്ച് നോക്കുവാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ മണ്ണിന്റെ താഴോട്ടുള്ള ഭാഗത്ത് ബന്ധനാവസ്ഥയിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൂലകങ്ങളിൽ പ്രത്യേകിച്ചും

0: പൊട്ടാസ്യത്തെ മൊബിലൈസ് ചെയ്യാൻ ഇങ്ങനെ പയർ കൃഷി ചെയ്യുന്ന വേരുകൾക്ക് പറ്റുമെന്നാണ് പറയുന്നത്.
1: ലഭ്യമായ അവസ്ഥയിൽ
0: കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ചേന, ചേമ്പ്, കാച്ചിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചേനയൊക്കെ നടുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ഇടയുണ്ടല്ലോ, ആ ഇടയിൽ പയർ വിതയ്ക്കുക. ഇപ്പൊ ചേന ഒരു 10-45 ദിവസം ആ മേളിൽ കയറി വരുമ്പോഴത്തേന് അതിന്റെ കൊടെ കാച്ചിലായാലും എന്തായാലും ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് വളരും. അപ്പൊ അതിനെ നമ്മൾ പിഴുത് നമുക്ക് ഇതിന്റെ മൂട്ടിലോട്ട് അങ്ങ് അണച്ചു കൊടുത്താൽ മതി. പക്ഷെ കപ്പ മരച്ചീനിയിലാണെങ്കിൽ നമ്മൾ ചെയ്യത്തേന്ന് പറഞ്ഞാൽ നടുന്നതിന് മുമ്പ് തന്നെ ഏപ്രിൽ പകുതിയാവുമ്പം നമ്മൾ പയറങ്ങ് വിതയ്ക്കും. വിതച്ചിട്ട് ഒരു 45-60 ദിവസം ആകുമ്പോഴത്തേന് മരച്ചീനി നടാറാവും. അതായത് ജൂൺ മാസത്തിലൊക്കെയാണല്ലോ നമ്മൾ നടുന്നത്. ആ സമയം ആകുമ്പോഴത്തേന് ഈ പ്ലോട്ടിൽ ഇതിനെ അങ്ങ് ഈ പറഞ്ഞ പോലെ ഉഴുത് ചേർക്കും. അത് കാരണം ക്രോപ്പ് അവിടെ ഇല്ല, നമ്മൾ പിന്നാണ് മരച്ചീനി നടുന്നത്.
1: പ്രധാന ഘടകമായിട്ട് നമുക്ക് മണ്ണിന്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ നമുക്ക്.
0: പിന്നെ നമ്മൾ വേറൊരു കാര്യം നമുക്കറിയാം, ഇപ്പൊ ഒത്തിരി ജൈവവളങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആ, കമ്പോസ്റ്റുകള്, കൊയർപ്പിത്ത് കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, അർബൻ കമ്പോസ്റ്റ്, പോപ്സ് ഗ്രീൻ, അത് ഇതെന്ന് പറഞ്ഞു ഇഷ്ടം പോലെ കമ്പോസ്റ്റുകളുണ്ട്. ചകിരി കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും ഒക്കെ ഞങ്ങൾ ഇതിലും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതും നല്ലതാണ്. പക്ഷെ നമ്മൾ എക്കണോമിക്സ് നോക്കുമ്പം ഇപ്പം തന്നെ വെർമി കമ്പോസ്റ്റിന് ഇതിനൊക്കെ ഏകദേശം ഒരു 12 മുതൽ 15-20 രൂപ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ട്. അപ്പൊ ചാണകത്തെക്കാട്ടിലും വില കൂടിയ സാധനമാണ്. പക്ഷെ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം വളരെ ചീപ്പ്, എക്കോ ഫ്രണ്ട്ലി, എക്കണോമിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഈ പറയുന്ന
1: പയർ ചെയ്യുന്നത്.
0: അതാണ് ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് രാസവളം. അപ്പൊ ഈ രാസവള പ്രയോഗമൊക്കെ നമ്മൾ പണ്ടെന്ന് പറഞ്ഞാല് ആകെ ഇടുന്നത് യൂറിയ. കൃഷിക്കാരോട് നമ്മൾ എത്ര പറഞ്ഞാലും അവരാകെ ഇടുന്നത്, കാരണം അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് അങ്ങനെ ഒരു അറിവേ ഉള്ളൂ. ഇപ്പം കൂടുതൽ ഇങ്ങനെ അറിവുകളൊക്കെ വന്നപ്പോ അവർക്ക് അറ്റ്ലീസ്റ്റ് ഫോസ്ഫറസും പൊട്ടാസ്യവും പ്രധാന മൂലകങ്ങളായി ഈ 3 മൂലകങ്ങളൂടെ ചേർത്തിടണം എന്നുള്ള ഒരു വിവരമൊക്കെ ഇപ്പൊ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ മണ്ണ് പരിശോധനയുടെ പ്രസക്തി അവിടാണ് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മണ്ണറിഞ്ഞ് വളം ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ മണ്ണിൽ എത്രമാത്രം ഉണ്ടെന്നറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസിന്റെ അളവ് വളരെ കൂടുതലാണ്. നമ്മുടെ കേരളത്തിലെ മണ്ണിൽ 80% വളരെ ഉയർന്ന അളവിൽ ഫോസ്ഫറസ് ഉണ്ട്. പക്ഷെ കൃഷിക്കാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളവേതാ? ഫൈറ്റംഫോസ്. ഓൾറെഡി അതിനകത്ത് മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫോസ്ഫറസ് കുറച്ച് ഉപയോഗിച്ച് ഇപ്പൊ റെക്കമെൻഡേഷൻ POP തന്നെ ഇപ്പം കുറച്ച് പറഞ്ഞിട്ടുണ്ട്. മണ്ണിലെ ഫോസ്ഫറസിന്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ഡോസിന്റെ, അതായത് 25% ഒരു മെയിൻ്റനൻസ് ഡോസ് ആയിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം ഏത് വിളകൾക്കായാലും നമുക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാല്, പൊതുവെ നമ്മൾ പറയുവാണെങ്കിൽ കേരളത്തിലെ മണ്ണിലൊരു 150-160 ആ ഒരു റേഞ്ചിലെ പൊട്ടാസ്യം ഉള്ളൂ. പക്ഷെ ഈ വിളകൾക്കെല്ലാം ഏറ്റവും ആവശ്യമുള്ള മൂലകമാണ് പൊട്ടാസ്യം. അതിന്റെ വളർച്ചയ്ക്ക് വേണം, വിളവിന് വേണം, ഗുണമേന്മയ്ക്ക് വേണം, മണ്ണിലെ വെള്ളത്തെ പിടിച്ചു നിർത്തുന്നതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
1: മൂലകം.
0: രോഗപ്രതിരോധത്തിന് വേണം, ഇതിനെല്ലാം വേണ്ട മൂലകമാണ് പൊട്ടാസ്യം. അപ്പൊ അതുകൊണ്ട് പൊട്ടാസ്യം നമുക്ക് ഒരു തരത്തിലും ഒരു വിളയ്ക്കും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ആ വിളകളെ നോക്കുവാണെങ്കിൽ നൈട്രജൻ പൊട്ടാസ്യം ബാലൻസ് വളരെ പ്രധാനം. നമ്മൾ ഇടുന്ന വളത്തിന്റെ നൈട്രജൻ പൊട്ടാസ്യം ബാലൻസ്, അതുപോലെ ചേമ്പ്, വെട്ടുചേമ്പ്, നമ്മൾ കൂടുതൽ നൈട്രജൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മധുരക്കിഴങ്ങും ഈ പറഞ്ഞ വെട്ടുചേമ്പും ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വളരും. കണ്ടിട്ടില്ലേ നമ്മൾ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ചേമ്പ്? പക്ഷെ ഇതിനകത്ത് ട്യൂബർ ഫോർമേഷനും ട്യൂബറൈസേഷനും ഒക്കെ വളരെ കുറവായിരിക്കും. മധുരക്കിഴങ്ങിനും ചേമ്പിനും ഒക്കെ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നന്നായിട്ട് വളർന്നു നിൽപ്പുണ്ടായിരുന്നു, പക്ഷെ അതിനകത്തൊന്നും കിഴങ്ങ് വന്നില്ല എന്ന്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാര്യപരിപാടി നമ്മൾ പറയും, നമ്മൾ ഈ NK ബാലൻ, നല്ല വളക്കൂറുള്ള നൈട്രജൻ ഉള്ള മണ്ണാണെങ്കിൽ നമ്മൾ പിന്നെ അതിനകത്ത് കൂടുതൽ ജൈവവളങ്ങളോ നൈട്രജൻ ചേർന്ന രാസവളങ്ങളോ ഇടരുത്. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ പൊട്ടാസ്യം കൊടുക്കുക. കപ്പയ്ക്ക് നമുക്ക് കയ്പ്, അതിന്റെ ഒരു കയ്പുണ്ടല്ലോ, ആ കയ്പ് കൂടാനും ഈ നൈട്രജൻ കാരണമാകും. പക്ഷെ നമുക്ക് പൊട്ടാസ്യം കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ കുറയ്ക്കാൻ പറ്റും. അതായത് ഈ ട്യൂബറിന്റെ ആയാലും ഏത് വിളകളുടെ ആയാലും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമുള്ള ഒരു മൂലകമാണ് പൊട്ടാസ്യം. ഇപ്പം തന്നെ കപ്പയില് സ്റ്റാർച്ച് കൂട്ടാന് നമുക്ക് പൊട്ടാസ്യം ഇട്ടാൽ കൂട്ടും. അതുപോലെ കട്ട് കുറയ്ക്കാന്, പക്ഷെ നൈട്രജൻ കൂടുതൽ കൊടുത്താൽ കട്ട് കൂട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം ലൈം ചെയ്യുക എന്ന്

നമ്മുടെ മണ്ണ് ആസിഡ് മണ്ണാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ലൈം ചെയ്തുകൊണ്ട് കൃഷി ചെയ്താല് പി എച്ച് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കാൽഷ്യം എന്ന് പറയുന്ന മൂലകം മണ്ണിന് കൊടുക്കാൻ പറ്റും.

0: മഴ പെയ്ത് കഴിയുമ്പോഴൊക്കെ പണ്ട് ഇഷ്ടംപോലെ മണ്ണിരെ കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് അത്രയും കാണാൻ പറ്റുന്നില്ല, കാരണം മണ്ണിന്റെ ആരോഗ്യം കുറഞ്ഞു വന്നു. ഏത് വിളയാണെങ്കിലും കുമ്മായി വിട്ടിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ മണ്ണിനെ നമുക്ക് ഒന്നുകൂടെ ആരോഗ്യപരമായി പുഷ്ടിപ്പെടുത്തുന്ന ഒരു പ്രാക്ടീസ് ആണ്. അതിപ്പോ കുമ്മായം മാർക്കറ്റിൽ കിട്ടും, ഡോളമൈറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടും, അതുപോലെ തന്നെ പോളിഹാലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. കുമ്മായം എന്ന് പറയുമ്പോൾ ഒരു മൂലകമേ ഉള്ളൂ, കാൽസ്യം മാത്രം. ഡോളമൈറ്റ് എന്ന് പറയുമ്പോൾ കാൽസ്യം മഗ്നീഷ്യം ഉണ്ട്. ഈ പോളിഹാലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഉൽപ്പന്നം, 1 കിലോ 35 രൂപ. അതിനകത്ത് പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, 4 മൂലകങ്ങളും ഉണ്ട്. ഇതില് പൊട്ടാസ്യവും കാൽസ്യവും മഗ്നീഷ്യവും നമ്മുടെ മണ്ണിന് അത്യന്താപേക്ഷിതമാണ്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളും
0: മൈക്രോന്യൂട്രിയൻ, അല്ലെ, സൂക്ഷ്മ മൂലകങ്ങൾ ഇപ്പൊ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മൂലകമാണ് ബോറോൺ, അയൺ, മാംഗനീസ്, കോപ്പറിന് ഒരു ആവശ്യമില്ല നമ്മുടെ മണ്ണില്. സിങ്കിന് ചില സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്, പക്ഷെ ബോറോൺ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മൂലകമാണ് ഈ ബോറോൺ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും ഈ ബോറോണിന്റെ അഭാവം ചെടികളുടെ പ്രൊഡ്യൂസ് ഉൽപ്പന്നത്തെയാണ് ബാധിക്കുന്നത്. ഇപ്പൊ കിഴങ്ങ് വർഗ്ഗങ്ങളിലാണെങ്കിൽ കിഴങ്ങിനെ മരച്ചീനി വെടിച്ചു കീറും, അല്ലെങ്കിൽ മധുരക്കിഴങ്ങാണെങ്കിൽ നമ്മൾ കണ്ടിട്ട് പൊട്ടിക്കീറും, എന്നിട്ട് അതിന്റെ മാംസം ഒരുമാതിരി തടി പോലെ ആയിപ്പോവും. ഇപ്പൊ നമ്മൾ വാഴയിലൊക്കെ കണ്ടിട്ടില്ലേ, മേളത്തെ നാമ്പ് പുറത്തു വരത്തില്ല, അതുപോലെ തന്നെ കായ പൊട്ടിക്കീറും. തെങ്ങിലാണെങ്കിൽ ഒരു കൊലയെ തന്നെ വലിയ തേങ്ങയും കാണും, കുഞ്ഞു തേങ്ങയും കാണും, വെള്ളയ്ക്കാ പൊഴിയുക. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള മൂലകങ്ങളുടെ അപാകത കൂടുതൽ ഈ ഉൽപ്പന്നങ്ങളെ ബാധിക്കുന്നില്ല. നമ്മളൊരു വിധത്തിൽ നമ്മൾ നോക്കിയാൽ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതേപക്ഷേ ബോറോൺ എന്ന് പറയുന്ന മൂലകം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് പ്രധാനമായിട്ട് അതിന്റെ ഉൽപ്പന്നങ്ങളെയാണ്, പ്രൊഡ്യൂസിനെ. ഇപ്പം വഴുതനയിലായാലും തക്കാളിയിൽ ഇതിലെല്ലാം ഈ ബോറോണിന്റെ അഭാവം വരുമ്പോൾ ഇത് പൊട്ടിക്കീറുകള. ഞാൻ പറഞ്ഞല്ലോ, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഇതുപോലെ തന്നെ, പ്രത്യേകിച്ചും അരച്ചീനിയിലും മധുരക്കിഴങ്ങിലും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രയാസം.
1: ബോറോൺ എങ്ങനെയാണ് കൊടുക്കുന്നത്?
0: ബോറോൺ നമുക്ക് 2 രീതി കൊടുക്കാം, മണ്ണിലും കൊടുക്കാം, ഫോളിയറായിട്ട് നമ്മൾ
1: സ്പ്രേ ചെയ്ത്
0: കൊടുക്കാം. ഈ 2 രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ബോറോൺ കൊടുക്കുമ്പോൾ കാൽസ്യവും കൂടെ കൊടുക്കുന്നത് വളരെ നല്ലത്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള ഇഫക്റ്റ് ആണ് തന്നെ തന്നെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നല്ലൊരു ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. ബോറോണിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അപാകത ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് മണ്ണ് പരിശോധിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു മണ്ണിൽ ആ പരിശോധന വഴി നമുക്ക് മനസ്സിലാകുവാണെങ്കിൽ നമ്മൾ നടുന്ന സമയത്ത് തന്നെ, അതായത് നമ്മുടെ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മണ്ണിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. അതല്ല, കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ ഈ അപാകത ലക്ഷണം കാണാനായിട്ട് നോക്കരുത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ പ്രൊഡ്യൂസിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് പോയി കഴിഞ്ഞ്. അപ്പൊ അല്ലാതെ തന്നെ നമ്മൾ ഫോളിയറായിട്ട് അല്ലെങ്കിൽ ഇലകളിലും തളിച്ചു കൊടുക്കുന്നതാണ് നല്ലത്.
1: ഈ ഒരു INM അല്ലെങ്കിൽ നമ്മുടെ സംയോജിത പോഷക പരിപാലനത്തിന്റെ 3-ാമത്തെ ഘടകം വേണം സൂചിപ്പിച്ചത് ജീവാണുവളങ്ങളാണ്.
0: നമുക്കറിയാമല്ലോ അത് ബയോ ഫെർട്ടിലൈസർ നമ്മൾ പറയും. ഈ ബയോ ഫെർട്ടിലൈസറിനകത്ത് 3 തരത്തിലുള്ള ജൈവാണുവളങ്ങളുണ്ട്. ഇപ്പം നൈട്രജൻ ഫിക്സർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്ത് ചെടികൾക്ക് ലഭ്യമാക്കാൻ കഴിവുള്ളവ. പിന്നെ അതുപോലെ തന്നെ ഫോസ്ഫറസ് സോലിബിളൈസർ, ഫോസ്ഫറസ് ഫിക്സേഷൻ ഉള്ള മണ്ണ്. നമ്മുടെ കേരളത്തിലെ ലാറ്ററൈൻ വെട്ടുകൽ മണ്ണെന്ന് പറയുന്നത് ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകം ബന്ധനാവസ്ഥയിൽ കിടക്കുന്നത്. പക്ഷേ നമ്മുടെ മണ്ണിലെ അമ്ലം ഗുണമുള്ള മണ്ണാണ് കേരളത്തിൽ. അപ്പൊ ഈ അമ്ലത കൊണ്ട് ഈ ഫിക്സ് ചെയ്ത് കിടക്കുന്ന ഫോസ്ഫറസ് പിതുക്കെ പിതുക്കെ ഇങ്ങനെ അലിഞ്ഞ് ചെടിക്ക് ലഭ്യമാകുന്ന രീതിയിലാകുന്നുണ്ട്. അപ്പം ഈ ഫിക്സ് ചെയ്ത് കിടക്കുന്ന ഫോസ്ഫറസിനെ നമുക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ഒട്ടും മാറ്റാൻ പറ്റിയ ജൈവാണുവളമാണ് പി സോലിബിളൈസർ നമ്മൾ പറയുന്നത്. പിന്നെ 3-ാമത് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം. പൊട്ടാസ്യം ഇതുപോലെ തന്നെ പൊട്ടാസ്യം സോലിബിളൈസർ എന്ന് പറഞ്ഞ് നമുക്ക് ഇതുപോലുള്ള ജൈവാണുവളമുണ്ട്. ഈ തരത്തിലുള്ള ജൈവാണുവളങ്ങളെല്ലാം കൂടെ ഒരു കൺസോർഷ്യം പോലെയുള്ള ബയോ ഫെർട്ടിലൈസർ നമ്മുടെ വെള്ളായണി അഗ്രികൾച്ചർ കോളേജില്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന്റെ ബയോ ഫെർട്ടിലൈസർ ലാബുകളിൽ ഇതെല്ലാം നമുക്ക് അവിടെ ലഭ്യമാകും. അപ്പൊ എന്താണ് ഈ ജൈവാണുവളം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചാല്, രാസവളം ഉപയോഗിക്കുന്നതിന്റെ അളവ് നമുക്ക് ഒരു പരിധി വരെ
1: കുറയ്ക്കാൻ സാധിക്കും.
0: അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ജൈവാണുവളം ഉപയോഗിച്ച് എത്രമാത്രം രാസവളത്തെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാല്ലേ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട്. ചേനയിലൊക്കെ ഈ ജൈവാണുവളങ്ങള് ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം നൈട്രജൻ കുറയ്ക്കാം, എത്രമാത്രം ഫോസ്ഫറസ് കുറയ്ക്കാം, എത്രമാത്രം പൊട്ടാസ്യം കുറയ്ക്കാം. ഈ ബയോ ഫെർട്ടിലൈസറിലെ ജൈവാണുവളം ഉപയോഗിക്കുന്നത് വഴി നമുക്ക് രാസവളം ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക. അതുപോലെ തന്നെ മണ്ണിലെ അണുക്കളുടെ, അതായത് ഈ ഉപയോഗപ്രദമായ ന്യൂട്രിയന്റ്, പോഷക മൂലകങ്ങളെ കൂടുതൽ ശക്തമാക്കുന്ന രീതിയിലുള്ള

0: ഈ ജൈവാണുക്കളെ നമുക്ക് മണ്ണില് അതിന്റെ പോപ്പുലേഷൻ, അതായത് അതിന്റെ അളവ് അല്ലെ അതിന്റെ സംഖ്യ നമുക്ക് കൂടാനും അതൊരു കാരണമാവുന്നത് വഴി നമുക്കറിയാമല്ലോ ഏത് മണ്ണിലും നമ്മൾ വളം ഇട്ടാല് അതിനെ ഡീകമ്പോസ് ചെയ്ത് അത് ചെടിക്ക് വലിച്ചെടുക്കുന്ന രീതിയിലാക്കുന്നതാര സൂക്ഷ്മജീവികൾ ആണല്ലോ. എത്ര പേർ ജൈവവളമായാലും രാസവളമായാലും മണ്ണിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രയോജനപ്രദമായി അതിനെ ചെടിക്ക് വലിച്ചെടുക്കുന്ന രീതിയിൽ ആക്കുന്നത് സൂക്ഷ്മജീവികളാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ബയോ ഫെർട്ടിലൈസർ ഇടുന്നത് വഴി നമ്മൾ ആ ഒരു പ്രവർത്തനവും കൂടുതൽ ത്വരിതപ്പെടുത്തുന്നു. അപ്പൊ അതാണ് ഈ ബയോ ഫെർട്ടിലൈസറിലെ ജൈവാണുവളം ഉപയോഗിക്കുന്നതിന്റെ വേറൊരു ഗുണം. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് വഴി രാസവളം ഉപയോഗിക്കുന്നതിന്റെ തോത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. രാസവളം ഉപയോഗിക്കുന്നതിന്റെ തോത് കുറയ്ക്കുന്നതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യം നമുക്ക് വർദ്ധിപ്പിക്കാനും
1: സാധിക്കും. അപ്പൊ മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും ലളിതമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് സംയോജിത പോഷക പരിപാലനം എങ്ങനെയാണ് ചെയ്യുന്നത്, മൂന്ന് ഘടകങ്ങളുണ്ട്, അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: മണ്ണിന്റെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട ഉൽപാദനത്തിനുമായി സംയോജിത പോഷക പരിപാലനം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിലെ മുൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സൂസൻ ജോണുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 മുതൽ 28,900 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 70,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 4,800 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 രൂപ മുതൽ 26,100 രൂപ വരെയും പൈനാപ്പിളിന് 6,500 രൂപ മുതൽ 7,400 രൂപ വരെയും മഞ്ഞളിന് 11,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ ഇനി കേൾക്കാം.
2: നെല്ലിലെ ഓലചുരുട്ടി പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം കാർഡും ഉപയോഗിക്കുക. 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി കൊളാൻട്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ഈ മാസം കുരുമുളകിന്

0: രണ്ടാം ഗഡു വളം ചേർക്കാം. പൊതു ശുപാർശ അനുസരിച്ച് ഒരു കുടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. മൂന്നാം വർഷം മുതലാണ് ഈ അളവ്. ഒരു വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ മൂന്നിലൊന്നും, രണ്ടു വർഷം പ്രായമായതിന് മൂന്നിൽ രണ്ടും വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും രണ്ടടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, ചീക്ക് രോഗം അഥവാ പിങ്ക് രോഗം ഏത് വിളയെയാണ് ബാധിക്കുന്നത്? ഉത്തരം, റബ്ബറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ചീക്ക് രോഗം അല്ലെങ്കിൽ പിങ്ക് രോഗം. റബ്ബറിന്റെ തടിയുടെ പട്ടയെയാണ് ഈ രോഗം ബാധിക്കുന്നത്.
4: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M നിസാമുദ്ദീൻ.
5: കിസാൻ വാണി.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
5: കിസാൻ വാണി.
6: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം September 11 സൗജന്യ ആട് വളർത്തൽ പരിശീലന ക്ലാസ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു.
7: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ് 20:30.
0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
8: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,700, കോട്ടയം 28,900, എറണാകുളം 26,100, കൊച്ചി റെഡി 25,700, ആലുവ 27,500, വടക്കൻ പറവൂർ 26,900, കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,900, വടക്കൻ പറവൂർ 16,400, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800, കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 39,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എറണാകുളം 33,000, വടക്കൻ പറവൂർ ക്വിന്റലിന് 5,000, തൊടുപുഴ 1,000 കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 900, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300, കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് കൊച്ചി 72,400, കൊച്ചി അൺഗാർബിൾഡ് 70,400, ആലുവ

0: 68,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,300, കട്ടപ്പന 3,000. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 31,000, തൊടുപുഴ 30,000. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 25,800, മൂവാറ്റുപുഴ 22,500, തൊടുപുഴ 26,100. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,000, തൊടുപുഴ 23,500. പുൽത്തൈലം കൊച്ചി 186,000, ആലുവ 185,000. കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400. കോഴിമുട്ട 100 വടക്കൻ പറവൂർ 620. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 7,000, അടയ്ക്ക 1,000 എറണാകുളം 4,600, വടക്കൻ പറവൂർ 4,600. നേന്ത്രക്കായ പച്ച എറണാകുളം 4,700, വടക്കൻ പറവൂർ 5,900, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വിപണി സമാപിച്ചു.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 21 സെക്കൻഡ്. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീലങ്കയുമായുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കേരളത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യത. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ. മുംബൈയിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നൂതനാശയങ്ങൾക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് ഇന്ത്യ തങ്ങളുടെ ഫിൻടെക് പ്രയാണം പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിദേശത്തുനിന്നും എത്തിയ എല്ലാ വിശിഷ്ടാതിഥികളെയും പ്രതിനിധികളെയും അദ്ദേഹം അഭിനന്ദിച്ചു. സാമൂഹിക സേവനവും ശുചിത്വവും ദൈനംദിന ശീലമാക്കാൻ പൌരന്മാരും ജനപ്രതിനിധികളും മുന്നോട്ടു വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവ്സാരിയിൽ BJPയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സമൂഹത്തിലെ അവസാന വ്യക്തിയിലേക്കും എത്തുമ്പോഴാണ് യഥാർത്ഥ വികസനം സാധ്യമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 22 ഗുജറാത്തിലെ ഏക്താനഗറിൽ സമ്മാനിക്കും. ആർട്ടിക്കിൾ 370 ആണ് മികച്ച ചിത്രം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും സ്വീകരിക്കും. യാമി ഗൌതമാണ് മികച്ച നടി. ആഗോള ഉൽപാദന കേന്ദ്രം എന്ന തലത്തിലേക്ക് ഇന്ത്യ ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ

0: പദ്ധതിയിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയിലധികം വികസന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
1: വികസിത് ഭാരത് കെ ലിയെ സങ്കൽപ്പ കി സപ്ത ധാര കാ ആഹ്വാൻ കിയ ഇസ് സപ്ത ധാര മെ ഏക ധാര ഗതിശക്തി കി ഭി ഹൈ ആജ് 2800 കിലോമീറ്റർ സേ അധിക കാ ഡെഡിക്കേറ്റഡ് ഫ്രേറ്റ് കോറിഡോർ പ്രോജക്ട് പൂരാ ഹോ ഗയാ.
0: രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ITI ക്ലസ്റ്ററുകൾക്കായി 735 കോടിയിലധികം രൂപയുടെ തന്ത്രപ്രധാന നിക്ഷേപ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. PM സേതു പദ്ധതിയുടെ 5th നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യൻ പ്രതിനിധി ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം അറിയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള രാഷ്ട്രമായാണ് ഇന്ത്യയെ റഷ്യ കണക്കാക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലാണ് ബ്രിക്സ് ഉച്ചകോടി നടത്തുക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കയിലെത്തി. കൊളംബോയിലെ ഭണ്ഡാർനായികെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ശ്രീലങ്കൻ ഉപപ്രതിരോധ മന്ത്രി അരുണ ജയശേഖരെയും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝായും ചേർന്ന് സ്വീകരിച്ചു. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായും ഇന്ത്യൻ സമൂഹവുമായും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ടക്കേസ് റദ്ദാക്കാനാകില്ലെന്ന് മുംബൈ ഹൈക്കോടതി. വിചാരണ കോടതി പുറപ്പെടുവിച്ച സമൻസ് ചോദ്യം ചെയ്ത് രാഹുൽ നൽകിയ ഹർജി ജസ്റ്റിസ് NR ബോർഖറുടെ സിംഗിൾ ബെഞ്ച് തള്ളി. എന്നാൽ സുപ്രീംകോടതിയെ സമീപിക്കുന്നതിനായി മജിസ്ട്രേറ്റ് കോടതി നടപടികൾ നിർത്തിവച്ച മുൻ ഉത്തരവ് 6 കൂടി ഹൈക്കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് 2018 നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാത നിർമ്മാണവും സുരക്ഷയും സമിതി വിലയിരുത്തും. റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGP റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിലുള്ള പങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേസെടുക്കുന്നത് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം ED നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന് BJP നേതൃത്വം ആവശ്യപ്പെട്ടു. എന്നാൽ വിഷയം നിയമപരമായി നേരിടുമെന്ന് CPIM നേതൃത്വം അറിയിച്ചു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമസംഘം ഇൻവെസ്റ്റ് UP ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയ് കിരൺ ആനന്ദുമായി ലക്നൌവിൽ കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിക്കോട്.
3: ഏകദേശം 25 കോടി ജനസംഖ്യയും യുവജന തൊഴിൽ ശേഷിയുമുള്ള ഉത്തർപ്രദേശ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ സുപ്രധാന മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്ന് ഇൻവെസ്റ്റ് UP CEO വിജയ് കിരൺ ആനന്ദ് പറഞ്ഞു. കേരളം ഉത്തർപ്രദേശ് സഹകരണത്തിൽ വിനോദസഞ്ചാരം മികച്ച മേഖലയായി വിലയിരുത്തപ്പെട്ടു. കേരളത്തിന്റെ വിനോദസഞ്ചാര മാതൃകകളെ ഉത്തർപ്രദേശ് പഠിച്ചുവരികയാണെന്നും കേരളത്തിലെ ടൂർ ഓപ്പറേറ്റർമാരുമായും ഹോസ്പിറ്റാലിറ്റി മേഖലയുമായും കൂടുതൽ സഹകരണം സ്വാഗതം ചെയ്യുന്നതായും CEO വ്യക്തമാക്കി.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. മറ്റന്നാൾ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഈ മാസം 6th തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലുമാണ്

0: ഫ്ളാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു.
1: So far we have sent 95 tons of relief material on board 7 aircraft and some more material. Forensic team and our tunnel rescue team are operating on ground. They are giving a helping hand in the rescue and relief efforts. 275 Indian nationals are missing in this disaster.
0: അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാര ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാര റിക്കർവ് പുരുഷ ഡബിൾസിൽ സ്ലോവാക്കിയെ 6-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ഹർവിന്ദർ സിംഗും വിജയ് സുന്ദിയും കിരീടം സ്വന്തമാക്കി. പാര വനിതാ റിക്കർവ് ഡബിൾസിൽ പൂജ ജാത്യനും ഭാവന ചൌധരിക്കും വെള്ളി മെഡൽ ലഭിച്ചു. കോമ്പൌണ്ട് വിഭാഗത്തിൽ ഇന്ത്യയുടെ തോമർ കുമാറും ശ്യാം സുന്ദർ സ്വാമിയും പുരുഷ ഡബിൾസ് കിരീടം നേടി. ഓരോ സമൂഹത്തിന്റെയും സാമൂഹിക പദവിയുടെയും വ്യക്തമായ ചിത്രം ലഭിക്കാൻ കൃത്യമായ ജാതി സെൻസസ് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ. ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസിൽ SC ST OBC എന്നിങ്ങനെ പൊതുവായ തരംതിരിക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും കൂടുതൽ സൂക്ഷ്മമായി തരംതിരിച്ചിട്ടില്ലെന്നും തമിഴ്നാട് വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയക്കെടുതി രൂക്ഷം. ഗംഗ, ഗണ്ഡക്, കോസി സോൺ നദികളിലെ ജലനിരപ്പ് താഴ്ന്നത് ചില പ്രദേശങ്ങളിൽ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും മുംഖേർ, ബാഗേൽപൂർ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഇപ്പോഴും ഉയരുകയാണ്. 13 ജില്ലകളിലായി 27 ലക്ഷത്തിലധികം ആളുകളാണ് പ്രളയക്കെടുതി നേരിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീലങ്കയുമായുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കേരളത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യത. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാര ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 18 സെക്കൻഡ്.

0: FM Evening.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും FM ഈവനിംഗിലേക്ക് സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം
0: സമകാലികം.
2: കായികവേദി.
3: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ KR അമൽ തയ്യാറാക്കിയ അവലോകനം.
2: ഇതിഹാസ താരം മെസ്സിയുടെ വിരമിക്കൽ വാർത്തയെത്തിയതൊഴിച്ചാൽ കായിക പ്രേമികൾക്ക് മികച്ച വിരുന്നായിരുന്നു പോയ വാരം കായിക ലോകം നൽകിയത്. ലോക ഫുട്ബോളിൽ വിവിധ ലീഗ് മത്സരങ്ങൾ ആവേശത്തോടെ തുടരുകയാണ്. കൂടെ US ഓപ്പണും വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റും തുടങ്ങി ഒട്ടനവധി ഇവന്റുകളും മുന്നോട്ടു നീങ്ങുകയാണ്. പോയ വാരത്തെ കായിക ലോകത്തെ പ്രധാന വിശേഷങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം.
4: അർജന്റീന നായകനും ഇതിഹാസ താരവുമായ ലയണൽ മെസ്സി

0: അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മെസ്സി ഇക്കാര്യം അറിയിച്ചത്. 39 വയസ്സിലാണ് വിരമിക്കൽ. 2005 18 വയസ്സിലാണ് അർജന്റീനക്കായി മെസ്സി അരങ്ങേറിയത്. അർജന്റീനക്കായി 207 മത്സരങ്ങൾ കളിച്ച മെസ്സി 125 ഗോളുകൾ വലയിലാക്കി. അർജന്റീനക്കായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും എന്ന റെക്കോർഡും മെസ്സിയുടെ പേരിലാണ്. 3 ലോകകപ്പ് ഫൈനലുകളിൽ അർജന്റീനയെ നയിച്ച ക്യാപ്റ്റനാണ് മെസ്സി. 2022 ലോകകപ്പ് സ്വന്തമാക്കിയ അർജന്റീനൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. 2014 2016 ലോകകപ്പ് ഫൈനലുകളിലും എത്തി. 8 തവണ ബാലൻഡിയോർ പുരസ്കാരവും മെസ്സി കരിയറിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. 2016 ചിലിയോട് അർജന്റീന കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റതിന് പിന്നാലെ നിരാശനായി മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം തീരുമാനം പിൻവലിച്ച് വീണ്ടും കളിക്കളത്തിൽ സജീവമായി. ആ തീരുമാനം പിന്നീട് ചരിത്രമായി മാറി. അതിനുശേഷം കോപ്പ അമേരിക്ക, ലോകകപ്പ്, ഫൈനലിസീമ എന്നീ കിരീടങ്ങളെല്ലാം മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന സ്വന്തമാക്കി.
1: കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിൽ തൃശൂർ ടൈറ്റൻസ് ചാമ്പ്യന്മാർ. ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 4 തൃശൂർ ടൈറ്റൻസ് പരാജയപ്പെടുത്തിയത്. തൃശൂരിന്റെ ആദ്യ KCL കിരീടമാണ് ഇത്. കാലിക്കറ്റ് ഉയർത്തിയ 168 റൺസ് വിജയലക്ഷ്യം 3 പന്തുകൾ ബാക്കി നിൽക്കെ മറികടന്നാണ് തൃശൂർ കപ്പ് ഉയർത്തിയത്. അഹമ്മദ് ഇമ്രാന്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയും ബാറ്റിംഗിലും ബൌളിംഗിലും തിളങ്ങിയ ക്യാപ്റ്റൻ MS അഖിലിന്റെ പ്രകടനവുമാണ് തൃശൂരിന് വിജയമൊരുക്കിയത്. സ്കോർ: കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 167, തൃശൂർ ടൈറ്റൻസ് 19.3 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 169. അഹമ്മദ് ഇമ്രാനാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ആലപ്പി റിപ്പിൾസിന്റെ മുഹമ്മദ് അസ്രുദ്ദീൻ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ. ഗ്രൂപ്പ് മത്സരത്തിൽ 7 വിക്കറ്റിനാണ് ഇന്ത്യൻ വനിതകൾ പാകിസ്ഥാനെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 18.1 ഓവറിൽ 55 റൺസിന് ഓൾ ഔട്ടായി. പാകിസ്ഥാൻ വനിതാ ടീമിന്റെ 2020 ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 8.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 57 റൺസെടുത്ത് ലക്ഷ്യത്തിലെത്തി. 7 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയ ഇടംകൈ സ്പിന്നർ ശ്രീചരണിയും 9 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയ ലെഗ് സ്പിന്നർ പ്രേമ റാവത്തും ചേർന്നാണ് പാകിസ്ഥാനെ തകർത്തത്. ഓഫ് സ്പിന്നർ ദീപ്തി ശർമ്മ 5 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ഓഫ് സ്പിന്നർ ഷെഫാലി വർമ്മ 1 വിക്കറ്റ് എടുത്തു. ശ്രീചരണിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ചെറിയ സ്കോർ പിന്തുടരാനിറങ്ങിയ ഇന്ത്യയെ സ്പിന്നിന് അനുകൂലമായ പിച്ചിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സന വിറപ്പിച്ചു. ആദ്യ ഓവറിൽ 2 വിക്കറ്റ് വീഴ്ത്തിയ ഫാത്തിമ മൊത്തം 3 വിക്കറ്റ് എടുത്തു. ആദ്യ 3 വിക്കറ്റുകൾ വേഗം വീണെങ്കിലും 18 റൺസുമായി ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറും 12 റൺസുമായി ദീപ്തി ശർമ്മയും ഉറച്ചുനിന്നോടെ ജയം ഇന്ത്യക്ക് സ്വന്തമായി. ഗ്രൂപ്പിലെ 3 മത്സരത്തിലും ഇതോടെ ഇന്ത്യ ജയം നേടി. ഇന്ത്യ നേരത്തെ തന്നെ സെമി ഫൈനലിൽ ഉറപ്പിച്ചിരുന്നു.
1: വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതിച്ചേർത്ത് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ സ്മൃതി മന്ദന. വനിതാ ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലുമായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡാണ് സ്മൃതി സ്വന്തമാക്കിയത്. ഹോങ്കോങ്ങിനെതിരായ വനിതാ ഏഷ്യാകപ്പ് പോരാട്ടത്തിൽ സെഞ്ചുറി നേടിയാണ് സ്മൃതി റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ മിതാലി രാജിന്റെ റെക്കോർഡാണ് സ്മൃതി മറികടന്നത്. മത്സരത്തിൽ 64 പന്തിൽ സ്മൃതി 124 റൺസ് എടുത്തു. ഇതോടെ സ്മൃതിയുടെ റൺസ് 1880 മിതാലി 10,868 റൺസാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സ്വന്തമാക്കിയിരുന്നത്. കരിയറിൽ എല്ലാ ഫോർമാറ്റുകളിലുമായി 18 സെഞ്ചുറിയാണ് സ്മൃതി നേടിയത്. ഇതോടെ മൊത്തം സെഞ്ചുറികളുടെ കാര്യത്തിലും റെക്കോർഡായി. 17 സെഞ്ചുറി വീതം നേടിയ ഓസ്ട്രേലിയയുടെ മെക് ലാനിംഗ്, ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവർത്ത് എന്നിവരെയാണ് മറികടന്നത്.
0: ഇന്ത്യയും ജപ്പാനും ആദ്യമായി 2020 ക്രിക്കറ്റിൽ ഏറ്റുമുട്ടുന്നു. September 22 ജപ്പാനിലെ സനോ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് മത്സരം. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75 വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് കളിയെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പറഞ്ഞു. സുസൂക്കി കപ്പ് എന്ന പേരിലാണ് മത്സരം നടക്കുക.
1: അഫ്ഗാനിസ്ഥാനെതിരായ 3 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മ വൈസ് ക്യാപ്റ്റനാണ്. പരിക്കിന്റെ പിടിയിലായിരുന്ന പ്രമുഖ പേസർ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരിച്ചെത്തിയതാണ് പ്രധാന വിശേഷം. ഫിറ്റ്നസ് ക്ലിയറൻസിന് വിധേയമായിട്ടായിരിക്കും ബുംറ കളിക്കുക. ബുംറയ്ക്ക് പുറമെ നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷിത് റാണ എന്നിവരും ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. മലയാളി താരം സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ എന്നിവരാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിലുള്ളത്. കഴിഞ്ഞ July 16 കാർഡിഫിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിലാണ് ബുംറ അവസാനമായി ഇന്ത്യക്കായി പന്തെറിഞ്ഞത്. മത്സരത്തിൽ ഫീൽഡിംഗിനിടെ പരിക്കേറ്റതിനെ തുടർന്ന് ഇംഗ്ലണ്ടിനെതിരായ അവസാന ഏകദിനത്തിൽ നിന്നും പിന്നീട് നടന്ന ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നിന്നും താരം പുറത്തായിരുന്നു.

0: യിൽ മൂന്ന് മത്സരങ്ങളാണ് ഉള്ളത്. ആദ്യ മത്സരം സെപ്റ്റംബർ 13-നും രണ്ടാം മത്സരം സെപ്റ്റംബർ 15-നും അവസാന മത്സരം സെപ്റ്റംബർ 17-നുമാണ് നടക്കുക. മൂന്ന് മത്സരങ്ങളും ന്യൂഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്.
1: ശ്രീലങ്കയ്ക്കെതിരായ സെഞ്ചുറി പ്രകടനത്തോടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ മുന്നേറ്റവുമായി ഇന്ത്യൻ താരം ദേവ്ദത്ത് പടിക്കൽ. ശ്രീലങ്കയ്ക്കെതിരായ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിൽ 2 സെഞ്ചുറി അടക്കം 328 റൺസ് അടിച്ചെടുത്ത ദേവ്ദത്ത് പടിക്കൽ ബാറ്റിംഗ് റാങ്കിങ്ങിൽ 5 സ്ഥാനങ്ങൾ മുന്നേറി 54-ാം സ്ഥാനത്തെത്തി. അതേസമയം ശ്രീലങ്കയിൽ 3 ഇന്നിംഗ്സുകളിൽ നിന്ന് 1 അർദ്ധ സെഞ്ചുറി മാത്രം നേടാനായ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 2 സ്ഥാനങ്ങൾ ഇറങ്ങി 9-ാം സ്ഥാനത്തേക്ക് വീണു. 7-ാം സ്ഥാനത്തുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് തന്നെയാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ ഒന്നാമത്. ഇന്ത്യൻ ഓപ്പണർ SSV ജയ്സ്വാൾ 11-ാം സ്ഥാനത്ത് തുടരുകയാണ്. ശ്രീലങ്കയുടെ സോണൽ ദിനുഷ കൊളംബോ ടെസ്റ്റിലെ മികച്ച പ്രകടനത്തോടെ 29 സ്ഥാനങ്ങൾ കയറി 25-ാം റാങ്കിലെത്തി. ഇംഗ്ലണ്ടിലെ ഹാരി ബ്രൂക്ക് 1-ാം സ്ഥാനത്തുള്ള പട്ടികയിൽ. ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്താണ് 2-ാമത്. 1 സ്ഥാനം താഴേക്കിറങ്ങിയ ജോ റൂട്ട് 3-ാം സ്ഥാനത്താണ്. പരിക്കിനെ തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ കളിക്കാതിരുന്ന ഇന്ത്യൻ പേസർ ബുംറയ്ക്ക് ബൌളിംഗ് റാങ്കിങ്ങിൽ തിരിച്ചടി നേരിട്ടു. 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന ബൂംറ 3-ാം സ്ഥാനത്തേക്ക് ഇറങ്ങി. ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്ക് 1-ാം സ്ഥാനത്ത് തുടരുമ്പോൾ ന്യൂസിലാൻഡിലെ മാറ്റ് ഹെൻറി ബുംറയെ മറികടന്ന് 2-ാം സ്ഥാനത്തെത്തി. ഇന്ത്യയുടെ മുഹമ്മദ് സിറാജ് 1 സ്ഥാനമുയർന്ന് 17-ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്.
0: മുൻ ഇന്ത്യൻ താരവും BCCI സെന്റർ ഓഫ് എക്സലൻസ് മേധാവിയുമായ VVS ലക്ഷ്മൺ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ പരിശീലിപ്പിക്കും. ഈ മാസം അവസാനം ജപ്പാനിലെ ഐചി നാഗോയയിൽ നടക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക ചുമതലയാണ് ഏറ്റെടുക്കുക. കായിക മന്ത്രാലയം പുറത്തുവിട്ട പരിശീലകരുടെ പട്ടിക പ്രകാരം സുനിൽ ജോഷി, ഋഷികേശ് കനിത്കർ, ശുഭദീപ് ഘോഷ് എന്നിവർ ലക്ഷ്മണന്റെ സഹപരിശീലകരായി പ്രവർത്തിക്കും. ഇന്ത്യ സ്വർണം നേടിയ 2023 ചൈനയിലെ ഹാങ്ഷൗ ഏഷ്യൻ ഗെയിംസിലും ലക്ഷ്മണായിരുന്നു ഇന്ത്യൻ പുരുഷ ടീമിനെ പരിശീലിപ്പിച്ചത്.
1: അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ടൂർണമെന്റ് നടത്താനുള്ള അവകാശം ICC ശ്രീലങ്കയിൽ നിന്ന് മാറ്റിയിരുന്നു. ലങ്കൻ ക്രിക്കറ്റ് ബോർഡിലെ ഭരണപരമായ വീഴ്ചകളും ICCയുടെ വാർഷിക കോൺഫറൻസിൽ നിർദ്ദേശിച്ച ഭരണഘടനാപരമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നതിൽ വരുത്തിയ കാലതാമസവുമാണ് വേദി മാറ്റാൻ പ്രധാന കാരണം. ICC ബോർഡ് യോഗം ഇന്ത്യയെ പകരക്കാരായി തിരഞ്ഞെടുക്കുകയായിരുന്നു. 2027 ഫെബ്രുവരി 14 മുതൽ വനിതാ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ നടക്കുന്നത്. 6 ടീമുകൾ മാറ്റിരക്കുന്ന 2020 ടൂർണമെന്റാണിത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്.
0: ഏകദിന ക്രിക്കറ്റിൽ നിന്ന് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിക്കുമെന്ന അഭ്യൂഹങ്ങളെ തള്ളി BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ. ടീമിന്റെ സമീപകാല പ്രകടനങ്ങളുടെ അവലോകന യോഗത്തിനു ശേഷമാണ് സൈക്കിയ രോഹിത്തിന് പിന്തുണയുമായി എത്തിയത്. സമീപകാലത്ത് മികച്ച പ്രകടനമാണ് താരം പുറത്തെടുത്തത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നത്? ഇത്തരക്കാർക്ക് പുതിയതായൊന്നും നൽകാൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അജിത് അഗാർക്കറിനെ ചീഫ് സെലക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന അഭ്യൂഹങ്ങളെ തള്ളിയ സെക്രട്ടറി ക്രിക്കറ്റ് ഡയറക്ടർ വരുമെന്ന വാർത്തയും സ്ഥിരീകരിച്ചു.
1: ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഏറ്റുവാങ്ങിയ ദയനീയമായ തോൽവികൾക്ക് പിന്നാലെ ശക്തമായ നടപടികളുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. എഡ്ജ്ബാസ്റ്റണിൽ നടക്കുന്ന 3-ാമത്തെയും അവസാനത്തെയും ടെസ്റ്റിന് മുൻപായി പ്രധാന നിരയിലെ 7 കളിക്കാരെ ടീമിൽ നിന്ന് ഒഴിവാക്കി നാട്ടിലേക്ക് തിരിച്ചയച്ചു. കൂടാതെ പ്രധാന പരിശീലകൻ സർഫ്രാസ് അഹമ്മദ്, ബൌളിംഗ് പരിശീലകൻ ഉമർ ഗിൽ എന്നിവരെ ടെസ്റ്റ് ടീമിന്റെ ചുമതലയിൽ നിന്നും നീക്കി. പകരം പാകിസ്ഥാന്റെ ഏകദിന 2020 പരിശീലകനായ മൈക്ക് ഹെസൻ, ബൌളിംഗ് പരിശീലകൻ ആഷ്ലി ലോഫ്കെ എന്നിവർക്ക് ടെസ്റ്റ് ടീമിന്റെ ചുമതല കൂടി നൽകി. അതേസമയം 3-ാം ടെസ്റ്റിന് മുന്നോടിയായി പാക് ക്രിക്കറ്റ് ബോർഡ് താരങ്ങളുടെ എല്ലാം മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതായുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തുവരുന്നുണ്ട്.
0: ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിച്ച 2-ാമത് ദേശീയ പാർഷ്യലി സൈറ്റഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ജേതാക്കളായി. ഫൈനലിൽ ഒഡീഷയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കേരളം ദേശീയ കിരീടം സ്വന്തമാക്കിയത്. തുടർച്ചയായ 2-ാം തവണയാണ് കേരളം ജേതാക്കളാകുന്നത്. മധ്യപ്രദേശിലെ ഗോളിയോറിലുള്ള അടൽ ബിഹാരി വാജ്പേയി ട്രെയിനിംഗ് സെന്റർ ഫോർ ഡിസബിലിറ്റി സ്പോർട്സിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലുടനീളം കേരള ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കേരളത്തിന്റെ സ്നേഹിത് എസ് കുമാർ ടൂർണമെന്റിലെ ടോപ് സ്കോററായും മുഹമ്മദ് ഷുഹൈബ് ടി മികച്ച ഗോൾ കീപ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടു.
1: ബ്രസീൽ, ഉറുഗ്വേ, പനാമ ടീമുകൾക്കെതിരായ അന്താരാഷ്ട്ര സൗഹൃദ ഫുട്ബോൾ മത്സരങ്ങൾക്കുള്ള 26-അംഗ ഇന്ത്യൻ ദേശീയ ടീമിനെ പ്രഖ്യാപിച്ചു. ഹെഡ് കോച്ച് ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ച ടീമിൽ 4 മലയാളി താരങ്ങളും ഇടം പിടിച്ചു. അതേസമയം പ്രമുഖ താരങ്ങളായ സന്ദേശ് ജിങ്കാൻ, ലിലിയൻ സുവാല ചാങ്തേ എന്നിവർക്ക് സ്ഥാനം ലഭിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായത്. ബിജോയ് വർഗീസ്, ആഷിഖ് അരുണിയൻ, മുഹമ്മദ് സനാൻ, സഹൽ അബ്ദുൾ സമദ് എന്നിവരാണ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ. മത്സരങ്ങൾക്ക് മുന്നോടിയായി ഈ മാസം 14 ബംഗളൂരുവിൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലന ക്യാമ്പ് ആരംഭിക്കും. തുടർന്ന് ഈ മാസം 16 ബംഗളൂരുവിൽ വെച്ച് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ പനാമയെ നേരിടും. ഒക്ടോബർ 3 കൽക്കത്തയിൽ നടക്കുന്ന ആവേശ പോരാട്ടത്തിൽ ബ്രസീലിനെയും ഒക്ടോബർ 6 ഉറുഗ്വേയുമാണ് ഇന്ത്യ തുടർന്ന് നേരിടുക.
0: അണ്ടർ 20 ഏഷ്യാകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി ഇന്ത്യ. യോഗ്യതാ റൌണ്ടിലെ അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 തോൽപ്പിച്ചാണ് ഇന്ത്യൻ ടീം യോഗ്യത ഉറപ്പിച്ചത്. ബി ഗ്രൂപ്പിൽ 3 നിന്ന് 6 രണ്ടാം സ്ഥാനക്കാരാണ് ഇന്ത്യ. മികച്ച രണ്ടാം സ്ഥാനക്കാരായാണ് മുന്നേറിയത്. ഉസ്ബെക്കിസ്ഥാൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി യോഗ്യത ഉറപ്പിച്ചു. ഡാനി ലൈഷ്റാം, വിശാൽ യാദവ്, MD അർബാഷ് എന്നിവരാണ് ഇന്ത്യക്കായി സ്കോർ ചെയ്തത്. ടീമിന്റെ രണ്ടാം ജയമാണിത്. നേരത്തെ സിറിയയെ തോൽപ്പിച്ചിരുന്നു.
1: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ചരിത്ര നേട്ടം കുറിച്ച് ഇന്ത്യയുടെ ഡബിൾസ് ജോഡികളായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. ആവേശകരമായ ഫൈനലിൽ ചൈനയുടെ ഹി ജി ടിങ് റെൻ സിയാങ് യു സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് സാത്വിക് ചിരാഗ് സഖ്യം ചൈന മാസ്റ്റേഴ്സ് കിരീടം ചൂടിയത്. ആദ്യ സെറ്റ് നഷ്ടമായതിനു ശേഷം തകർപ്പൻ തിരിച്ചുവരവ് കണ്ട 70 പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ വിജയം. ഈ ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരങ്ങളെന്ന റെക്കോർഡും ഇനി ഈ ജോഡിയുടെ പേരിലാണ്. സീസണിൽ 2 ബാഡ്മിന്റൺ വേൾഡ് ടൂർ കിരീടമാണ് ഇന്ത്യൻ സഖ്യം നേടുന്നത്. സിംഗപ്പൂർ ഓപ്പണിലും ഈ സഖ്യം വിജയിച്ചിരുന്നു.
0: ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ 25 മുതൽ 31 കോഴിക്കോട് നടക്കും. NIT ഗ്രൗണ്ട് മുഖ്യവേദിയാകും. കഴിഞ്ഞ വർഷം നടന്ന കായികമേളയുടെ സമാപന ചടങ്ങിൽ അടുത്ത വർഷം കണ്ണൂരിലായിരിക്കും കായികമേള നടത്തുകയെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നു. ശേഷമാണ് ഇപ്പോൾ വേദി മാറുന്നത്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരമാണ് വേദിയായത്. 1825 തിരുവനന്തപുരം തന്നെ സ്വർണക്കപ്പിൽ മുത്തമിടുകയും ചെയ്തു.
2: ഇതുവരെ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. KR അമൽ തയ്യാറാക്കിയ അവലോകനം.
3: അവതരണം ആർ ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ.

0: കോട്ടയം പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നു. എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലെ മാസ്റ്റർ ബിരുദമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 99 47 20 15 30 99 47 20 15 30.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: കോട്ടയം ജില്ലയിൽ കെൽട്രോൺ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൌജന്യ ഓൺലൈൻ വർക്ക്ഷോപ്പ് ഈ മാസം 10 വൈകുന്നേരം 7 മുതൽ 8 വരെ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94 95 64 27 22 94 95 64 27 22.
6: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
7: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
6: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
7: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളി ഏജൻസീസ്.
0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു.

0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9188-51-98-54. നമ്പർ ആവർത്തിക്കാം 9188-51-98-54.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
4: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
3: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
4: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
5: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
5: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: കോട്ടയം ജില്ലയിൽ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന +2 വിജയിച്ചവർക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിലുള്ള സൌജന്യ മത്സര പരീക്ഷാ പരിശീലന പരിപാടിയിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിലോ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് സഹിതം നേരിട്ട് ഹാജരായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481-273-1025 0481-273-1025.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: എന്തൊരു ചൂടാ!
8: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 rupees വരെ ക്യാഷ് ബാക്ക്, 8,500 rupees വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
7: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.

കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

വാതിൽക്കൽ നിൽക്കുന്ന സച്ചിയേട്ടൻ ഡോർ തുറന്നു തന്നു. ഉണ്ണിമോള് കയറി. പിറകെ ജാനൂട്ടിയും കയറാൻ തുടങ്ങിയപ്പോൾ, നിൽക്ക് നിൽക്ക്, ഇതെങ്ങോട്ടാ? സച്ചിയേട്ടൻ ജാനൂട്ടിയെ തടുത്തു. ഇന്നെൻ്റെ ബർത്ത്ഡേയാ ചേട്ടാ, ഇതെൻ്റെ ജാനൂട്ടി. ഞാൻ ടീച്ചറുടെ പെർമിഷൻ എടുത്തിട്ടുണ്ട്. സച്ചിയേട്ടൻ അമർത്തി മോളെ. ആവട്ടെ ആവട്ടെ. കയറിയതും ജാനൂട്ടി മുന്നിലെ ഗ്ലാസിനടുത്തുള്ള സീറ്റിലേക്ക് പോയി. ഉണ്ണിമോളും അടുത്തു ചെന്നിരുന്നു. ഡ്രൈവർ ചേട്ടൻ ഹോൺ മുഴക്കിയപ്പോൾ ജാനൂട്ടിക്ക് ആവേശം കയറി. കുട്ടികൾ അവരുടെ സീറ്റുകളിൽ ഇരുന്ന് കൈപൊക്കി ഹായ് ജാനൂട്ടി, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഇതിനിടയിൽ ജാനൂട്ടിക്ക് ഒന്നുകൂടെ ഹോൺ അടിക്കണം. അവൾ ഡ്രൈവർ ചേട്ടൻ്റെ തൊട്ട സ്വിച്ചിലേക്ക് തൊടാനാഞ്ഞു. ഹേയ് ഹേയ്, എന്താത്? ഡ്രൈവർ ആൻഡു ചേട്ടൻ ജാനൂട്ടിയെ തടുത്തു. മോളെ അതിന് പിടിച്ചു വച്ചേ. ഉണ്ണിമോൾ ജാനൂട്ടിയെ അമർത്തി പിടിച്ചു. റോഡിൽ വണ്ടികളുടെ ഹോണടി കേൾക്കുമ്പോൾ ജാനൂട്ടിക്ക് ഹാലിളകും. അവരെ പേടിപ്പിച്ച് മുരളും കുരയ്ക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൻഡു ചേട്ടൻ പാട്ടുവച്ചു. അങ്ങ് വാനക്കോണിൽ ഹായ് ആമച്ചിൻ്റെയും മുയിലിൻ്റെയും പാട്ട് ജാനൂട്ടിക്ക് വലിയ ഇഷ്ടമായി. പാട്ട് കേട്ടപ്പോൾ അവൾക്ക് ഡാൻസ് ചെയ്യാൻ തോന്നി. ഉണ്ണിമോൾ പിടിച്ചു വച്ചു. ഉണ്ണിമോളുടെ അടുത്തിരിക്കുന്ന കണ്ണട വച്ച പയ്യൻ വലിയ ഗൗരവത്തിലാണ്. കയറിയപ്പോൾ തൊട്ട് ജാനൂട്ടി അവനെ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷെ ജാനൂട്ടി അവൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്താ അവനൊരു ഗമ? ജാനൂട്ടി ഉണ്ണിമോളോട്, അവനേതാ ആ തടിയപ്പൻ? പതുക്കെ പറയേ. അതാണ് ജാനൂട്ടി, നമ്മുടെ ലൂക്ക്.

0: അത് ശരി. അവനൊരു പണി കൊടുക്കണം ഉണ്ണിമോളെ. രണ്ട് കൊമ്പ് വച്ച പോലെ മുടി പകുത്ത് കെട്ടിയ പെൺകുട്ടി ജാനൂട്ടിയെ നോക്കി ചിരിച്ചു. ജാനൂട്ടി അവളോടും ചിരിച്ചു. അതാണ് ജാനൂസേ, എസ്തർ, എസ്തു കുട്ടി. ഉണ്ണിമോളുടെ അടുത്ത കൂട്ടുകാരിയാണ് എസ്തു. ബസ് സ്കൂളിലെത്തി. ആരും തിരക്ക് പിടിക്കരുത് എന്ന അനൗൺസ്മെന്റ് വന്നു. ഉണ്ണിമോൾക്ക് ജാനൂട്ടി ഉള്ളതുകൊണ്ട് പതിവ് പോലെ ഇറങ്ങി ഓടാൻ പറ്റില്ല. ആയമ വന്ന കുട്ടികളെ ക്യൂ ആയി കൂട്ടിക്കൊണ്ടുപോയി. മീനാക്ഷി അരുൺ, പ്രിൻസിപ്പാൾ മിസ്സിനെ കണ്ടിട്ട് വരൂ. മായ ടീച്ചർ അത് പറഞ്ഞപ്പോൾ ജാനൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ജാനൂട്ടിയും ഉണ്ണിമോളും മിസ്സിന്റെ റൂമിൽ ചെന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ജാനൂട്ടി ആൻഡ് മീനൂട്ടി. ജയന്തി മിസ് ഒരു പൂവെടുത്ത് ഉണ്ണിമോൾക്ക് കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ മീനാക്ഷി. താങ്ക് യു മാം എന്ന് ഉണ്ണിമോൾ പറയുന്ന കേട്ട് ജാനൂട്ടിയും താങ്ക് യു മാം എന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാലോ. മിസ് ജാനൂട്ടിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. ജാനൂട്ടിക്ക് വളരെ സന്തോഷമായി. ഉണ്ണിമോൾ സ്കൂളിലെത്തിയാൽ മീനൂട്ടിയും മീനാക്ഷിയാവും എന്ന് ജാനൂട്ടിക്ക് മനസ്സിലായി. അസംബ്ലിയും ദേശീയ പതാക ഉയർത്തലും തുടങ്ങാൻ പോകുന്നു. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, കേണൽ ജാനൂട്ടി, പ്രിൻസിപ്പാൾ അനൗൺസ് ചെയ്തു.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പുജി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും.
2: വായിച്ചത് ലൗലി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീലങ്കയുമായുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കേരളത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. അർഹരായ ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് വെള്ളിയാഴ്ച തൃശൂരിൽ തുടക്കമാകും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന പരിപാടി മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിലവിലുള്ള ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെ നൽകാനും പദ്ധതിയിൽ പ്രഭാതഭക്ഷണം കൂടി ഉൾപ്പെടുത്താനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. തിരുവനന്തപുരം പനച്ചമൂടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്വകാര്യ ഗോഡൌണുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 246 ചാക്ക് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ പിടികൂടി. ഇടുക്കി കുമളിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രധാന പ്രതിയെ എറണാകുളം പുല്ലേപ്പടിയിൽ നിന്ന് പോലീസ് പിടികൂടി. പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: ശാസ്ത്രദീപ്തി.
1: തലയെടുപ്പോടെ നിൽക്കുന്ന ആനയും ഓമനത്തം തുളുമ്പുന്ന മുഖവുമായി നിൽക്കുന്ന പോമറേനിയനും വാലും പൊക്കി ശരീരത്തോട് ഉരുമ്മി നിൽക്കുന്ന പൂച്ചയും വർത്തമാനം പറയുന്ന തത്തമ്മയുമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ആവാത്ത നാം 78 ലക്ഷത്തോളം വരുന്ന ഭൂമുഖത്തെ ജന്തുക്കളിൽ ചിലതു മാത്രമാണ് ഇവ എന്നോർക്കാൻ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് അല്ലേ? ഇന്ന് ജന്തുലോകത്തെ 2 വ്യത്യസ്ത ജീവികളെ അടുത്തറിയാം.

മരിക്കാത്ത ജീവിയോ? അതെ, അങ്ങനെയൊന്നുണ്ട്. പേര് ജെല്ലി ഫിഷ്. അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജെല്ലി പോലുള്ള വസ്തുവിനാലായതുകൊണ്ട് തന്നെയാണ് ഈ പേര് അവയ്ക്ക് ലഭിച്ചത്.

0: തന്നെയാണ് പ്രകൃതി അവയ്ക്കുവ നൽകിയിരിക്കുന്നത്. ഇരയെ വിഴുങ്ങുന്നതിന് മുൻപ് വിഷപദാർത്ഥങ്ങളാൽ ടെൻഡക്കിൾ കൊണ്ടുള്ള ഒരു ഇഞ്ചക്ഷൻ പതിവാണ്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവിയെന്ന് കരുതപ്പെടുന്ന ബോക്സ് ജെല്ലി ഫിഷിന്റെ ടെൻഡക്കിളുകൾക്ക് 10 അടിയോളം നീളമുണ്ടാകും. ശരീരം ചുരുക്കി വീണ്ടും കുഞ്ഞു പോളിപ്പ് ആയി രൂപാന്തരപ്പെട്ടുകൊണ്ടാണ് വീണ്ടും ജനിച്ച് ഇവ അമരത്വം നേടുന്നത്. ജലത്തിൽ ബീജകോശങ്ങളും അണ്ഡകോശങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടും സ്വയം രണ്ടായി വിഭജിക്കപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ ക്ലോണിങ്ങിലൂടെയും പുനരുൽപ്പാദനം ഇവയ്ക്ക് സാധ്യമാണ്. അതായത് ലൈംഗിക അലൈംഗിക രീതികളിലൂടെ അവയ്ക്ക് പുനരുൽപ്പാദനം സാധ്യമാകുന്നു. ഇനി മറ്റൊരാളെ പരിചയപ്പെടാം. ചില വേളകളിൽ ചെടികളിലും മറ്റും ഇലകൾ പതിയെ നീങ്ങുന്നതായി കണ്ടിട്ടില്ലേ? സൂക്ഷിച്ചു നോക്കിയാൽ അവ ഇലരൂപത്തിലുള്ള ജീവികളാണെന്ന് മനസ്സിലാക്കാം. ഇലപ്രാണികൾ, നടക്കും ഇലകൾ എന്നീ പേരുകളിലൊക്കെ ഇവ അറിയപ്പെടുന്നു. ശരീരം ഇലകൾ പോലെയും വായുടെ ഭാഗത്തുള്ള അവയവങ്ങൾ മുളകൾ പൊട്ടി മുളച്ചതുപോലെയും ഇലകളും മുളകളുമൊക്കെയായി ശത്രുവിനെ വിജയകരമായി പറ്റിച്ച് രക്ഷ നേടുന്ന സസ്യം പോലുള്ള ഒരു അതിശയ ജീവി. ഇവയെ നിരീക്ഷിച്ചാൽ രസകരമായ മറ്റു ചില വസ്തുതകൾ കൂടി ബോധ്യമാവും. ശത്രുവിൻ്റെ വരവറിഞ്ഞാൽ ഇലകളെന്ന പോലെ ശരീരം വിറപ്പിക്കുന്ന തന്ത്രമാണ് അവയിലൊന്ന്. ഇലകളെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇലകളിൽ തന്നെ ഇരുന്നു കൊണ്ടുള്ള ഒരു ഊഞ്ഞാലാട്ടം. മറ്റു ചിലപ്പോൾ ഇല പൊഴിയുന്നത് പോലെ തെന്നി വീഴുന്നത് കാണാം. അതുമല്ലെങ്കിൽ മുളകൾ പോലുള്ള വതനഭാഗത്തെ ആൻറ്റിനകൾ തമ്മിലുരസി ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കും. പച്ചിലകളെപ്പോലെ ഇരിക്കുന്ന ഇവ ആഹാരമാക്കുന്നതും സസ്യങ്ങളുടെ ശരീരഭാഗങ്ങൾ തന്നെയാണ്. ശരീരവലിപ്പം കൂടുതൽ പെൺവിഭാഗത്തിനാണ്. 10 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള ഇവ പറക്കുന്നതിനേക്കാൾ തെന്നി നീങ്ങുന്ന, അതായത് ഒരു ഗ്ലൈഡിംഗ് രീതിയാണ് സാധാരണയായി അവലംബിക്കാറ്. അനിഷേക ജനനം എന്ന പ്രക്രിയയിലൂടെ ആൺവിഭാഗത്തിൻ്റെ അഭാവത്തിലും ഇവയ്ക്ക് പുതുതലമുറയെ സൃഷ്ടിക്കാനാവും. മുട്ടയിടുന്ന രീതിയും വ്യത്യസ്തമാണ്. വിത്ത് വിതയ്ക്കുന്നത് പോലെ മുട്ടകൾ നിലത്ത് വിതറുകയാണ് ചെയ്യുക. മുട്ടകൾക്ക് പക്ഷേ കരിയിലയുടെയും മണ്ണിൻ്റെയും നിറമായിരിക്കും. മുട്ട വിരിഞ്ഞ് ക്രമേണ സസ്യങ്ങളിലേക്ക് കയറുവാനാകുമ്പോഴേക്കും ഇവ പച്ച നിറത്തിലാകും. ഇലകളിലേതുപോലെ ഞരമ്പുകളും പുള്ളികളുമൊക്കെയുള്ള നല്ല അസൽ ഇലപ്രാണികൾ. ഇങ്ങനെ എത്രയെത്ര കൗതുകങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ പ്രകൃതി.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷെനായ്. ശാസ്ത്രദീപ്തി.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സൗത്ത് വാഴക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. കൂട്ടുകാർക്കറിയാമല്ലോ, സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. ഇതേക്കുറിച്ചുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആദ്യം അധ്യാപകരെ ആദരപൂർവം സ്മരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ പങ്കെടുക്കുന്നവർ ശിവനന്ദ, രുദ്ര, അക്ഷര, പ്രയാഗ്, അഭിയ, കീർത്തന, ആര്യ, ശ്രേയ, സാന്ദ്ര, കൃഷ്ണപ്രിയ, ഏഞ്ചൽ, ശാരദേന്ദു, അനീജ, നജീഹ, സുമേദ, അർപ്പിത, അർപ്പണ.
1: Days went by, years went by. Still, we are the same to begin.
2: ഞങ്ങൾ അവതരിപ്പിക്കുന്നു നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന കരങ്ങൾ, a dedication radio program.
1: The hands that shape our future. 5th September, a day to celebrate the people who teach us, guide us, correct us, encourage us, and inspire us.
3: പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഈ ദിനം ഒരു സാധാരണ ദിനമല്ല. നമ്മുടെ അറിവിൻ്റെ വാതിലുകൾ തുറന്നു തന്നവരെ, നമ്മുടെ തെറ്റുകൾ തിരുത്തി തന്നവരെ, നമ്മുടെ കഴിവുകളിൽ വിശ്വസിച്ചവരെ, നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയവരെ സ്നേഹപൂർവം ഓർക്കുന്ന ദിനമാണ്.
4: എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. ടീച്ചേഴ്സ് ആർ ദ ആർക്കിടെക്ട്സ് ഓഫ് അവർ ഫ്യൂച്ചർ. ദേ ഡോണ്ട് മിയർലി ടീച്ച് ലെസൺസ് ഫ്രം ടെക്സ്റ്റ് ബുക്സ്, ദേ ടീച്ചേഴ്സ് ലെസൺസ് ഫോർ ലൈഫ്.
5: അധ്യാപകർ പാഠപുസ്തകത്തിലെ അറിവ് മാത്രമല്ല നമുക്ക് പകർന്നു നൽകുന്നത്,

0: ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ടു പോകണം, പരാജയങ്ങളെ എങ്ങനെ നേരിടണം, മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, നല്ല മനുഷ്യരായി എങ്ങനെ വളരണം എന്നെല്ലാം അവർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ
1: Dear friends, have you ever wondered why Teachers' Day is celebrated in India on September 5th? There is a wonderful story behind it.
2: എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പിന്നിൽ വളരെ മനോഹരമായ ഒരു കഥയുണ്ട്. സെപ്റ്റംബർ 5 ഇന്ത്യയുടെ മഹാനായ തത്വചിന്തകനും പണ്ഡിതനും വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്.
3: 1888 സെപ്റ്റംബർ 5-നാണ് അദ്ദേഹം ജനിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു.
4: ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ട് വച്ചത് വളരെ മഹത്തായ ഒരു ആശയമായിരുന്നു. തന്റെ ജന്മദിനം വ്യക്തിപരമായ ആഘോഷമായി നടത്തുന്നതിനു പകരം അത് രാജ്യത്തെ എല്ലാ അധ്യാപകരെയും ആദരിക്കുന്ന അധ്യാപക ദിനമായി ആചരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം.
1: എത്ര മഹത്തായ ചിന്ത! സ്വന്തം ജന്മദിനത്തെ രാജ്യത്തെ മുഴുവൻ അധ്യാപകർക്കുമുള്ള ആദരവിന്റെ ദിനമാക്കി മാറ്റിയ മഹാനായിരുന്നു അദ്ദേഹം.
5: Now, let's ask a simple question. Who is a teacher? ആരാണ് ഒരു അധ്യാപകൻ? ക്ലാസ്സിൽ വന്ന് പാഠം പഠിപ്പിക്കുന്ന ഒരാൾ മാത്രമാണോ അധ്യാപകൻ? അല്ല.
6: വഴിയറിയാതെ നിൽക്കുമ്പോൾ വഴികാട്ടിയാണ് അധ്യാപകൻ. തളർന്നു പോകുമ്പോൾ താങ്ങാണ് അധ്യാപകൻ. എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ശ്രമിക്കൂ, നിനക്ക് കഴിയും എന്ന് പറയുന്ന ശബ്ദമാണ് അധ്യാപകൻ. തെറ്റുകൾ സംഭവിക്കുമ്പോൾ തിരുത്തി തരുന്നവരാണ് അധ്യാപകർ. പലപ്പോഴും അധ്യാപകൻ നമ്മുടെ രണ്ടാമത്തെ മാതാപിതാവായി മാറുന്നു.
7: And now, let's have a little fun. Every student has experienced these famous classroom situations.
8: നമ്മുടെ ക്ലാസ് മുറികളിൽ നടക്കുന്ന ചില രസകരമായ രംഗങ്ങൾ നമുക്ക് മറക്കാനാകുമോ?
9: അധ്യാപകൻ.
7: ഹോംവർക്ക് ചെയ്തോ?
9: വിദ്യാർത്ഥി.
10: ചെയ്തു ടീച്ചർ.
9: അധ്യാപകൻ.
7: എങ്കിൽ നോട്ട് കാണിക്കൂ.
9: വിദ്യാർത്ഥി.
10: ടീച്ചർ, മനസ്സിൽ ചെയ്തിരുന്നു.
9: അധ്യാപകൻ.
7: എന്താ ഇന്ന് വൈകിയത്?
9: വിദ്യാർത്ഥി.
8: വേഗത്തിൽ വരാൻ ശ്രമിച്ചതാണ് ടീച്ചർ.
9: അധ്യാപകൻ.
7: എന്നിട്ട് എന്താ വൈകിയത്?
9: വിദ്യാർത്ഥി.
11: വരാൻ തുടങ്ങിയപ്പോൾ വൈകിപ്പോയി.
1: യെസ്, ടീച്ചേഴ്സ് മീറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് എവ്രി ഡേ.
12: ദ ടോക്കറ്റീവ് വൺസ്, ദ സൈലന്റ് വൺസ്,
1: ദ ക്യൂരിയസ് വൺസ്, ദ സ്ലീപ്പി വൺസ്.
13: ഓരോ ശാസനയ്ക്ക് പിന്നിലും ഓരോ തിരുത്തലിന് പിന്നിലും ഒരു അധ്യാപകന്റെ സ്നേഹവും കരുതലുമുണ്ട്.
14: അവരുടെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം, എന്റെ കുട്ടി നന്നായി വളരണം.
4: ഒരു അധ്യാപകന്റെ ജോലി ക്ലാസ് മുറിയിൽ മാത്രം അവസാനിക്കുന്നില്ല.
1: നമുക്ക് പാഠങ്ങൾ തയ്യാറാക്കാൻ, പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ,
13: നോട്ട്ബുക്കുകളും പരീക്ഷാ പേപ്പറുകളും പരിശോധിക്കാൻ, മത്സരങ്ങൾക്കായി നമ്മെ പരിശീലിപ്പിക്കാൻ,
15: വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ,
13: അങ്ങനെ എത്രയോ കാര്യങ്ങൾക്കാണ് അധ്യാപകർ സമയം കണ്ടെത്തുന്നത്. നാം കാണുന്നത് അവരുടെ ജോലിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അധ്യാപകന്റെ യഥാർത്ഥ പ്രവർത്തനം അളക്കുന്നത് അവർ സ്വാധീനിച്ച ജീവിതങ്ങളിലൂടെയാണ്.
1: Behind many successful students, there was a teacher.
7: ഒരു വിദ്യാർത്ഥി എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ
15: അധ്യാപകൻ പറയുന്നു, ഒരിക്കൽ കൂടി ശ്രമിക്കൂ.
5: എനിക്ക് കഴിവില്ല എന്ന് പറയുമ്പോൾ നിനക്ക് കഴിയും, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരു അധ്യാപകൻ പറയുന്നു.
13: പരാജയപ്പെടുമ്പോൾ പരാജയം അവസാനമല്ല, അതിൽ നിന്ന് പിടിച്ച് വീണ്ടും തുടങ്ങൂ എന്ന് കൈ പിടിച്ചുയർത്തുന്നതാണ് അധ്യാപകൻ.
1: Teachers don't just create students, they create possibilities.
8: ഇനി ഒരു ചോദ്യം, നല്ലൊരു അധ്യാപകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്തായിരിക്കും?
11: അറിവ്,
9: ക്ഷമ,
8: കരുണ,
14: കുട്ടികളെ മനസ്സിലാക്കാനുള്ള കഴിവ്,
9: പ്രോത്സാഹനം.
14: പക്ഷേ ഇതിനെല്ലാം മുകളിലായി ഒന്നുണ്ട്, പ്രചോദിപ്പിക്കാനുള്ള കഴിവ്, അധ്യാപകന്റെ ഒരു വാക്ക്.

0: ഒരു പുഞ്ചിരി, ഒരു ചെറിയ പ്രോത്സാഹനം,
1: ഇവയെല്ലാം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം.
2: ഡിയർ ടീച്ചേഴ്സ്, അക്സെപ്റ്റ് അവർ ട്രിബ്യൂട്ട്സ്.
3: പ്രിയപ്പെട്ട അധ്യാപകരെ, എല്ലാ ദിവസവും ഞങ്ങൾ പറയാത്ത ചില വാക്കുകളുണ്ട്. ഇന്ന് ഞങ്ങൾ അത് പറയുകയാണ്. നന്ദി.
4: ഞങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി.
5: ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തിയതിന് നന്ദി.
6: ഞങ്ങൾ തളർന്നപ്പോൾ പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി.
7: ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് തന്നെ സംശയം തോന്നിയപ്പോഴും ഞങ്ങളിൽ വിശ്വസിച്ചതിന് നന്ദി.
6: ചിലപ്പോൾ നിങ്ങളുടെ ശാസനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാറില്ല.
7: ചിലപ്പോൾ ഹോംവർക്കിനെ കുറിച്ച് ഞങ്ങൾ പരാതി പറയാറുണ്ട്.
5: ചിലപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ വളരെ കൂടുതലാണെന്ന് തോന്നാറുണ്ട്.
0: പക്ഷെ ഒരിക്കൽ നാം വളർന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും,
7: ഓരോ ശാസനയ്ക്കും പിന്നിൽ സ്നേഹമായിരുന്നു, ഓരോ തിരുത്തലിനും പിന്നിൽ കരുതലായിരുന്നു, ഓരോ പ്രതീക്ഷയ്ക്കും പിന്നിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയായിരുന്നു, ഓരോ പാഠത്തിനും പിന്നിൽ നമ്മൾ നല്ല മനുഷ്യരായി വളരണം എന്ന അധ്യാപകന്റെ ആഗ്രഹമായിരുന്നു.
2: The greatest gift we can give our teachers is not an expensive present. It is not a bouquet of flowers.
4: It is not even a greeting card. The greatest gift is to become a good human being, to use the knowledge they gave us,
2: to respect others, to face challenges with courage, to learn from our mistakes,
7: and to make our teachers proud, because a teacher's greatest reward is making a student confident, wise, successful, and also to make lasting and cherishable imprints in others' life. We are a part of that journey.
3: ഒരു അധ്യാപകൻ അറിവിന്റെ വാതിൽ തുറക്കുന്നു.
8: ഒരു അധ്യാപകൻ നമ്മുടെ ഉള്ളിൽ ജിജ്ഞാസയുടെ ദീപം തെളിയിക്കുന്നു.
3: സ്വപ്നം കാണാനുള്ള ധൈര്യം ഒരു അധ്യാപകൻ നമുക്ക് നൽകുന്നു.
8: പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകാൻ അധ്യാപകർ നമ്മെ പഠിപ്പിക്കുന്നു.
7: നമ്മൾ നമ്മിൽ വിശ്വസിക്കാതിരിക്കുമ്പോഴും നമ്മിൽ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ. A great teacher does not just teach. A teacher inspires.
3: ഒരു മഹാനായ അധ്യാപകൻ പഠിപ്പിക്കുക മാത്രമല്ല, പ്രചോദിപ്പിക്കുകയും ജീവിതം മാറ്റിമറിക്കുകയും ചെയ്യുന്നു. So, on this special day, we salute every teacher. Thank you, dear teachers, for being the light that guides our way.
9: അടുത്തത് സൂര്യഗായത്രി അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ്.

0: വഴികളിൽ വെളിച്ചമായി മാറിയ പ്രിയ അധ്യാപകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.
1: ഡിയർ സ്റ്റുഡൻസ്, കീപ് ലേണിംഗ്, കീപ് ഗ്രോയിങ്, കീപ് ഡ്രീമിംഗ്, കീപ് ഇൻസ്പയറിംഗ്. റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ്, വാല്യൂ ദെയർ വേർഡ്സ് ആൻഡ് ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്.
0: ബിക്കോസ് സംവെയർ ഇൻ യുവർ ജേർണി ദേർ ഇസ് എ ടീച്ചർ ഹു ബിലീവ്ഡ് ഇൻ യു. പ്രിയപ്പെട്ട അധ്യാപകരെ, ഇക്കാലം അത്രയും ഞങ്ങൾക്കായി പകർന്നു നൽകിയ അറിവിന്, നന്മകൾക്ക് നന്ദി.
1: അറിവ് നിറയട്ടെ, നാടറിയട്ടെ.
2: ബി എ വോയ്സ്, ബി ഹേർഡ്.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടി അവതരിപ്പിച്ചത് സൗത്ത് വാഴക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ തീർച്ചയായും എഴുതണം. വിലാസം: വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം: ലൗലി. സഹായം: അംബിക ഷിബു.

0: മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള OBC വിഭാഗം പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. www.bwin.kerala.gov.in മുഖേന അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484-298-3130.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
2: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ.
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
2: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല,
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 1,00,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ആലപ്പുഴ പവർ ഹൌസ് വാർഡിലുള്ള ജില്ലാ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0477-2241-455. 0477-2241-455.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെ സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യ നീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 2 ആഴ്ചക്കാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള, UDID കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാം.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
3: ഗാനം.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. FM ഈവനിംഗിലിനി ഈവനിംഗ് മെലഡി. സ്വർണലത പാടിയ ഗാനം, ഗാനരചന വാലി, സംഗീതം ഇളയരാജ, ചിത്രം വല്ലി.

0: കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484-234-1677 0484-234-1677.
1: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
2: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
1: ഓണം കഴിഞ്ഞെന്ന് കരുതി ടിവി വാങ്ങൽ മാറ്റിവെച്ചോ?
2: എങ്കിലിതാ മൈ ജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
1: ടിവി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: നേടാം ഒരു EMI ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
2: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9,50,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

കെഎസ്ഇബി അറിയിപ്പ്. ഏരൂർ സെക്ഷൻ പരിധിയിൽ തേവരക്കാട് അമ്പലം, ആനക്കുളം ചൈതന്യനഗർ, മാഞ്ഞേലിപ്പാടം കുന്നറ ഭവൻ സ്കൂൾ, അന്തിമഹാകാളം ക്ഷേത്രം, ചക്കാലമുക്ക് കടക്കോടം, വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ പരിസരം, മട്ടിലിപ്പറമ്പ് ഓൾഡ് വാട്ടർ ടാങ്ക് ആനക്കുളം, ചൈതന്യനഗർ കേണൽ വിശ്വനാഥൻ റോഡ്, അംബികാ ക്ഷേത്രം പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി ഭാഗികമായി മുടങ്ങും. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്കാഡ കൺട്രോൾ റൂം എറണാകുളം അറിയിച്ചത്.

0: ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐടിഐയിൽ അപ്ഹോൾസ്റ്റർ ട്രേഡിലേക്കുള്ള പ്രവേശനം ഈ മാസം 10 വൈകിട്ട് 5 വരെ നീട്ടി. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ എന്നിവയുമായി സ്ഥാപനത്തിൽ നേരിട്ടെത്തി പ്രവേശനം ഉറപ്പാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481253552. 0481253552.
1: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
4: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
3: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
4: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
3: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: ചെറിയ കലവൂർ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, വെയർ ഹൌസ് അസോസിയേറ്റ്, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് എന്നീ കോഴ്സുകളിലേക്ക് സൗജന്യ പരിശീലനത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 99 96 82. 94 95 99 96 82.
3: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
4: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
3: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
4: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 18-49 ഇടയിൽ വയസ്സുള്ളവർക്ക് സെൽഫോൺ റിപ്പയർ ആൻഡ് സർവീസസ്, ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിൽ സൗജന്യ പരിശീലനം നൽകുന്നു. രജിസ്റ്റർ ചെയ്യുവാനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0481-230-3307. 0481-230-3307.
7: 30 crore രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
9: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയല്ലേ.
9: യെസ്, 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഇടപ്പള്ളി ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ നിന്ന് 2 പ്രായമുള്ള വാക്സിനേഷൻ കഴിഞ്ഞ ഗ്രാമശ്രീ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഈ മാസം 15 ചൊവ്വാഴ്ച രാവിലെ 9:30 വിതരണം ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 98 95 20 58 67. 98 95 20 58.
3: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
4: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ.
3: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ്.
4: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
3: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ഒബിസി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന ഈ മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0484-298-3130. 0484-298-3130.

0: കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30-ാം തീയതിക്ക് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്.
1: എന്തേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
1: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
2: അതെവിടുന്ന്?
1: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: FM ഇവനിംഗിലിനി നോവൽ പാരായണം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഒരു നാൾ കാലത്ത് മന്തിയമ്മ ഇടവഴിയിലൂടെ ധൃതി വെച്ച് നടന്നു പോകുന്നത് കണ്ടപ്പോൾ വിചാരിച്ചു, ആർക്കോ നൊമ്പലം തുടങ്ങിയിട്ടുണ്ടാകും. ആർക്കായാലും പടച്ചോനെ ഒരാപത്തുമുണ്ടാക്കല്ലേ എന്നും മനസ്സിൽ പ്രാർത്ഥിച്ചു. മന്തിയമ്മ പുറത്തിറങ്ങുമ്പോൾ സാധാരണ ഒരു തോർത്തുമുണ്ടെടുത്ത് മാറിന് കുറുകെ ഇടാറുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാതെയാണ് മന്തിയമ്മ ധൃതി വെച്ച് നടക്കുന്നത്. നടക്കുകയല്ല, ഓടുകയാണ്. അടുത്തെത്തിയപ്പോഴാണ് അവർ വീട്ടിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലായത്. എന്താ മന്തിയമ്മേ ഇത്രയും നേരത്തെ? മന്തിയമ്മ കോലായിൽ കയറാതെ മുറ്റത്ത് കുത്തിയിരുന്നു. ഒരു കാര്യം എന്നോട് പറയാൻ വേണ്ടിയാ മോളെ ഓടിപ്പോന്നത്. കല്യാണിക്ക് ആകാംക്ഷയേറി. വെറുതെ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം അവർ ഇത്ര ധൃതി പിടിച്ച് ഓടി വരില്ല. അവർ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം രാമർ വാങ്ങിയ സ്ഥലമില്ലേ കൊയിലോത്ത കാര്യസന്റെ പറമ്പിന്റെ അടുത്തുള്ളത്? അതെന്റെ പേരേന്ന് നോക്കിയാൽ കാണാ. രണ്ട് പറമ്പിന്റെ നടുക്കായി നിങ്ങളെ സ്ഥലത്ത് രണ്ട് വലിയ തേക്കില്ലേ? അത് കാര്യസ്യം വളച്ചു കെട്ടി ഓറുടെ പറമ്പിനോട് ചേർത്തിരിക്കുന്നു. അത് പറയാനാ ഞാൻ ഓടി വന്നത്. ഇപ്പെന്തെങ്കിലും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓരുടെ സ്ഥലമാകും. ഇതെല്ലാം കേട്ടുകൊണ്ട് രാമർ കോലായിൽ തന്നെ ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ നിർവികാരതയിലേക്ക് തെല്ലു വിഷമത്തോടെ നോക്കിക്കൊണ്ട് കല്യാണി ഉറപ്പിച്ചു, ചെന്ന് കാണുക തന്നെ. കോവിലകത്തെ കാര്യസ്ഥൻ എന്താണ് പറയുന്നതെന്നറിയാമല്ലോ. ഭർത്താവിന്റെ ഇപ്പോഴത്തെ നില അറിഞ്ഞുകൊണ്ട് ആരും ചോദിക്കാനുണ്ടാവില്ല എന്ന് കരുതിയിട്ടാകാം കാര്യസ്ഥൻ മരം കയ്യേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അനുവദിച്ചു കൊടുക്കുവാൻ പാടില്ലെന്നും കല്യാണി തീരുമാനിച്ചു. രണ്ടു വലിയ തേക്കുമരങ്ങൾക്കൊപ്പം സ്ഥലവും കയ്യേറിയതിൽ ഉൾപ്പെടും. വേലിക്ക് മുമ്പിൽ കല്യാണി തെല്ലിട നിന്നു. മുമ്പായിരുന്നുവെങ്കിൽ ഇതിനുള്ള ധൈര്യം കാര്യസ്ഥനുണ്ടാകുമായിരുന്നില്ല. അയാളെ കാണാൻ പോകുമ്പോൾ കല്യാണി തന്നെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരനുഭവം. അയാളെ എങ്ങനെയാണ് നേരിടുക? തളരരുത് എന്ന് മാത്രം അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കല്യാണി കയറി ചെല്ലുമ്പോൾ കാര്യസ്ഥൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഭാവിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി വീട്ടിന്റെ മുമ്പിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ ആദ്യം അമ്പരന്നു, പിന്നെ തിരിച്ചറിഞ്ഞു. രാമരുടെ ഭാര്യയാണല്ലേ? ആണേ, എന്താ വന്നത്? ഞാനത് പറയേണ്ട കാര്യമുണ്ടോളി? കുട്ടിയാളുടെ അച്ഛന് സുഖമില്ലാത്ത നേരം നോക്കി എന്തിനാ ആ തേക്ക് വളച്ചു കെട്ടിയത്? എന്റെ സ്ഥലത്തിൽ പെട്ടതുകൊണ്ട്. എന്നിട്ടെന്താ ഇത്ര നാളും പറയാതിരുന്നത്? ഏതായാലും നിങ്ങളീ ചെയ്തത് തീരെ ശരിയല്ല. നാലാൾ കേട്ടാൽ അതും സമ്മതിച്ചു തരൂല. ഓർക്കേ സുഖമില്ലാണ്ടായിട്ടുള്ളൂ, ബാക്കിയുള്ളവരിവിടെ ഉണ്ടല്ലോ. നല്ലവണ്ണം നയിച്ചാണ് ഓർ ഇതൊക്കെ ഉണ്ടാക്കിയത്. പിടിച്ചും പറച്ചും കട്ടതൊന്നുമല്ല. കാര്യസ്ഥൻ എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു.

0: അയാളുടെ മുഖത്തും അത് പ്രകടമായിരുന്നു. രാമരുടെ ഭാര്യയ്ക്ക് ഇത്രയും പ്രാപ്തിയുണ്ടെന്ന് കരുതിയതല്ല. അയാൾ പറഞ്ഞു, ഇതിനൊന്നുമുള്ള ന്യായം പെണ്ണുങ്ങളോട് പറയുന്നില്ല. ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ, ഞാൻ അവരോട് സംസാരിക്കാം. കാര്യസ്ഥന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കല്യാണി പറഞ്ഞു, ന്യായം പറയുന്നതിന് ആണും പെണ്ണും നോക്കേണ്ട കാര്യമുണ്ടോളി? എന്തായാലും അത് മാറ്റിക്കെട്ടണം, എനിക്കതേ പറയാനുള്ളൂ. കല്യാണി ഈ കാര്യം മറ്റാരുമായും സംസാരിച്ചിരുന്നില്ല. മറ്റുള്ളവർ ഇടപെട്ടാൽ ഇതൊരു വലിയ പ്രശ്നമാകാനിടയുണ്ട്, അങ്ങനെയാവരുതെന്ന് കല്യാണി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ചേക്കു വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, വേലിപ്രശ്നം അങ്ങനെ തീർത്തു, കാര്യസ്ഥനെ കൊണ്ട് തന്നെ മാറ്റിക്കെട്ടിച്ചു. അത് കേട്ടപ്പോൾ കല്യാണി ഭയന്നു. ചേക്കു വല്ല അതിക്രമവും കാട്ടിയോ എന്നായിരുന്നു സംശയം. അവളത് മറച്ചു വച്ചില്ല. ചേക്കു, നീ എടുത്തു ചാടി വല്ല അവിവേകവും കാട്ടിയോ? നിനക്ക് അങ്ങനെയൊരു കുഴപ്പമുണ്ട്. ഇത് അവിവേകമൊന്നല്ല കല്യാണി, മറ്റുള്ളവരുടെ അവിവേകത്തിന് അവിവേകം തന്നെയാ ചുട്ട ചികിത്സ. പ്രശ്നം തീർന്നു എന്ന് മാത്രം കരുതിയാൽ മതി, നനഞ്ഞിടം നോക്കി കുഴിക്കാനിരിക്കുകയാണ് ഓരോരുത്തർ. തെങ്ങിൽ കയറുന്നിടത്ത് കല്യാണി സാധാരണ പോകാറുണ്ടായിരുന്നില്ല. വീട്ടിൽ തിരക്കിട്ട പണികളുള്ളതുകൊണ്ട് കല്യാണിയെ രാമർ അതിനെ നിർബന്ധിക്കാറുമില്ല. എന്നാൽ രാമർ വീട്ടിൽ ഒതുങ്ങിപ്പോയതോടെ അതിനും കല്യാണി മുന്നിട്ടിറങ്ങി. താമസിക്കുന്ന പറമ്പിലെ തേങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്നതിന് കല്യാണിയാണ് മേൽനോട്ടം നടത്തിയത്. മൈനർ ബാലനും മറ്റു രണ്ടുപേരും അതിവേഗത്തിൽ തെങ്ങിൽ കയറിക്കൊണ്ടിരുന്നു. രാമർ ഉമ്മറത്തിരിക്കുന്നത് കല്യാണി കാണുന്നുണ്ട്. മൂത്ത മകൻ അച്ഛന്റെ സമീപത്തിരുന്ന് എന്തോ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. മൈനർ ബാലൻ തെങ്ങിന്റെ പകുതിയെത്തി തെല്ലുനേരം ചുറ്റും നോക്കുന്നത് കണ്ട് കല്യാണി വിളിച്ചു ചോദിച്ചു, എന്താ മൈനറെ, ഇന്ന് മഴ പെയ്യോ? നിങ്ങൾ എന്നെ കളിയാക്കുക? മൈനർ തിരിച്ചു ചോദിച്ചു, ഇഞ്ഞു പറഞ്ഞാൽ മഴ പെയ്യുന്നാണല്ലോ നാട്ടിലെല്ലാവരും പറയുന്നത്. അതാ സൂയാലുക്കളാ, കുട്ടികളുടെ അച്ഛനാ എന്നോട് പറഞ്ഞത് മഴ മൈനറുടെ വെളിപ്പുറത്താണെന്ന്. അതിനൊന്നും മറുപടി പറയാതെ അയാൾ മേലോട്ട് കയറി തുടങ്ങി.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
2: തേങ്ങ മലയാളിയുടെ ചിന്തകളെയും ഭാഷാപ്രയോഗങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ തേങ്ങയുമായി ബന്ധപ്പെട്ട പദശേഖരങ്ങൾക്കും ശൈലികൾക്കും വലിയ പങ്കാണുള്ളത്. തെക്കുദേശത്തെ കായ് തെങ്കായ് ആയെന്നും പിന്നീട് അനുനാസികാതിപ്രസരം സംഭവിച്ച് തേങ്ങ ആയി എന്നും നിരുക്തി പറയാവുന്നതാണ്. തേങ്ങ മലയാളത്തിൽ പ്രാദേശിക ശൈലിയായി പ്രചരിച്ചിട്ടുണ്ട്. ഒരു തേങ്ങയും അറിയില്ല എന്നതുകൊണ്ട് തൃശൂർ മലയാളത്തിൽ അർത്ഥമാക്കുന്നത് വക്താവിന് ഒരു വിവരവുമില്ല എന്നാണ്. ഒരു ചുക്കും അറിയില്ല എന്നതാണ് തെക്കോട്ടുള്ള സമാന പ്രയോഗം. ദേഷ്യപ്രകടനങ്ങളിൽ തേങ്ങയുടെ മൂട് എന്നും തൃശൂർ ഭാഗത്ത് പ്രയോഗിക്കാറുണ്ട്. അവ്യക്ത ഭാഷണത്തെ പരാമർശിക്കാൻ എന്തു തേങ്ങയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നത് തൃശൂർ ശൈലിയാണ്. വെളിച്ചെണ്ണയ്ക്ക് തേങ്ങണ്ണ എന്ന് കാസർഗോട്ട് പറയുന്നതും പ്രാദേശിക പ്രയോഗങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താം. നായയുടെ കയ്യിലെ പൊതിയാത്തേങ്ങ പ്രായോഗിക ജ്ഞാനത്തിൻ്റെ അഭാവത്തെയാണ് കുറിക്കുന്നത്. കയ്യാലപ്പുറത്തെ തേങ്ങ അനിശ്ചിത ജീവിത സാഹചര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. ചിരട്ടയെടുക്കലാവട്ടെ ദാരിദ്ര്യത്തെയും യാചകഭാവത്തെയും എല്ലാം വെളിപ്പെടുത്തുന്ന ശൈലിയാണ്. തേങ്ങയുമായി ബന്ധപ്പെട്ട പദശേഖരവും വിപുലമാണ്. പൂക്കുല, മച്ചിങ്ങ, കരിക്ക്, ഇളനീർ, കൊപ്ര, വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, പിണ്ണാക്ക്, ചിരട്ട, തൊണ്ട്, ചകിരി തുടങ്ങിയവ ഉദാഹരണമാണ്. തേങ്ങ മനുഷ്യജീവിത രൂപകം കൂടിയാണ്. ശൈശവം വെള്ളയ്ക്കയോടും ബാല്യകാലം ഇളനീർ പരുവത്തോടും കൗമാരം ഇളപ്പം തേങ്ങയോടും യൗവനം നാളീകേരത്തോടും വാർദ്ധക്യം കൊപ്രയോടും ചേർന്നു പോകുന്നുണ്ട്. എന്നാൽ വാർദ്ധക്യത്തിലാണ് തേങ്ങായ്ക്ക് പ്രത്യുൽപാദനശേഷി നേടുന്നത് എന്ന ഒരു വ്യത്യാസം മനുഷ്യരുമായുണ്ട്. നാളീകേരമുടയ്ക്കൽ പ്രതീകാത്മകമായ ഒരു വഴിപാടാണ്. ഗണപതി ക്ഷേത്രങ്ങളിലാണ് ഈ വഴിപാട് സാധാരണയായി കാണുന്നത്. നാളീകേരം എറിഞ്ഞുടയ്ക്കുമ്പോൾ അത് ഛിന്നഭിന്നമാകുന്നതുപോലെ ഭക്തന്റെ അഹന്തയുടെ പുറന്തോട് തകർന്ന് അവൻ ബ്രഹ്മജ്ഞാനിയാവണമെന്ന പ്രതീകാത്മക സന്ദേശം വിസ്മരിച്ചുകൊണ്ടാണ് പലരും ഇത് ചെയ്യുന്നത്. തേങ്ങയുടെ പുറന്തോട് സ്ഥൂല ശരീരത്തിൻ്റെയും അതിനുള്ളിലെ ജലം കാരണഭൂതമായ ജീവസ്രോതസ്സിൻ്റെയും കുഴമ്പ് സൂക്ഷ്മ ശരീരത്തിൻ്റെയും പ്രതീകമാണെന്ന് പറയപ്പെടുന്നുണ്ട്. തേങ്ങയുടെ മുക്കണ്ണും മനുഷ്യ ശിരസും തമ്മിലുള്ള സാദൃശ്യം ഓർക്കാവുന്നതാണ്. തേങ്ങ എറിഞ്ഞുടയ്ക്കലിലൂടെ തലക്കനമില്ലാതാകുന്നു എന്ന ആശയം അപ്പോൾ പ്രസക്തമാകും. തേങ്ങയെ ഒരു ഹാസ്യബിംബമാക്കി അവതരിപ്പിച്ചിരിക്കുന്ന കവിതയാണ് ചെറിയാൻകേ ചെറിയാൻ്റെ തേങ്ങ. കൊല്ലംകണ്ടത്തിൽ ദേവസ്യയുടെ തലയിൽ തേങ്ങ വീണിട്ടും അയാൾക്ക് ഒന്നും പറ്റിയില്ല. തനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നോർത്ത് ചിരിച്ചു ചിരിച്ച് ശ്വാസം മുട്ടി അയാൾ മരിക്കുന്നു. തേങ്ങ തലയിൽ വീണാൽ ചിരിക്കരുത് എന്ന ഗുണപാഠത്തോടെയാണ് കവിത അവസാനിക്കുന്നത്. തേങ്ങ ഉപദ്രവകാരിയല്ല, എന്നാൽ നിസാരമായി കരുതരുത്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

എഫ് എം എ ബ്രിംഗ്ലിനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, 1982 കനിഷ്ക വിമാന ദുരന്തത്തിൽ വളരെ പ്രശസ്തനായ ഒരു ഭാരതീയ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടു. 1948 മദ്രാസിൽ സ്ഥാപിതമായ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഇദ്ദേഹം CSIR ഡയറക്ടർ ജനറൽ, ജവഹർലാൽ നെഹ്റു സർവകലാശാല വൈസ് ചാൻസലർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഈ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം, ഡോക്ടർ യേലാവർത്തി നായിഡുമ. ഡോക്ടർ യേലാവർത്തി നായിഡുമയാണ് 1982 കനിഷ്ക വിമാന ദുരന്തത്തിൽ അന്തരിച്ചത്.

ഇനി നാളത്തെ ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് റോസി തമ്പി. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 പ്രഭാതഗീതം.

6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ടി ആർ ശ്രീനിവാസന്റെ എനിക്കെഴുതണം എന്ന കവിത. 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ചിന്താശകലം. ഇന്നത്തെ ചോദ്യം സേവന വാർത്തകൾ, നാട്ടുവിശേഷം.

10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില തുടർന്ന് ഓർമ്മച്ചിന്ത്. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി.

രാത്രി 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഫിസിയോതെറാപ്പി ചികിത്സ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ടിയുമായി അഭിമുഖം.

വൈകിട്ട് 9:15 ചുറ്റുവട്ടം എറണാകുളം TDM ഹാളിൽ നടന്ന ലിവിംഗ് വിൽ ബോധവൽക്കരണ പരിപാടിയിൽ തനൂജ ഭട്ടതിരി നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് ഡേ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 7:35.

0: Benchmark domestic equity indices ended in the negative territory for the second consecutive day. The Sensex declined 555 points to close at 75,578, while the Nifty shed 144 points to settle at 23,635. India bagged 5 medals, including 2 gold, 2 silver and 1 bronze, on the penultimate day of the Stage 3 of the World Archery Para Series in Ahmedabad today, with the men's teams winning the top honours. Reigning world champion Toman Kumar and Shyam Sundar Swamy clinched the gold medal in the men's compound team event with a dominant win over Iraq's Abbas Kadim and Anwar Al-Daoud, 152-139. Men's duo of double Paralympic medalist Harvinder Singh and Vijay Sundi overcame Slovakia's David Ivan and Dennis Ivan 6-2 to bag the yellow medal in the recarved team title. The women's recurve team of Bhavna and Pooja settled for silver after going down 0-6 to Chinese pair in the final. Swati and Adil Muhammad Nazir Ansari finished runners-up in the mixed team W1 recurve compound event, taking silver. Swati then claimed bronze in the individual W1 category, defeating Russia's Elena Krutova 6-2. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says India's fintech journey takes new heights with innovation and inclusion at its core, inaugurates Global Fintech Fest in Mumbai. Prime Minister dedicates to nation projects worth 35,000 crore rupees in Gujarat, says from chips to ships, India is now building a new manufacturing future. Defence Minister Rajnath Singh arrives in Colombo on a 3-day visit to Sri Lanka to boost bilateral defence and maritime cooperation. Russia backs India's peace efforts to end Ukraine conflict, says Moscow aligns with New Delhi's position on the issue. Heavy rainfall likely over Bihar, Gangetic, West Bengal, Jharkhand, Odisha and northeastern states tomorrow. And India win 5 medals, including 2 gold at the World Para Archery Series in Ahmedabad. And that is all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി FM 102.3.
2: ചുറ്റുവട്ടം,
3: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.
4: പ്രിയ ശ്രോതാക്കളെ, ചുറ്റുവട്ടത്തിൽ ഇന്ന് എറണാകുളം TDM ഹാളിൽ നടന്ന അവയർനെസ് സെഷൻ ഓൺ ലിവിംഗ് വിൽ എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കിൽ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ.
5: നമുക്ക് മലയാളികളുടെ ഒരു പ്രത്യേകത, എല്ലാ വിഷയവും അത്യാവശ്യമൊക്കെ അറിയാം. നമുക്കറിയാം ആശുപത്രിയിൽ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പകുതി ചികിത്സ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അത് എഴുതി ഒപ്പിടാനുള്ളൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടും നമ്മൾ എഴുതി ഒപ്പിട്ട മരുന്ന് കിട്ടാത്തതുകൊണ്ടുമാണ് നമ്മൾ ഡോക്ടറെടുത്ത് പോകുന്നത്. ഈ മരുന്ന് കടയിൽ മരുന്ന് മേടിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് കാണാം, നല്ല പ്രിസ്ക്രിപ്ഷൻസ് ആളുകൾ അവിടെ മെഡിക്കൽ ഷോപ്പിലുള്ള ആളുകൾക്ക് കൊടുക്കാറുണ്ട്. അതെങ്ങനെയാണ്? എഴുതിയിട്ടൊന്നുമല്ല, അവർ തീരുമാനിക്കുകയാണ് ഇന്ന ഗുളികകൾ ഇന്ന ആൾ തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രശ്നം പരിഹരിച്ചോളാം. ചിലപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പിലുള്ള ആളുകൾ ചോദിക്കും നിങ്ങളുടെ രോഗം എന്താണ്, അതൊന്നും താൻ അന്വേഷിക്കേണ്ട, തനി മരുന്ന് തന്നാൽ മതി. കാരണം അത് സ്വയം ചികിത്സിക്കാനുള്ള പ്രാപ്തിയുള്ളവരാണ് മലയാളികൾ, അല്ലേ? അല്ലെ, ഇവിടെ ഇരിക്കുന്ന ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. അത് ഞാനൊരു അഭിഭാഷകനാണ്. അപ്പം ഈ പണ്ടും ഇപ്പോഴും മുമ്പിൽ വന്നിരിക്കുന്ന 90% ആളുകളും എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഉത്തരവാണ് ജഡ്ജി പറയേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മളോട് പറയാറുണ്ട്. പക്ഷെ ഇവർ പറയണത് അനുസരിക്കാതെ ജഡ്ജികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനൊക്കെ ജീവിച്ചു പോണത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ലിവിംഗ് ബില്ല് മലയാളിക്കൊരു വലിയ വെല്ലുവിളിയൊന്നും അല്ല. നമ്മളിത് പണ്ടും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ ലിവിംഗ് ബില്ലിനെ കുറിച്ച് ചില ആളുകളിങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയും, ഇതൊന്നും ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാം, ആശുപത്രിയിൽ നിന്ന് ബില്ല് തരുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി, അത്രയല്ലേ ഉള്ളൂ, അല്ലേ? ശരിയല്ലേ? ആശുപത്രിയിൽ നിന്ന് ബില്ല് കിട്ടുമ്പോൾ ആ വഴി പോകാതിരുന്നാൽ മതി, ലിവിംഗ് ബില്ല് എഫക്റ്റിലാവും. അതും നമ്മുടെ ആളുകൾ പ്രയോഗിക്കുന്നൊക്കെ ഉണ്ട്, അതിപ്പോൾ നമുക്ക് പരസ്യമായിട്ട് സമ്മതിക്കാൻ പറ്റില്ലെങ്കിലും. ഒന്ന് രണ്ട് ചെറിയ വാക്കുകളൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോവാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ പാണ്ഡിത്യം നമ്മളെ പലപ്പോഴും അബദ്ധത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ചില വാക്കുകൾക്ക് നമുക്കൊരു ക്ലാരിറ്റി വേണം. ഒന്ന്, സൂയിസൈഡ്. വാട്ട് യു മീൻ ബൈ സൂയിസൈഡ്? എന്താണ് ആത്മഹത്യ? ഉത്തരം അറിയാലോ? അറിയാം. ആത്മഹത്യ വേറൊരാൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? പറ്റുമോ? അപ്പോൾ സൂയിസൈഡ് എന്ന് പറയുന്നത് അവനവൻ ചെയ്യണം, വേണമല്ലോ. നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കും ഈ കൂട്ട ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു, അത് പത്രക്കാരെങ്ങനെ ഒരു പ്രാസോപ്പിച്ച് എഴുതുന്നതാണ്. അങ്ങനൊരു സംഭവം ഇല്ല. ഉണ്ടോ? സാധിക്കുമോ കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞാൽ? ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്ത് ലിസ്റ്റിട്ട് നാലാക്കാം എന്നല്ലാതെ സാധിക്കില്ലല്ലോ, ടെക്നിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു വ്യക്തി അവന്റെ ജീവൻ നിലനിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അത് അവസാനിപ്പിക്കാൻ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ളൊരു പ്രവൃത്തി വേണം, ഒരു പ്രവൃത്തി ചെയ്യണം. വെറുതെ കുറച്ചു നേരം മലയുടെ മേലെ കാറ്റും കൊണ്ടിരുന്ന മരിച്ചു പോവായിരിക്കും എന്ന് വിചാരിച്ച് അവിടെ പോയിരുന്നിട്ട് ആവില്ല, കപക്കെട്ട് വന്ന് ആശുപത്രി കയറുമെന്നേ ഉള്ളൂ അല്ലെ. അപ്പോ ഒരു പോസിറ്റീവ് ആക്ട് വേണം, അതാണ് സൂയിസൈഡ്. ദെൻ അടുത്തത് എന്താണ്? അസിസ്റ്റഡ് സൂയിസൈഡ്. അസിസ്റ്റഡ് സൂയിസൈഡ് ഒരു മനോഹരമായ ഒരു ടെർമിനോളജിയാണ്. അത് അസിസ്റ്റഡ് സൂയിസൈഡ്. അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറയുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല, മരിക്കാൻ തീരുമാനിച്ചു, മരിക്കാൻ സ്വന്തമായി സാധിക്കുന്നില്ല. അത് ചിലപ്പോൾ ധൈര്യമില്ലാഞ്ഞിട്ടാവാം, ഫിസിക്കലി പറ്റാഞ്ഞിട്ടാവാം. അപ്പോൾ മറ്റൊരാളുടെ സഹായത്തോടു കൂടി ആത്മഹത്യ ചെയ്യുന്നു. നിയമപരമായി അത് മറ്റേയാൾ ചെയ്യുന്ന കൊലപാതകമാണ്. വാക്ക് ക്ലിയർ ആണല്ലോ. അത് ഹോമിസൈഡ് ആണ്, അത് കൊലപാതകമാണ്. എഫക്റ്റിൽ മറ്റൊരാൾ കൊന്നു എന്നേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിയമപരമായി ഒന്ന് ആത്മഹത്യ, രണ്ടാമത്തേത് ഈ അസിസ്റ്റഡ് സൂയിസൈഡ് ഈക്വൽ ടു ഹോമിസൈഡ്. ക്ലിയർ ആണല്ലോ. ഇനി നാലാമത്തൊരു വാക്ക് പഠിക്കാം, യൂത്തനേസിയ. കേട്ടിട്ടുണ്ടാവും ദയാവധം ഇല്ലേ. ഈ ദയാവധം രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ആക്റ്റീവ് യൂത്തനേസിയ, രണ്ട് പാസീവ് യൂത്തനേസിയ. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ആക്റ്റീവ് യൂത്തനേസിയ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഒരു മനുഷ്യനെ മരിക്കാൻ കാരണമുണ്ടാകുന്നു, ഒരു പ്രവൃത്തി മൂലം ഒരു വ്യക്തി മരിക്കുന്നു. ആക്റ്റീവായി ഒരു കാര്യം, ബൈ ആക്ഷൻ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട് അവിടെ, അതാണ് ആക്റ്റീവ് യൂത്തനേസിയ. ദെൻ പാസീവ് യൂത്തനേസി, ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു, ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ചെയ്യേണ്ടതാകാം, ചെയ്താൽ ചിലപ്പോൾ ജീവൻ നീട്ടിക്കിട്ടാം, അത് ചെയ്യുന്നില്ല, അത് പാസീവ് യൂത്തനേസി. നാല് കാര്യം പഠിച്ചോ, ഒന്ന് സൂയിസൈഡ്, അസിസ്റ്റഡ് സൂയിസൈഡ്, യൂത്തനേസിയ. യൂത്തനേസിയിൽ തന്നെ രണ്ടു തരം നമ്മൾ, അതുകൊണ്ട് നാലാക്കി പറയാം, പാസീവും ആക്റ്റീവും. ഈ നാല് കാറ്റഗറി നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന്റെ എല്ലാം അവസാനത്തെ വാക്ക് ഒറ്റ വാക്കാണ് മരണം അല്ലെ, ഡെത്ത്. ഡെത്തിൽ ആർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അതിലും കൺഫ്യൂഷൻ ഉള്ള ആളുകൾ, മാഡം പറഞ്ഞ പോലെ ഞാനൊരു ആശുപത്രി ജീവിയാണ്, ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്തില്ലെങ്കിലും കുറച്ച് ഈ ലോകത്തുള്ള ആവശ്യമില്ലാത്ത സാമൂഹ്യ സേവന രോഗമുള്ളതുകൊണ്ട് ഈ ആശുപത്രി വരാന്തയിലും മിക്കവാറും പോയി നിൽക്കാറുണ്ട്. അപ്പോൾ ഈ മരിച്ചോ ഇല്ലേ എന്നുള്ളത് പോലും ആളുകൾക്ക് സംശയമുണ്ട്. അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്താണ് ഈ കൺഫ്യൂഷൻ വന്നേന്ന്. ചിലപ്പോൾ ചില വീട്ടുകാർ ഡോക്ടറോട് പോയി ചോദിക്കുകയൊക്കെ ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട്, ശരിക്കും മരിച്ചോ. അപ്പോൾ ഈ ശരിക്കും മരിക്കുകയും തമാശയ്ക്കും മരിക്കുകയും രണ്ട് ടൈപ്പ് മരണമുണ്ടോ? ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ, ശരിക്കും മരിച്ചോ എന്ന് ചോദിക്കണം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കുക. നമ്മൾ ആരെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുക? നമ്മൾ സംസാരിക്കുന്നത് മരണം എന്ന ഒരു യാഥാർത്ഥ്യം, ഒരു ഇവഞ്ചുവാലിറ്റി, അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങളാണ്. മരണം അത് വളരെ പ്രധാനമാണ്. പലപ്പോഴും ഈ വിഷയത്തെ ആളുകൾ ചികിത്സയുമായി കൂട്ടിക്കൊഴിക്കും. ഇല്ല, ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ പോയിന്റ് കിടക്കുന്ന മരണത്തിലാണ്. ഞാൻ മുന്നോട്ട് എൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ചെയ്യരുത് എന്നുള്ളതിന് ഞാൻ നടത്തുന്ന നിശ്ചയമാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്ന വിഷയം. അതുപോലെ ഇനി മറ്റൊരു കൺഫ്യൂഷനും കൂടി തുടക്കത്തിൽ തന്നെ ക്ലാരിഫൈ ചെയ്യണം. ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് വിൽ. മരണപത്രം, മരണപത്രവും ലീവിംഗ് വില്ലുമായിട്ട് ഒരു ബന്ധവുമില്ല. ദയവായി ഇത് കൂട്ടിക്കുഴയ്ക്കരുത്. മക്കൾ കഷ്ടപ്പെട്ടു പോകും. കാരണം ഈ എന്താ പറയുക, നമ്മുടെ ഇൻഫർമേഷന്റെ ആധിക്യം മൂലം നേരത്തെ പറഞ്ഞ പോലെ വിജ്ഞാനത്തിന്റെ പ്രശ്നം മലയാളിക്കുണ്ട്. അപ്പോൾ പല രീതിയിലാണ് ഇതൊക്കെ പഠിച്ച ആൾക്കാരെ മനസ്സിലാക്കിയിട്ട്, ഈ അടുത്ത് എൻ്റെ അടുത്ത് ഒരാൾ മക്കൾ വന്നിട്ട് പറഞ്ഞു അച്ഛനോട് ബില്ല് എഴുതാനൊന്ന് സാറൊന്ന് സൂചിപ്പിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സൂചിപ്പിക്കാം, പക്ഷെ ആളെന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? എന്തു ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നെ, പക്ഷേ ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നില്ല. സാറിന് ഞാൻ ഈ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല പൊസിഷനിൽ ഇരുന്ന് റിട്ടയർ ചെയ്ത ഒരു ബുദ്ധിക്കോ പ്രാപ്തിക്കോ കുറവില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് ഞാനിങ്ങനെ സംശയിച്ച് സംശയിച്ച് പറഞ്ഞു, അങ്കിളെ ഈ മക്കള് എൻ്റെ അടുത്ത് എപ്പോഴും വരാറുണ്ട്, അങ്കിള് ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് മക്കളുടെ ഇന്നൊരു ക്ലാരിറ്റി കിട്ടിയില്ല. അപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഡീറ്റെയിൽഡ് എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഞാൻ ഈ മറ്റേ മരുന്ന് കടയിലെ പ്രിസ്ക്രിപ്ഷൻ്റെ അപകടം എനിക്ക് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, അങ്കളെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ അങ്കൾ ആർക്ക് എഴുതി കൊടുത്തെന്ന് എനിക്കറിയണ്ട, പക്ഷെ എഴുതിയത് ഡീറ്റെയിൽ ആയതുകൊണ്ട് ഒന്ന് നോക്കണമെന്നുണ്ട്. എന്നാൽ നീ ഒരു ദിവസം വീട്ടിലേക്ക് വാ, ഞാൻ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ ശരിയാവില്ല, റിസ്ക് ആണ് എന്നൊന്ന്. അപ്പോൾ അത് എൻ്റെ അപകട സാധ്യത മനസ്സിലായല്ലോ. ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ പുള്ളി ഈ വീടിൻ്റെ അലമാരയുടെ അകത്തു നിന്ന് ഒരു 100 പേജിൻ്റെ നോട്ട് ബുക്ക് എടുത്തു കൊണ്ടു തോന്നുന്നു. ആദ്യത്തെ പേജ് തൊട്ട് അവസാനത്തെ പേജ് വരെ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ടുണ്ട്. 100 പേജിൻ്റെ നോട്ട് ബുക്കാണ്. നമുക്ക് അത്ഭുതം തോന്നും, ഇത്രയും വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ എന്തെങ്കിലും ചെയ്തു വെച്ചേന്ന്. വളരെ ഡീറ്റെയിൽഡാണ്, ഡീറ്റെയിൽഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുമ്പോഴില്ല. അപ്പൊ ഇത് നമ്മളുടെ ഈ വിവരത്തിന്റെ ആധിക്യത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ വില്ല് എന്താണ്, മരണപത്രം എന്താണെന്ന് പഠിച്ചാൽ നമുക്ക് ആദ്യത്തെ ക്ലാസിന്റെ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞു. എന്താണ് മരണപത്രം? ഞാൻ മരിച്ചാൽ എനിക്കുള്ള സ്വത്തുക്കൾ ആരിലേക്ക് പോകും എന്നുള്ളതാണ് മരണപത്രം. വ്യക്തമാണല്ലോ, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തുക്കൾ ആരിലേക്ക് പോകും. ഞങ്ങൾ വക്കീലന്മാർക്ക് രണ്ട് തരം മരണമേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ പലതരം മരണങ്ങളുണ്ടാവും, ഞങ്ങൾക്ക് രണ്ട് തരം മരണമേ ഉള്ളൂ. ഇൻ്റസ്റ്റേറ്റ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഈ വില്ല് എഴുതി വെക്കാത്ത ചേട്ടന്മാരും വില്ല് എഴുതി വെച്ച ചേട്ടന്മാരും, രണ്ട് തരം ചേട്ടന്മാരേ ഉള്ളൂ. അപ്പോൾ ഇൻ്റസ്റ്റേറ്റ് ഡെത്ത് എന്ന് പറഞ്ഞാൽ വില്ല് എഴുതി വെച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ വില്ല് എഴുതി വെക്കാത്തവരുടെ നിയമവും വില്ല് എഴുതി വെച്ചവരുടെ നിയമവും ഇന്ത്യയുടെ നിയമഘടനയിൽ രണ്ട് രണ്ടാണ്. ക്ലിയറായോ? വില്ല് എഴുതി വെച്ചവരുടെ മരണശേഷമുള്ള വസ്തുക്കളുടെ കണ്ടിന്യൂവേഷനും വില്ല് എഴുതി വെക്കാത്തവരുടെ മരണശേഷമുള്ള വസ്തുക്കളുടെ കണ്ടിന്യൂവേഷനും ഞങ്ങളുടെ ഭാഷയിൽ എസ്റ്റേറ്റ് എന്ന് പറയും. ഞാൻ ഈ എസ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര സ്റ്റൈലാണ്. ഇത് കൂടിയ ടെക്നിക്കലി അതിനെ പേര്. മരിച്ചിട്ടുള്ള ബാക്കിയുള്ളത് ചിലപ്പോൾ ആകെ രണ്ട് ബനിയനും ഷർട്ടൊക്കെ ആയിരിക്കും, പക്ഷെ എന്നാൽ പോലെ അത് എസ്റ്റേറ്റാണ്, നിയമപരമായിട്ട് അത് എസ്റ്റേറ്റാണ്. അപ്പോൾ ഈ എസ്റ്റേറ്റ് ആരിലേക്ക് പോകുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി അതിനെ ടെസ്റ്റമെൻ്റ് എന്നോ വില്ലെന്നോ പലതരം പേരുകളൊക്കെ വിളിക്കാം, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് എഴുതണമെങ്കിൽ എന്താണ് യോഗ്യത? മരണപത്രം എഴുതണമെങ്കിൽ എന്താണ് യോഗ്യത? എഴുതുന്ന വ്യക്തിക്ക് സ്ഥിരബുദ്ധി വേണം, വെറും ബുദ്ധിയല്ല, സ്ഥിരബുദ്ധി വേണം. ഇത് ഒരു ഗ്ലാസ് അല്ല എന്നും ഇതൊരു മൈക്കാണെന്നും

ഇതൊരു വെള്ളപ്പേപ്പറാണെന്നും ഇതിൽ എഴുതിയിരിക്കുന്നത് പേന കൊണ്ടാണെന്നും പറയാനുള്ള പ്രാപ്തിയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ, ഒരു കോംപ്രിഹെൻഷൻ, ഒരു സൗണ്ട് മൈൻഡും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാം. പേര് ചോദിച്ചാൽ പറയാൻ പറ്റണം, വയസ്സ് ചോദിച്ചാൽ പറയാൻ പറ്റണം. ഈ നിൽക്കണത് മകനാണോ എന്ന് ചോദിക്കുമ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്നാണ് പറയണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അല്ലേ, ശരിയല്ലേ? ആ വില്ല് നമുക്ക് വാലിഡ് അല്ല. അപ്പോൾ ഈ വ്യക്തി ഈ വില്ല് തയ്യാറാക്കുമ്പോൾ സ്ഥിരബുദ്ധി ഉണ്ടാവണം, തയ്യാറാക്കുമ്പോൾ അത് ഒപ്പിടുന്ന സമയത്ത് സ്ഥിരബുദ്ധി ഉണ്ടാവണം. രണ്ട്, സ്വമനസാൽ ചെയ്തതായിരിക്കണം, ഫ്രീ വില്ലായിരിക്കണം, സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയതായിരിക്കണം. മൂന്ന്, അത് എഴുതിയതായിരിക്കണം. മാലിനിയോട് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വില്ലാവില്ല, ആവോ ഇല്ല, അത് എഴുതണം. നാല്, അതിന് രണ്ട് സാക്ഷി വേണം, രണ്ട് സാക്ഷികൾ വേണം. ഞാൻ എഴുതി ഒപ്പിടുന്നത് കണ്ടു എന്ന സാക്ഷികളും സാക്ഷിയോ എഴുതി ഒപ്പിടുന്നത് കണ്ടു എന്ന് ഞാനും പറയണം എന്ന അവസ്ഥ വേണം. മനസ്സിലായല്ലോ, ഇതാണ് വില്ല്. വില്ല് പഠിച്ചോ? മരണപത്രം പഠിച്ചില്ലേ? ഓക്കെ. ഇത് ചെയ്യാനുള്ള യോഗ്യതയുള്ള ഒരു വ്യക്തിക്ക് ലിവിംഗ് വില്ല് എഴുതാം. ഞാൻ അതിനാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ആർക്കാണ് ലിവിംഗ് വില്ല് എഴുതാന്ന് ചോദിച്ചാൽ ഇത്രയും കണ്ടീഷൻ വേണം. എഴുതുന്ന സമയത്ത് സ്ഥിരബുദ്ധി വേണം, നിർബന്ധമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതായിരിക്കണം, രണ്ട് സാക്ഷി വേണം, ഇത് എഴുതി ഒപ്പിട്ടതായിരിക്കണം. ഇത്രയും കാര്യമുണ്ടോ ലിവിംഗ് വില്ലിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായി. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള വാക്ക് ഞാനൊന്ന് മാറ്റോട്ടെ. ഇതിൻ്റെ പേര് ലിവിംഗ് വില്ല് എന്നല്ല. ലിവിംഗ് വില്ല് ആണല്ലോ നമ്മുടെ തലയിൽ കിടക്കുന്നത്, അത് ഓർത്തു വെച്ചോ. പക്ഷേ ടെക്നിക്കലി ഇത് ലിവിംഗ് വില്ല് അല്ല, ഇത് അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്നാണ് ഇതിൻ്റെ പേര്. അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ്. അപ്പോൾ ലിവിംഗ് വില്ലെന്ന് ഒരു പ്രാസത്തിന് എല്ലാ മേഖലകളിലും പറയുന്നു എന്നല്ലാതെ ഇതിൻ്റെ ശരിയായ ഇതിൻ്റെ പേര് അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്നാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായല്ലോ. അപ്പോൾ ഈ വില്ലുമായിട്ട് കൂട്ടിക്കൊഴിച്ചുകൊണ്ടാണ് ഈ പല സ്ഥലങ്ങളിലേയും കൺഫ്യൂഷൻ വരുന്നത്. ഇതിന് വില്ലുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം വില്ലിൻ്റെ അടിസ്ഥാന തത്വം, ഞാൻ എത്ര വില്ല് എഴുതി വെച്ചാലും ആ വില്ലിന് ഒരു കടലാസിൻ്റെ വിലയേ ഉള്ളൂ. ഇതെപ്പോഴാണ് വാല്യൂ ഉള്ളതാവുക? ഫ്രം ദ മൊമെൻ്റ് ഓഫ് മൈ ഡെത്ത്. മൈ ഡെത്ത്. ഡെത്ത് ഡിക്ലെയർ ചെയ്യാതെ വില്ല് തൊടാൻ പറ്റില്ല. കുറച്ച് ഒരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് എനിക്കൊരു ഫോൺ വന്നു, സാറേ എൻ്റെ അച്ഛൻ വളരെ മോശം അവസ്ഥയിലാണ്, നാളെ നേരം വിളിക്കും തോന്നുന്നില്ല, നാളെ ഞായറാഴ്ചയാണ്, അച്ഛനൊരു പണി വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് എന്താണ്? അച്ഛൻ പലരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്ന്. അപ്പോൾ അതിനെന്താ പ്രശ്നം? സാറേ ഇപ്പോൾ രാത്രി 9 മണിയായി, അച്ഛൻ നേരം വിളിക്കും തോന്നുന്നില്ല, നാളെ നേരം വിളിക്കുമ്പോൾ അച്ഛൻ മരിച്ചാലേ ഈ ഞായറാഴ്ച ഇത് നടപ്പാക്കാൻ നല്ല പണിയായിരിക്കും. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഈ വില്ലൊന്നെടുത്ത് വായിച്ചാലേ എന്താണ് എഴുതി വെച്ചതെന്ന് അറിയാം. വായിച്ചുകൊണ്ട് കുഴപ്പമുണ്ടോ? ഞാൻ വായിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് പ്രയോഗിക്കണമെങ്കിൽ അച്ഛൻ മരിക്കണം അല്ലേ, അല്ലാണ്ട് പ്രയോഗിക്കണമൊന്നുമില്ല. അല്ല, എനിക്കിത് മാത്രം അറിഞ്ഞാൽ മതി, അച്ഛൻ ഈ മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിപ്പോഴേ നമ്മൾ കരുതിയില്ലെങ്കിൽ, വാക്ക് പാലിച്ചില്ലെങ്കിൽ അച്ഛൻ പിന്നെ ആത്മാവ് കൊടുക്കുന്ന വട്ടം കറങ്ങാൻ ഞാൻ പെട്ടുപോകും. ഇതാണ് മകൻ എന്നോട് പറഞ്ഞത്. ഇവനത് തുറന്ന് വായിച്ചു എന്നുള്ളത് എനിക്ക് നേരം വെളുത്തപ്പോൾ മനസ്സിലായി. നേരം വെളുക്കുമ്പോൾ അച്ഛൻ മരിക്കും ചെയ്തു. രാവിലെ 7 മണിക്ക് ഈ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ പെട്ടു, അച്ഛൻ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഞായറാഴ്ച ഈ പരിപാടി പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, സാർ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കുമ്പോഴുള്ള പ്രശ്നമാണിത്. ഞാൻ ഈ അപകടം മനസ്സിലാക്കാൻ ഈ ഉദാഹരണം പറഞ്ഞു. രണ്ടും കൂടി കൂട്ടിക്കുഴച്ചു. എന്തൊക്കെയാണ് കൂട്ടിക്കുഴിച്ചേ? മരണശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ സ്വത്തുക്കളെ സംബന്ധിച്ച് പറയാനുള്ളത് അത് വൃത്തിയായിട്ട് എഴുതി വെക്കി, ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ വക കാര്യങ്ങൾ എഴുതി വെച്ചാൽ ഇത് പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപകടം മനസ്സിലായല്ലോ. മരിക്കണതിന് മുമ്പ് അവൻ എടുത്ത് വായിക്കേണ്ടി വന്ന് എന്തുകൊണ്ടാണ്? അച്ഛൻ ചെയ്തു വെച്ച പ്രവൃത്തിയാണ് അല്ലേ. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ലിവിംഗ് വില്ല് എന്നുള്ള വാക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ദിസ് ഈസ് എ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ്. ഫോർ വാട്ട് പർപ്പസ്? മരണം വരെ എന്തൊക്കെ ചെയ്യാം. മരണം വരെ, മരിച്ചിട്ടുള്ള കാര്യമല്ല കേട്ടോ, മരിച്ചിട്ട് എന്നെ നിവൃത്തി കിടത്തണം എന്നൊന്നും മട്ടിൽ എഴുതി വെച്ചേക്കരുത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു മകൻ വന്നിട്ട് പറഞ്ഞു, സാറേ ശാന്തിക്കാരനോടൊന്ന് സംസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, അല്ലെങ്കിൽ തന്നെ വിഷയം ഉണ്ടാക്കാൻ പോണ ആളാണ് ഞാൻ, ഇനി തല്ലും കൂടി കൊള്ളിക്കല്ലേ. ഇല്ല സാറേ, എനിക്കത് പറയാനുള്ള ധൈര്യമില്ല. എന്താ പ്രശ്നം? അതെ സാറേ, ഇവിടുത്തെ ഈ വാക്ക് തെറ്റിപ്പോയിട്ട് ഇനി പ്രശ്നം ഉണ്ടാവരുത്, ശാന്തിക്കാരൻ തന്നെയാണോ എന്നറിയില്ല, ഈ കർമ്മം ചെയ്യാൻ പറ്റുന്ന ആള്, ആ പുള്ളിയുടെ അടുത്തുള്ള പുള്ളി എല്ലാവരെയും നിലത്താ കെടുത്ത അത്രേ. അപ്പൊ ഈ മനുഷ്യൻ മകനോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്, നിലത്ത് കിടത്തരുത്, മേശയിട്ട് കിടത്തണമെന്ന്. അത്രേ ഉള്ളൂ, വേറെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇത് ഈ മകനെ ഇയാളോട് പറയാൻ ധൈര്യമില്ല. അപ്പൊ ഞാൻ പോയിട്ട് പോന്നു, പോന്നു സാറേ, ചേട്ടാ ചേട്ടാ ഇങ്ങനെ മരിച്ച ആൾ അങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിലത്ത് കിടത്തണത് ഒഴിവാക്കണം, മേശയമ്മ കിടത്തണം. ഇത്രേ ഉള്ളു കാര്യം. ഇത് ഇതിൻ്റെ ഡയറക്റ്റീവാ. വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പം മരിച്ച ശേഷമുള്ള കാര്യം, മരിക്കുന്നതിന് മുമ്പുള്ള കാര്യം, ഇത് രണ്ട് രണ്ടാണ്. AMD അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവിലെ മരണശേഷമുള്ള ഒരു കാര്യവും ഇതിൽ എഴുതി പിടിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. ആകെ ഇതിൽ എഴുതേണ്ടത് എന്താ? എന്തൊക്കെയാണ് മരണത്തിന് മുമ്പ് എൻ്റെ ചികിത്സയെ സംബന്ധിച്ച്, തെറ്റിപ്പോവരുത്, ചികിത്സയെ സംബന്ധിച്ച്

0: അനുസരിച്ച് എനിക്കുള്ള എൻ്റെ അഭിപ്രായം, എൻ്റെ തീരുമാനം, ഇതാണ് AMD യിൽ ഉണ്ടാവേണ്ടത്. നത്തിങ് എൽസ്. എൻ്റെ പച്ച ഡയമണ്ട് ഇട്ട മോതിരം മൂത്ത മകൾക്ക് കൊടുക്കണം എന്നതിൻ്റെ അകത്ത് എഴുതി വെക്കരുത്. ഇത് പലതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എഴുതാൻ വേറെ കടലാസ് എടുക്കാം അല്ലേ? ഈ കടലാസിൽ അത് എഴുതരുത്. ഇത് മെഡിക്കൽ ഡയറക്റ്റീവാണ്, ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ മാത്രം.
1: എറണാകുളം TDM ഹാളിൽ നടന്ന അവയർനെസ് സെഷൻ ഓൺ ലിവിംഗ് വില്ല് എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം T സുരേഷ്.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ 29:52. ഇനി 9:30 കഥാപ്രസംഗം, തിരുവനന്തപുരം റിലേ.

മഹാകവി കുമാരനാശാൻ ഒരു പ്രണയകഥ പറയുകയാണ് നളിനി എന്ന കാവ്യത്തിലൂടെ. രാജസപ്രേമം മുറ്റിയതാണ് ആശാന്റെ ലീല. എന്നാൽ അസാധാരണമായ സാത്വിക പ്രണയമാണ് നളിനിയുടെ കാതൽ. അദ്ദേഹം ഈ സാത്വിക പ്രണയ കഥാകാവ്യം എഴുതിയ ശേഷമാണ് രാജസ അവസ്ഥയിലുള്ള കമിതാക്കൾ ചേരുന്ന ലീല എഴുതിയത്. കഥ തുടങ്ങുന്നു നളിനി അഥവാ ഒരു സ്നേഹം. ബാല്യകാലത്ത് ഒന്നിച്ച് കളിച്ചു വളർന്നവർ ആണ് നളിനിയും ദിവാകരനും. ഗ്രാമഭംഗിയുടെ മടിത്തട്ടിൽ അവർ നിഷ്കളങ്കരായി കളിച്ചു വളർന്നു. ഗ്രാമവിശുദ്ധിക്ക് മാറ്റു പകർന്നതായിരുന്നു അവരുടെ കൂട്ടുകെട്ട്. ഉണർന്നിരിക്കുന്ന നേരത്ത് അവരെ ഒരുമിച്ച് തന്നെ കാണാം.

നളിനിയും ദിവാകരനും പള്ളിക്കൂടത്തിൽ പോകുന്നത് ഒരുമിച്ച്, പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഒരുവിടുന്നതും ഒന്നിച്ച്. ലോലനാര്യൻ ഒരു വിട്ടു തന്നൊര ബാലപാഠം അഖിലം മനോഹരം. കാലമെത്ര കഴിഞ്ഞാലും അവൾക്ക് മറക്കാനാകാത്ത പാകത്തിൽ പാഠങ്ങളൊക്കെ നളിനിയുടെ മനസ്സിൽ പതിഞ്ഞു.

രണ്ടുപേരും ആ തൊടിയിൽ നിന്ന് ആൺകുയിലിന്റെ പാട്ടിനെ അനുകരിച്ച് പാടാറുണ്ട്. അതും നിത്യസ്മരണയായി രേഖപ്പെടുത്തുന്നു അവളുടെ മനസ്സിന്റെ താളുകളിൽ. ദിവാകരൻ കുയിൽ പക്ഷിയെ പരിഹസിച്ച് അനുകരിക്കാറുണ്ട്. അവൾ അതും ഓർത്തു വയ്ക്കുന്നുണ്ട്.

ഒരു വാക്കും പറയാതെ അവളെ ഒറ്റയ്ക്കാക്കി ദിവാകരൻ എങ്ങോ പോയി. അതേപ്പറ്റി അവൾക്ക് ഒരു ഊഹവുമില്ല. അവൾ തീവ്ര ദുഃഖത്തിൻ്റെ കയത്തിലായി. അച്ഛനും അമ്മയും അവളുടെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. അവൾക്ക് വന്നിരിക്കുന്ന നഷ്ടം എത്ര വലുതാണെന്ന് നിശ്ചയമില്ലാതെ അവളുടെ അച്ഛനും അമ്മയും അവളുടെ ആ കഠിന ദുഃഖത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചു. അവളുടെ ബാല്യകൗതുകത്തിൻ്റെ ഒരു വിഷയമായി അവർ അത് തെറ്റായി വിലയിരുത്തി. ഹർഷമേകുവതിനച്ഛനേറെ നിഷ്കർഷമാർന്നത വളർന്നു ഖിന്നയായി. ഹർഷമേകുവതിനച്ഛനേറെ നിഷ്കർഷമാർന്നത വളർന്നു ഖിന്നയായി. കർഷകൻ കിണറിനാൽ

പെരുമഴ കൊണ്ട് പരിഹരിക്കേണ്ട വരൾച്ച ഒരു കർഷകൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നനയ്ക്കുന്ന പോലെ അച്ഛൻ അവളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ ദുഃഖത്തിന് എന്താണ് പരിഹാരം? അച്ഛനൊരു പരിഹാരമായി ഒരു വിവാഹാലോചന കൊണ്ടുവന്നു. ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന പക്ഷം ഈ വിരഹത്തിൻ്റെ ആധിക്യം അകറ്റാം എന്ന് സ്നേഹധനനായ പിതാവ് കരുതി. അവൾക്ക് അത് അസഹനീയമായി തീർന്നു, കൂടുതൽ അസഹനീയമായി തീർന്നു. ഒരു ഫലവും ഉണ്ടായില്ല. അവളുടെ കൂട്ടുകാരികൾ അഗാധമായ കരുണയുള്ളവർ അവളെ സമാശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. ഫലമുണ്ടായില്ല. അവൾ അവരിൽ നിന്ന് അകന്നു മാറി. അവൾ പറയുന്നു,

അവൾ വീട് വിട്ടിറങ്ങി. ആരും അറിയാതെ ദിവാകരനെ തേടി എങ്ങോട്ടൊന്നില്ലാതെ നടന്നു. ദിവാകരൻ, ദിവാകരൻ എന്ന ഒറ്റ നിമന്ത്രണം അങ്ങേയറ്റത്തെ ഏകാഗ്രതയോടെ ഉരുവിട്ട് അവൾ നടന്നു.

അവിടെ ഒരു തടാക തീരത്തെത്തി. ഇടതൂർന്ന വനസ്ഥലിയിലെ ഒരു തടാകം. അവൾ ആകാശത്തേക്ക് നോക്കി. ഇരുണ്ട ആകാശത്തിൽ നക്ഷത്രക്കൂട്ടങ്ങൾ. കണ്ണുകൊണ്ട് അവൾ അവയ്ക്ക് അന്ത്യാഭിവാദനം നൽകി. അവൾ എന്തോ തീരുമാനിച്ചു കഴിഞ്ഞു. തേടിയ പ്രിയതമനെ ഇനി ലഭിക്കില്ല. അവളുടെ തോന്നലാണ്, ഈ ജീവിതം എനിക്കിനി വേണ്ട. അവൾ ആ തടാകത്തിലേക്ക് നടന്നു. അവൾക്കൊരു ഭയവും തോന്നിയില്ല. ചോണിയിൽ പ്രണയപാശമറ്റഴും

പ്രണയനഷ്ടം വന്നവർക്ക് പ്രാണനഷ്ടം വരുന്നതിനെ എന്തിനു ഭയക്കണം? തടാകത്തിൽ അവൾ ഇറങ്ങി ഇറങ്ങി മുട്ടപ്പമാഴമുള്ള ഭാഗത്തെത്തി. ജലത്തിൽ പടർന്നുകിടക്കുന്ന പായൽ കാലിൽ ചുറ്റിയത് അവൾ ഒരു വശത്തിൽ കാലുകൊണ്ട് തന്നെ വകഞ്ഞു മാറ്റി. പിന്നെയും ആഴത്തിലേക്ക് നടന്നു. കഴുത്തൊപ്പം വെള്ളമായി. ഒരു താമരത്തണ്ട് വാർമുടിയിൽ കുരുങ്ങിയോ അവളുടെ സംശയമാണ്. അല്ല അല്ല, ആരോ മുടിക്കു പിടിച്ചതാണ്. മുങ്ങിത്താണ് പോകുമായിരുന്ന അവളെ മുടിക്കു പിടിച്ച് ആരോ വലിച്ചു. അവൾ മുഖമുയർത്തി നോക്കി. ഇതാ തേജസ്വിനിയായ ഒരു അമ്മയാണ്, സ്നേഹമയ്യായ ഒരു അമ്മയാണ് തന്നെ പിടിച്ചുയർത്തിയിരിക്കുന്നത്.

അവൾ ഒടുവിലെത്തിയ തടാക തീരത്തുള്ള ഒരാശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠയായിരുന്നു അവളെ രക്ഷപ്പെടുത്തിയ അമ്മ. ആ അമ്മ അവരുടെ ആശ്രമത്തിൽ അവളെ എത്തിച്ചു. നനഞ്ഞ വസ്ത്രങ്ങൾ മാറിയെടുക്കാൻ കാഷായ വസ്ത്രം നൽകി. ആ അമ്മ ചോദിച്ചു, എന്താ മകളെ ഈ സാഹസത്തിന് നീ മുതിർന്നത്? നളിനി ആ ചോദ്യത്തിന് ഉത്തരം നൽകിയെങ്കിലും ആ അമ്മ സ്വന്തം വൈഭവത്താൽ ആണ് സമഗ്രമായി അവളുടെ പ്രശ്നം മനസ്സിലാക്കിയത്. ഏതാണ്ട് നേരം വെളുക്കാറായ നേരത്ത് സ്നാനത്തിനെത്തിയതായിരുന്നു ആ അമ്മ ആ തടാകത്തിൽ. അവരുടെ ആശ്രമം വരെ നടന്ന് നളിനിയുമൊത്ത് എത്തിയപ്പോഴേക്കും

മകളെ, ജീവൻ നശിപ്പിക്കാനേ പാടില്ല. ജീവൻ, അത് സ്വന്തമായ ജീവനായാലും അന്യന്റെ പ്രാണനായാലും എടുക്കാൻ ഒരാൾക്കും അവകാശമില്ല. ഏത് പ്രതിസന്ധിയിലും ആശ കൈവിടരുത്. നിന്റെ പ്രിയതമൻ നിന്നെ തേടി വരിക തന്നെ ചെയ്യും.

ഗാനനം. അഞ്ച് വസന്തങ്ങൾ കഴിഞ്ഞു, അഞ്ച് വർഷം കഴിഞ്ഞു. ഒരു ദിവസം അവൾ ഓർത്തു, ഞാനിന്ന് ആകാശത്ത് കണ്ടതെന്താണ്? എൻ്റെ പ്രേമസാഫല്യത്തിൻ്റെ സൂചനയല്ലേ? ഞാനിന്ന് വാനവീഥിയിൽ അരുന്ധതി നക്ഷത്രത്തെ കണ്ടു. പതിവ്രതാ ധർമ്മത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഉദാത്ത മാതൃകയായ അരുന്ധതി നക്ഷത്രം, ദാമ്പത്യത്തിലെ അടിയുറച്ച സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് ഈ നക്ഷത്രം. അതുകൊണ്ട് ഇത് വിവാഹിതരാകാൻ പോകുന്നവരെ കാണിച്ചു കൊടുക്കാറുണ്ട് രക്ഷിതാക്കൾ, പുണ്യത്തിനു വേണ്ടി. തൻ്റെ രക്ഷിതാവ് ഇവിടുത്തെ അമ്മയാണ്, യോഗിനി അമ്മയാണ്. അമ്മയുടെ ശക്തിയോ പരമകാരുണികനായ ഈശ്വരൻ്റേതുമാണ്. എനിക്ക് ഈശ്വരൻ അരുന്ധതി നക്ഷത്രത്തെ കാട്ടിത്തരുമെങ്കിൽ

ഹിമവത്സാനുക്കളിൽ ഇതാ പ്രഭാതം പൊട്ടിവിടരുന്നു. ഉദിച്ചുയരുന്ന സൂര്യന്റെ ശോഭ ആവാഹിച്ച പോലെ ഒരു സന്യാസി അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. രാമണീയകം, പരിശുദ്ധി മുതലായ ഗുണങ്ങൾ ഒത്തുചേർന്നിരിക്കുന്ന ആ നല്ല ഹൈമവത ഭൂവിൽ ഒരു സന്യാസി പ്രത്യക്ഷനായിരിക്കുന്നു.

കണ്ടില്ലേ ആ നീണ്ട ജട, നീണ്ട നഖങ്ങൾ, ഭസ്മം പൂശിയിട്ടുണ്ട് അർദ്ധനഗ്നമായ ശരീരം. മാറി മാറി പരിശീലിച്ച് ശീതവും ചൂടും അവനെ ഏശാതെ വന്നിരിക്കുന്നു. ആരെയും ആകർഷിക്കുന്ന അസാമാന്യമായ വ്യക്തിത്വമുള്ള ഒരു സന്യാസി.

സ്ത്രീകളുടെ മനസ്സിൽ ഇഷ്ടപുരുഷനായി അവർ കുറിച്ചു വച്ചിരിക്കുന്ന ആളിനെ കാലമെത്ര കഴിഞ്ഞാലും ഭാഗ്യലക്ഷണങ്ങൾക്ക് എന്ത് മാറ്റം സംഭവിച്ചാലും സ്ത്രീകൾക്ക് തിരിച്ചറിയാൻ പ്രയാസമില്ല. നാരികൾക്കു നയനം സുസൂക്ഷ്മമാം. പണ്ട് ഉച്ചയായി തണലിലാഞ്ഞു നടന്നതും ചിത്രശലഭത്തെ നോക്കി കാവിനരികെ നടന്നതും അന്ന് പൂത്തുനിന്ന പൂക്കളും ചാരയുള്ള പൊയ്കയും അവളുടെ മനോമുകുരത്തിൽ ഒന്ന് തെളിഞ്ഞു. അത് മറ്റാരുമല്ല, ആ സന്യാസി എന്റെ ദിവാകരൻ തന്നെ. പരമിഷ്ടജനരൂപമൊരുവൻ നാരികൾക്കു നയനം സുസൂക്ഷ്മമാം. ദിവാകരൻ തൻ്റെ യൗവനാരംഭത്തിൽ അവൻ്റെ അന്തരാത്മാവിൻ്റെ വിളികേട്ട് ജീവിത നിയോഗം തിരിച്ചറിഞ്ഞ് സന്യസ്ത ജീവിതം ആരംഭിച്ചു. അതിനായി അവൻ നാടുവിട്ടു. നളിനിയുമായുള്ള സൗഹൃദത്തിന് അങ്ങനെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കാമുകൻ്റെ വിചാരങ്ങൾ തീണ്ടാത്ത സ്വഭാവമായിരുന്നു. ഒരു കാമുകിയായി അവൻ അവളെ കണ്ടില്ല. പതിത കാരുണികനായ ഒരു ലോകസേവകൻ്റെ കാഴ്ചപ്പാടായിരുന്നു അവന്. അവളുടെ സമർപ്പിത പ്രണയം അവനറിഞ്ഞില്ല. അവൾക്ക് ആ ജന്മം ശിഥിലമാകാത്ത ഹൃദയദാഹമായിരുന്നു അവനോടുള്ള പ്രണയം. അവൾ ആ പൂർവ്വകാലങ്ങൾ അവനെ ഓർമ്മിപ്പിച്ചു. അവന് വേണ്ടി കാത്തിരിപ്പിൻ്റെ ദീർഘ സംവത്സരങ്ങൾ താണ്ടിയ കാര്യം അവനെ ധരിപ്പിച്ചു. അവൻ ഉടൻ പ്രതിവചിച്ചു. കേട്ടു നിഞ്ചരിതമത്ഭുതം ശുഭേ, കാട്ടിൽ വാഴ്വതിനെഴുന്ന മൂലവും കാട്ടി സാഹസമനൽപ്പമേതു താൻ ആട്ട നിന്നിയമചര്യ നന്നയേ. നന്നായി നളിനി നിന്റെ ധന്യമായ വ്രതം. നീ കാട്ടിൽ കഴിഞ്ഞ് സാഹസികമായി തന്നെ നിന്റെ പ്രണയവ്രതം മുടക്കാതെ പരിരക്ഷിച്ചു. എത്ര അത്ഭുതകരമാണത്. ഞാൻ സന്യാസപഥം തിരഞ്ഞെടുത്തത് പോലെ തന്നെ നീയും ചെയ്തിരിക്കുന്നു. അത്യന്തം കൗതുകകരമാണിത്. ഒരേ നാട്ടിൽ പിറന്ന് അതേ നാട്ടിൽ നിന്ന് പിരിഞ്ഞ് നാം ഒരേ ജീവനമാർഗം അവലംബിച്ചത്.

ഉയർന്നതും. ഒരു മഹാനുഭാവയായ യോഗിനി അമ്മയുടെ സംരക്ഷണം നിനക്ക് ലഭിച്ചത് ഭാഗ്യമായി നളിനി. നിനക്ക് ശാന്തി ഭവിക്കട്ടെ. ഞാൻ പോകട്ടെ. എനിക്ക് എൻ്റെ ജന്മദൗത്യമുണ്ട് നിർവഹിക്കുവാൻ. യോഗമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അവൻ നടന്നു തുടങ്ങിയപ്പോൾ അവൾ വിളറി വെളുത്ത് സ്തംഭിച്ചു നിന്നുപോയി. പിന്നെ ദിഗന്ധം ഭേദിക്കുന്ന അവളുടെ ഘോരമായ നിലവിളി ശബ്ദമായിരുന്നു ആ വനസ്ഥലിയിൽ മുഴങ്ങിക്കേട്ടത്. പിന്നെ അവൾ പറഞ്ഞു, എന്റെ ഏകധനമങ്ങ്.

അങ്ങയുടെ ഈ പാദങ്ങൾ എന്നെ വേർപെട്ടു പോയാൽ പിന്നെ ഞാനില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ അടർന്നു വീണു. ദിവാകരന്റെ പാദങ്ങളെ അത് നനച്ചു.

എൻ്റെ ജന്മദൗത്യത്തിന് വേണ്ടി ഞാൻ വിരാഗിയായി മോഹിപ്പിക്കുന്നതാണ് ഭുവന സംഗമം. അതിനോട് ചേർന്ന പ്രേമം ഞാൻ പണ്ടേ വെടിഞ്ഞവനാണ്. ദിവാകരൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി. പക്ഷേ അവൾ നളിനി കണ്ണീരുതിർത്തു. മേഘത്തിൽ നിന്ന് മഴ പെയ്തൊഴിയുന്നത് പോലെ ആ സ്ഥിരചിത്തൻ്റെ മാറിലേക്ക്, ദിവാകരൻ്റെ മാറിലേക്ക് അവൾ ചാഞ്ഞു. ക്ഷീണയായി

ആ വിലാപവാക്യം കേട്ടുകൊണ്ട് നളിനിയുടെ ആചാര്യയായ യോഗിനിയും അവിടെ എത്തി. നളിനി മരണത്തിന് കീഴടങ്ങിയത് കണ്ട് ആ മഹതി അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞ് കാഷായ വേഷം ധരിച്ചെത്തിയ ആ സന്യാസിനി വാവിട്ട് കരഞ്ഞുപോയി. സ്വന്തം കിടാവിനെ നഷ്ടമായ ധേനുവിനെ പോലെ അവർ തേങ്ങി. നളിനി, നളിനി! അവൾ ഗളിത സുഷമമാർന്ന അഥവാ വാടിയ പൂക്കളടങ്ങിയ നിർമാല്യത്തെ, ദിവാകരന്റെ മെയ്യോട് ചേർന്ന നളിനിയുടെ ശരീരത്തെ ആ സന്യാസിനിയും കൈക്കൊണ്ടു. അവർ ദിവാകരനും യോഗിനിയും ആ ജ്ഞാനസ്ഥർ ചേർന്ന് ശ്രേഷ്ഠ യോഗികൾക്ക് ചേരുന്ന മട്ടിൽ നളിനിയുടെ ഭൗതിക ശരീരം കുഴിയിൽ വിന്യസ്തമാക്കി മറവു ചെയ്തു. കണ്ണുനീർ തൂവിക്കൊണ്ട് യോഗിനി പോയി, ദിവാകരനും നീങ്ങി. ദിവാകരൻ ലോകക്ഷേമ കാര്യങ്ങൾക്ക് ശിഷ്ടകാലം മനസാന്നിധ്യത്തോടെ ജീവിച്ചു. നളിനിയെപ്പറ്റിയുള്ള ചിന്ത അവന് ദുഃഖമല്ല ഉളവാക്കിയത്, അവന് ആത്മശുദ്ധിയാണ് പകർന്നത്. ആ മഹാൻ ബ്രഹ്മപദം പൂകി.

0: നളിനി അഥവാ ഒരു സ്നേഹം ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ എം രാജേന്ദ്രൻ, ഭണിധരൻ ജെ, രംഗൻ വിളിയം.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3.
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
2: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക.
3: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ?

0: ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
1: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു. എന്റെ റൂംമേറ്റ് ബാബു, മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ അപ്പ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
0: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
1: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസായിരുന്നു ആ കോളേജ് കാലം.
0: കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി FM ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
1: ആ അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ?
2: എന്തിനും അടിക്കണം. നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മ ചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സാപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സാപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിരാഗം, പഴയ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം സ്മൃതിരാഗത്തിലേക്ക്. ആദ്യ ഗാനം ലതാ രാജു പാടിയത്, പി ഭാസ്കരൻ്റെ വരികൾക്ക് MB ശ്രീനിവാസിൻ്റെ സംഗീതം, ചിത്രം സ്നേഹദീപം.

ശ്രീകുമാരൻ തമ്പി രചിച്ച് MS വിശ്വനാഥൻ ഈണമിട്ട ഗാനം, ചിത്രം മന്ത്രകോടി. പാടിയവർ പി ജയചന്ദ്രൻ, പി സുശീല.

0: സോമഹർഷം.
1: സ്മൃതിരാഗത്തിലിനി സ്ഥാനാർത്ഥി സാറാമ്മ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് എൽ പി ആർ വർമ്മ സംഗീതം നൽകി രേണുക പാടിയ ഗാനം.

തറവാട്ടമ്മ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് ഈണമിട്ട് എസ് ജാനകി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സ്മൃതിരാഗത്തിൽ അടുത്തതായി കേൾക്കാം അനുമോദനം എന്ന ചിത്രത്തിനു വേണ്ടി ഭരണിക്കാവ് ശിവകുമാർ രചിച്ച് എ ടി ഉമർ ഈണമിട്ട് യേശുദാസും അമ്പിളിയും പാടിയത്.

സമയം 10 മണി കഴിഞ്ഞ് 33:45. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു സ്മൃതിരാഗം. അടുത്ത ഗാനം യേശുദാസും പി മാധുരിയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനന്റെ സംഗീതം. ചിത്രം പത്മവ്യൂഹം.

സ്മൃതിരാഗത്തിലിനി ശ്രീകുമാരൻ തമ്പി രചിച്ച് എം കെ അർജുനൻ ഈണം പകർന്ന ഗാനം പുഷ്പാഞ്ജലി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

സ്മൃതിരാഗത്തിൽ ഒരു ഗാനം കൂടി. രക്തപുഷ്പം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് എം കെ അർജുനൻ ഈണമിട്ട് പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനം.

ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.